ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് തണുത്ത വെള്ളം കണ്ടാലും പേടിയാണ്. ചൂടുവെള്ളത്തിൽ വീണപ്പോൾ കിട്ടിയ പൊള്ളൽ എത്രത്തോളം ആഴത്തിലുണ്ടോ ഭയത്തിനും അത്രയും ആഴവും ഉണ്ടാകും. ആ അനുഭവം ഓർത്താൽ തന്നെ പൊള്ളൽ തോന്നും. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ തിക്ത അനുഭവങ്ങളും വേദനകളും ഓരോ ആഴത്തിലുള്ള പൊള്ളലാണ്. അവയെക്കുറിച്ചുള്ളതെല്ലാം പൊള്ളുന്ന ഓർമ്മകൾ മാത്രം. അത്തരം അനുഭവത്തിൻ്റെ ഛായയോ നിഴലോ ഉള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടായാൽ അവ ഉൾക്കൊള്ളാനായെന്ന് വരില്ല. ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ പാഠങ്ങളാണ്, വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഉള്ള നല്ല പാഠം. വേദനയിലൂടെ ലഭിച്ച പാഠങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ അത്രയും ജാഗ്രതയുണ്ടാകും മനുഷ്യന്. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലപ്പാറ്റയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കവിധാരയാണ്. ഇതിൽ വയലാറിന്റെ എനിക്കു മരണമില്ല എന്ന കവിത ആലപിക്കുന്നു ലക്ഷ്മി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും കേൾക്കാം. 7:10 ജനകീയം. ഇതിൽ നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവന, സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിന്റെ 3rd. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എയ്ഡ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടക നേരത്തിൽ നെല്ലിക്ക 2nd കുറിച്ചുള്ള ചർച്ച. നാടകം നെല്ലിക്ക 2nd കുറിച്ച് അണിയറ പ്രവർത്തകരും ശബ്ദം നൽകിയവരും പങ്കെടുത്ത ചർച്ച. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം കേൾക്കാം. തുടർന്ന് കാവ്യ സൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് N. സുധാമണി ടീച്ചർ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ജാൻസി റാണിയെ കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാലയിൽ UK കുമാരന്റെ വളഞ്ഞ കാലുള്ള കൂട എന്ന കഥ. അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7220-9001-8.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780. കാവ്യധാര.
7: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലാർ രാമവർമ്മയുടെ കവിത എനിക്ക് മരണമില്ല ആലപിക്കുന്നു ലക്ഷ്മി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വയലാർ രാമവർമ്മയുടെ കവിത എനിക്ക് മരണമില്ല. ആലപിച്ചത് ലക്ഷ്മി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
4: ഇന്ന് സെപ്റ്റംബർ 28, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 28 വർഷത്തിലെ 271 ദിനമാണ്. ലോക പേപ്പട്ടി വിഷബാധ പ്രതിരോധ ദിനമായും ലോക വിവരാവകാശ ദിനമായും സെപ്റ്റംബർ 28 ആചരിക്കുന്നു. സെപ്റ്റംബർ 28 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1785 നെപ്പോളിയൻ 16 വയസ്സിൽ മിലിട്ടറി അക്കാഡമി ബിരുദം നേടി ചരിത്രം സൃഷ്ടിച്ചു. 1887 ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ഹൊയാങ്ഹോ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം 1 കോടിയിലേറെ ജീവൻ നഷ്ടപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കുന്നത്. 1961 ദമാസ്കസ് സൈനിക വിപ്ലവം ആരംഭിച്ചത്. 1995 ഓസ്ലോ കരാർ ഒപ്പുവെച്ചു. 2008 ഫാൽക്കൺ 1 ആദ്യ ബഹിരാകാശ സ്വകാര്യ വാഹനം വിക്ഷേപിച്ചു. 2015 ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചു. ശാകുന്തളം, ഗീതാഗോവിന്ദം തുടങ്ങിയവ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഇംഗ്ലീഷ് ഭാഷാശാസ്ത്രജ്ഞൻ വില്യം ജോൺസ്. ഇന്ത്യൻ വിപ്ലവകാരികളിലൊരാളായ ഭഗത് സിംഗ്. ഇന്ത്യയിലെ പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ ഏക വ്യക്തിഗത ഒളിമ്പിക് സ്വർണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര തുടങ്ങിയവരുടെ ജന്മദിനവും വാക്സിനേഷൻ, ഫെർമെൻറ്റേഷൻ തുടങ്ങി മനുഷ്യജീവന് ഒരുപാട് സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്ചർ, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് മുൽക്രാജ് ആനന്ദ് തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 28.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: വചനാമൃതം. നമ്മുടെ എല്ലാ നിരാശകളിലും പ്രതിബന്ധങ്ങളിലും നമ്മെ കാണുന്ന ശക്തിയാണ് നിശ്ചയദാർഢ്യം. വിജയത്തിന്റെ അടിസ്ഥാനമായ നമ്മുടെ ഇച്ഛാശക്തി വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കുന്നു.
0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747-018-037.
3: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതായി ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാൻ 3 നിയമങ്ങൾ നിർമ്മിക്കാൻ വിദഗ്ധ സമിതി ശുപാർശ. ലേബർ കോഡുകൾ പഠിക്കാൻ LDF സർക്കാർ നിയോഗിച്ച സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഗോപാൽഗൌഡ സമിതിയാണ് കരട് ബില്ലുകൾ നിർദ്ദേശിച്ചത്. സ്ഥിരം തൊഴിൽ പദവി ബിൽ, ശുചീകരണ ഗാർഹിക തൊഴിലാളി ബിൽ, അസംഘടിത തൊഴിൽ സുരക്ഷാ ബിൽ എന്നിവയാണ് നിർദ്ദേശിച്ച കരട് ബില്ലുകൾ. ഏഷ്യൻ ഗെയിംസിലെ വനിതാ ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജന് വെള്ളിത്തിളക്കം. അവസാന റൌണ്ട് വരെ മുന്നിട്ട് നിന്ന ശേഷമാണ് 2 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. പുരുഷ വിഭാഗം ഹൈജമ്പിൽ ഇന്ത്യയുടെ സർവേസ് കുശാരെ വെള്ളി നേടി. 2.25 മീറ്ററാണ് ചാടിയത്. ബാങ്ക് ജീവനക്കാർ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നടത്താൻ നിശ്ചയിച്ച പണിമുടക്ക് മാറ്റി. ഇന്നലെ രാത്രി ബാങ്ക് ജീവനക്കാരുടെ വിവിധ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് മാറ്റിയത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രജനിരാജന്റെ വീടുകളിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ്. പച്ചാളത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 14.10 ലക്ഷം രൂപയും 788 US ഡോളറും പിടിച്ചെടുത്തു. പൊതുപരിപാടികളിലെത്തുന്ന മുഖ്യമന്ത്രി VD സതീശന് ചുറ്റുമുള്ള തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ കൂട്ടാനും പോലീസ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കുമുണ്ടാക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നെന്നാണ് പോലീസ് ഇന്റലിജൻസ് കണ്ടെത്തൽ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മഫ്ടിയിലടക്കം കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്ന് ഇന്റലിജൻസ് ADGP ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് ഇന്ത്യയും ലോകവും ശ്രദ്ധിക്കുന്ന സമാനതകളില്ലാത്ത ലഹരിവിരുദ്ധ പോരാട്ടമായി മാറി. 1st ഘട്ടത്തിൽ ലഹരി വിതരണ ശൃംഖലകൾ തകർക്കാനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പടർന്നുകിടക്കുന്ന ലഹരി മാഫിയകളുടെ ബന്ധങ്ങൾ കണ്ടെത്താനും അവയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാനുമായി 10,000-ത്തോളം പേരെ അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗം 30% കുറക്കാനായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബ്രഹ്മപുരം അഴിമതി കേസിലെ ഒന്നാം പ്രതിയായ മുൻ KCB ചെയർമാൻ ആർ നാരായണനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച വിജിലൻസിന് പ്രത്യേക വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിക്ക് പകരം

വിജിലൻസ് തന്നെ വിടുതൽ ഹർജിയുമായി വന്നതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. പ്രതി വിചാരണ നേരിടണമെന്ന് വിധിച്ച കോടതി ഹർജി തള്ളി. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കും ഔദ്യോഗിക വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന സ്റ്റേറ്റിന്റെ നമ്പറാണ് അനുവദിച്ചിട്ടുള്ളതെന്നും അല്ലാതെ രജിസ്റ്റേർഡ് വാഹനം ഒരു മന്ത്രിക്കുമില്ലെന്നും മന്ത്രി കെ എം ഷാജി. പത്രസമ്മേളനത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ കാർ ഉപയോഗിച്ചതിനെ ന്യായീകരിച്ചും മാധ്യമങ്ങളെ കടന്നാക്രമിച്ചും മന്ത്രി പ്രതികരിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതാണെന്നും ജ്ഞാനേഷ് കുമാർ ബിജെപി ഏജന്റായി പ്രവർത്തിച്ചു എന്നതിന് ഇനിയും തെളിവ് വേണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കമ്മീഷന്റെ വിശ്വാസ്യതയെ ബിജെപിക്ക് കച്ചവടം നടത്തിയ ജ്ഞാനേഷ് കുമാറിന് ഇന്ത്യൻ ജനാധിപത്യത്തിന് വധശിക്ഷ വിധിച്ചയാളെന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 നടക്കും. മയക്കുമരുന്ന് കടത്തിയ കേസിൽ സൌദി അറേബ്യയിലെ ദമാമിൽ മലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കി. മാഹി പെരിങ്ങടെ സ്വദേശി അബൂട്ടി വെള്ളിലിയുടെ ശിക്ഷയാണ് ഇന്നലെ നടപ്പാക്കിയത്. കാരുണ്യ സേവന പദ്ധതികളിലൂടെ മാതാ അമൃതാനന്ദമയി ലോകത്തിന് പകർന്നു നൽകുന്നത് നിസ്വാർത്ഥ സേവനത്തിന്റെ സന്ദേശമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിശ്വസേവാ ദിനാഘോഷ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയി മഠം 2 കോടി രൂപ നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മാതാ അമൃതാനന്ദമയി എന്നിവർ ചേർന്ന് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോ സുരേന്ദ്ര ഥാപയ്ക്ക് തുക കൈമാറി. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ വി ഡി സതീശന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കലക്ടർ പി വിഷ്ണുരാജ് ബൊക്കെ നൽകി. എംഎൽഎമാരായ ടി എ മോഹനൻ, ടി കെ ഗോവിന്ദൻ, മേയർ പി ഇന്ദിര തുടങ്ങിയവർ സ്വീകരിക്കാനെത്തി. ഇറാൻ മുന്നോട്ടുവച്ച 7 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശത്തിൽ യു എസിന്റെ ഔദ്യോഗിക മറുപടി പ്രതീക്ഷിക്കുന്നെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. യു എൻ പൊതുസഭയ്ക്കിടെ ഇറാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ ഹോർമോസ് കടലിടുക്കിൽ പ്രവർത്തിച്ചിരുന്ന യു എസിന്റെ അത്യാധുനിക അന്തർവാഹിനി ഡ്രോൺ പിടിച്ചെടുത്തെന്ന് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഇന്നലെ അറിയിച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം ജയശങ്കർ വ്യക്തമാക്കി. ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പാകിസ്ഥാനി ഹാക്കർമാരായ ടീം ബ്ലാക്ക് ലിറ്റ്സ് ആണ് ഇതിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അമ്പായത്തോട് 44 മൈൽ ചുരമില്ല ബദൽ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വനംവകുപ്പിന്റെ ക്ലിയറൻസ് വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമം നടത്തും. കൊട്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. വനംവകുപ്പിന്റെ ക്ലിയറൻസിനായി റോഡിനാവശ്യമായ വനഭൂമിയുടെ ഇരട്ടിയിലധികം പകരം ഭൂമിയും അത് വനമാക്കി മാറ്റാനുള്ള തുകയും നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സർക്കാരിന്റെ കണ്ണും കാതുമാണെന്നും ഇവർക്ക് പിഴച്ചാൽ സർക്കാർ പരാജയപ്പെടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രിക്കും ഡിജിപിക്കും ന്യൂമാഹി പെരിങ്ങാടി സൌഹൃദ സംഘം നൽകിയ പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ നേടിയത് 4 വെള്ളിയും 3 വെങ്കലവും. ലോങ് ജമ്പിൽ ആൻസി സോജനും ഹൈജമ്പിൽ സർവേസ് കുശാരിക്കും വെള്ളി. സ്ക്വാഷിൽ ഇരട്ട വെള്ളി നേട്ടം. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പാരുൾ ചൈതരിക്കും ഡെക്കാത്ലണിൽ തേജസ്വിന് ശങ്കറിനും വെങ്കലം. വനിതകളുടെ 200 മീറ്ററിൽ ഹരിത ബദ്രയ്ക്ക് വെങ്കലം. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് തിരിച്ചടി. വ്യക്തിഗത ഇനത്തിൽ മെഡലുകളില്ലാതെയാണ് താരങ്ങൾ മടങ്ങുന്നത്. 12 വർഷത്തിനിടെ ആദ്യമായാണ് മെഡലില്ലാതെ താരങ്ങൾ വേദി വിടുന്നത്. ഏഷ്യൻ ഗെയിംസ് വോളിബോളിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പൂൾ സിയിലെ ആദ്യ കളിയിൽ ഇന്ത്യ വിയറ്റ്നാമിനെ തകർത്തു. ബോക്സിംഗിൽ 3 മെഡലുകൾ ഉറപ്പിച്ച് ഇന്ത്യ. പർവീൻ ഹുഡ, അങ്കുഷ് പങ്കൽ, നരേന്ദ്രർ ബർവാൾ എന്നിവരാണ് ഇന്ത്യക്കായി സെമിയിലെത്തി മെഡൽ ഉറപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ് ക്വാർട്ടർ ഫൈനലിന് ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന് മഴ ഭീഷണി. ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെയാണ് മത്സരം. സുവർണ നേട്ടത്തിന് തൊട്ടരികിൽ പൊരുതിവീണ് അഭയസിംഗും അനാഹത് സിംഗും. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷിലാണ് ഇന്ത്യൻ താരങ്ങളുടെ വെള്ളി മെഡൽ നേട്ടം. ഫൈനലിൽ മലേഷ്യയുടെ ശിവശങ്കരി സുബ്രഹ്മണ്യത്തോടാണ് അനാഹത് കീഴടങ്ങിയത്. പുരുഷ വിഭാഗത്തിൽ

0: ഏഷ്യയുടെ തന്നെ എൻജി എയിനിയോ ആണ് അഭയസിംഗിനെ തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്ത് ഇനത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. പുരുഷ വനിതാ കോമ്പൗണ്ട് ടീമുകളും റിക്കവ് മിക്സഡ് ടീമുകളും സെമിഫൈനലിലേക്ക് മുന്നേറി. ലോങ് ജമ്പിലെ സുവർണ പ്രതീക്ഷയായ മലയാളി താരം എം ശ്രീശങ്കർ ഫൈനലിലേക്ക് യോഗ്യത നേടി. 7.84 മീറ്റർ ചാടിയാണ് യോഗ്യത ഉറപ്പിച്ചത്. മറ്റൊരു താരമായ ഡേവിഡ് സോളമനും 7.62 മീറ്റർ ചാടി ഫൈനലിൽ കടന്നിട്ടുണ്ട്. വനിതകളുടെ 400 മീറ്ററിൽ വിദ്യാരാം രാജുവും മലയാളി താരം അനു രാഘവനും ഫൈനലിൽ എത്തി. പുരുഷന്മാരുടെ 800 മീറ്ററിൽ മലയാളി താരം മുഹമ്മദ് അഫ്സൽ ഫൈനലിൽ കടന്നു. 4x100 മീറ്റർ റിലേയിൽ വനിതാ ടീമും മെഡൽ പോരാട്ടത്തിന് അർഹത നേടി. വീണ്ടും ഗോൾമഴ പെയ്യിച്ച് തകർപ്പൻ ജയത്തോടെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഏഷ്യൻ ഗെയിംസിന്റെ സെമിഫൈനലിൽ കടന്നു. പൂൾ ബിയിലെ അവസാന മത്സരത്തിൽ സിംഗപ്പൂരിനെ കീഴടക്കി ബുധനാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിന് ദക്ഷിണ കൊറിയയാണ് എതിരാളി. വെസ്റ്റിൻഡീസിനെതിരെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് വിജയം. ഗില്ലിനും കോലിക്കും സെഞ്ചുറി. കുൽദീപ് കളിയിലെ താരം. അടുത്ത ലോകകപ്പിലും ടീം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചുള്ള വിരാട് കോഹ്ലിയുടെ അവിസ്മരണീയ ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ വെസ്റ്റിൻഡീസിനെതിരെയുള്ള ഏകദിന പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 8 വിക്കറ്റിന്റെ വമ്പൻ വിജയം. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
3: സുദീപ് കുമാർ ആലപിച്ച ഗാനം പെരുവളശ്ശേരിയിൽ കുടികൊള്ളും. രചന സുനിൽ കല്ലൂർ, സംഗീതം ജിജോ മനോഹർ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളിത് ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ തുളസി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ഇന്ന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
1: 38 വാർഡുകളിലേക്കായുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ആഗസ്റ്റ് 19 പ്രസിദ്ധീകരിച്ച പുതുക്കിയ പട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. കൊച്ചിയിലെയും കോഴിക്കോടെയും ഓരോ കോർപ്പറേഷൻ വാർഡുകൾ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓരോ മുനിസിപ്പൽ വാർഡുകൾ, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലെ ഓരോ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് നടക്കും.
0: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെയും പോലീസിന്റെയും സംയുക്ത നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. തൂഫാൻ ഔദ്യോഗിക പതാക ഉയർത്തുന്ന രമേശ് ചെന്നിത്തല സംസ്ഥാനതല തൂഫാൻ ജനജാഗ്രത സമിതിയും ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റും ഇന്റഗ്രേറ്റഡ് കാർഗോ കോംപ്ലക്സും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 75th വാർഷികാഘോഷം ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിലും VD സതീശൻ പങ്കെടുക്കും. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ തുളസി പറഞ്ഞു. അഞ്ചലിൽ ആരംഭിച്ച സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 12 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഘട്ടങ്ങളായാകും ഭവന പദ്ധതിയുടെ തുക നൽകുക. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമായി പ്രത്യേക ധനസഹായ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ് ദിനത്തിൽ ഇതിനകം 370 കോടിയോളം രൂപ വിതരണം ചെയ്തുവെന്നും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും AI അടക്കം ആധുനിക സാങ്കേതിക കോഴ്സുകൾ ഉടൻ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റി.

0: പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ 3 ദിവസത്തെ ഖത്തർ സന്ദർശനം ആരംഭിച്ചു. ഇന്ന് ദോഹയിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 11-ാമത് വാർഷിക യോഗത്തിൽ അവർ പങ്കെടുക്കും. ജോർദാൻ, സ്വിറ്റ്സർലാൻഡ്, അൾജീരിയ, സൌദി അറേബ്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി നിർമ്മല സീതാരാമൻ ഉഭയകക്ഷി ചർച്ച നടത്തും. ഈ വർഷത്തെ റാബിവിള ക്യാമ്പയിൻ സംബന്ധിച്ച 2 ദിവസത്തെ ദേശീയ കാർഷിക സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത റാബി സീസണിലെ പ്രധാന മുൻഗണനകളും ഒരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിന് കൃഷി കർഷക ക്ഷേമ വകുപ്പാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കാർഷിക ഉൽപ്പാദനം, ഉൽപ്പാദനക്ഷമത, സുസ്ഥിരത, കർഷകരുടെ വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഏകോപനം ശക്തിപ്പെടുത്തുന്നതിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന വികാരം മാനവികതയുടേതാണെന്നും അത് മനുഷ്യത്വത്തിന്റെ വികാരമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി സംഘടിപ്പിച്ച 3 ദിവസത്തെ ഹാർമണി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹുസ്വരത ഇല്ലാതായാൽ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നാശത്തിലെത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കർഷക സുരക്ഷ, വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നടത്തും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷനാകും. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കെഎസ്ആർടിസിയുടെ ബസ് ശേഖരം നവീകരിക്കുന്നതിനും പൊതുഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ബസ്സുകൾ വാങ്ങാൻ എംഎൽഎ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ ഗവൺമെന്റ് പ്രത്യേക അനുമതി നൽകി ഉത്തരവിറക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ നിയമസഭാ മണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു എംഎൽഎക്ക് പരമാവധി 3 ബസ്സുകൾ വരെ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയത്. വാങ്ങുന്ന ബസ്സുകളുടെ സീറ്റുകളുടെ എണ്ണം, ഇന്ധന വിഭാഗം എന്നിവ കെഎസ്ആർടിസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്ന് ലോക റാബീസ് ദിനം. ആദ്യ റാബീസ് വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്ററിന്റെ ചരമദിനമായ സെപ്റ്റംബർ 28 എല്ലാ വർഷവും റാബീസ് ദിനമായി ആചരിക്കുന്നത്. പേ വിഷബാധയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കരുത്തോടെ ഒരുമിച്ച് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കൊല്ലത്ത് നിന്ന് നീരജ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ പേവിഷബാധ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെയാണ് തീവ്രയജ്ഞ വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജന്തുജന്യ രോഗങ്ങളിൽ മനുഷ്യർക്ക് ഏറ്റവും ഭീഷണിയാകുന്ന ഒന്നാണ് പേവിഷബാധ. സസ്തനികളെ ബാധിക്കുന്ന ഈ മാരക വൈറസ് പ്രധാനമായും മൃഗങ്ങളുടെ കടിയേൽക്കുന്നതിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. വളർത്തുമൃഗങ്ങൾക്കും നായ്ക്കൾക്കും കൃത്യസമയത്ത് വാക്സിൻ നൽകിക്കൊണ്ട് രോഗവ്യാപനം പൂർണ്ണമായും തടയുകയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ലക്ഷ്യം. വാക്സിനേഷൻ ക്യാമ്പയിനിൽ വളർത്തുമൃഗ ഉടമകളും പൊതുജനങ്ങളും പങ്കാളികളാകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജംപ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആൻസി സോജൻ, 200 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ ഹരിതഭദ്ര, വനിതകളുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ അനഘത് സിംഗ്, 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ പരുൾ ചൌധരി എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വനിതകളുടെ വിജയം അവരുടെ കഴിവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുരുഷന്മാരുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ അഭയ് സിംഗ്, ഡെക്കാത്രോൺ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ തേജസ്വിൻ ശങ്കർ, ഹൈജമ്പ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ സർവേഷ് അനിൽ കുഷാരെ എന്നിവരെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഓരോ വെല്ലുവിളിയും ഏറ്റെടുത്ത് മുന്നേറാനും രാജ്യത്തിനായി ഇനിയും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാനും താരങ്ങൾക്ക് കഴിയട്ടെയെന്ന് അവർ ആശംസിച്ചു. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിന്റെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. നിഷിലെ കൊറോഗി സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ക്വാർട്ടർ ഫൈനലിൽ നേരിട്ടെത്തിയ ഇന്ത്യൻ ടീം സ്വർണ്ണ മെഡൽ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. തിരുവനന്തപുരത്ത് 8 വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 41.4 ഓവറിൽ 300 റൺസ് എടുത്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഫോഴ്സ കൊച്ചി എഫ് സിക്ക് ജയം. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മലപ്പുറം എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി എഫ് സിയുടെ വിജയം. ഒക്ടോബർ 1 തൃശൂർ മാജിക് എഫ് സിക്കെതിരെയാണ് കൊച്ചിയുടെ അടുത്ത മത്സരം. കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ വർഷത്തെ സ്പോർട്സ് കോൺവൊക്കേഷൻ ഇന്ന് സർവകലാശാല EMS സെമിനാർ കോംപ്ലക്സിൽ നടത്തും. മന്ത്രി OJ ജിനീഷ് ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സർവകലാശാല ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങൾക്ക് കേഷ് അവാർഡ്, സ്കോളർഷിപ്പ്, സ്പോർട്സ് കിറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. ഈ വർഷത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നവംബർ 21 നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ വയനാട് ജില്ലകളെ ചുരമില്ലാതെ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയ്ക്കായി ആവശ്യം ശക്തമായതോടെ മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂരിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരമില്ലാ പാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. നിലവിലെ വയനാട്ടിലേക്കുള്ള പാതകളായ പാൽചുരം റോഡിലും നെടുമ്പൊയിൽ ചുരം റോഡിലും മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ സാധാരണമാണ്. പാൽചുരം റോഡിന്റെ നവീകരണത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും റോഡ് വീതി കൂട്ടാനാവാത്ത സ്ഥിതിയുണ്ട്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. ഓപ്പറേഷൻ തൂഫാൻ 2 ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി KA തുളസി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഷോഡശോത്തരദ്വിസഹസ്രതമേ വർഷേ സിതംബരമാസസ്യ അഷ്ടാവിംശതി നവവിംശതി ദിനാങ്കയോഃ ഭാരതീയ സൈന്യബലം ഉരിപ്രഹാരസ്യ പ്രത്യുത്തരേ സതി സീമാരേഖാം വിലംഘ്യ ആതങ്കവാദി ശിബിരാണി വ്യനാശയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംപ്രാഹ യത് അസ്യ സാഹസിക പ്രഹാരസ്യ സങ്കൽപഃ ഏവ ബാലാകോട്ട് വായുപ്രഹാരസ്യ അഥ സിന്ദൂരാഭിയാനസ്യ ആധാരശിലാം അരചയത്.
4: 10 വർഷ പേലെ 28-29 സിതംബർ 2016 കോ ഭാരതീയ സേനാ നെ പാകിസ്ഥാൻ മേ ആതങ്കി ഠികാനോ പർ സർജിക്കൽ സ്ട്രൈക്ക് കി തി. സർജിക്കൽ സ്ട്രൈക്ക് നെ ഡങ്കേ കി ചോട്ട് പർ പൂരി ദുനിയാ കെ സാമനെ ഭാരത് കി ആതങ്കവാദ വിരോധി നീതി കാ एक नया उदाहरण प्रस्तुत किया था. बीते एक दशक में बालाकोट की एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक भारत ने बार बार ये स्पष्ट संदेश दिया है कि अगर आतंकवादी भारत पर आंख उठाएंगे तो उसका करारा जवाब दिया जाएगा. अब आज का भारत आतंकवाद के खिलाफ जीरो टॉलरेंस पॉलिसी लेकर चल रहा है.
3: प्रधानमंत्री नरेंद्र मोदी अब्रवीत यत् ശല്യപ്രഹാരഃ ദീർഘകാലാത് ആതങ്കവാദം പ്രതി ഭാരതസ്യ നിർണായകം പ്രത്യുത്തരം ആസീത്. സഹ അഷ്ടോത്തരദ്വിസഹസ്രതമവർഷസ്യ സിതംബരമാസേ ദില്ലിയാം സംഭൂതാൻ ശൃംഖലാബദ്ധ വിസ്ഫോടാൻ തഥാ മുംബൈയാഃ 26-പ്രഹാരം സംസ്മൃത്യ അവദത് യത് ഏതാസു ഘടനാസു ബഹുഭിഃ നിരപരാധൈഃ ജനൈഃ പ്രാണാഃ ത്യക്താഃ. പ്രധാനമന്ത്രി സ്പഷ്ടം ഉക്തവാൻ യത് അധുനാ ഭാരതം ആതങ്കവാദസ്യോപരി ശൂന്യ സഹിഷ്ണുതാ നീതിം അനുസരതി. അഖില ഭാരതീയ ബാങ്ക് കർമ്മചാരി സംഘഃ സംപ്രാഖ്യാപയത് യത് അദ്യാരഭ്യ ത്രിദിനാത്മകം രാഷ്ട്രവ്യാപി ബാങ്ക് കാര്യസ്ഥഗനം സ്ഥഗിതതാം അമുഞ്ചത്. ഭാരതീയ ബാങ്കിംഗ് സംഘേന സഹ സഞ്ജാതായാം മന്ത്രണായാം സമയബദ്ധം ച വിചാര്യ സംസ്ഥാ നിർണയം അഗ്രഹണാത്. സാമാജികാന്തർജാലീയേ സന്ദേശേ സംഘഃ പ്രാഹ യത് വിത്തീയ വിവാദാനാം പരിഹാരാർത്ഥം ദ്വയോഃ പക്ഷയോഃ സഹമതിഃ അഭവത്. അതഃ ഏതത് കാര്യസ്ഥഗനം നിരസ്തം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര അവോചത് യത് ഭാരതം കനാഡാദേശശ്ച സ്വീയ ദ്വിപക്ഷീയ സംബന്ധാൻ ഉച്ചസ്തരം നേതും തത്പരൌ വർത്തേതെ. അസൌ ന്യൂയോർക്ക് നഗരെ സംയുക്തരാഷ്ട്രമഹാസഭായാ പ്രസംഗെ കനാഡാദേശസ്യ വിദേശമന്ത്രിണാ സഹ മിലിതവാൻ. സാമാജിക മാധ്യമേന സംസൂചയത് ഡോക്ടർ ജയശങ്കര അവദത് യത് ഇയം മന്ത്രണാ അതീവ സഫലാ ആസീത്. ഉഭൌ ദേശൌ ച സംബന്ധാനാം ദൃഢീകരണായ കാര്യം കുരുതഃ. कृषि कृषक कल्याण मंत्री शिवराज सिंह चौहान अद्य नवदिल्ल्यां रवि अभियान विंशति षड्

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പുത്തൻ രീതിയിലുള്ള ഭക്ഷണം, ബേക്കറി ഉൽപ്പന്നം, സേവനം അല്ലെങ്കിൽ ബിസിനസ് എന്നിവ നടത്തുന്നവർക്കും പുതു സംരംഭകർക്കും അവസരവുമായി ബേക്കേഴ്സ് അസോസിയേഷന്റെ കേരള ബേക്ക് നെക്സ്റ്റ് 26 ഭക്ഷ്യ ബേക്കറി ഉൽപ്പന്നങ്ങൾ, മേഖലയെ സഹായിക്കുന്ന യന്ത്രങ്ങൾ, സോഫ്റ്റ്വെയർ ആപ്പുകൾ, അസംസ്കൃത വസ്തു ഉൽപ്പാദനത്തിലെ പുതിയ രീതികൾ, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ്, സെയിൽസ് ഇന്നോവേഷനുകൾ എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലാണ് അപേക്ഷകൾ സ്വീകരിക്കുക. ബേക്ക് നെക്സ്റ്റ് .com വഴി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9447543238. കണ്ണൂർ ദസറയുടെ ഭാഗമായി 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പെൻസിൽ, ജലച്ചായം എന്നീ വിഭാഗങ്ങളിലായി ചിത്രരചനാ മത്സരം നടത്തുന്നു. ഒക്ടോബർ മാസം 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ MTM സ്കൂളിലാണ് മത്സരം. 9895143100 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി മാത്രം ഈ മാസം 30 മുമ്പ് രജിസ്റ്റർ ചെയ്യാം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കാൻ 2 ലക്ഷം രൂപ അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. ഒക്ടോബർ മാസം 19 വൈകിട്ട് 5 മണിക്കകം ബന്ധപ്പെട്ട ബ്ലോക്ക്, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോമുകൾക്കും വിവരങ്ങൾക്കും ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0497270056. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ സർവകലാശാല താവക്കര ആസ്ഥാനത്ത് ഡോക്ടർ, നഴ്സ് തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഒക്ടോബർ മാസം 6-ാം തീയതി 9:30 താവക്കര ആസ്ഥാനത്ത്. മൊകേരി FHC ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അംഗീകാരമാണ് യോഗ്യത. അഭിമുഖം ഒക്ടോബർ മാസം 3-ാം തീയതി രാവിലെ 11 മണിക്ക് FHC. പരിയാരം പഞ്ചായത്തിൽ വനിതാ വികസന പ്രവർത്തനം, ജാഗ്രതാ സമിതി, GRC തുടങ്ങിയവ ഏകോപിപ്പിക്കുന്നതിന് കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നു. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. അഭിമുഖം 4 PM പഞ്ചായത്ത് ഓഫീസിൽ. മട്ടന്നൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കും. അഭിമുഖം ഈ മാസം 30 രാവിലെ 10 മണിക്ക്. ഫോൺ 0490024735000. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ മാടായി ഗവൺമെന്റ് ITI ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പെയിന്റർ തസ്തികയിൽ ഒഴിവുണ്ട്. യോഗ്യത SSLC, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ പെയിന്റർ, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ പെയിന്റർ. അഭിമുഖം മറ്റന്നാൾ പകൽ 11 മണിക്ക് കോഴിക്കോട് ഏലത്തൂർ ഗവൺമെന്റ് ITIയിൽ. ഫോൺ 0495237451451. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. SPT റിട്ടയറീസ് അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ നവംബർ മാസം 25-26 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ ഒക്ടോബർ മാസം 21-ാം തീയതി വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം നടക്കും. വിരമിച്ച അർദ്ധസൈനിക വിഭാഗങ്ങളായ CRPF, BSF, ITBP, CISF, SSB, AR തുടങ്ങിയവയിൽ നിന്ന് വിരമിച്ചവരും കുടുംബ പെൻഷൻ വാങ്ങുന്നവരുമായ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ളവരുടെ യോഗം നാളെ നടക്കും. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 1 വർഷം നീളുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷം ഇന്നാരംഭിക്കും. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൗരോർജ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. തലശ്ശേരി കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ശാഖകൾ ഇന്നും നാളെയും മറ്റന്നാളും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ഇന്നു മുതൽ ചന്ദനക്കംപാറ ചെറുപുഷ്പം ഹൈസ്കൂളിൽ നടക്കും. തൃക്കുൽ ശിവക്ഷേത്രത്തിൽ ത്രിദിന ശിവപുരാണ മഹാസത്രം ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെ നടക്കും. തളിപ്പറമ്പ് നഗരസഭ മെഗാ നികുതി കുടിശ്ശിക നിവാരണ ക്യാമ്പ് ഇന്നുച്ചയ്ക്ക് 1:30 വരെ ടൗൺ സ്ക്വയറിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
6: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
7: നീ കളിക്കലേ?
6: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
8: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
7: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
8: പോന്നില്ലേ, എന്തിട്ട്?
7: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
8: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നോണ്ടിനല്ലോ. പിന്നെന്നാ?
7: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
8: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
7: എന്ത്?
8: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
7: ശരിക്കോ?
8: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
9: 9 6 9 7 4 1 4 1 ബിജുട്ടാ നീ എങ്ങോട്ടാ ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയുള്ള AK മോട്ടോഴ്സ് പോന്നെയാ ഏയ് ആടുന്ന് വാങ്ങണ്ടേ വേറെ എവിടെ പോയി വാങ്ങിക്കോ പൊടു അല്ല അത് ആടുന്ന് വാങ്ങണ്ടാന്ന് അവിടെ നിന്ന് പ്രശ്നമുണ്ടോ ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇച്ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം നമ്മളൊ നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
10: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടോ?
9: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
10: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
9: ആഹാ, അങ്ങനെ പറഞ്ഞ
7: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
9: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
11: മതി.
7: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
9: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
7: അതെന്താ?
9: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്. പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
11: ജനകീയം.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ച ചില കാര്യങ്ങൾ വർഷങ്ങൾക്കിപ്പുറം അതേ സംഭവങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വീണ്ടും ഒരു ചിരി കടന്നു വരും. മറ്റു ചിലപ്പോൾ കണ്ണിൽ നനവ് പടരും. അതുമല്ലെങ്കിൽ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന ചിന്തകളും. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനെയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും പങ്കുവച്ച അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നമ്മൾ. ഇന്ന് ആ യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കാം.
12: എല്ലാവർക്കും നന്മ വേണ്ടി ചെയ്യാൻ വേണ്ടി മാത്രം നിന്നൊരാൾ മീൻസ് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൈത്രി എന്നുള്ള സംഘടനയിൽ കൂടി നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, റോഡും പാലവും പഠിപ്പിക്കലും എല്ലാം ചെയ്ത് അങ്ങനത്തെ എനക്കീയൊരു ഗതി വന്നപ്പോൾ ഞാൻ കണക്കൂട്ട് ചെയ്താലും പോട്ടെ ഇതായിരിക്കും എൻ്റെ. അതിൻ്റെ ഇടയിലാണ് നടുവനാട് കുറുവന്തേരി അമ്പലത്തിൻ്റെ കൂട്ടിക്കിടന്ന അമ്പലം പ്രതിഷ്ഠ നടക്കാതൊരു അമ്പലത്തിൽ പ്രതിഷ്ഠയൊക്കെ നടത്തി നിർത്തിയിട്ട് പോകുമ്പോൾ ഭഗവാനോടുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോയി. ഒരു കാര്യമാണ് നാട്ടിൽ മരിച്ചാൽ നാട്ടിലും ഉണ്ടാവുമല്ലോ, ഇതേതോ ഒരു നാട്ടിലല്ല. മുത്തമോനെ വെച്ച് ആ സമയത്ത് എനിക്ക് തോന്നുന്നൊരു 2ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്നത്, 2ാം 3ാം ക്ലാസ്സിൽ.
13: കല്യാണം കഴിഞ്ഞതിന് ശേഷമായി
12: പോകുന്നത്, കല്യാണം കഴിഞ്ഞാൽ പോകുന്നത്. അങ്ങനെ ഞാനത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ട്, ഈ ബാഗ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നതാണ്. കുറേ കഴിഞ്ഞിട്ട് ഇന്നും ആ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കുടുംബത്തെ ഞാൻ അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ കിംസ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ജുബയിൽ സ്ഥലം. ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് പാരപ്പറ്റിലേക്ക് കയറുന്നതാണ്. കയറുന്ന സമയത്ത് ഞാനിങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അന്ന് പെട്ടെന്ന് മാഷേന്നൊരു വിളി വരുന്നു. പെട്ടെന്നൊരു മാഷേന്നൊരു വിളി വിളിക്കുന്നു. ഒരിക്കൽ എന്നെ വിളിക്കില്ലല്ലോ. രണ്ടാമത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും വിളിക്കുന്നു. ഒരു പയ്യൻ, ഒരു കണ്ണടയിലും വെച്ചൊരു പയ്യൻ ഇങ്ങനെ കയ്യിനെ പൊന്തിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പയ്യെ രാജേഷ് മാഷല്ലേ ചോദിച്ചു. ഞാൻ അറിയാൻ, നീക്കറിയാം, എന്നെ അറിയാൻ ചോദിച്ചു. അപ്പം ഞാൻ ഇറങ്ങി, കുറച്ചും ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാൻ ചോദിച്ചു, മോൻ്റെ പേര് മാഷക്ക് എന്നെ ഓർമ്മയല്ലേ, എൻ്റെ പേര് നിതിൻ എന്നാണ്, ഏച്ചൂര് നളന്തെ പഠിപ്പിച്ചതെന്ന് പ്ലസ് ടുവിൽ. ഞാൻ ചോദിച്ചു, നീ ഇവിടെ? ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, മാഷെന്ന് അടിച്ചുകൊണ്ട് ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ തന്നെ നോക്കുക, നിനക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചാൽ നിൻ്റെ വീട് ഉരുവച്ചല്ല എന്ന് പറഞ്ഞു. മാഷെന്താ ഇങ്ങനെയാണ്? ഞാൻ സാധാരണ ഇതിൽ യൂണിവേഴ്സിലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും നല്ല ടൈറ്റ് ഇൻസൈഡ് ആയിരിക്കും, കാരണം ഈ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഇൻസൈഡ് ആ രീതി ചെയ്തതാണ്. അപ്പം അങ്ങനെ മാഷ ബാച്ചിലുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, മാഷെന്താ ഇങ്ങനെയാണ്? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, ഇവനെ കെട്ടിപ്പിടിച്ച് ഞാൻ ചോദിച്ചു, കുറച്ച് ചോറ് മേടിച്ചില്ല, കാരണം
13: 3 ദിവസം പട്ടിണി.
12: ഞായറാഴ്ച മുതൽ തുടങ്ങിയതാ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പം ഈ 4 ദിവസത്തിനിടയിൽ ഒരു പഠിപ്പിച്ച കുട്ടിയോട് മാഷ് ചോദിക്കുക, അനക്ക് ഭക്ഷണം മേടിച്ചിരുന്ന ലോകത്ത് രാമ, ഒരു പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു.
13: മനസ്സിലാ ചിത്രം വ്യക്തമാണ്. നേരത്തെ ഒരു കമലേച്ചി, ആദ്യം ഇപ്പൊ ഒരു നിതിൻ.
12: അതാന്നുള്ളത് നമുക്ക് ജീവിതത്തില് ദൈവം ഇങ്ങനെയാണ്. നമ്മൾ പറയുന്നില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിലല്ല ദൈവം, നമ്മുടെ ഓരോരാളെ രൂപത്തിലാണ് വരുന്നത്. ഇവനെന്നെ കൈപിടിച്ച് പറഞ്ഞു, എന്നോട് പറഞ്ഞു മാഷി ഇങ്ങോട്ട് പോകാൻ, പിടിച്ച് വലിച്ച് എന്നോട് ചേർത്ത് പിടിച്ചിട്ട്. ഈ പയ്യനെ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ലേച്ചൂര് നടന്നതിൽ ഞാൻ 1.5 വർഷം മാത്രം പഠിപ്പിച്ച പിടിച്ച് തൊട്ടടുത്ത ഒരു അറഫ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് ഇവൻ എനിക്ക് ചോറ് തന്നു. ചോറ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു വടി കൂടി ഭക്ഷണം വേസ്റ്റ് ആക്കില്ലാന്ന്, അതിൻ്റെ ഭാഗം ഇന്നും ഞാൻ ചെയ്യലുണ്ട്. അവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചിന്, ഒരു അബ്ദുള്ള എന്നാണ് തന്നത്. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് അവസാനം ഞാൻ ബോധം കിട്ടും. പെട്ടെന്ന് കുറേ കഴിക്കാണ്ട് നിന്നപ്പോൾ നമ്മൾ തലയുറ്റില്ലേ, കുറച്ച് സമയത്ത് ഈ അബ്ദുള്ള പുള്ളി മലപ്പുറം കാരനാണ്, മഞ്ചേരിക്കാർ, എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളും, ഇനി പണിയൊന്നുമില്ല, എൻ്റെ കൂടെ നിന്നു. ഇയാളെന്നെ നമ്പർ വാങ്ങിച്ചു, നിതിൻ നമ്പർ വാങ്ങിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഇയാളെ നമ്പറുണ്ട്, വിളിക്കണ്ട, കാരണം നമ്മുടെ ഇവിടുത്തെ സിമ്മല്ലേല്ലോ, അവിടുത്തെ സിമ്മിൽ ഈ അസീസ് ഖാനെ വിളിച്ചു. പക്ഷേ അസീസ്ക്ക് എന്ത് വെച്ചാൽ ഒരാളെ വേറെ ആളെ ഏർപ്പാടാക്കി, അസീസ്ക്ക് ഒരു സ്പോൺസർ എൻ്റെ സൗദിനെ ഏർപ്പാടാക്കിയതായിരുന്നു. ഇദ്ദേഹം ഇത് ഉംറക്ക് പോയി. അപ്പോൾ ഉംറക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറേ ദൂരമാണ് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, ഏകദേശം 1900 കിലോമീറ്റർ പ്രപഞ്ചിത ഉംറ മക്കയിലേക്ക് പോകേണ്ടത്. ഈ സൗദി എന്ത് ചെയ്തു? എന്നെ മറന്നുപോയി.
13: മറന്നുപോയി
12: എന്നെ മറന്നുപോയി.
13: ശരി, അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്താ പറയുക, ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ ആള് പറ്റിച്ചു എന്നാണ് എന്റെ മനസ്സിലുള്ള ഇത്രയും സമയത്തെ ചിത്രം.
12: അല്ല, അയാള് സൗദിയോട് പറഞ്ഞു, നിന്റെ ആമൽ എന്ന് പറയാം, ആമൽ നമ്മുടെ എംപ്ലോയി എത്തിയിട്ടുണ്ട്, ഞാൻ ഉംറക്ക് വന്നാൽ അവനെ റിസീവ് ചെയ്യണം. നമ്പർ നോ പ്രോബ്ലം. അസീസ്ക വിളിച്ചു 2 മിനിറ്റ് കഴിയുമ്പോൾ നിതിന്റെ നമ്പറിൽ കോള് വരുന്നു. അയാൾ ഓടി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. അയാളെ കണ്ടപ്പോൾ എനിക്ക് അറിയുന്നില്ല വെള്ളയും വെള്ളയും ഇട്ടൊരു വലിയൊരു, നമ്മൾ കാണുന്നില്ല ഏതോ സിനിമയെല്ലാം കാണുന്ന വലിയൊരു മനുഷ്യൻ, ഒരു അത്തറിന്റെ മണലും ഇങ്ങനെയായിട്ട് എനിക്ക് ആ മണം ഇപ്പൊ എന്റെ മനസ്സ് ഇത് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നു. അയാൾ ആദ്യം ഉപയോഗിച്ച അറബി വീടിനോട് മാലിസ് എന്നാണ്, മാലിസ് എന്നാ സോറിയാണ്. എന്നെ കണ്ടേമ്പാട് യു ആർ രാജേഷ് എന്നു ഞാൻ പറഞ്ഞ, അപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു കൊണ്ടിരിക്കുന്ന മാലിസ് മാലിസ് ഡോണ്ട് വറി എന്നിട്ട് എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. അവിടെ എന്നെ കൂട്ടി പിന്നെ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയി, സൗദിയുടെ വീട്ടിലാണ് കൊണ്ടുപോയത്. അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നത്, അതായത് വിദേശത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. പിന്നെ അവിടെ കഥകളുണ്ട്, കാരണം നമ്മുടെ ഈ ഒരു വലിയൊരു എപ്പിസോഡിലേക്കൊന്നും തീരില്ല. അതിനുശേഷമാണ് പിന്നെ ഞാനവിടെ ഒരു സ്കൂള് അതിനുദ്ദേശിച്ചത് അധ്യാപകനായിട്ടായിരുന്നു, പക്ഷേ അതിലും എൻ്റെ വിസ ഹൗസ് ഡ്രൈവറുടെ വിസയായി പോയി, അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇയാൾ എന്നോട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഞാൻ പോയിട്ട് നെട്ടും ബോൾട്ടും തിരിയാതെ ഞാൻ എന്ത് കച്ചവടം നടത്താൻ. പിന്നെ എന്നോട് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ജീവിതത്തിൽ കാറിൻ്റെ മുൻസീറ്റിരിക്കാതെ ഞാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു വണ്ടി മേടിച്ചാന്ന്, അയാൾ ഇത് ഓടിക്കണം തന്നു, എന്നേക്കാളും പ്രായമുള്ളൊരു വണ്ടി, അഥവാ ഞാനൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഇതിൻ്റെ ഗീറുണ്ടായി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഥകൾ ഒരുപാടുണ്ട് അവിടുത്തെ ബിസിനസ് കണ്ടുപിടിക്കാനും ഒപ്പം തന്നെ ഒരുപാട് കഥകൾ. പക്ഷേ ഞാൻ അവിടെ നിന്ന് തോറ്റു കൊടുക്കാന്നില്ല, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം. ജയിക്കലല്ല, എൻ്റെ വീട്ടിന് 5,10,000 രൂപ കടം ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ഞാനൊരു 3 ലക്ഷം രൂപ എടുത്തിട്ടാണ് പോയത്. അത് 5,10,000 ജപ്തി നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർത്തേ വരും ഞാൻ ആദ്യം പ്രതിജ്ഞയെടുത്തായിരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു, കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലം, 1-3 മാസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചു. പിന്നെ കച്ചവടം തുടങ്ങി. കച്ചവടം എന്ന് പറഞ്ഞാൽ പൈസയില്ല, സാധനങ്ങളില്ല, ഓഫീസില്ല, ഇതൊന്നും ഇല്ലാത്ത കച്ചവടം. ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ദിവസവും ഈ വണ്ടിയെടുത്ത് ഓരോ ഭാഗത്ത് പോകും. കമ്പനികൾ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. ഒരു ബിസിനസ് കാർഡ് മാത്രം എൻ്റെ പേരടിച്ചിട്ട്, അന്ന് ഈ ഫേക്സാണ്, മെയിൽ കുറവാണ്. അപ്പോൾ അവർ പറയും ഇന്നേ സാധനം വേണം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഹെൽമെറ്റ് വേണമെന്നറിയും, സേഫ്റ്റി ഐറ്റം ഹെൽമെറ്റ് വേണമെന്നറിയും. ഹെൽമെറ്റ് വേണ്ടെന്ന് ഞാൻ മാർക്കറ്റ് വന്ന് ചോദിക്കും, ഹെൽമെറ്റിൻ്റെ പൈസ എത്രയാണ്? 15 റിയാല്. ഞാൻ എന്ത് ചെയ്ത് അത് അടിക്കും, അല്ലെ ഇവർക്ക് കൊടുക്കും, തൊട്ടടുത്തൊരു ഓഫീസും ചെയ്യിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഓഫീസും തോന്നുന്നത്, ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്താണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഫ്രീ പീരീഡ് കുറവാണ്, എന്നാലും ഫ്രീ പീരീഡ് ഉണ്ടാകുമ്പോൾ ഒരു സുരേഷ് കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും. അപ്പം മൗസ് പിടിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഐക്കൺ ഇങ്ങി വരുമ്പോൾ അങ്ങോട്ടല്ല, 2 കൈ കൊണ്ടെല്ലാം പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം. എനിക്ക് ഓഫീസിൽ കമ്പ്യൂട്ടർ വന്നപ്പം ഞാൻ മാഷല്ലേ, കാരണം അസീസ് ഖാൻ്റെ മുമ്പിൽ മാഷാണ്. അസീസ് ഖാൻ്റെ മാഷെ നിങ്ങൾക്ക് ഇത് ഓ ഞാൻ ചെയ്തോളൂ പറഞ്ഞു. അപ്പോൾ നമുക്കിത് അറിയില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അവസാനം ഇയാൾ തുറന്ന് തന്ന്, പിന്നെ വേർഡ് ഫയലെല്ലാം ഉണ്ടാക്കിയിട്ട് തന്ന്, പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി തന്നു. എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇത് ഓഫ് ചെയ്യാൻ അറിയില്ല, ഇത് വൈകുന്നേരം ഓഫ് ചെയ്യണ്ടേ, കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണ്ടേ. ഞാൻ കുറേ നോക്കി, വണ്ടി കോളാരിക്കാരെ കൊണ്ട് തമാശ പറയുന്നത് പെട്രോമാക്സ് ഉണ്ടാക്കിയിട്ട് കത്തിച്ചിട്ട് കിട്ടാൻ പറ്റായിട്ട് നിങ്ങൾ തമാശ പറയല്ലേ, അവസാനം മുറം കൊണ്ട് പോടുന്ന കഥ. തീരെ പറ്റാൻ ഞാനപ്പോ പ്ലഗ്ഗല്ലി ഊരിയിട്ട്, അപ്പൊ ഇങ്ങനത്തെ കഥകളുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് കുറച്ച് പഠിച്ചിട്ട് ഒരു അബ്ദുൽ സലാം കുണ്ടുകൂടുള്ള കോഴിക്കോട് ജില്ലയിൽ പുള്ളീനെ കൂട്ടിക്കൊണ്ടെന്ന് അങ്ങനെ പഠിച്ചു. അങ്ങനെ ബിസിനസ് പതുക്കെ പതുക്കെ തുടങ്ങി. ഒരു 2 കൊല്ലം കൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറ്റി. ആയിരിക്കുമ്പോഴാണ് അന്നത്തെ സൗദി സാമ്പത്തികം വന്നപ്പം അവരുടെ സ്വഭാവം കുറേ മാറി, എന്നെ പുള്ളിയിലേക്ക് നിന്ന് രക്ഷപ്പെട്ടു. അതായത് എനിക്ക് സാലറി തരാതായി, പിന്നെ എനിക്ക് നാട്ടിൽ വരേണ്ട ഒരവസ്ഥ. ഇങ്ങനെ കൂടി നാട്ടിലേക്ക് ആ ഉടൻ തിരിച്ചു വന്നു. വീണ്ടും ഇവിടെ വന്നിട്ട് 2011 വന്ന് നമ്മുടെ സിപ്ക ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലെക്ചറായിട്ട് അവിടെ കയറി. അവിടെ അക്കൗണ്ടൻ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശ്രീന അക്കൗണ്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ ഞാൻ ശ്രീനനെ കൊണ്ടേ ആക്കാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കരമായ സമരം. സമരം എന്നെല്ലാം പറഞ്ഞാൽ ഇംഗ്ലീഷിന് അധ്യാപകനില്ലാതെ കൊണ്ട് കോളേജ് ബഹിഷ്കരിക്കുന്നിട്ട് 2 ദിവസമായി. 3-ാമത്തെ ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഞാനൊരു ടീ ഷർട്ടിൽ ഒട്ടിക്കാനുണ്ട്. ഞാൻ നേരെ മാനേജറോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കയറാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് പഠിപ്പിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വീണ്ടും മറ്റൊരു റോളിലേക്ക്, അധ്യാപക റോളിലേക്ക് 2011 ഓഗസ്റ്റിൽ വീണ്ടും കയറി. അതിൽ ഒരു 3-4 മാസം വീണ്ടും അവിടെ അധ്യാപകനായിരുന്നു. ആ സമയത്ത് നമ്മുടെ കണ്ണൂർ അഫിലിയേഷൻ ആയിരുന്നു, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലുള്ള പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ക്ലാസ് എടുക്കാൻ വേണം. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ വെറും ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ബ്രണ്ണൻ കോളേജിൽ MA ഡിസ്റ്റൻസിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടി വന്നത്. അപ്പം എനിക്ക് തന്നെ അറിയില്ല, ഞാനിപ്പോൾ അത് ആലോചിക്കും ഞാനെങ്ങനെ എടുത്തു. പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ട്, അന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഈ വർഷം പഠിപ്പിച്ച പാഠം പിറ്റേത്തെ വർഷം നമ്മൾ ഒന്നുകൂടി പഠിപ്പിച്ചിട്ട് ക്ലാസ് കയറും. കാരണം അന്നത്തെ ചെറിയ മക്കൾ നല്ല ബ്രൈറ്റ് ആയിരുന്നു. ആ 4 മാസത്തോളം ഞാനിവിടെ അധ്യാപകനായിട്ട് നിന്നു. പിന്നെ ആ ഒരു സമയത്ത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഒരു എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടോ, അത് വെറുതെ കൊടുത്തതാണ്. അവിടെയാണ് എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്.
13: അതിനിടയ്ക്ക് നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ശ്രീന എന്നുള്ള പേര് രണ്ടു തവണ പറഞ്ഞു, പക്ഷെ നമ്മളെ ശ്രോതാക്കൾക്ക് അറിയില്ല ആരാണ്
12: ശ്രീന. ശ്രീന എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ്. 2002 നവംബറിലാണ് കല്യാണം കഴിയുന്നത്. തില്ലങ്കേരിയാണ് വീട്. അതിനും നാഥൻ ബാബു മാഷാണ്. നമ്മളിങ്ങനെ ഒരു മൂന്നാല് പെണ്ണ് ഇങ്ങനെ കാണാൻ പോയി.
14: അപ്പൊ
12: അവസാനം മാഷിന്റെ
14: എന്റെ
12: ജീവിതത്തില് എല്ലാ മീൻസ് എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാള് ബാബു മാഷ. ബാബു മാഷ് നമ്മുടെ ഷിറൂസ് കരിയില് നമ്മളെ കൊള്ളാരിക്ക് ഒരു മോഹനാട്ടനുണ്ട്. വി മോഹനാട്ടൻ ചിലപ്പോ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശക്തമായിട്ട് ശാസിക്കുന്ന രീതിയിൽ പറയുന്ന ഒരാളാണ് മോഹനാട്ടൻ. അതൊരു കുഞ്ഞു സാഹിബുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും പറ്റി അവർ കെ വി സഹദേവാട്ടെ അവരൊക്കെ നമ്മളെ എന്നും ഒരു അനിയനെ പോലെ കാണുന്ന ഒരാളാണ്. ശ്രീന അതിനുശേഷം കുറെ കാലം ഒരു ബാങ്കിലൊക്കെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഈ സിപ്ക കോളേജിൽ അക്കൗണ്ടന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ
13: മക്കള്
12: രണ്ടു പേര്, മൂത്തയാൾ അദ്വൈത്, രണ്ടാമത്തെ ആള് കാശിനാഥ്. അദ്വൈത് ഇപ്പോൾ ബി എഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം എൻ്റെ കൂടെ സൗദി അറേബ്യയിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് അവിടെ ഇപ്പോൾ തൽക്കാലം ഉണ്ട്. അവിടുന്ന് ഒരു എം ബി എ കൂടി ഇങ്ങനെ നോക്കണമെന്നുണ്ട്. ആ രീതിയിലാണ് ഉള്ളത്.
13: നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഒരു ഇന്റർവ്യൂവിന്റെ കാര്യമാണ്, അതുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ടേണിംഗ് പോയിന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്.
12: അവിടുന്ന് സിപ്കേന്ന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അപേക്ഷ കൊടുത്ത സമയത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ എംബസി എഡ്യൂക്കേഷൻ ഓഫീസ് എന്നുള്ള പോസ്റ്റാണ്. അതിന് ആകെ 3 ഒഴിവാണുള്ളത്. അപ്പം ഞാൻ അപേക്ഷ കൊടുത്തു. ഇന്റർവ്യൂ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ എ പി ജെ ഇന്റർനാഷണൽ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് അത് അവിടെയായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഞാനിവിടുന്ന് നേരെ കയറി ട്രെയിനിൽ, ഏത് സാധാ ട്രെയിനിൽ. സൗദി അറേബ്യ പോയൊരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തു പോകുന്നതിന് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഞാൻ പോയത് നമ്മളെ കേരളക്കാർ, സാധാരണക്കാർ കേരളക്കാർ ഇൻസൈഡ് ചെയ്തിട്ട് ചെരുപ്പൂട്ടിട്ട് തന്നെയാണ് പോകും. അതേപോലെ ഞാനും പോയത്. നമ്മുടെ ലോകത്ത് പോകുന്ന ഇൻസൈഡ് ചെയ്ത് ചെരുപ്പിട്ട് പോകുന്നത് ഒരേ ഒരു വിഭാഗം നമ്മുടെ കേരളക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെരുപ്പൂട്ടിട്ട് പോയി. ഇൻ്റർവ്യൂവിൽ നോക്കുമ്പോൾ 93 ആളുണ്ട്. ഇതേപോലെ ഒരു വലിയൊരു ഹാളിൽ, നല്ല മനോഹരമായ ഹാളിലായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ പേര് വന്നു. ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു നമ്മുടെ സ്ക്രൂട്ടിനിങ് നടത്തുന്നതാണ്, ഇതിൽ ആരാണ് എലിജിബിൾ ആയിരിക്കുന്നത് അവരെ നമ്മൾ എടുക്കുന്നത്. ആദ്യം ചോദിച്ചു എനിബഡി ക്യാൻ കണ്ടക്ട് വൺ ക്ലാസ് ചോദിച്ചു. പെട്ടെന്ന് അവർക്ക് ആളെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഒരു സൂത്രമാണ് ഇത് ചെയ്തത്. അവർ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിലുപരി നമ്മുടെ പെർഫോമൻസാണ് പ്രാധാന്യം. കാരണം പ്രൈവറ്റ് ഏജൻസിയാണ്, എംബസി ഡയറക്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യൻ എംബസി വേറൊരു എച്ച് പി ഇൻ്റർനാഷണൽ ഏജൻസിക്ക് കൊടുത്തതാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കൈ വന്നിച്ചു അവിടെ നിന്ന്. കാരണം ഈ പഠിപ്പിക്കുന്നതിന് നമുക്ക് മലയാളത്തെ പ്രശ്നം മുരുമാന്ന സംഭവമില്ലല്ലോ. നമ്മൾ നേരെ പറഞ്ഞ് അവർ പറഞ്ഞു 2 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാം എന്നാണ്. ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറി ഞാൻ ജസ്റ്റ് പറഞ്ഞു താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഞാൻ ജസ്റ്റ് 2 കാര്യം ചോദിക്കുന്നു, വാട്ട് ഈസ് എ ലാംഗ്വേജ് എന്ന് ചോദിച്ചു മാത്രം. ലാംഗ്വേജിൻ്റെ ഡെഫിനേഷനും ഒപ്പം തന്നെ ഞാൻ അന്ന് ചോദിച്ചു വാട്ട് ഈസ് എ ഗ്രാമർ എന്ന് ചോദിച്ചു. ഇന്നലെ ഞാനൊരു ഗ്രീൻ പ്ലാനറ്റ് പോയ സമയത്ത് അവിടെയുള്ള സുധീറിൻ്റെ ഭാര്യ ശ്രീന നമ്മുടെ പ്രവാസി പെൻഷൻ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ ഒരു ബാങ്ക്. ഇതിൽ നാരായണേട്ടൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞു. പിന്നെ ഷീബയെന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച രാജേഷ് മാഷ അറിയാൻ ചോദിച്ചു. അപ്പം ഷീബ പറഞ്ഞു ആ ഗ്ലാമറിൻ്റെ മാഷല്ലേ എന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ച ഗ്ലാമർ മാഷാന്ന്.
15: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അനുഭവങ്ങളിൽ നിന്ന് ജീവിത പാഠങ്ങളിലേക്കുള്ള സഞ്ചാരമായിരുന്നു ഇന്നത്തെ ജനകീയം. ചിരിയും ചിന്തയും നിറഞ്ഞ സൗഹൃദ സംഭാഷണങ്ങളുമായി രാമകൃഷ്ണൻ പഴശ്ശിയോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനെയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും. കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഓർമ്മകളും ഇവിടം കൊണ്ട് തീരുന്നില്ല. തുടർഭാഗം കേൾക്കാം അടുത്ത ജനകീയത്തിൽ. ജനകീയം.
16: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
17: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
18: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
17: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്,
14: 26 ചികിത്സാ വിഭാഗങ്ങൾ.
19: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
14: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
9: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നാ.
20: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2nd quarter ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ഈ ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കിയത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138 പതിപ്പിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
21: സർജിക്കൽ സ്ട്രൈക്ക് ദേ ഡങ്കേ കി ചോട്ട് പർ പൂരി ദുനിയാകെ സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ ഏക് നയാ ഉദാഹരണ പ്രസ്തുത് കിയാ താ. बीते एक दशक में बालाकोट की एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक भारत ने बार बार ये स्पष्ट संदेश दिया है कि अगर आतंकवादी भारत पर आग उठाएंगे तो उसका करारा जवाब दिया जाएगा.
20: ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പരമാധികാരം അടിയറവ് വച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു രാജ്യത്തിന്റെയും ഭൂപ്രദേശം കയ്യേറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം, രാജ്യസുരക്ഷയ്ക്കോ തന്ത്രപ്രധാന പരമാധികാരത്തിനോ ഭീഷണിയുണ്ടായാൽ അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം പ്രോസസിംഗ്, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്. കർഷകർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായി ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ 11 പ്രാദേശിക ഭാഷകളിലും ഈ പോർട്ടൽ ലഭ്യമാകും. ഇന്ന് മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 38 വാർഡുകളിലേക്കുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഓഗസ്റ്റ് 18 പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
20: ക്രിക്കറ്റിൽ ഇന്നലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 296 റൺസിന്റെ വിജയലക്ഷ്യം 50 പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യ മറികടന്നത്. സെഞ്ചുറികൾ നേടിയ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. 4 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 74 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ വിരാട് കോഹ്ലി ഏകദിനത്തിൽ 15,000 റൺസ് എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ ഗുവാഹത്തിയിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ജപ്പാനിലെ കൊറോഗെ സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കുന്നത്. നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. ജപ്പാനെ തോൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ക്വാർട്ടറിൽ എത്തിയത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. വനിതകളുടെ ലോങ് ജമ്പിൽ ആൻസി സോജൻ ഇന്ത്യയ്ക്കായി വെള്ളി നേടി. സ്ക്വാഷിലും ഇന്ത്യയ്ക്ക് ഇരട്ട വെള്ളി മെഡൽ ലഭിച്ചു. നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുമായി ഇന്ത്യ 12 സ്ഥാനത്താണ്. വരുന്ന റാബി സീസണിന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനമുയർത്താനുള്ള ഫലപ്രദമായ കർമ്മപദ്ധതി രൂപീകരിക്കുകയാണ് ദേശീയ റാബി കാർഷിക സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആത്മനിർഭരതയും ഉൽപാദന വളർച്ചയും സുസ്ഥിര കാലാവസ്ഥാ പ്രതിരോധ കൃഷി, ഡിജിറ്റൽ അഗ്രികൾച്ചറും സാമ്പത്തിക സഹായങ്ങളും എന്നിവ ഉൾപ്പെടെ 3 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. തുടർന്ന് ചർച്ചകളിലെ ആശയങ്ങൾ കേന്ദ്രീകരിച്ച് വിലയിരുത്തലുകൾ നടക്കും. കൂടാതെ സംസ്ഥാന കാർഷിക മന്ത്രിമാർക്ക് തങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുൻഗണനകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും സമ്മേളനം അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
20: കേരളത്തിൽ നാളെ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. സ്വച്ഛതാ ഹി സേവ 2026 ഭാഗമായി കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആന്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ട് കൊച്ചിയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ഷൈനി മാത്യു ശുചിത്വ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം രാജ്യം ഇന്ന് ആചരിക്കുന്നു. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖ്ദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി ജീവൻ ബലി നൽകുകയായിരുന്നു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോക പേ വിഷബാധ പ്രതിരോധ ദിനം. പേ വിഷബാധ തടയുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭയാനകമായ ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേ വിഷബാധ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഒന്നിച്ചു കൂടുതൽ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആദ്യമായി പേ വിഷബാധ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച ഫ്രഞ്ച് രസതന്ത്രജ്ഞനും മൈക്രോ ബയോളജിസ്റ്റുമായ ലൂയി പാസ്റ്ററുടെ ചരമവാർഷികമാണ് സെപ്റ്റംബർ 28. കാലാവധി പൂർത്തിയാകാൻ 7 മാസം ബാക്കി നിൽക്കെ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ഉജിച്ച് രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 25 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അടുത്ത രാഷ്ട്രീയ അനുഭാവിയാണ് ഉജിച്ച്. ഭരണഘടന അനുസരിച്ച് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് സ്പീക്കർ അന ബ്രനാബിച്ച് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ നാടകം ഇപ്പോൾ കേൾക്കാം.
1: MDMA കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. പിടിയിലായ 3 അധ്യാപകരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നവരെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. അറസ്റ്റിലായ അധ്യാപികമാരുമായി ലഹരി കൈമാറ്റത്തിലൂടെ അടക്കം
2: റേഞ്ച്
3: തോർത്തെടുത്തിട്ട് പോയാ പോരെ.
4: നീ ഏതാന്ന് നിന്നോടാ അഭിപ്രായം ചോദിച്ചിനി, ഞാൻ അമ്മയോടല്ലേ പറഞ്ഞു.
0: ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ അലൻ കൃഷ്ണ അനിൽ, ആര്യദേവ്, അദർ, അനുനന്ദ് കെ, ആദിദേവ് വി എൻ, ശ്രീനന്ദ രാകേഷ്, ആര്യനന്ദ എസ് ആർ, രാശിമ രമേഷ്, ഷെദ ഷെറിൻ, അമൃത കെ. ഏകോപനം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കോർഡിനേറ്റർ രൂപ ടീച്ചർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി.
4: നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, അമ്മ കൊണ്ടുതരും.
3: ഓ, എന്നോട് പറഞ്ഞ ഞാനിപ്പം കൊണ്ടുതരും. പോടാർന്ന്
4: പോണേർന്ന്.
3: ഓ, രാവിലെ തന്നെ ഇപ്പോൾ റെഡി ചെയ്യും. ഒരു സമാധാനവും ഇല്ല. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിനക്കെന്നാ വേണ്ടേ? മോ പറയുന്ന കേൾക്കുന്നില്ലേ? തോർത്തിനി കൊണ്ട കൊടുക്കറോ? എന്നാ മോനെ തോർത്ത്?
5: ഓ, എന്തൊരു സ്നേഹം.
3: എനിക്ക് വേറെ പണിയൊന്നുമില്ലേ?

0: അമ്മ എന്റെ യൂണിഫോം കണ്ടിനാ.
1: അനക്കിട രാവിലെ കൊറേ പണിയുള്ളതാ, നിന്റെ യൂണിഫോം നോക്കല്ല എന്റെ പണി, പോയി നോക്ക്.
2: അമ്മേ ചായയാ
1: ഇപ്പൊ തരേ? തല നല്ലോണം തോർത്തു മോനെ, ജലദോഷം പിടിക്കും.
0: ആ തോർത്തി കൊടുക്കറാ,
1: നീ പോയി റെഡി ആയാട്ടെ.
0: അനക്ക് ചായ ഇല്ല,
1: ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ.
0: എന്ത് പറഞ്ഞാലും ഒരു മോൻ മോൻ മോൻ, ഓന്റെ കൈമിലെല്ലാം കൊണ്ടു കൊടുക്കൂ.
1: അനക്കൊന്നും വേണ്ടേ, നീ ഒരു പെണ്ണാ, നാളെ വേറൊരു വീട്ടിലേക്ക് പോണ്ടതാ, അതുകൊണ്ട് എല്ലാം ചെയ്തു പഠിക്കണം.
0: ഓ, ഈ അമ്മേനോട് അനക്ക് ഒന്നും പറയാൻ വയ്യ.
3: എടാ കാർത്തിക്കേ, വാടാ പോവാലോ.
2: എടാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം.
1: എടാ മോനെ കഴിച്ചിട്ട് പോടാ.
0: ആ കയ്പിക്ക് കയ്പിക്ക്, വാരി കൊടുക്കറാ.
1: നീ ഒന്നും മിണ്ടാണ്ടെന്നാട്ടെ, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇതാ മോനെ വെള്ളം കൂടി കുടിക്കേ.
2: എടാ ഇതെത്തി.
3: ആ വാ. എടാ കാർത്തിക്കേ, വാടാ, ഇല്ലെങ്കിലേ ലേറ്റ് ആയിട്ടാണല്ലേ.
2: എടാ ഇതാ എത്തി എത്തി. അമ്മ ഇതാ ഞാൻ ഇറങ്ങുവാണേ.
1: മോനെ ഇതാ ഈ പൈസ നീ കയ്യിൽ വെച്ചോ.
2: എണറിയ, നീ വരുന്നില്ലേ?
0: ആ വരുന്ന, ഇത് നടന്നോ.

0: Good morning, all.
1: Good morning, miss.
0: Sit. Sorry, I'm a bit late. ഞാൻ നിങ്ങളുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ ആൻസർ ഷീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് നൗ. ഓക്കെ. അമൃത 15, സ്നേഹ 20, റിയ 30. ഗുഡ് ജോബ്. ഓക്കെ,
2: താങ്ക് യു.
0: കീപ് ഇറ്റ് അപ്. രാശിമ 5 marks, ശ്രദ്ധ 25, കാർത്തിക് 16 marks. ഓക്കെ, ഞാൻ ബാക്കി പേപ്പേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം കേട്ടോ. See you in the next class, okay? Karthik, come here.
3: Yes, miss.
0: Karthik, I didn't expect this from you. Thanikkende ingena mark koranadu than nannayittu padikkunna oru kutti ayirunnallo. It's too bad, okay? You should improve, okay?
3: Okay, miss.
0: Go.

0: 你不会跟娘玩的。
1: 啊。
2: കാർത്തിക്ക് എടാ, നിനക്കെന്നെ മനസ്സിലായോ? എടാ അമലാടാ.
0: ആടാ.
2: പിന്നെ നീ എന്നൊരു പരിചയം ഇല്ലാത്ത പോലെ നോക്കുന്നു.
0: ഒന്നുമില്ല.
2: എന്താടാ പ്രശ്നം? എനിക്കെന്നാ ഒരു ടെൻഷൻ.
0: അത് പിന്നെ
2: എന്തായാലും പറ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.
0: അതൊന്നുമില്ലടാ, ഇന്ന് ടീച്ചർ പേപ്പർ തന്നിണ്ടായി. അപ്പോ മാർക്ക് കുറഞ്ഞതിന് എല്ലാരും മുമ്പൊന്നും ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അത് എനക്കൊരു ഇൻസൾട്ട് പോലെയായി.
2: ഞാനിത് എത്ര വയസ്സ് മാർക്ക് കുറഞ്ഞതിന് കേട്ടിനി.
0: പക്ഷെ എനക്കിതുപോലൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല.
2: ഇതാ അതിൻ്റെ പ്രശ്നമോ? ഇതല്ല സിമ്പിള്, നമുക്ക് പരിഹരിക്കാം.
0: എങ്ങനെ?
2: അതിനെല്ലാം ഒരു വഴിയുണ്ടെന്ന്. നീ ഇങ്ങോട്ട് വന്നോ. നിന്റെ കൈ നീട്ടിയേ. എന്നാ എന്നാ ഇത് ഇത് ഇതൊരു നുള്ളെടുത്താട്ടെ. നീ മുക്കൊന്ന് അടച്ചുപിടി. ഒന്ന് മെല്ലെ ഒന്ന് വലിച്ചേ. അങ്ങനെ. നിന്റെ പ്രശ്നമല്ലേ ഇപ്പൊ തീരും. നീ ഇനി കുറച്ച് സമയം ഇവിടെ ഇരിക്കും.
0: എടാ എനക്ക് എന്തോ പോലെ തോന്നുന്നു.
2: തോന്നും? തോന്നണോ? നീ എന്തെല്ലാം തോന്നാനിരിക്കുന്നു. നീ തൽക്കാലം ഇവിടെ ഇരിക്കും.
0: ഇതെനിയും കിട്ടാൻ ഞാനെന്നാ ചെയ്യാ?
2: ആ അതൊക്കെ സംഘടിപ്പിച്ചുതരും. ബട്ട് ഇത്തിരി ചെലവുണ്ട്.
0: എത്ര?
2: അത് ഞാൻ പറയാ. തൽക്കാലം നീ ഇവിടെ ഇരിക്കും.

0: അമ്മ.
1: ആ, നീ വന്നോ?
0: അമ്മ നിങ്ങോട്ട് നോക്കിയേ, നീ തുള്ളാണ്ട് കാര്യം പറ. എനിക്ക് ചെന്നൈയിലെ ഒരു കമ്പനിയിൽ നിന്ന് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്.
1: ചെന്നൈയിലാ?
0: ആ അമ്മ, ചെന്നൈയില്.
1: ഏ, അതൊന്നും നടക്കില്ല.
0: എന്ത് കഷ്ടം അമ്മ.
1: എന്നിട്ട് ചെന്നൈയിൽ പോവാനാ? നീ ഒറ്റക്കാ?
0: അല്ല, രണ്ടാളെയും കൂടി കൂട്ടാ. അനക്ക് പോണോ?
1: ഇല്ല, നടക്കില്ല.
0: ഇല്ല അമ്മ, പ്ലീസ്.
1: നിനക്ക് വേറൊരു പണിയും ഇല്ലേ?
0: എന്ത് കഷ്ടം അമ്മ.
1: ഓരോന്ന് പറഞ്ഞു വന്നോളൂ. എല്ലാം എന്റെ മോനെടുത്തു.
0: ഓ, വരുന്നുണ്ട്. ആരോട് സംസാരിച്ച് നിക്കുന്നുണ്ടേ?
1: ഓ, അതെയാ.
0: അമ്മ നോക്ക്, ദേ മാനേജർ വിളിക്കുന്നു.
2: ഹലോ, ഞാൻ ബ്ലൂ ലൈൻ കമ്പനിന്ന് വിളിക്കുന്നത്.
0: ആ സർ.
2: എപ്പോഴാ ജോയിൻ ചെയ്യുന്നേ?
0: ജോയിൻ ചെയ്യാൻ ഇതുവരെ അമ്മ സമ്മതിച്ചിട്ടില്ല.
2: വൈ?
0: അറിയില്ല.
2: ലെറ്റ് മീ ടോക്ക് ടു ഹർ.
0: ആ, ഞാൻ കൊടുക്കാം. ദേ അമ്മ, മാനേജർ വിളിക്കുന്നു.
1: എവിടുത്തെ മാനേജർ?
0: മറ്റേ കമ്പനിന്റെ അമ്മ.
1: അനക്കിപ്പോ സമയമില്ല, അടുക്കളയിൽ കുറെ പണിയുണ്ട്. അവളോട് പിന്നെ വിളിക്കാൻ പറഞ്ഞട്ടെ.
0: അമ്മ എന്തോ അമ്മ ഇങ്ങനെ ഒന്ന് സംസാരിക്കേ.
1: കൊണ്ടാ നാശോ.
2: ഹലോ.
3: ഹലോ,
2: റിയയുടെ അമ്മയല്ലേ?
1: ആ അതെ.
2: അതാ മോള് വിടാത്തെ?
1: എനിക്ക് താല്പര്യമില്ലായിട്ട്.
2: നിങ്ങളുടെ മകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണിത്.
1: എന്റെ മോക്ക് ആ സാധനം വേണ്ടാന്ന്.
2: ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കമ്പനിയാണ് ഞങ്ങളുടെ.
1: അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ?
0: അമ്മ ഒന്ന് സമ്മതിക്കാം.
1: നീ മിണ്ടാണ്ടിന്നാട്ടെ.
0: ഇല്ല, എനിക്ക് പോണം അമ്മ, പ്ലീസ്.
1: ഞാൻ ആദ്യം ഇയാളോടൊന്ന് സംസാരിക്കട്ടെ.
2: ഹലോ, ആദ്യം അവള് കുറച്ചുനാൾ വന്നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല സാലറിയും ഇവൾക്കുള്ള സ്റ്റേയും എല്ലാം ഓക്കെയാണ്. കുറച്ചുനാൾ വിട്ടു നോക്ക്.
0: ആ അമ്മ, അങ്ങനെ വീട്ടിൽ നിന്ന് പ്ലീസ്.
1: ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം.
2: ഓക്കെ.
1: അല്ല, നീ എപ്പോ വന്നേ? കൊറേ നേരായാ. നീ എന്നൊന്നും മിണ്ടാത്തേ. അമ്മ നിനക്ക് രാവിലെ പൈസ തന്നെയാന്നല്ലോ. പിന്നെന്താ, ഒരു ദേഷ്യം പോലാ?
4: അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ.
1: എന്റെ മോൻ ഇങ്ങനെയല്ല. അമ്മേനോട് എല്ലാ ദിവസവും നല്ലോണം വർത്താനം പറയുന്നില്ലേ?
4: അങ്ങനെ എല്ലാ ദിവസവും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ.
1: അതെന്താ ഇന്നൊരു മാറ്റം എനിക്ക്? എന്തുപറ്റി?
4: ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ?
1: ആ, ഇപ്പല്ലേ കാര്യം തിരിഞ്ഞേ. എനിക്ക് ചായ വേണാ.
4: വേണ്ട.
1: പിന്നെ എനിക്കെന്നാ വേണ്ടേ?
4: എനക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും മിണ്ടാണ്ട് നിക്കുക.
1: എന്നാ മോനെ, എന്നാ ഇന്റെ പ്രശ്നം?
4: നിങ്ങക്കെന്നാ തള്ളേ പറഞ്ഞാ തിരിയാത്തേ?
1: എനിക്കെന്താ പറ്റിയേ?
4: എനക്കുറിച്ച് പൈസ വേണോ?
1: എന്തിനാ?
4: ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ നിങ്ങൾ അറിയണ്ട. എനക്ക് പൈസ വേണോ?

0: ഹലോ.
1: ആ ഹലോ,
0: ഞാൻ കാർത്തികിന്റെ അമ്മയാണേ.
1: ആ എന്റെ എന്തേനു?
0: അല്ല, കാർത്തിക് കുറച്ച് ദിവസമായിട്ട് ഓൻ എന്തല്ലോ മാറ്റം പോലാ. ഓൻ എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല.
1: ആണോ?
0: ഇപ്പൊ കുറച്ച് ദേഷ്യവും കൂടുതലാ.
1: കാർത്തിക്കേടെ?
0: ഓൻ അകത്തുണ്ട്. എനക്ക് പേടിയാവുന്നു ഓന്റെ സ്വഭാവം കണ്ടിട്ട്. ഓന് കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?

0: അന്നൊരിക്കൽ അവന് മാർക്ക് കുറഞ്ഞേല് അവനൊരു സങ്കടം എന്നോട് പറഞ്ഞു. അതിലാമോ
1: ഓനിപ്പോ വല്ലാത്ത ദേഷ്യോ, എന്നോട് രണ്ട് ദിവസമായി ദേഷ്യപ്പെടുന്നു.
0: ആണോ? അത് പിന്നെ എന്റെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടേനു.
1: എന്തേനു മോനെ?
0: ഫോണ് പറഞ്ഞാ ശരിയാവില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് നേരിട്ട് പറയാം.
1: എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറ മോനെ.
0: അത് നമുക്ക് കാർത്തികനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ?
1: എന്തിനെ?
0: അത് ഞാൻ അവിടുന്ന് പറയാം.
1: നീ ഇപ്പൊ വരുവോ?
0: ആ ഞാനിപ്പം വരാം.

0: ഡോക്ടറെ, ശരിക്കും എന്റെ മോനൊന്നാ പറ്റിയേ?
1: കാർത്തിക് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്.
0: എന്റെ മോനാ? ഡോക്ടറെ, നിങ്ങളെന്നാ പറയുന്നത്? നിങ്ങൾക്ക് റിപ്പോർട്ട് മാറിപ്പോയതാ?
1: എനിക്ക് റിപ്പോർട്ടൊന്നും മാറിയിട്ടില്ല, ഇത് കാർത്തിക്കിന്റെ തന്നെയാണ്.
0: എന്റെ മോൻ കള്ളു കുടിച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
1: ലഹരി എന്ന് പറഞ്ഞാ കള്ള് മാത്രല്ല.
0: പിന്നെന്തെന്നാ?
1: ഇപ്പോ ലഹരി പല തരത്തിലുണ്ട്, അതുപയോഗിക്കുന്നവരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണമെന്നില്ല.
0: ഡോക്ടറെ, എന്റെ മോൻ ഇത് എവിടുന്ന് കിട്ടുന്നേ?
1: എവിടുന്നും കിട്ടാം. നിങ്ങളുടെ വീട്ടില് ആരെങ്കിലും ലഹരി ഉപയോഗിക്കാറുണ്ടോ?
0: എന്റെ വീട്ടില് പിന്നെ ഓന്റെ അച്ഛനും എന്റെ മോളും ആണല്ലേ. ഓന്റെ അച്ഛൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചില്ല ഡോക്ടറെ.
1: സുഹൃത്തുക്കളടുത്തുനിന്നാവാം, പുറത്തുനിന്നാവാം, എവിടെ നിന്നും കിട്ടാനിടയുണ്ട്.
0: ഞാനെന്നെ ചെയ്യണ്ട ഡോക്ടറെ?
1: ഇപ്പൊ നിങ്ങളുടെ മകനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ മാറ്റി നിർത്തിയത് കൊണ്ടോ ഒരു കാര്യവും ഇല്ല. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്.
0: എന്റെ മോന്റെ ഭാവിയല്ലേ ഡോക്ടറെ ഇങ്ങനെ നശിച്ചു പോന്നെ?
1: നിങ്ങളുടെ മകന്റെ ഭാവി മാത്രല്ല, ഒരു തലമുറയുടെ, സമൂഹത്തിന്റെ, അങ്ങനെ പലരുടെയും. നമുക്കിത് തടഞ്ഞേ പറ്റൂ.
0: അതിനെന്താ ചെയ്യാ?
1: ഇപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇവനിത് എവിടുന്നാ കിട്ടുന്നതെന്ന് നമ്മൾ അറിയണം. അതിന്റെ സോഴ്സ് നമ്മൾ കണ്ടെത്തി നശിപ്പിക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിക്കാം.

0: കണ്ടെത്തിയിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനയിലാണ് പോസിറ്റീവായത്. നിർബന്ധിതമായി ഈ പരിശോധന നടത്തുന്ന വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നത്. പ്രാഥമിക പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്?
1: പറഞ്ഞതുപോലെ
2: തന്നെ തോർത്തെടുക്കാണ്ട് പോകുന്ന ശീലം ഇതുവരെ മാറിയിട്ടില്ല. ഇതാ മോനെ തോർത്ത് അടുക്കള പണിയൊന്നുമില്ലേ? ഐശ്വരി, ഞാനിപ്പോ പുറത്തായ നിങ്ങൾ ആങ്ങളും പെങ്ങളും ഒന്നും ആയില്ലേ?
3: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ നാടകമാണ് ഇപ്പോൾ കേട്ടത്. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ അലൻകൃഷ്ണ അനിൽ, ആര്യദേവ്, അദർ, അനുനന്ദ് കെ, ആദിദേവ് വി എൻ, ശ്രീനന്ദ രാഗേഷ്, ആര്യനന്ദ എസ് ആർ, രാശിമ രമേശ്, ഷെദാഷെറിൻ, അമൃത കെ. ഏകോപനം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും NSS കോർഡിനേറ്ററുമായ രൂപ ടീച്ചർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി.

ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. റേഡിയോ അറ്റ് സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്: 9037008960. മറക്കാതെ പരിപാടികൾ അയക്കുക. നമുക്ക് അടുത്ത റേഡിയോ അറ്റ് സ്കൂളിലൂടെ അത് കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ഇതുവരെ
2: സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
1: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
2: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
1: ഇനിയിപ്പന്ന ചെയ്യാ.
2: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
1: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
2: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
1: നീ പറഞ്ഞതാ ശരി.
0: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അമ്മേ, അമ്മേ, കുഞ്ഞാവ് കരയുന്ന കേൾക്കുന്നില്ല.
2: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
1: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ് കരയാണ്ടിക്കുക?
2: വിഷ? നീ എന്ത് നീ പറയുന്നേ?
1: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
2: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
3: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല. ഇത് പാട്ടിന്റെ നേരമാണെന്നറിയാം. എന്നാൽ പാടിപ്പറയുന്ന കഥകളും നമുക്ക് ധാരാളമുണ്ട്. മലയാള സിനിമാ ഗാനങ്ങളിൽ കഥകൾ പറയുന്ന ഗാനങ്ങൾ തേടിയുള്ളൊരു യാത്രയാണ് ഇന്ന് മധുരഗീതങ്ങളിൽ.
1: പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു.
0: ശ്രോതാക്കൾക്കൊരു ഭ്രാന്തത്തി പെണ്ണിനെ ഓർമ്മയുണ്ടാകും. വേലത്ത് ചിരി തൂകി ശിവരാത്രി വ്രതവുമായി നാമം ജപിക്കുന്ന പെണ്ണ്, ഭ്രാന്തത്തി പെണ്ണെന്ന് ഇന്നലെ വന്നവർ വിളിച്ചു കൂവിയപ്പോൾ നെഞ്ചു പിടഞ്ഞ് കാലിലെ കൊലുസെല്ലാം ഊരിയെറിഞ്ഞ് ആയിരം നൊമ്പരം മാറലൊതുക്കി ആഴിയിലേക്ക് പാഞ്ഞുപോയൊരു പെണ്ണ്. അത് ഒരു പുഴയാണ്, ആലുവ പുഴ. എൻ്റെ നന്ദിനിക്കുട്ടി എന്ന പടത്തിലെ ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിൻ്റെ രചനയിൽ, രവീന്ദ്രൻ്റെ ഈണത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ്.

ആഴിയിലേക്ക് ഒഴുകിപ്പോയ ആലുവ പുഴയെന്ന ഭ്രാന്തിത്തി പെണ്ണിന്റെ നൊമ്പരത്തിൽ നിന്നും നമുക്കല്പം നർമ്മരസത്തിലേക്ക് പോവാം. നാല് പെൺമക്കളുള്ള ശസ്തമംഗലത്തമ്മാവൻ, മെലിഞ്ഞുനീണ്ട സുമതിയും തടിച്ചുരുണ്ട രമണിയും കവിളുവീർത്ത കല്യാണിയും കുതിച്ചിറാണി കോമളവുമാണ് ആ നാല് മക്കൾ. ലോട്ടറി ബമ്പർ അടിച്ച് മക്കളുടെ കല്യാണങ്ങൾ ഭംഗിയായി നടത്തിക്കൊടുത്ത ശസ്തമംഗലത്തമ്മാവൻ്റെ കഥ. ചിത്രം ആധിപത്യം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശ്യാമിൻ്റെ സംഗീതം. ജയചന്ദ്രനും കൃഷ്ണചന്ദ്രനും കൂടി ചേർന്ന് പാടിയ ഗാനം. ജഗതി ശ്രീകുമാറും കുതിരവട്ടം പപ്പുവും ഗാനരംഗങ്ങളിൽ അഭിനയിക്കുന്ന ഒരു ഹാസ്യഗാനം. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അതു പറയാം.

പണ്ടുകാലത്ത് കഥ പറഞ്ഞിട്ടാണ് കുട്ടികളെ ഉറക്കാറ്. അങ്ങനെ ഒരു ഗാനരംഗമുണ്ട് ജോഷി സംവിധാനം ചെയ്ത സന്ദർഭം എന്ന പടത്തിൽ. പൂവച്ചൽ ഖാദറിന്റെ രചനയിൽ ജോൺസൺ ഈണമിട്ട് ഗാനം. മമ്മൂട്ടിയും ബേബി ശാലിനിയും അഭിനയിക്കുന്ന ഒരു രംഗമാണ് ഗാനപശ്ചാത്തലം. അല്പം ദുഃഖവും വിഷാദവും ഒക്കെയുണ്ട്. തൻ്റെ നെഞ്ചിൽ തലവെച്ചുറങ്ങുന്ന മകളെ കഥ പറഞ്ഞുറക്കുകയാണ് അച്ഛൻ. പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേ

പ്രിയദർശൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമ പൂച്ചക്കൊരു മൂക്കുത്തി. മോഹൻലാലും ശങ്കറും മേനകയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ കഥ പറയുന്നൊരു ഗാനമുണ്ട്. ഒരു പിന്നണി ഗായകനായി എം ജി ശ്രീകുമാർ അരങ്ങേറ്റം കുറിച്ച സിനിമയാണ് 1984 March 17 പുറത്തിറങ്ങിയ പൂച്ചക്കൊരു മൂക്കുത്തി. 4 ഇന്ത്യൻ ഭാഷകളിൽ പുനർനിർമ്മിച്ച ഈ സിനിമ ഒരു മുഴുവൻ സമയ കോമഡി ചിത്രമായിരുന്നു. യേശുദാസ് പാടിയ ഗാനം. സ്വർണ്ണ മൂക്കുത്തി പണിയാൻ തട്ടാന തേടിപ്പോയ കരിമ്പൂച്ചയുടെ കഥയുണ്ട്. രംഭയെപ്പോലെ സുന്ദരിയാകാൻ കൊതിച്ച കരിമ്പൂച്ചയുടെ കഥ. ഒരു ഹാർമോണിയ പെട്ടിയുമായി ശങ്കറും ഒരു കൂട്ടം കുട്ടികളും ചേർന്ന് പറയുന്ന കഥയും പാട്ടുമാണ് ഇവിടെ പശ്ചാത്തലം. പൂച്ചയ്ക്കൊരു മൂക്കുത്തി.

പുറത്ത് തിളങ്ങി. എലികൾ ഓടി, എലിയില്ലെങ്കിൽ കോഴി, പൂച്ചയ്ക്ക് വാശി, എന്നിട്ടെന്താ? കോഴിക്കള്ളി മുക്കുത്തിപ്പൂ.

ഒരു കരിങ്കൂറ്റ. 1968 പുറത്തിറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഹോട്ടൽ ഹൈ റേഞ്ച്. വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ അനശ്വര ഗാനങ്ങൾ ഏറെയുണ്ട് ഈ സിനിമയിൽ. നാഗവള്ളി ആർ എസ് കുറുപ്പിൻ്റെ കഥയും തിരക്കഥയും പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സിനിമയാക്കിയപ്പോൾ തിക്കുറിശ്ശി, എസ് പി പിള്ള, പറവൂർ ഭരതൻ, ശാരദ, ആറന്മുള പൊന്നമ്മ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ഗാനം. പമ്പാനദിയുടെ കരയിൽ ചന്ദനശിലയിൽ കൊത്തിവെച്ച ഒരു കന്യകയുടെ ശില്പമുണ്ടായിരുന്നു. ആ ശില്പി ഒരു പ്രേമശില്പിയായിരുന്നു.

തോപ്പിൽ ഭാസി കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1978 പുറത്തിറക്കിയ സിനിമ വിളക്കും വെളിച്ചവും. പ്രംനസീർ, ഷീല, ഉമ്മർ, പി ഭാസ്കരൻ, സീമ ബഹദൂർ, അടൂർ ഭാസി തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിൽ സംവിധായകനായ പി ഭാസ്കരൻ്റെ രചനയിൽ ദേവരാജൻ ഈണമിട്ട 4 ഗാനങ്ങളുണ്ട്. അതിൽ കഥ പറയുന്നൊരു ഗാനം പി മാധുരി പാടുന്നുണ്ട്. മന്ത്രവാദം പഠിച്ച മായാജാല ശില്പി പണ്ട് ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. നമുക്ക് ആ കഥ കേൾക്കാം.

0: മധുര ഗീതങ്ങൾ AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: മധുര ഗീതങ്ങൾ
4: മലയാള സിനിമാ ഗാനങ്ങളിലെ പാടിപ്പറയുന്ന കഥകൾ തേടിയാണ് ഇന്ന് മധുര ഗീതങ്ങളുടെ യാത്ര.
5: ഗാനഗന്ധർവനുണ്ടായിരുന്നു.
4: 1981 പുറത്തിറങ്ങിയ കലോപാസന എന്ന സിനിമയിലുണ്ട് ഒരു കഥാഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകിയ ഒരു സംഘഗാനം. എസ് ജാനകി, അരൂർ PK മനോഹരൻ എന്നിവരാണ് ഈ ഗാനം നയിക്കുന്നത്. പണ്ടൊരു നാട്ടിൽ ദേവനർത്തകിയുണ്ടായിരുന്നു. പണ്ടൊരു നാട്ടിൽ ഗാനഗന്ധർവൻ ഉണ്ടായിരുന്നു.

സൗമ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥ് ഇണ നൽകി ദീപാങ്കുരൻ പാടിയ ഗാനം. പണ്ടൊരു രാക്ഷസൻ കാടുവാണിരുന്നു, രാക്ഷസൻ പലവേഷം പൂണ്ട് നടന്നിരുന്നു.

നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിൽ ഒരു വേടൻ വലവിരിച്ചിട്ടുണ്ടായിരുന്നു. വേടൻ വിരിച്ച വലയാണെന്നറിയാതെ നീലക്കുരുവികളും ചോലപ്പറവകളും ഇത്തിരി വിത്തെറിഞ്ഞ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. കാലും കൊക്കുമുടക്കി ആ പാവങ്ങൾ വലക്കകത്തായി. വല നിറയെ കിളികളെ കണ്ട വേടൻ കാടനും മാടനും കൂട്ടരുമായി വരികയാണ്. വേടൻ കുരുക്കുന്ന കടങ്കഥക്ക് ഉത്തരം നമുക്ക് തേടാം. സിനിമ വിയറ്റ്നാം കോളനി. ബിച്ചുത്തിരുമലയുടെ വരികൾ എസ് ബാലകൃഷ്ണന്റെ സംഗീതം. യേശുദാസ് ആലപിക്കുന്നു.

സുനിൽ വയസ്സ് 20 എന്ന സിനിമയിലെ ഒരു ഗാനമാണ് എടുത്തത്. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നെടുമുടി വേണു, എം ജി സോമൻ, ഉർവശി, വേണു നാഗവള്ളി, റഹ്മാൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. പി ഭാസ്കരൻ്റെ ഗാനരചന, ജെറി അമൽദേവിൻ്റെ സംഗീതം, തെന്മലയിൽ തേനെടുക്കാൻ പോയ നായരുടെ കഥ, കാഞ്ഞിരപ്പുഴ നായരുടെ കഥ.

അനശ്വരഗാനങ്ങളേറെയുള്ള നദി എന്ന സിനിമയിൽ മധുരഗാനശില്പികളായ വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഒരു ഗാനം, പി സുശീലയുടെ ആലാപനം. 1969 എ വിൻസെൻ്റ് നദി എന്ന സിനിമ പുറത്തിറക്കിയത്. പ്രംനസീർ, മധു, ശാരദ, അംബിക സുകുമാരൻ, അടൂർ ഭാസി, തിക്കുറിശി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. കൂട്ടുകാരും നാട്ടുകാരും അറിയാതെ പഞ്ചവർണ്ണക്കുടലിലെ വാനമ്പാടിയെ സ്നേഹിച്ചൊരു കഥ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണക്കുടലിലെ മാണിക്കപ്പൈങ്കിളിയുടെ കഥ.

ചിത്രം അവൾ വിശ്വസ്തയായിരുന്നു. എം ജി സോമൻ, വിൻസെന്റ് ജയഭാരതി, എസ് അംബിക, ജോസ് പ്രകാശ്, ബഹദൂർ ശങ്കരാടി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ. കാനം ഏജയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. ഇത് മിണ്ടാപ്പൂച്ചയെ പ്രേമിച്ച കുറുക്കന്റെ കഥയാണ്. കേട്ടാൽ കിറുക്കു തോന്നുന്ന ഈ പ്രേമത്തെ ചൊല്ലി കാട്ടിൽ കഴുതകളുടെ യോഗം ചേരുകയാണ്. സമരക്കൊടി നാട്ടിക്കൊണ്ട് കുരങ്ങമുണ്ട് മുൻനിരയിൽ. അമ്പിളി രാജശേഖരൻ പാടിയ ഗാനം.

1967 പുറത്തിറങ്ങിയ ഭാഗ്യമുദ്ര എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. പി ഭാസ്കരൻ്റെ രചന, പുകഴേന്തിയുടെ സംഗീതം, എം എസ് രാജേശ്വരി പാടിയ ഗാനം. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ നമുക്കെല്ലാം അറിയാം. അവർ കണ്ണാരം പൊത്തിക്കളിക്കാൻ പോയ കഥയാണ് ഇവിടെ പറയുന്നത്. കരിവേപ്പിൻ്റെ തണലിലാണ്, കർക്കിടക മാസത്തിലാണ് കടിക്കാരൻ ചൊല്ലി കളിക്കാൻ പോയത്. ആ സമയത്ത് മാനത്ത് തുരുതുരയെ മഴ വരികയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും

0: കഥ പറയുന്ന ഗാനങ്ങൾ ഏറെ ഇനിയുമുണ്ട്. പാടിപ്പറയുന്ന അത്തരം ഗാനങ്ങൾ നമുക്ക് പിന്നീട് ആസ്വദിക്കാം. മധുര ഗീതങ്ങൾ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുര

0: നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, 9:15 നാടക നേരത്തിൽ നെല്ലിക്ക രണ്ടാം ഭാഗത്തെ കുറിച്ചുള്ള ചർച്ച. നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തെ കുറിച്ച് അണിയറ പ്രവർത്തകരും ശബ്ദം നൽകിയവരും പങ്കെടുത്ത ചർച്ച. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം കേൾക്കാം. തുടർന്ന് കാവ്യ സൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ സുധാമണി ടീച്ചർ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ജാൻസി റാണിയെ കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 വായനശാലയിൽ UK കുമാരന്റെ വളഞ്ഞ കാലുള്ള കൂട എന്ന കഥ, അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
1: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ.
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ചു വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0409024710072590001818. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാൻ 3 നിയമങ്ങൾ നിർമ്മിക്കാൻ വിദഗ്ധ സമിതി ശുപാർശ. ലേബർ കോഡുകൾ പഠിക്കാൻ LDF സർക്കാർ നിയോഗിച്ച സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഗോപാൽ ഗൌഡ സമിതിയാണ് കരട് ബില്ലുകൾ നിർദ്ദേശിച്ചത്. സ്ഥിരം തൊഴിൽ പദവി ബിൽ, ശുചീകരണ ഗാർഹിക തൊഴിലാളി ബിൽ, അസംഘടിത തൊഴിൽ സുരക്ഷാ ബിൽ എന്നിവയാണ് നിർദ്ദേശിച്ച കരട് ബില്ലുകൾ. ഏഷ്യൻ ഗെയിംസിലെ വനിതാ ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജന് വെള്ളിത്തിളക്കം. അവസാന റൌണ്ട് വരെ മുന്നിട്ട് നിന്ന ശേഷമാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. പുരുഷ വിഭാഗം ഹൈജമ്പിൽ ഇന്ത്യയുടെ സർവേസ് കുശാരെ വെള്ളി നേടി. 2.25 മീറ്ററാണ് ചാടിയത്. ബാങ്ക് ജീവനക്കാർ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നടത്താൻ നിശ്ചയിച്ച പണിമുടക്ക് മാറ്റി. ഇന്നലെ രാത്രി ബാങ്ക് ജീവനക്കാരുടെ വിവിധ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് മാറ്റിയത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രജനിരാജന്റെ വീടുകളിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ്. പച്ചാളത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 14.10 ലക്ഷം രൂപയും 788 US ഡോളറും പിടിച്ചെടുത്തു. പൊതുപരിപാടികളിലെത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് ചുറ്റുമുള്ള തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ കൂട്ടാനും പോലീസ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കുമുണ്ടാക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നെന്നാണ് പോലീസ് ഇന്റലിജൻസ് കണ്ടെത്തൽ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മഫ്റ്റിയിലടക്കം കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്ന് ഇന്റലിജൻസ് ADGP ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ഇന്ത്യയും ലോകവും ശ്രദ്ധിക്കുന്ന സമാനതകളില്ലാത്ത ലഹരിവിരുദ്ധ പോരാട്ടമായി മാറി. ഒന്നാംഘട്ടത്തിൽ ലഹരി വിതരണ ശൃംഖലകൾ തകർക്കാനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പടർന്നുകിടക്കുന്ന ലഹരി മാഫിയകളുടെ ബന്ധങ്ങൾ കണ്ടെത്താനും അവയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാനുമായി 10,000 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗം 30% കുറയ്ക്കാനായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബ്രഹ്മപുരം അഴിമതി കേസിലെ ഒന്നാം പ്രതിയായ മുൻ KSEB ചെയർമാൻ ആർ നാരായണനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച വിജിലൻസിന് പ്രത്യേക വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിക്ക് പകരം വിജിലൻസ് തന്നെ വിടുതൽ ഹർജിയുമായി വന്നതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. പ്രതി വിചാരണ നേരിടണമെന്ന് വിധിച്ച കോടതി ഹർജി തള്ളി. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കും ഔദ്യോഗിക വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന സ്റ്റേറ്റിന്റെ നമ്പറാണ് അനുവദിച്ചിട്ടുള്ളതെന്നും അല്ലാതെ രജിസ്റ്റേർഡ് വാഹനം ഒരു മന്ത്രിക്കുമില്ലെന്നും മന്ത്രി KM ഷാജി. പത്രസമ്മേളനത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ കാർ ഉപയോഗിച്ചതിനെ ന്യായീകരിച്ചും മാധ്യമങ്ങളെ കടന്നാക്രമിച്ചും മന്ത്രി പ്രതികരിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതാണെന്നും ഗ്യാനേഷ് കുമാർ BJP ഏജന്റായി പ്രവർത്തിച്ചു എന്നതിന് ഇനിയും തെളിവ് വേണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കമ്മീഷന്റെ വിശ്വാസ്യതയെ BJPക്ക് കച്ചവടം നടത്തിയ ഗ്യാനേഷ് കുമാറിനെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വധശിക്ഷ വിധിച്ചയാളെന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 നടക്കും. മയക്കുമരുന്ന് കടത്തിയ കേസിൽ സൌദി അറേബ്യയിലെ ദമാമിൽ മലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കി. മാഹി പെരിങ്ങടെ സ്വദേശി അബൂട്ടി വെള്ളിലിയുടെ ശിക്ഷയാണ് ഇന്നലെ നടപ്പാക്കിയത്. കാരുണ്യ സേവന പദ്ധതികളിലൂടെ മാതാ അമൃതാനന്ദമയി ലോകത്തിന് പകർന്നു നൽകുന്നത് നിസ്വാർത്ഥ സേവനത്തിന്റെ സന്ദേശമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിശ്വസേവാ ദിനാഘോഷ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയി മഠം 2 കോടി രൂപ നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, മാതാ അമൃതാനന്ദമയി എന്നിവർ ചേർന്ന് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോ സുരേന്ദ്ര ഥാപയ്ക്ക് തുക കൈമാറി. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ VD സതീശന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കലക്ടർ P വിഷ്ണുരാജ് ബൊക്കെ നൽകി. MLA മാരായ TM മോഹനൻ, TK ഗോവിന്ദൻ, മേയർ P ഇന്ദിര തുടങ്ങിയവർ സ്വീകരിക്കാനെത്തി. ഇറാൻ മുന്നോട്ട് വെച്ച 7 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശത്തിൽ US ഔദ്യോഗിക മറുപടി പ്രതീക്ഷിക്കുന്നെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. UN പൊതുസഭയ്ക്കിടെ ഇറാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ ഹോർമോസ് കടലിടുക്കിൽ പ്രവർത്തിച്ചിരുന്ന US അത്യാധുനിക അന്തർവാഹിനി ഡ്രോൺ പിടിച്ചെടുത്തെന്ന് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഇന്നലെ അറിയിച്ചു. UN പൊതുസഭാ സമ്മേളനത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം ജയശങ്കർ വ്യക്തമാക്കി. ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും അദ്ദേഹം X കുറിച്ചു. സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പാകിസ്ഥാനി ഹാക്കർമാരായ ടീം ബ്ലാക്ക് ലിറ്റ്സ് ആണ് ഇതിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അമ്പായത്തോട് 44 മൈൽ ചുരമില്ല ബദൽ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വനംവകുപ്പിന്റെ ക്ലിയറൻസ് വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമം നടത്തും. കൊട്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. വനംവകുപ്പിന്റെ ക്ലിയറൻസിനായി റോഡിനാവശ്യമായ വനഭൂമിയുടെ ഇരട്ടിയിലധികം പകരം ഭൂമിയും അത് വനമാക്കി മാറ്റാനുള്ള തുകയും നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സർക്കാരിന്റെ കണ്ണും കാതുമാണെന്നും ഇവർക്ക് പിഴച്ചാൽ സർക്കാർ പരാജയപ്പെടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രിക്കും DGP ന്യൂമാഹി പെരിങ്ങാടി സൌഹൃദ സംഘം നൽകിയ പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ നേടിയത് 4 വെള്ളിയും 3 വെങ്കലവും. ലോങ് ജമ്പിൽ ആൻസി സോജനും ഹൈജമ്പിൽ സർവേസ് കുശാരിക്കും വെള്ളി. സ്ക്വാഷിൽ ഇരട്ട വെള്ളി നേട്ടം. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പാരുൾ ചൌധരിക്കും ഡെക്കാത്ലണിൽ തേജസ്വിനി ശങ്കറിനും വെങ്കലം. വനിതകളുടെ 200 മീറ്ററിൽ ഹരിത ബദ്രയ്ക്ക് വെങ്കലം. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് തിരിച്ചടി. വ്യക്തിഗത ഇനത്തിൽ മെഡലുകളില്ലാതെയാണ് താരങ്ങൾ മടങ്ങുന്നത്. 12 വർഷത്തിനിടെ ആദ്യമായാണ് മെഡലില്ലാതെ താരങ്ങൾ വേദി വിടുന്നത്. ഏഷ്യൻ ഗെയിംസ് വോളിബോളിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പൂൾ സിയിലെ ആദ്യ കളിയിൽ ഇന്ത്യ വിയറ്റ്നാമിനെ തകർത്തു. ബോക്സിംഗിൽ 3 മെഡലുകൾ ഉറപ്പിച്ച ഇന്ത്യ. പർവീൻ ഹുഡ, അങ്കുഷ് പങ്കൽ, നരേന്ദ്രർ ബർവാൾ എന്നിവരാണ് ഇന്ത്യക്കായി സെമിയിലെത്തി മെഡൽ ഉറപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ് ക്വാർട്ടർ ഫൈനലിന് ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന് മഴ ഭീഷണി. ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെയാണ് മത്സരം. സുവർണ നേട്ടത്തിന് തൊട്ടരികിൽ പൊരുതിവീണ് അഭയസിംഗും അനാഹത് സിംഗും. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷിലാണ് ഇന്ത്യൻ താരങ്ങളുടെ വെള്ളി മെഡൽ നേട്ടം. ഫൈനലിൽ മലേഷ്യയുടെ ശിവശങ്കരി സുബ്രഹ്മണ്യത്തോടാണ് അനാഹത് കീഴടങ്ങിയത്. പുരുഷ വിഭാഗത്തിൽ മലേഷ്യയുടെ തന്നെ എൻജി എയിനിയോ ആണ് അഭയസിംഗിനെ തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്ത് ഇനത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. പുരുഷ വനിതാ കോമ്പൌണ്ട് ടീമുകളും റിക്കവ് മിക്സഡ് ടീമുകളും സെമിഫൈനലിലേക്ക് മുന്നേറി. ലോങ് ജമ്പിലെ സുവർണ പ്രതീക്ഷയായ മലയാളി താരം എം ശ്രീശങ്കർ ഫൈനലിലേക്ക് യോഗ്യത നേടി. 7.84 മീറ്റർ ചാടിയാണ് യോഗ്യത ഉറപ്പിച്ചത്. മറ്റൊരു താരമായ ഡേവിഡ് സോളമനും 7.62 മീറ്റർ ചാടി ഫൈനലിൽ കടന്നിട്ടുണ്ട്. വനിതകളുടെ 400 മീറ്ററിൽ വിദ്യാരാം രാജു, മലയാളി താരം അനു രാഘവനും ഫൈനലിൽ എത്തി. പുരുഷന്മാരുടെ 800 മീറ്ററിൽ മലയാളി താരം മുഹമ്മദ് അഫ്സൽ ഫൈനലിൽ കടന്നു. 4x100 മീറ്റർ റിലേയിൽ വനിതാ ടീമും മെഡൽ പോരാട്ടത്തിന് അർഹത നേടി. വീണ്ടും ഗോൾമഴ പെയ്യിച്ച് തകർപ്പൻ ജയത്തോടെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഏഷ്യൻ ഗെയിംസിന്റെ സെമിഫൈനലിൽ കടന്നു. പൂൾ ബിയിലെ അവസാന മത്സരത്തിൽ സിംഗപ്പൂരിനെ കീഴടക്കി ബുധനാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിന് ദക്ഷിണ കൊറിയയാണ് എതിരാളി. വെസ്റ്റിൻഡീസിനെതിരെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് വിജയം. ഗില്ലിനും കോലിക്കും സെഞ്ചുറി. കുൽദീപ് കളിയിലെ താരം. അടുത്ത ലോകകപ്പിലും ടീം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചുള്ള വിരാട് കോഹ്ലിയുടെ അവിസ്മരണീയ ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ വെസ്റ്റിൻഡീസിനെതിരെയുള്ള ഏകദിന പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 8 വിക്കറ്റിന്റെ വമ്പൻ വിജയം. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanit.
1: Phone 9496-420-880.
2: 811-933-600.
1: CM Vistara.
2: CM Vistara, Nilluni.
8: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
9: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
8: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
9: യെസ്,
8: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
9: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
8: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
9: 9447-371-836,
8: 8078-502-836.
10: ആ ആ ആ ആ വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
11: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ സമാപനത്തെ തുടർന്നുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നെല്ലിക്കയുടെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ച ആളുകളെല്ലാം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ച് ദീർഘമായ ചർച്ച ആവശ്യമുള്ള ഒരു പ്രമേയമാണ് നെല്ലിക്ക നാടക അഭിനയ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ ആദ്യമായി റേഡിയോ നാടകത്തിൽ അഭിനയിക്കാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. സംവിധായകൻ അദ്ദേഹത്തെ ക്ഷണിക്കട്ടെ. ഗംഗാട്ടനാണല്ലേ?
12: നേരത്തെ നമ്മൾ നെല്ലിക്കയെ ഒരു തവണ പരിശോധന നടത്തിയതാണ്. നെല്ലിക്ക സാധാരണഗതിയിൽ നമ്മളിപ്പം പറയുന്നത് ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും എന്നൊക്കെയാണല്ലോ. ആ ചവർപ്പും മധുരമൊക്കെ ആദ്യഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ അതിനെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളും സ്റ്റുഡിയോയിൽ ആ നാടകത്തെ വിലയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള നിലയിൽ നാടകം വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത്. അതിലാണ് ഗംഗാട്ടൻ നമ്മളോടൊപ്പം ചേരുന്നത്. നാടകത്തിൽ ശബ്ദം തരിക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതായിരുന്നില്ല സ്റ്റുഡിയോയിൽ ഗംഗാട്ടൻ മാത്രമല്ല, അങ്ങനെ വന്ന പലരും
7: നാടകം
12: അതെ അതെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ഒരാളാണ് ഗംഗാട്ടനും. പക്ഷേ ചെറിയൊരു കഥാപാത്രമാണെങ്കിൽ കൂടിയും ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ശ്രോതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന്
7: ടിക്കറ്റ് പരിശോധകനാണ്.
12: വളരെ നന്നായി ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഗംഗാട്ടൻ. ഗംഗാട്ടൻ എന്താണ് പറയാനുള്ളത്?
13: ഈ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു നാടകത്തിൽ ശബ്ദം നൽകാനായിട്ട് എനിക്ക് അതിൻ്റെ ഒരു മുൻപരിചയമൊന്നുമില്ല. നാടകത്തിൽ അഭിനയിച്ചിട്ടോ? നാടകം കേട്ടിട്ടുണ്ട്, പണ്ട് ചെറുപ്പകാലത്തൊക്കെ റേഡിയോ നാടകം കേട്ടിട്ടുള്ള ഒരു അനുഭവമല്ലാതെ അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചിട്ടോ ശബ്ദം നൽകിയിട്ടോ ഒന്നുമില്ല. നമുക്കൊരു പ്രമേയം മുൻകൂട്ടി മനസ്സിൽ അറിഞ്ഞിട്ടാണെങ്കിൽ, മനസ്സിൽ ഉള്ളൊരു പ്രമേയമാണെങ്കിൽ നമുക്കൊന്നുകൂടി സ്വാഭാവികമായിട്ട് ശബ്ദം നൽകാൻ കഴിയും. ഇത് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായി ഇവിടെ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ശ്രീ രാമകൃഷ്ണ ഇതിൻ്റെ സംവിധായകനെ ബലം പ്രയോഗിച്ച് ഇതിൽ ശബ്ദം നൽകണമെന്ന് പറയുകയും ഞാൻ അതിന് വിമുഖത പ്രകടിപ്പിച്ചില്ല. കാരണം നല്ലൊരു കാര്യമാണ്. റേഡിയോ മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വളരെ ജനകീയമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ ഇത്തരം റേഡിയോ നാടകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണ്. ചെറുപ്പകാലത്താണ് ഈ റേഡിയോ നാടകമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോഴൊക്കെ എല്ലാം സിനിമാറ്റിക് ഡാൻസും സിനിമ സ്റ്റൈലും എല്ലാം ആയപ്പോൾ ഈ നാടകത്തിന് തന്നെ ഒരു രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നു. പക്ഷേ മലയാള സിനിമയിലൊക്കെ അത്യുജ്വലമായി കത്തിജ്വലിച്ചു കൊണ്ടിരുന്ന പല നടന്മാരും നാടക രംഗത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. നമ്മുടെ ശ്രീമാൻ തിലകൻ, മുരളി, അങ്ങനെ പലരും. ഡു യു ഫൂൾ മീ? എന്നെ വിഡ്ഡിയാക്കുവാണോ? ഏ
14: സോറി സർ.
13: പിന്നെ ഒരു സഞ്ചി കാണിച്ച് ഇതാണ് അമ്മയെന്നോ? തമാശ പറയാ, എന്താ ഇത്?
14: അത് എടുക്കരുത് പ്ലീസ്.
13: എടുക്കാതെ പിന്നെ ഇതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ.
15: അത് മറ്റൊന്നുമല്ല സർ, ചിതാഭസ്മ.
14: എന്റെ അമ്മയുടെ ചിതാഭസ്മം.
13: അതിനും ടിക്കറ്റോ?
14: മൂന്ന് ടിക്കറ്റ് എടുത്തു. അമ്മ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ പുണ്യനദിയായ ഗംഗയിൽ അലിഞ്ഞില്ലാതാകും വരെ അമ്മ അമ്മ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് സർ.
13: ജയദേവൻ
15: സാറ്, ഞങ്ങളോട് ക്ഷമിക്കണം. വെട്ടിയാക്കാനോ തമാശ പറയാനോ ആയിരുന്നില്ല. സോറി.
13: നോ, സോറി പറയേണ്ടത് ഞാനല്ലേ മാഡം.
14: സാർ,
13: നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ചിതാഭസ്മത്തിന് ടിക്കറ്റ് എടുക്കുക എന്നത് റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഇത് കേൾക്കുന്നവർക്ക് ഫുളിഷായി തോന്നും ടെക്നിക്കലി, ബട്ട് സ്പിരിച്വലി യു ആർ റൈറ്റ്. മിസ്റ്റർ ജയദേവൻ, യു ആർ റൈറ്റ്. ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങളിൽ പങ്കാളിയാവാനും താല്പര്യമുണ്ട്. പറ്റുന്ന ഏതെങ്കിലും കഥാപാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ
7: നിർബന്ധിക്കാണ്ടെന്നെ വന്ന് ചെയ്യല്ലേ?
13: അതെ അതെ, തീർച്ചയായിട്ടും.
12: ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും എന്നെ വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നാടകത്തിലെ കഥാപാത്രത്തെ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളത്. ആ ഒരു ഭാഗത്ത് എല്ലാവരും എന്നെ കുറ്റം പറയുന്നവരാണ്. കാരണം അവർക്ക് അതിനുള്ള അവസരം കൊടുക്കാറില്ല. നേരത്തെ ചന്ദ്രഭാനോട്ടൻ ഈ കാര്യം സൂചിപ്പിച്ചതുമാണ്. വളരെ ചെറിയ സമയം കൊണ്ട് ആ കഥാപാത്രത്തിന് ആവശ്യമായ ശബ്ദം എടുക്കുക, ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്തത്. സാധാരണഗതിയിൽ ചെയ്യേണ്ടിയിരുന്നത് സ്ക്രിപ്റ്റ് ആദ്യമായി കൊടുത്ത് കഥാപാത്രത്തെ പഠിച്ച് അതിനനുസരിച്ച് ഒന്ന് തയ്യാറെടുപ്പൊക്കെ നടത്തി അങ്ങനെയാണ് കഥാപാത്രത്തെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മളെ നാടകങ്ങളിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല.
7: സ്ക്രിപ്റ്റ് കണ്ട മാത്രയിൽ അഭിനയം വരുന്ന കലാകാരന്മാരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നെല്ലിക്കയിൽ ഒരു കുടുംബം നമ്മുടെ കൂടെ സഹകരിച്ചിട്ടുണ്ടല്ലേ, ആ കുടുംബാംഗങ്ങൾ അച്ഛനും മകനും പറയട്ടെ.
12: അതെ അതെ,
7: ദാസേട്ടന്റെ സിറ്റുവേഷൻ മാനേജ്മെന്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണല്ലോ ദാസേട്ടൻ, പറയട്ടെ.
16: ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കഥയാണല്ലോ മൊത്തത്തിൽ. പക്ഷെ അതിനെ ഇത്രയും വിദഗ്ധമായിട്ട് നമ്മുടെ സമകാലിക പ്രശ്നമായ ലഹരി വിരുദ്ധ പ്രമേയമാക്കി മാറ്റിയ നമ്മുടെ സ്വന്തം കൃഷ്ണകുമാറിന്റെ ആ രചനാ വൈഭവത്തെ ആദ്യം തന്നെ പുകഴ്ത്തുകയാണ്. ഒരിക്കലും നമ്മളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന വരുന്ന ഒരു നാടകത്തിൽ അത് കയറി വരാൻ്റെ കാര്യമൊന്നുമില്ല. ഒന്നാം ഭാഗത്ത് കഴിഞ്ഞപ്പോൾ എന്നെ വേദനിപ്പിച്ചത് ആ റോജയുടെ ആത്മഹത്യ. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു. കഥാകൃത്തിനോട് ചെറിയൊരു നീരസൽ ഉണ്ടായിരുന്നു. റോജ ഉണ്ടായിരുന്നെങ്കിൽ ശാന്ത ടീച്ചർ ഒരു അഞ്ചു പത്ത് കൊല്ലവും കൂടി ജീവിക്കുമായിരുന്നു.
4: ഒന്ന് ആലോചിച്ച് നോക്കിയേ, നഷ്ടപ്പെട്ടതൊക്കെ ഒന്നൊന്നായി തിരിച്ചു കിട്ടുക, നടക്കില്ലെന്ന് കരുതിയത് നടന്നു കാണുക. കുറച്ച് ദിവസമെങ്കിലും ടീച്ചർ ഒരുപാട് സന്തോഷിച്ചിരുന്നു.
16: നമ്മുടെ നെല്ലിക്കയോട് ടീച്ചർക്ക് എന്നും ഒരു കടപ്പാടുണ്ടായിരുന്നു.
17: പിന്നെ ഇല്ലാതിരിക്കുക, ഭാര്യ മരിച്ച് തലതിരിഞ്ഞ മോളുമായി ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന മകൻ ജയദേവനെയല്ലേ നമ്മൾ തിരിച്ചു കൊടുത്തത്.
16: ഓജസ്സും തേജസ്സുമുള്ള ജയദേവനെ എന്താ ശരിയല്ലേ?
4: ജയദേവന്റെ വിഷാദം മാറ്റിയ മല്ലിക ഒരു മാതൃകാ മരുമകളായിരുന്നു, അതിൽ സംശയമില്ല. ടീച്ചർക്ക് മധുര അതിമധുരായത് മല്ലികയുടെ വരവാ.
17: അതിമധുരമായത് റോജ വന്നപ്പോഴാ.
16: അങ്ങനെ അമൃതമായാൽ അധികവും വിഷം അല്ലേ?
17: അതെ പണ്ഡിത, അങ്ങനെ തന്നെ.
16: പക്ഷേ രണ്ടാം ഘട്ടം വന്നപ്പോ ഉണ്ടല്ലോ, അതിവിദഗ്ധമായിട്ട് ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയെന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നാലും ഈ നല്ല നാടകത്തിൽ നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്.
7: റോജയെ കൊന്നതിലുള്ള പ്രതിഷേധം ഗായത്രി കൊന്നതിലുണ്ടാവല്ലോ, ഗായത്രിയുടെ ഭർത്താവ് വല്ലാതെ വിഷമിച്ചവിടെ ഇരിക്കുന്നുണ്ട്.
16: അതെ, അദ്ദേഹത്തിന് കൊടുക്കാം.
7: സുരേഷൻ പറയട്ടെ.
16: സുരേഷൻ പറയട്ടെ.
4: ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഇമോഷണലായിട്ട് ചെയ്യേണ്ടി വരും അതിൽ.
7: ആ ഇമോഷണൽ ഏതൊക്കെയാണെന്ന് സഹസംവിധായക സംശയമുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇമോഷണൽ സിറ്റുവേഷൻസ് ഏതൊക്കെയായിരുന്നു സുരേഷൻ വെല്ലുവിളിയായിട്ട് മാറിയത്?
18: സുരേഷിനത് പറയുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഭാവങ്ങളും മുഖത്തൂടെ മിന്നി മറയുന്നുണ്ട്. പക്ഷെ ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോ ബൈജോട്ടൻ ശബ്ദം നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാ. കൃത്യസമയൊക്കെ രാവിലെ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ
7: അപ്പൊ
18: കരച്ചിൽ വരും. അപ്പൊ രാവിലെ നല്ല ശബ്ദം കിട്ടുന്ന സമയത്തൊക്കെയാണ് ആളിത് എടുക്കുന്നത്. എടുക്കുമ്പോ എനിക്ക് തോന്നുന്നു കണ്ണല്ല ഇങ്ങനെ കുറച്ച് നിറഞ്ഞിന്. പിന്നെ എന്നോട് പറഞ്ഞു ഗായത്രി ഇത്ര വേഗം
4: കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് പറയണ്ടായി.
12: അല്ല, ഈ അശ്വിനി പറഞ്ഞ കാര്യത്തിൽ നമുക്കിപ്പോ കേൾക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, രാവിലെ ആകുമ്പോ കൂടുതൽ കരച്ചിൽ വരും ശീലം കൊണ്ടാണോ?
4: അതല്ല, ശബ്ദത്തിന്റെ
12: അങ്ങനെയാണ്, അല്ലാതെ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് രാവിലെ കരഞ്ഞുകൊണ്ടല്ല.
4: അതല്ല, രാവിലെ കുറച്ചും കൂടി
19: രാവിലെ ആണെങ്കിൽ നമ്മുടെ തൊണ്ട നല്ല ക്ലിയർ ആയിരിക്കും. ഉച്ച നമ്മൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞ് സ്ട്രെയിൻ ആയില്ലേ, അപ്പൊ കരകരപ്പല്ലോ ഒച്ച വരും.
12: ആരെങ്കിലും കരയിക്കുന്നുണ്ടെങ്കിൽ രാവിലെ കരയിക്കുന്നേ നല്ലേ,
4: അതായിരിക്കും ഏറ്റവും ഗുണം.
7: നമ്മളിതിൽ പ്രതിനായകന്മാർ ഒരുപാടുണ്ട്. അവസാന രംഗത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട മൊത്തം ഉണ്ട്, അത് നമ്മുടെ പോലീസ് ഓഫീസറെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മൊത്തം. ഒരുപക്ഷെ ജീവിതത്തിൽ
12: ആദ്യമായിട്ടായിരിക്കും.
7: അദ്ദേഹം പറയട്ടെ.
20: ഇയാളുടെ പുരുകൻ നോക്ക്.
21: അമ്മാ കാളി, എവേ ആര്?
20: പോലീസ്, ലഹരി മരുന്ന് പിടിക്കുന്ന സ്ക്വാഡാ.
21: ഏ, അനക്കത് എവിടുന്ന് കടിച്ചേ? സൊല്ലടാ.
20: അമ്മാ, നമ്മള് കാശു കൊടുക്കുന്ന ആഫീസർമാര് കൊറേ ഉണ്ടല്ലോ, അവര് തന്ന മെസ്സേജാ.
21: മുത്തു, സണ്ടാളെ നമ്മ ഏമാത്തുക. വീട്ടമാട്ടെ.
20: അമ്മാ, മുരുകൻ എന്തിനാ കൂടെ പോയത്?
21: ബിസ്ക്കറ്റ് വാങ്ങറതുക്ക്, പൊന്ന ബിസ്ക്കറ്റ്.
20: ആ സീതപ്പെണ്ണ് അവൾക്ക് വിഷം തരയുമാ?
21: ഇല്ലേ, അന്റെ ആൾക്ക് പൊടിയല്ല പുകയാ പിടിച്ചത്, അപ്പുറം പോന്നു.
20: അമ്മാ, ഇനി എന്നാ പണുവേ?
21: എന്നതാടാ?
20: മുരുകനക്ക് ബിസ്ക്കറ്റ് അല്ല കൊടുക്കുവേ, കാവൽ തുറേ.
21: മുത്തു,
20: മുരുകൻ തിരുമ്പി വരാതമ്മാ.
21: വായ് മൂടടാ, അപ്പുറം അവനക്ക് ഫോൺ പണ്ണു.
20: ശരി.
22: മുത്തുമായിട്ട് അവസാന ഭാഗത്താണ് എത്തിച്ചേർന്നത്.
0: അത് യാദൃശികമായിട്ടുണ്ട് അല്ലെ. അഭിനയിക്കുമ്പോൾ എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. ഈ മഹത്തായ കാളിയമ്മയുടെ അപ്പാന്ന് അഭിനയിക്കു നിന്നില്ല തന്നെ അറിഞ്ഞിട്ടും കൂടിയില്ല.
3: ശ്രോതാക്കളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് സംവിധായകൻ പറയും.
12: നന്ദാത്മജൻ കൊതേരി റേഡിയോ മലബാറിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശരിക്കും ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പേര് പറഞ്ഞ് ക്ഷണിക്കാതിരുന്നത്. മുത്തു തുടരട്ടെ.
0: അപ്പൊ ഞാൻ ആദ്യമായിട്ട് റേഡിയോ നാടകത്തിൽ വരുന്ന തന്നെ നിശാഗന്ധിയിൽ കൂടിയാണ്. വളരെ പോപ്പുലർ ആയൊരു നാടകമായിരുന്നു നിശാഗന്ധി. നെല്ലിക്ക രണ്ട് എന്ന് പറയുമ്പോൾ നെല്ലിക്ക ഒന്ന് അതിപോപ്പുലർ ആയ ഒരു നാടകമാണ്. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയുന്നില്ല. അങ്ങനെയാണ് ഞാൻ മുത്തുമായിട്ട് യാദൃശ്ചികമായിട്ട് ഇവിടുന്ന് എത്തിപ്പെടുന്നത്. ഗംഗാട്ടൻ പറഞ്ഞതുപോലെ യാദൃശ്ചികമായിട്ട് മുത്തുമായിട്ട് എത്തിച്ചേർന്നു. മുത്തു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് തമിഴ് ജോബിയെല്ലാം വേണ്ടേ, മുരുകനെ പോലെ തമിഴ് ജോബിയെല്ലാം വേണ്ടത്
12: മനസ്സിലാകുന്നുണ്ട്. ആവശ്യമുണ്ട് എന്താണെന്നറിയാ, ശരിക്ക് ഈ രണ്ട് കഥാപാത്രങ്ങളും രണ്ട് രീതി തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് ഒരാളെ കുറഞ്ഞു പോയതല്ല, കുറച്ച് തന്നെയാണ്.
0: കുറച്ച് ശ്രോതാക്കൾ എന്നോട് പറഞ്ഞ് മുരുകന്റെ അത്ര തമിഴ് ജോബി എത്തിയിട്ടില്ല, കാളിയമ്മേന്റെ അത്രയും എത്തിയില്ല. അതാ ഒന്ന് ചന്ദ്രവനോട് തന്നെ പറഞ്ഞു.
12: അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ
0: പിന്നീടാണ് അത് മാഷം മറുപടി കൊടുക്കുമ്പോഴാണ് മുത്തു മലയാളിയാണ് എന്നുള്ള ആ ഒരു സംഭവം എനക്കും കൂടി മനസ്സിലാകുന്നത്.
12: കാളിയമ്മ ആദ്യം പറയുന്നുണ്ട് ഒന്നുകിൽ തമിഴ് പറ അല്ലെങ്കിൽ മലയാളം പറയുന്നത്. അപ്പോ ഈ രണ്ടും കൈകാര്യം ചെയ്യുന്ന ആളാണ് കാളിയമ്മ. അതുകൊണ്ട് ഒരാളെ തമിഴും ഒരാളെ മലയാളിയും.
0: പക്ഷെ ശ്രോതാക്കൾ വിചാരിക്കുന്നത് രണ്ടും മുത്തും മുരുകനും രണ്ടാളും തമിഴ് തന്നെയാണ് എന്നുള്ളൊരു ചിന്ത
12: ശ്രോതാക്കൾ
0: വന്നു. പക്ഷെ പിന്നീട് അത് അല്ല മലയാളിയാണ് എന്നുള്ളൊരു പറഞ്ഞു കൊടുത്തോണ്ട് മനസ്സിലായി. അതൊരു വല്ലാതെ അനുഭവമായിരുന്നു. ചെറിയ ഭാഗം അവസാനത്താണെങ്കിലും ജനങ്ങളെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നല്ലൊരു കഥാപാത്രം തന്നെയാണ് എനിക്ക് കിട്ടിയത്. കഴിയുന്നിടത്തോളം രാമകൃഷ്ണൻ പഴശ്ശിയുടെ ശിക്ഷണത്തിൽ ഭംഗിയാക്കിയിട്ടുണ്ട് എന്നാ എന്റെ അഭിപ്രായം.
12: ഒരു കൊടുമ്പില്ലൻ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാതെ മനോധർമ്മം ഉപയോഗിച്ച് ചെയ്തൊരു വില്ലൻ അടുത്തിരിക്കുന്നുണ്ട്. ആ വില്ലൻ എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം.
22: ഞാൻ ഒരു നല്ലവനെ സാത്വികനായ ഒരു വില്ലനാണ് ജീവിതത്തിൽ, കഥയിൽ നാടകത്തിൽ മാത്രമേ ഒരു വില്ലനാണെന്നുള്ളൂ. നമ്മളെ വിജയ് സേതുപതി പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ നല്ലവൻ താ ആനാ റൊമ്പ നല്ലവൻ കടയാത്. അതായത് ഞാനൊരു നല്ല ആൾ തന്നെയാണ്, പക്ഷെ അത്ര വലിയ നല്ലവനല്ല എന്നില്ല. അപ്പോൾ അതേപോലുള്ള കഥാപാത്രം, അതായത് വില്ലൻ കഥാപാത്രം തന്നെ, ശരിയായ ഒരു വില്ലൻ കഥാപാത്രം തന്നെ രണ്ടാളും എനിക്ക് തന്നതിൽ ആദ്യമായി നന്ദി പറയട്ടെ. കാരണം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിൽ കാളിയമ്മ പോലെയുള്ള ഒരു കഥാപാത്രം തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മുരുകൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം തന്നതിൽ കൃഷ്ണകുമാർ സാറിനോടും രാമേട്ടനോടും നന്ദി പറയട്ടെ. കാരണം നാടകക്കളരിയിൽ അച്ഛനും ജ്യേഷ്ഠനുമാണ് രണ്ടാളും, നാടകക്കളരിയിലെ അച്ഛനും ജ്യേഷ്ഠനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും വളരെ കടുകട്ടിയായിട്ടുള്ളൊരു കഥാപാത്രത്തിനെ എനിക്ക് അത്രയും ലളിതമാക്കി തീർക്കാൻ സാധിച്ചത് ഇവരെ രണ്ടുപേരുടെ ഒരു കൈകൾ കൊണ്ടാണ്. നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ കോവർക്കേഴ്സും എല്ലാം തന്നെ വളരെ നന്നായിട്ടായിരുന്നു ചെയ്തത്. എല്ലാവരും തന്നെ പറഞ്ഞു ഒരു പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു സമകാലിക പ്രസക്തിയുള്ള ഒരു ആശയം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചത് ഭയങ്കര നിങ്ങളൊരു വിജയം തന്നെയാണ്, നമ്മളൊരു വിജയം തന്നെയാണ്. ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ചെറിയ കുട്ടികൾ വരെ ലഹരിക്ക് അടിമപ്പെട്ട് അതിൻ്റെ ഒരു മോശം തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു പ്രസക്തമായ ഒരു സംഗതി തന്നെയാണ്. അതിനൊരു ഒരു അഭിനന്ദനം കൂടി അറിയിക്കുന്നു മലബാർ റേഡിയോ ടീം അംഗങ്ങൾ. മുരുകൻ എന്ന് പറയുന്നൊരു കഥാപാത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിരുന്നു അത് ചെയ്യുമ്പോൾ. തമിഴ് കലർന്ന ഒരു സംഭാഷണ രീതി.
23: ഇത് അവസാനത്തെ സാപ്പാടാ മുതലാളിയുടെ. ചൂണ്ട കൊളുത്തി വലിച്ചിരുന്ന മീനിനെ കണ്ടിട്ടില്ലേ നീ? പഠിച്ച് പഠിച്ച് ചാവുന്നത് കണ്ടിട്ടില്ലേ? എന്നാല് ഇവിടെ ഒരു വലിയ മീന് ചൂണ്ടയില് കെട്ടി വെച്ചിട്ടുണ്ട്. അത് പടഞ്ഞും പടഞ്ഞും മരിക്കുന്നത് കാണണ്ടേ നിനക്ക്?
24: ആരാ?
23: മുതലാളി, ഗൾഫ് മുതലാളി.
24: മുതലാളി
23: ആപ്പീസറാ, പോലീസ് ആപ്പീസർ. ഈ മുരുകനെ അങ്ങനെ പറ്റിക്കാന്ന് കരുതി. എന്തൊരു സ്നേഹം, എന്തൊരു അഭിനയം. സീതാ, അയാള് നമ്മളെ പിടിക്കാൻ വന്ന പോലീസാ. നീ പേടിക്കണ്ട, ശാപ്പാടി കളിച്ച് നമ്മൾ ഇവിടെ വരും. താഴെ മുതലാളി നിന്നെയും കാത്തു ഒറ്റക്കിരിക്കും, പക്ഷേ താഴെ നീ പോവില്ല. പള്ളേലൊന്ന് കേറ്റി ഒരു തിരി മുതലാളി ക്ലോസ്.
24: അയ്യോ, പോലീസ് വരൂലേ?
23: പോലീസ് ഈ വന്ന മുതല് മുതലാളി അവനും പോലീസാണ്. ഗോവയിലെ ബോസിനോട് പറഞ്ഞതും പോലീസാ. തീർത്ത് വരാനാ കാളിയമ്മ പറഞ്ഞത്.
24: നമ്മൾ എങ്ങനെ പോകും?
23: ഉത്തു വരും, വന്നിട്ടുണ്ടാവും. പുറത്തോ അകത്തോ വണ്ടിയുമായി അവൻ എത്തും.
22: പിന്നെ ദൈവത്തിന്റെ പേരാണ് മൂപ്പരിക്ക്, ദൈവത്തിന്റെ പേരായിട്ടാണ് പിശാചിന്റെ കളി കളിക്കുന്നതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ കളിയമ്മ, കളിയമ്മ ദേവിയാണ്, എന്നിട്ടാണ് ഒരു പിശാചിനിയായിട്ട് മാറുന്നത്. അതും കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പേരോ കാഴ്ചയോ ഒന്നും അല്ല, അതിൻ്റെ അപ്പുറത്തേക്കാണ് ഒരാളുടെ ബോധതലം എന്ന് പറയുന്നത്. അവരുടെ ഒരു രൂപമോ ഇതോ ഒന്നുമല്ല. ഇപ്പം നമ്മൾ കാളിയമ്മേനെ ചിലപ്പോൾ അത്രയും നല്ല വോയിസ് കൊണ്ട് നമ്മൾ സുന്ദരിയായിട്ടുള്ള ഒരാളായിരിക്കും ശ്രോതാക്കൾ കരുതുക, പക്ഷേ പിശാചിനീൻ്റെ സ്വഭാവമാണ്. ശരിക്കും അല്ല, ശരിക്കും വളരെ നല്ല ആളാണ് ലേഖശി. പക്ഷേ ആ ഒരു നാടകത്തിൽ ഒരു പിശാചിനി, പിശാചിനിക്കും അപ്പുറത്തായിട്ടുള്ള ഒരു ഒരു കഥാപാത്രമാണ്. അതെ, കൂടെയുള്ള പിശാചാണ് ഞാൻ.
3: മുരുകന്റെ അഭിനയത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായത്, മുത്തു വിളിച്ച് പറയാം നിന്റെ കൂടെയുള്ള മുതലാളി യഥാർത്ഥത്തിൽ മുതലാളിയല്ല, പോലീസ് ഓഫീസറാണ്, നീ ട്രാപ്പിലാണെന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള മുരുകന്റെ ഒരു അഭിനയമുണ്ട്, അതൊരു ഔട്ട്സ്റ്റാൻഡിങ് അഭിനയം.
12: ശരിക്ക് അതൊരു കൈവിട്ട കളിയായിരുന്നു. സത്യം പറഞ്ഞാല് മുരുകനെ അങ്ങനെ നിയന്ത്രിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വല്ലാത്ത രീതിയിലുള്ള ചിരിയും അതെല്ലാം സ്വതസിദ്ധമായ ശൈലിയിൽ വന്നതാ. ഒരു സൈക്കോ,
3: സാധാരണ ഇല്ലാത്തൊരു ചിരിയാണല്ലേ.
12: അതില് നമ്മളെ മുരുകൻ അറിയാത്തൊരു കള്ളക്കളി നടന്നിട്ടുണ്ട്. മുരുകൻ വെറുതെ ചിരിച്ചതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചില സന്ദർഭത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മുരുകൻ അറിയുന്നില്ല ഇത് ചിരിപ്പിച്ചത് നാടകത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞിട്ടില്ല. സ്വന്തം ചിരി അതിലുണ്ട്. കഥാപാത്രം അല്ലാതെ ചിരിച്ചതും ഇതിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
3: വിവിധ ഭാഷകൾ, ബഹുഭാഷാ നാടകമാണല്ലേ, ഭാഗത്ത് തമിഴ്, മലയാളം, പിന്നെ ഹിന്ദി ഉണ്ട്. ഈ തമിഴിനൊപ്പം നമുക്ക് ഹിന്ദി ഡയലോഗ് എഴുതാൻ വലിയ വിഷമായിരുന്നു. ഞാൻ അറിയുന്ന ഹിന്ദി തുട തുടാണ് എഴുതി വെച്ചെങ്കിലും അവസാനം അത് കംപ്ലീറ്റ് ഹിന്ദി ആക്കി മാറ്റിയത് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രഭാനുവേട്ടനാണ്. ഭാര്യയെ തേടി അലയുന്ന ഒരാൾക്ക് വേണ്ടത്ര ഉപദേശവും സാന്ത്വനമൊക്കെ കൊടുക്കുന്ന തരത്തിൽ ആ ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭാനുവേട്ടൻ അനുഭവം കൂടെ നമുക്ക് കേൾക്കണ്ടേ?
1: വിചാരിക്കാതെ കിട്ടിയ ഒരു ചെറിയ റോള് എങ്കിലും നന്നാക്കിയതാ തോന്നുന്നത്. ഒരു അസുരഗോത്ര നാടകത്തിന്റെ ഇതുപോലെ ഒരു മീറ്റിംഗ് വെച്ചപ്പോ അങ്ങനെ വന്നപ്പോ രാമേട്ടൻ പറഞ്ഞു വേമ്പോ ഒരു രണ്ടു മിനിറ്റ് വരെ ഉണ്ട്, അപ്പം ആഷക്ക് ഹിന്ദി വലിയപ്പെടുത്തില്ല, അപ്പൊ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം പറഞ്ഞ തൊട തൊട. അപ്പം പറഞ്ഞു ഇപ്പൊ ഞാൻ എന്ത് ചെയ്തത്, എനിക്ക് പട്ടാളത്തിൽ മാത്രമല്ല, ഞാൻ പട്ടാളത്തിൽ എല്ലാവർക്കും പ്യുവർ ഹിന്ദി പറയണമെന്നില്ല, കാരണം റെജിമെന്റിൽ ഒരു ചിലരുണ്ട് അവർക്ക് പറ്റില്ല. ഇപ്പൊ മദ്രാസിലെ അവര് തമിഴേ പറയുന്നത് എപ്പോഴും, ആന്ധ്ര, തെലുഗു, കന്നഡ, മലയാളം, ഇതാണ് അവരുടെ ഭാഷ. പക്ഷെ നമ്മൾ പിന്നെ കൂറിലായതുകൊണ്ട് മൊത്തത്തിൽ ഹിന്ദി കുറെ ഡീൽ ചെയ്യുന്നതുകൊണ്ട്, പക്ഷേ അതിനുശേഷം ഞാൻ എൻ സി സിയിലും ചെയ്തുകൊണ്ട് കൂടുതൽ സൗകര്യം ഉണ്ടായിരുന്നു. ഏത് ടൈപ്പ് ഹിന്ദി ഞാൻ പറയും.
12: ചന്ദ്രഭാനു ഇത് പറയുമ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല, സന്ദർഭം പറഞ്ഞു കൊടുത്തു, അതിനനുസരിച്ചുള്ള ഡയലോഗ് മൊത്തം ചന്ദ്രഭാനുട്ടൻ്റെ സ്വന്തമാണ്.
1: ആ അത് ഞാൻ രാമേട്ടൻ്റെ ഡയറിയുടെ മൂലം എഴുതി വെക്കുന്നുണ്ട്. ഹിന്ദി തന്നെ കല്യാണ് അല്ലേ, റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിതിയാണല്ലോ. അപ്പോൾ അവിടെ അപ്പം എന്തായാലും മലയാളി ഉണ്ടാവില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ മലയാളം അറിയുന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് ഇല്ല ഇത് വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരിക്കലും ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അത് ഡയറക്ടർക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചാൻസുമായി, കുറച്ച് ഹിന്ദി സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. വേറെ കൂടുതലൊന്നും അവിടെ ഇല്ല, ഇതായി ഇത് വഴിയാണ് പോയത് അത് വഴിയാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഹിന്ദി ഉപയോഗിച്ചത്. നാടകത്തെക്കുറിച്ച് ഇപ്പം ശ്രീഹരി രാമദാസിൻ്റെയും ഇവിടെയാണ് മെയിൻ എനിക്ക് ഏറ്റവും കൂടുതൽ റോൾ ഇഷ്ടപ്പെട്ടത്.
2: ഈ സീറ്റ് മേ ബൈ സ്ത്രീ ഹേ ക്യാ
5: മേര പത്നി
2: വോ അഭി അഭി ഗാഡി കെ ബാഹർ കുച്ച് ഇല്ലാത്തേ ഹേ ചലി ഗൈ കിസിക്കോ മിൽനേ കെ ലിയേ ബോൾ രഹേ തേ
5: പുറത്തു പോകാനാ മല്ലിക ഈശ്വര അവൾ എവിടെ പോകാനാ
2: ഗാഡി ചൂട്ടേ വാലേ ജൽദി കർലോ നാ ജൽദി കറോ
5: വണ്ടി പോകാറായല്ലോ മല്ലിക മല്ലിക ഈ തിരക്കിൽ എവിടെയാ നോക്കുക പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നോക്കാം മല്ലിക
2: ഗാഡി അഭി അഭി ചൂട്ടേ വാലേ ഗാഡി ചെല്ലാൻ ശുരു കർ ദിയാ ഹേ ജൽദി കറോ
3: ഭാര്യ പറയട്ടല്ലേ ഒരുപാട് വലിയ ക്യാരക്ടറാണ് പക്ഷെ വളരെ കുറച്ച് ഡയലോഗേ ഉള്ളൂ.
6: ചെയ്തേന്റെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് കുറച്ച് നന്നായിട്ട് ബെറ്റർ ആക്കണം തോന്നിയ ഒരു കഥാപാത്രം ഇതായിരുന്നു. മാഷതിന്റെ സെക്കൻഡ് പാർട്ട് എഴുതുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മാഷ നമുക്ക് കഥാപാത്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്താലോ എന്ന് ചോദിച്ചു. മാഷ പറഞ്ഞേ അതിന്റെ തുടർച്ചയല്ലേ ഇത്, അപ്പോ അവരുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഏതെല്ലാം ശബ്ദമാണ് ഇത് കഥാപാത്രം ചെയ്തതെന്ന്. എന്നിട്ട് എടുക്കുന്നേ
3: ഗീതയൊന്നും പറഞ്ഞില്ല, കളിയമ്മയും സംസാരിച്ചില്ല, ഗീത പറയട്ടെ.
6: ഗീതക്ക് ഒന്നും പറയാനില്ല, കാരണം ഇപ്പോഴും കണ്ടുവരുന്ന കുടുംബിനിയാണ് ഈ ഗീത. കുറച്ച് കുശുമ്പും കുന്നായ്മയും അസൂയയിലുള്ള ഒരു കഥാപാത്രമാണ് ഈ ഗീത. പിന്നെ എടുത്തു ചാടിയിട്ട് കുറച്ച് കാര്യങ്ങള് ഭർത്താവിനോട് പറയുന്നതും ദേഷ്യപ്പെടുന്നതും അതൊക്കെയല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
3: കൂലങ്കഷായത്തിന്റെ അർത്ഥം പിന്നെ മനസ്സിലായോ?
6: മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് എപ്പോഴും.
18: എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വന്നിട്ട് കഷായം വെക്കുന്നതായിരിക്കും.
3: അല്ല, ഒന്നാമത്തെ നെല്ലിക്കയില് അത്രയും അടികൂടൽ രണ്ടാമത്തെ ഇല്ല അല്ലേ?
18: ഇല്ല ഇല്ല, കുറച്ച് പ്രായമായില്ല മാഷ്.
12: പദം വന്ന്.
18: അത് മാത്രല്ല മകള് എന്തിനോ വലിയ ഇതില് പഠിക്കുകയല്ലേ ചെയ്യുന്നത്.
3: പ്രായം കൂടിയിട്ടും പദം വരാത്തൊരു ക്യാരക്ടറാണ് കളിയമ്മ പെരിയ
18: തങ്കച്ചി.
3: അവര് പറയട്ടെ.
18: അനേവരുകൾക്കും വണക്കം പെരിയോർഗളെ നൻപറുകളെ.
8: ഇതെല്ലാം എനക്ക് വേണ്ടിയിട്ട് ഒരു പറഞ്ഞതായിട്ടാ ആദ്യം തന്നെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നതാണ് ഈ ഒരു കഥാപാത്രത്തെ ഏറ്റെടുത്തതിൽ. പിന്നെ മാഷിനോട്, രാമേട്ടനോട്, അശ്വിനോട് സ്നേഹം വേറൊന്നും കൊണ്ടല്ല. നിരന്തരമായി മാഷിന്റെ പുറകെ എനിക്ക് ഇനി അമ്മ വേഷം വേണ്ട എന്ന് പരിദേവനുമായി നടന്നിട്ട് അതിനുള്ളൊരു പ്രതികാരമായിട്ട് താ

0: അതിനകത്ത് മാഷൊരു പണിയൊപ്പിച്ച് കാളീന്റെ കൂടെ ഒരു അമ്മ വെച്ച് ഇങ്ങക്ക് അമ്മയെന്ന് മോചനമില്ല.
1: അത് ശരി അശ്വിനി, അങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടാണ് ഈ കഥാപാത്രത്തെ തന്നത്. പക്ഷേ അത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു കാളിയും മിണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് അത്ര വില കൊടുത്തിട്ടില്ല. കാരണം സാധാരണ പറയുന്ന പോലെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഡയലോഗ് എടുത്ത് തുടങ്ങുമ്പോഴാണ് രാമേട്ടൻ ആദ്യം എടുപ്പിച്ചു തമിഴ്. രാമേട്ട തമിഴ് കുറച്ച് പണിപ്പെട്ടു അല്ലേ?
2: ഹിന്ദിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയായിരുന്നു തമിഴിന്റെ കാര്യവും. ശരിക്കും തമിഴ് അറിയില്ല, എനിക്കും അറിയില്ല, മാഷ്ക്കും അറിയില്ല. അപ്പോ ഹിന്ദിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു.
3: അതായത് മുരുകൻ പറഞ്ഞു തമിഴാളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ,
2: ഈ നാടകത്തിന്റെ ഒരു ടോട്ടൽ റിസൾട്ട് മുരുകനും കാളിയമ്മയും അടിച്ചു മാറ്റി എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഇവർ രണ്ടുപേരും കൂടി മത്സരിച്ചു. ശരിക്കും
4: ഈ രണ്ടാം ഭാഗത്തില് എത്ര ശോഭിക്കാൻ പറ്റിയോ എന്നൊരു ചോദ്യം ഉണ്ട് എന്റെ മനസ്സിൽ.
2: ഇവര് നമുക്ക് അവസരം തന്നില്ല.
5: വേറൊരു സംശയം എന്ന് പറഞ്ഞാല് നാടകത്തില് ഏറ്റവും ജനങ്ങള് നെഞ്ചോട് ചേർത്ത ഒരു നാടകമായിരുന്നു നമ്മുടെ കുഞ്ഞാറ്റ. അപ്പൊ ഈ കുഞ്ഞാറ്റ രണ്ടാം ഭാഗത്തിലേക്ക് പോകാതെ നമ്മൾ എന്തുകൊണ്ട് നെല്ലിക്ക ടൂയിലേക്ക് എത്തി?
2: കുറച്ചൊന്ന് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞാറ്റനെ മാറ്റി വെച്ചിട്ടുള്ളത്.
3: യഥാർത്ഥത്തിൽ കുഞ്ഞാറ്റ രണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ, പലരും ആവശ്യപ്പെട്ടത് അത് തന്നെയായിരുന്നു. പക്ഷെ കുഞ്ഞാറ്റ ഒരു നല്ല കൺക്ലൂഷനിലെത്തിയാണ്. ഒരു തവണ നല്ല സ്നേഹത്തോടു കൂടിയ കുടുംബം അത് തെറ്റിപ്പിരിയുന്നു, പിന്നെ ആ കുടുംബത്തിനെ ഒന്നാക്കി മാറ്റി നല്ലൊരു രീതിയിൽ ലാൻഡ് നടത്തിയ നാടകമാണ്. പിന്നെ ഈ രണ്ടാം ഭാഗം വേണമെന്ന് പറയുമ്പോൾ എവിടെ തുടങ്ങും? അതിനൊരു വഴി കണ്ടിരുന്നു. നമ്മുടെ ജയിലിലേക്ക് പോയ മത്തായി മാധവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികാരത്തിലൂടെ ആ നാടകം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. നെല്ലിക്ക രണ്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു ചെറിയൊരു കാരണമുണ്ട്. അതൊരു നാടകം പോലത്തെ ഒരു കഥയാണ്. ഒരു ദിവസം കണ്ണൂരിൽ നിന്ന് നാട്ടിലേക്ക് ഏച്ചി വരുന്ന അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഒരു കാറ് മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിലുള്ള യാത്രക്കാരനും മട്ടന്നൂർ കണ്ടൊരു പരിചയമുണ്ട്. ഡ്രൈവർ ആരാന്ന് അറിയില്ല. കാറിൽ കയറി മട്ടന്നൂരെ കാണെന്ന് പറഞ്ഞു. കാറിൽ കയറിയപ്പോൾ ഈ ഡ്രൈവർ നല്ല ഉറക്കമാണ്. അയാൾ കണ്ണിങ്ങനെ ചിമ്മി ചിമ്മിറ്റാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ വണ്ടി എടുക്കണോ? അയാൾ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തു. പിന്നെ അയാൾ പിറകിൽ ഇതിൻ്റെ കഥ പറയാൻ തുടങ്ങി. ആ വണ്ടിയുടെ ബാക്കിൽ ഈ ചൂണ്ട വാങ്ങിക്കാൻ പോയത് ഒരു ടീമാണ്. അപ്പോൾ അയാൾ ഒരു ഗൾഫുകാരനാണ്. ഗൾഫിൽ ചൂണ്ടയിടാൻ പോയ കഥയാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. ഇതുപോലെ ചെറിയ ആഡംബര കപ്പലുകളിൽ വലിയ സമ്പന്നര് ഗൾഫിൽ പോകും. അത് രാത്രി അർദ്ധരാത്രിക്ക് ശേഷമൊക്കെയാണ് പോവുക. അദ്ദേഹത്തിന് മട്ടന്നൂർ ഇറക്കി ഞാനെങ്കിൽ വന്നപ്പോഴും മനസ്സൊന്നും ആ കഥയുടെ കെട്ട് അഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് അവരുടെ ചൂണ്ടയിലേക്ക് റോജ തിരിച്ചു വന്നാൽ എന്തായിരിക്കും. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. കുറച്ച് കാലം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇവരെ ഈ കഥാപാത്രങ്ങൾ സുരേഷും അവരൊക്കെയുള്ള കുറച്ചും കൂടി മെച്ചൂരിറ്റി വേണം. അവരെ കഥയ്ക്ക് അപ്പുറത്ത് എങ്ങനെയാണ് റോജ തിരിച്ചു വരണമെങ്കിൽ ഒരു കാരണം വേണം. കല്യാണ റെയിൽവേ സ്റ്റേഷനിൽ മല്ലികയും റോജയും തമ്മിൽ കണ്ടുമുട്ടൽ ആദ്യമേ മനസ്സിൽ വന്നൊരു കാര്യമായിരുന്നു. അതിനൊരു കാരണം മുംബൈയിലേക്ക് റോജ എത്തണമെങ്കിൽ മുംബൈയിലാണ് കാമുകനുള്ളത്, അതുകൊണ്ട് തന്നെ അവിടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകണം. അങ്ങനെയാണത് പിന്നീട് ഡെവലപ്പ് ആവുന്നത്. നാടകം മുഴുവനായിട്ട് എഴുതി തീർത്തിട്ട് തന്നെയാണ് നമ്മുടെ നാടകം തുടങ്ങുന്നത്.
2: ആദ്യമായിട്ട് മുഴുവൻ സ്ക്രിപ്റ്റും എഴുതി കഴിഞ്ഞിട്ട് ചെയ്തൊരു നാടകമാണ് നെല്ലിക്ക. അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഒരു ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കലായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ശരിക്ക് ഈ നാടകം ഇപ്പോൾ ചെയ്യാനുള്ള ഒരു കാരണം സർക്കാരിൻ്റെ തൂഫാൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഏറ്റവും അവസാനം ഇപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം അതിൻ്റെ നിയന്ത്രണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് സമയം ഏറ്റവും നന്നായിട്ടുള്ളത് ഈ ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് നെല്ലിക്ക സെലക്ട് ചെയ്ത സമയം ഏറ്റവും നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം.
6: ഏറ്റവും നല്ലൊരു മെസ്സേജാണ് കൊടുത്തത് നെല്ലിക്ക എന്നുള്ള ആ ഗ്രൂപ്പ് വഴിയാണെങ്കിലും സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല മെസ്സേജ് കൊടുത്തിരിക്കുന്നത് എൻ്റെ അഭിപ്രായം.
3: അല്ലാതെ ഒന്നാം ഭാഗത്ത് തുടങ്ങുന്ന രാമനുമായിട്ടുള്ളൊരു ചർച്ചയിലാണ് അതിനെക്കുറിച്ചൊരു ത്രെഡ് വരുന്നത്. കാരണം ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സമിതികൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളൊക്കെ അതിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ സമിതിയുടെ പോക്ക് അല്പം വഴിവിട്ട രീതിയിലാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് എന്തുകൊണ്ടൊരു നാടകത്തിൻ്റെ പ്രമേയമായിക്കൂടാ എന്ന് വന്നു. നമുക്കറിയാവുന്ന ചിലർ വീട്ടിലെ സ്വന്തം വീട്ടിൻ്റെ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കാതെ ഈ സമിതിയുടെ പിന്നാലെ പോയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് പ്രമേയമാക്കിക്കൊണ്ടൊരു നാടകം ചെയ്യണമെന്നായിരുന്നു ആദ്യത്തെ ആലോചന. പിന്നീട് വളരെ യാദൃശികമായിട്ടാണ് ഈ മയക്കുമരുന്നും ലഹരിയൊക്കെ വരുന്നത്. രണ്ടാമത്തെ ഭാഗമാകുമ്പോഴേക്ക് കറക്റ്റ് രാമൻ പറഞ്ഞ പോലെ
6: ആദ്യത്തെ ഭാഗത്തിൽ മാഷ് പറഞ്ഞതുണ്ടായിരുന്നില്ലേ,
3: ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ജയദേവന്റെയും മല്ലികയുടെയും റീയൂണിയനു വേണ്ടിയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് റോജ എന്തായാലും നാട്ടിലേക്ക് വരണല്ലോ, അതിനുവേണ്ടി മാത്രമായിരുന്നു. അപ്പൊ ആദ്യത്തേത് മറ്റൊരു സാമൂഹിക വിഷയം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് അതിനേക്കാൾ കൂടുതൽ ഗൗരവമായൊരു ഒരു സോഷ്യൽ ഇഷ്യൂ നമ്മൾ അഡ്രസ് ചെയ്തു എന്നുള്ളത് വളരെ ചരിതാർത്ഥ ജനകമാണ്.
2: നേരത്തെ നമ്മളെ കാളിയമ്മ പറഞ്ഞ് പൂർത്തീകരിച്ചിട്ടില്ല, അതിനു മുമ്പേ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോയത്. കാളിയമ്മക്ക് ഇനിയും എന്തൊക്കെയോ പറയാൻ ബാക്കിയുണ്ട്.
1: റൊമ്പ നന്ദി, നന്ദി എന്നാ പറയാ, നന്ദി നന്ദി. അപ്പൊ രാമേട്ടൻ കുറേ ഇങ്ങനെ പറയൂ, അതുപോലെ ഞാൻ പറയും. അതാ സംഭവിച്ചത്. അതായത് ഞാന് ഒന്നും ഡയലോഗ് ഞാൻ നോക്കുന്നില്ല, രാമേട്ടൻ എന്താണോ പറയുന്നത് അത് ഞാൻ പറയും. മാറ്റം വന്നു തുടങ്ങിയത് നമ്മുടെ സഹസംവിധായകയുടെ കയ്യിൽ സംഭാഷണങ്ങൾ എത്തിയപ്പോഴാണ്. ലേഖിച്ചി ഒന്ന്

0: ഓ ഒരു ഡയലോഗ്
1: അങ്ങനെയും പറഞ്ഞിട്ട് അവിടെ കൊണ്ടിരുത്തിയിട്ട് അവളെ ഏതോ ഒരു കഥാപാത്രത്തിനെ വിഷ്വലൈസ് ചെയ്ത് എന്നെ കൊണ്ട് അതുപോലെ ചെയ്യിച്ച് ചില ഡയലോഗ്സ് എല്ലാം അങ്ങനെയാണ് ഇതിന് ഇത്രയും പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്.
2: മുരുക, ഞാൻ പേശുന്നത് കേള്. വണ്ടിയില്ല ഊൻ കൂടെ അന്ന് ഗൾഫുകാരനിരിക്ക. ശരി ശരി, ബദൽ സൊല്ല വേണ്ട. നീ കേള്, ഭയപ്പെട വേണ്ട. ഊൻ കൂടെ ഇരിക്കുന്നത് പൂച്ചസ പണക്കാരനല്ല, ഗൾഫുകാരനും അല്ല. അന്ത ആള് പോലീസ്. കവലപ്പെടാതടാ, കേള്. അന്ത മുതലാളിക്കപ്പോ നീ ഒന്നുമേ തെരിയാതെ മാതിരി നില്ല്. അപ്പറോ ഉനക്കൊരു ചാൻസ് കിടക്കും. കിടച്ച സുട്ടിടണം. കവലപ്പെടാതെ, തുപ്പക്കിരിക്കില്ലേ. അത് താണ്ടാ നാ സൊന്നേ ചാൻസ് വരുവേൻ. ബാക്കി നാ പാത്തുക്കറേൻ. ഇത് സൊല്ലറത് കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ. നമുക്കിട്ട് വേല പണറത്തക്ക് വന്നവ അവനക്ക് നമുക്ക് വേല കൊടുക്കണം. കൊല പണ്ണടാ, അത് താൻ കാളിയമ്മക്ക് പരിശോ, രൊമ്പ പരിശോ.
3: നമ്മുടെ ശ്രോതാക്കളുടെ ഒക്കെ ഒരു വലിയ ശബ്ദവും ആ ശബ്ദങ്ങളും ഒരു പരിചയവുമാണ് നന്ദാത്മജൻ കോതേരി. നന്ദാത്മജന്റേതല്ലാത്ത നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് അദ്ദേഹത്തിലൂടെ കേൾക്കാം.
4: ഈ നാടകം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് നമ്മൾ ആ സമയം പറഞ്ഞു കൊടുക്കും. ഇതാ ഇത്ര തീയതി ഇത്ര മണിക്കുണ്ട് കേൾക്കണം. അതുവരെ ഞാൻ പല സ്ഥലത്ത് മാവേലിക്കരയും അങ്ങ് അവിടെ പല സ്ഥലത്തില്ല. അപ്പൊ അവരെല്ലാം ഇങ്ങനെ എന്നോട് പറയൂ, കാളിയമ്മ അതിൽ ഭയങ്കര അഭിനയാണ്, ഒരാൾക്കും ആവൂല. സിനിമയിലാകാനും പോയിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് എന്നോട്. സത്യത്തിൽ ഞാൻ പറയില്ല, ഇനി പോകാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു.
1: അല്ല, എന്റെ മനസ്സിൽ ഈ ഇത് ഞാൻ എടുക്കുമ്പോഴ് വരുന്നത് ഒരു ബിന്ദു പണിക്കറെ ഒരു ഒരു കഥാപാത്രം ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല.
4: ഞാനത് പറഞ്ഞു, നിങ്ങൾ നേരിട്ടിട്ട് റേഡിയോ മലബാറിന്റെ ആ വാട്സപ്പ് തന്നെ നിങ്ങൾ അങ്ങോട്ട് സന്ദേശം അയച്ചാൽ മതി. ഇന്നലെ വരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നാടകം ജനങ്ങളെ ശരിക്കും ഉൾക്കൊണ്ടു, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും കാളിയമ്മ തന്നെ. നമ്മൾ അതിലൊരു ഭാഗമായിട്ട് നിൽക്കാൻ ഭാഗ്യം കിട്ടി. അതിന് റേഡിയോ മലബാറോട് നന്ദിയും.
1: അതിൽ ചെറിയ ചെറിയ മാനറിസങ്ങളെല്ലാം നമ്മുടെ സഹസംവിധായകൻ ഇട്ട് തന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാം.
5: നേരത്തെ സെക്കൻഡ് പാർട്ടിലൊക്കെ വന്നപ്പോ ട്രെയിനിനുള്ളിലെ ആ സംഭാഷണ രീതി, ജയദേവനും മല്ലിക, പിന്നെ ആ ട്രെയിനിന്റെ ശബ്ദം, അതിനുള്ളിലെ യാത്രക്കാരെ, വെണ്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ശബ്ദമൊക്കെ ഇത്ര കൃത്യമായിട്ട് ഞാൻ ആദ്യത്തെ പ്രതികരണത്തിൽ
6: എഴുതിയിട്ടുണ്ടായിരുന്നു.
5: സഹസംവിധായകയും എഡിറ്റിംഗും ചെയ്ത അശ്വിനി കവണശ്ശേരി, ഞാൻ ആദ്യത്തെ പ്രതികരണം തന്നെ അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ബെസ്റ്റ്.
4: നമ്മൾ പണ്ടൊക്കെ നാടകം കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, റേഡിയോ നിലയത്തിലെ നാടകം കേൾക്കുമ്പോൾ ഇങ്ങനെയൊന്നും കേൾക്കില്ല. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര സംഭവം. നമ്മളെ റേഡിയോ മലബാറിലെ നാടകം തന്നെ അത് എല്ലാ കാര്യങ്ങളും, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടാണ് ജനങ്ങൾ പറയുന്നത് കേട്ടോ.
3: നാടകം ഒരു ശ്രവ്യ മാധ്യമമാണല്ലോ. അപ്പൊ നമ്മൾ കേട്ടുകൊണ്ട് മനസ്സിൽ കാണാം. ട്രെയിനിലൂടെ പോകുന്നു, ആ കല്യാണ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ടൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണ സിനിമകൾക്ക് റോഡ് മൂവി എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്, അതില് യാത്ര തന്നെയാണ്. അത് മാത്രല്ല, പൂർവ്വിദ്യാർത്ഥി സമിതിയുടെ ആ യാത്രയില് ക്ലാസ്മേറ്റ്സിൽ ഒരു പാട്ടിന്റെ പശ്ചാത്തലം വരുന്നുണ്ട്. നമ്മൾ കാണുന്നത് ഇവിടെ രക്തബന്ധങ്ങൾക്ക് ഉപരിയായിട്ട് സൗഹൃദങ്ങൾ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാരണം സുരേഷൻ ഒരിക്കലും ജയദേവന്റെ മകൾ എന്ന് പറയുന്നില്ല, നമ്മുടെ കുട്ടി എന്നാണ് പറഞ്ഞത്. സുരേഷൻ എന്തിനാ ഇത്ര അലമുറയിട്ട് കരയേണ്ട കാര്യം എന്തിനാണല്ലോ?
7: ഞാൻ പറഞ്ഞു മാഷി, അത്
8: പലപ്പോഴും
3: അത്
7: ഞാൻ ചെയ്തത് എന്തിനാ സുരേഷൻ ഇങ്ങനെ കരയുന്നു, സുരേഷന്റെ മകളല്ലല്ലോ.
3: ബോധപൂർവമാണ്, കാരണം ആ ഒരു കൂട്ടായ്മയുടെ ഒരു കെട്ടുറപ്പുണ്ടോ, സൗഹൃദത്തിന്റെ ആ ഒരു പ്രത്യേകത.
5: വാരാണസിയിലെ ആ ഒരു നമ്മള് ശവദാഹം നടക്കുന്ന സ്ഥലവും അവിടെ കൂടി ആ ഒരു ആത്മീയത അത് വളരെ പ്രോപ്പറായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ട്രെയിനിലെ ടി ടി എനിക്ക് ഇദ്ദേഹം അറിയില്ലായിരുന്നു. പ്രോപ്പർ ഒരു ടി ടി എങ്ങനെയാണ് ഇടപെടുന്നത് യാത്രക്കാരുമായിട്ട്, അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ അതും ഞാൻ എഴുതിയിട്ടുണ്ട് പ്രതികരണത്തിൽ. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇവരായിരുന്നു മനസ്സിലായില്ല. ആദ്യം കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു, പക്ഷേ ഇദ്ദേഹം ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കൃത്യം ടി ടി എങ്ങനെയാണ് സംസാരിക്കുന്നത് ഒരു യാത്രക്കാരനോട്.
3: മാത്രമല്ല ഈ ചിതാഭസ്മത്തിന് ടിക്കറ്റ് എടുത്തതിനെ പറ്റി പലരും പറഞ്ഞിരുന്നു, എന്തിനാണ് അങ്ങനെ
4: ചന്ദ്രമാനോട്ടം പറഞ്ഞ പോലെ പലരും എന്നോട് വെച്ച് ടി ടി ആർ ആരാണ്. ശരിക്കും ചന്ദ്രമാനോട്ടന്റെ പഞ്ചായത്തുകാരനാണ് ഗംഗാട്ടെ, കാർക്കോട്ടുകാരനാണ്, ഗംഗാട്ടെ നെല്ലൂന്നേ താമസം. പക്ഷെ പലർക്കും അറിയില്ല ഇത് ആരാണ് പുതിയൊരു വ്യക്തി അതിൽ വന്നിരുന്നു. പലരും എന്നോടും ചോദിച്ചു ടി ടി ആർ ആരാന്നുള്ളത്. ഗംഗാട്ടനെ എല്ലാവർക്കും അറിയാം, നിരവധി അമ്പലങ്ങളിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് രാമായണം വായിക്കുന്ന പുരാണ വാരയാണോ അക്ഷരസ്രവത്തിന്റെ ആചാരങ്ങളാണ്. ഈ ഗംഗാട്ടനാണ് ടി ടി ആർ എന്നുള്ളത് പലരും അറിയുന്നില്ല. അവിടെ അങ്ങനെ കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, ഇന്നാളാണ് ടി ടി ആർ അഭിനയിച്ചെന്ന് പറഞ്ഞു.
6: റേഡിയോ നാടകങ്ങൾ നമ്മൾ

0: ഞാനൊരു വളരെ സാത്വികനായ ഒരു വ്യക്തിയും
1: നാല് തവണ സാത്വികൻ അതിലെന്തോ ഒരു
2: സംശയമില്ല.
3: എന്റെ കഥാപാത്രം എന്റെ ഭാര്യ അങ്ങനെ കേക്കില്ല, മെല്ലെ മെല്ലെ ഇങ്ങനെ കേൾക്കാത്ത പോലെ കളിക്കും. പക്ഷെ ഇവൻ ആയതുകൊണ്ട് ഭയങ്കര താല്പര്യത്തോടെ കേട്ട്. പക്ഷേ ഇല്ല, അവന്റെ വില്ലത്തെ ഒക്കെ അങ്ങനെ പിടിച്ചു പോകുന്ന സംശയമുണ്ട് എനിക്ക്.
4: നിങ്ങൾക്ക് മനസ്സിൽ അസൂയുണ്ട്,
3: അസൂയുണ്ട്. ഇടയ്ക്ക് പ്രതികരണത്തിൽ രണ്ടു പേരും പറയണം, നിങ്ങൾ പ്രതികരണത്തിന്റെ ഒരു രാജാവാണെന്നൊക്കെ മനസ്സിലായി.
4: ഞാൻ കഥാപാത്രമായിട്ട് കൂടി ഞാൻ മൂന്ന് തവണ എഴുതി
3: സൂചിപ്പിച്ചിട്ടില്ല.
4: നിങ്ങളെ സൂചിപ്പിക്കാൻ നിങ്ങൾ പോരാ, ശ്രീഹരി കൊണ്ടുപോയി
3: കൊണ്ടുപോയി.
4: നിങ്ങൾക്ക് ഇപ്പോഴും
3: അഭിമാനിക്കാം? ഇല്ല ഇല്ല, അഭിമാനിക്കാം. ഒരു പെരുന്തച്ഛനാവാൻ ഞാൻ തയ്യാറല്ല.
0: രണ്ടാളെയും തന്നെ, അപ്പൊ അച്ഛന്റെ അങ്ങനെ എന്റെ അങ്ങനെ തന്നെ ഒരു ശ്രോതാവിനെയും കൂടി കിട്ടി, ഒന്നല്ല മൂന്ന് ശ്രോതാക്കളെയും കൂടി കിട്ടിയെന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ചെയ്യുമ്പോൾ ആ വ്യക്തിൻ്റെയും സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരും കൂടി അതിലൊരു ശ്രോതാവായി തീരും. അമ്മ അപ്പോൾ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തന്നെ എല്ലാ നാടകവും ഇപ്പോൾ ഒരു ശ്രോതാവ് തന്നെയാണ്, മലബാർ റേഡിയോൻ്റെ ഒരു ശ്രോതാവ് തന്നെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു മികച്ച ഒരു ഗ്രാഫിലേക്കാണ് ഈ മലബാർ റേഡിയോ പോകുന്നത്. അതുമാത്രമല്ല, പേരാമ്പ്രയെന്ന്, അതായത് പേരാമ്പ്ര എൻ്റെ ബ്രദറിലോൻ്റെ വീട് എവിടെയാന്ന്, മൂന്നാലഞ്ച് ശ്രോതാക്കളെയും കൂടി അവിടെ നിന്നും കിട്ടി റേഡിയോ മലബാറിൽ നിന്ന്. കാരണം വെച്ചാൽ ഈ നാടകങ്ങളിലുണ്ട്, അതായത് അമ്മായി അച്ഛനും അളിയനും ഈ നാടകത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് എല്ലാവരും തന്നെ കേൾക്കാൻ തുടങ്ങി,
1: കേൾക്കാൻ നിർബന്ധിതരായി.
0: ആദ്യം അവര് കേൾക്കാൻ നിർബന്ധിതരായി, പക്ഷെ അത് കേട്ടപ്പോഴ് ഈ നാടകം ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു സിനിമ കാണുന്നതിന് ഒരു പ്രതീതിയായിട്ട് അവർക്ക് തോന്നി.
2: നെല്ലിക്കയിലെ രണ്ട് പ്രധാനപ്പെട്ട അഭിനയ മുഹൂർത്തങ്ങൾ ഒരു വലിയ വെല്ലുവിളിയായിട്ട് അതിജീവിച്ച ഒരാളാണ് നമ്മുടെ സുരേശൻ. ഒന്നത് ഗായത്രിയുടെ മരണം, ആരോടും പറയാതെ അവിടെ ചെല്ലുമ്പോഴാണ് മല്ലയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് മാലയിട്ട് ചന്ദനത്തിരുത്തി കത്തിച്ചു വെച്ചിരിക്കുന്നത് മദർ സുപ്പീരിയർ അല്ല, ഗായത്രിയാണെന്നുള്ളത്. കൂട്ടുകാരെ കണ്ടപ്പോഴുണ്ടായ ഒരു ഒരു വികാര പ്രകടനം. മറ്റൊന്ന്, രാഘവ് ഇൻസ്പെക്ടർ സുരേഷിനോട് മാത്രമാണ് പറയുന്നത് റോജയെ കിട്ടിയിട്ടുണ്ട്, അവളെയും കൊണ്ട് നാളെ വരും. അതേസമയത്ത് ദിനേശനൊക്കെ ചീത്ത പറയലാണ് രാഘവൻ പോലീസിന്. വയനാട്ടേക്ക് പോയ നമ്മളെന്തിനാണ് തിരിച്ച് മംഗലാപുരത്തേക്ക് അയക്കുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒടുവിൽ മല്ലികയോട് പറയുന്ന ആ രണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് അതിജീവിച്ചത് അല്ലെങ്കിൽ അതിജയിച്ചത് സുരേശൻ?
5: സത്യത്തിൽ സുരേശൻ ഈ കാര്യം അറിയുന്നത് നാടകം കേൾക്കുമ്പോ
2: ആണല്ലേ.
5: കാരണം
2: വളരെ പോലെ
5: ആ നമ്മള് ശ്രോതാക്കളെല്ലാം അറിയുന്നത് പോലെ തന്നെ സുരേശനും ഇത് അറിഞ്ഞാ ഞാൻ മനസ്സിലാക്കുന്നത്. സുരേശൻ തന്നെ ആ സത്യാവസ്ഥ വെളിപ്പെടുത്തും, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്.
4: രാമേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, കാരണം ആ ഒരു സമയത്ത് തന്നെയാണ് ഇത് അറിയുന്നത്, എന്താണെന്ന് അറിയുന്നത്. പല ജോലി തിരക്കിനടക്കാണ് ഇടയ്ക്ക് ഒരു ഡയലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് രാമേട്ടൻ വിളിക്കും, വാ രണ്ട് ഡയലോഗ് എടുക്കാനുണ്ട്. ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മൾ നാടകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളിൽ തട്ടി ചെയ്യേണ്ട ഒരു ഭാഗമായിരുന്നു. ആദ്യം ഞാനൊരു ട്രയൽ പോലെ ഡയലോഗൊക്കെ എടുത്തു, എടുത്തപ്പോൾ ഞാനതൊരു വായിച്ചു പോകുന്ന പോലെ രീതിയിലായിരുന്നു അന്ന് എടുത്തു പോയത്. വീണ്ടും പൊളിച്ചെഴുത്തായിരുന്നു കംപ്ലീറ്റ്, ആ മുഴുവൻ ഡയലോഗുകളും രണ്ടാമത് മാറ്റിയെടുത്ത് അതിനുശേഷമാണ് ഈ നിങ്ങളിപ്പോൾ കേട്ട ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതിന് ശരിക്കും പറഞ്ഞാൽ ആ കഥയെ എഴുതിയ സാറിനും അതുപോലെ തന്നെ സംവിധാനം ചെയ്ത രാമേട്ടനും
5: അതുപോലെ
4: തന്നെ അതിനെ അസിസ്റ്റന്റ് ചെയ്ത
5: അല്ല അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത്. ഇപ്പോൾ ഈ നെല്ലിക്കേൻ്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നു മാഷേക്കാൾ കൂടുതൽ അശ്വിനിക്ക് അവകാശപ്പെട്ടതാ. കാരണം എന്ന് വെച്ചാൽ അശ്വിനിക്ക് ഇതൊരു വാശിയായിരുന്നു.
4: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അതിൽ പൂർണ്ണ വിജയം കൈവരിച്ചു തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ അഹങ്കാരത്തോടെ തന്നെ പറയാം.
1: ഈ സമയത്ത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, അതായത് അശ്വിനി ഞാൻ ഈ ഡയലോഗ് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇത് കാളിയമ്മ ഇത്രയും വലിയ ഇതാവുമെന്ന്. പക്ഷെ അശ്വിൻ ഇതെല്ലാം എടുത്ത് ഇതിങ്ങനെ എടുക്കുമ്പോൾ അശ്വിനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറി എന്നെ കൊണ്ട് ഈ ഡയലോഗ് എടുപ്പിക്കുക. രണ്ടു പറയാം കാളിയമ്മ സൂപ്പറാവുന്നു, ശരിക്കും പറഞ്ഞാൽ നാവ് പൊന്നായി എന്ന് തന്നെ പറയാം. അത് അത്രയും വേറൊന്നും കൊണ്ടല്ല, അവളെ കഥ ആ എല്ലാ ഡയലോഗും കേട്ടിട്ട് ആ കഥ മൊത്തം വിഷ്വലൈസ് ചെയ്തു, ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മ്യൂസിക് ഇടാൻ തുടങ്ങുന്നത് തന്നെ. അപ്പം ആ ഒരു നമുക്ക് ആ ഒരു കഴിവിനെ അഭിനന്ദിച്ച്
4: നേരത്തെ തന്നെ അശ്വിനിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു.
1: സാറ് കഥ എഴുതിയതിന് ശേഷം
4: മാത്രമായിരിക്കാം ഇത്രയും വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയതും അതിന് കറക്റ്റായിട്ടുള്ള മ്യൂസിക് നൽകാൻ
2: പറ്റും.
6: ഓരോന്ന് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും സൂര്യേച്ചി നോക്കുന്നുണ്ട്. അത് ഞാൻ അന്നേരം പറഞ്ഞു നോക്കുകൂലി തരുന്ന ഞാൻ പറഞ്ഞതാ
1: അല്ല മാഷെ, അഥവാ പിന്നെ അതിന്റെ ബീജം ഉയർന്നു പോയാലോ അതൊക്കെ ബാധിക്കല്ലേ നമ്മളെ. ആ അതെ, റേഡിയോ മലബാറിനെ ബാധിക്കല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്.
2: അത് കുറച്ച് കൂടിയിട്ടുണ്ട്,
5: അത് സത്യതല്ല. അശ്വിനി വോളിയം കൂടുതൽ എടുക്കുമ്പോ ഇപ്പുറത്തിരുന്ന് എഡിറ്റ് ചെയ്യുന്ന ഇവർക്ക് ശല്യമായതുകൊണ്ട് അതൊന്ന് കുറക്കാൻ പറയുന്ന അത്രേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാത്ത ഒരാൾ കൂടിയുണ്ട്, നമ്മളെ ഇൻസ്പെക്ടർ രാഘവ്. ശ്യാം വരും എന്ന് പ്രതീക്ഷിക്കുന്നു,
2: അതേപോലെ
5: അതെ, കുറച്ച് വൈകി വരുന്ന ആളാണ് ശ്യാം. അമല്,

0: നാട്ടിലില്ല, എറണാകുളം പോയിട്ടുള്ളത്. അപ്പോൾ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം.
1: ഈ നെല്ലിക്ക നാടകത്തിൽ ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇൻസ്പെക്ടർ രാഘവ്. അപ്പോൾ ഒരു സിറ്റുവേഷനിലും പുള്ളി നല്ല ആദ്യം അറിയാണ്ട് മാറി ഇൻസ്പെക്ടറാന്ന് പിന്നെയല്ലേ പറയുന്നത്. അപ്പോഴത്തേക്ക് ആ ടോണിലും എല്ലാം ഒരു മാറ്റമുണ്ട് പുള്ളിൻ്റെ. അപ്പോൾ നല്ലൊരു കഥാപാത്രമായിരുന്നു അമൽ മണിയുടെ ഇൻസ്പെക്ടർ രാഘവ്.
2: ഭാനുവേട്ടൻ നമ്മുടെ എല്ലാ നാടകങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും ഹിന്ദി മാത്രം സംസാരിക്കുന്ന യാത്രക്കാരിൽ നിന്ന് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റെഡി മലബാറിൻ്റെ നാടകത്തിൻ്റെ ശ്രോതാവായി മാറിയിട്ട് ഒരു അഭിപ്രായം കേൾക്കണം.
3: തുടക്കം തൊട്ടേ ഓരോ ഭാഗവും ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. ചിലപ്പം കേൾക്കാൻ പറ്റില്ലെങ്കിൽ അടുത്തതിൻ്റെ റിപ്പീറ്റേഷൻ കേൾക്കലുണ്ട്. കഥാപാത്രം ഇപ്പോൾ ഇൻസ്പെക്ടർ രാഘവ് അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് പ്രതികരണത്തിൽ. കേൾക്കുകയും പ്രതികരിക്കുകയും എന്നാണ് എൻ്റെ സ്വഭാവം. കാരണം ഇത്രമാത്രം മനസ്സിൽ തട്ടിയ കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ ഈ നെല്ലിക്ക എന്ന ഗ്രൂപ്പിൻ്റെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെസ്സേജ് ഏറ്റവും നല്ല മെസ്സേജ് ലാസ്റ്റിൽ ഈ ആനുകാലികമായിട്ടുള്ളൊരു മെസ്സേജായിരുന്നു. ഇപ്പോൾ കഥാപാത്രം ഫസ്റ്റ് പെരി തങ്കച്ചി കാളിയമ്മക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഫസ്റ്റ് മെഡല്.
4: നന്ദി.
3: സെക്കൻഡ് കഥാപാത്രത്തിന്, പിന്നെ സുരേഷനും മൊത്തത്തില്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് എഴുതിയ മാഷോട് പിന്നെ പറയണ്ടല്ല. സംവിധായകനും സഹസംവിധായക എഡിറ്റും കൂടി വന്നപ്പോൾ അശ്വിനി സ്കോർ ചെയ്തും കുറച്ചും കൂടി മുന്നോട്ട് എന്ന് പറഞ്ഞു. സംവിധാനം കാണും എന്റെ അഭിപ്രായത്തിൽ, തെറ്റുണ്ടോ എന്നറിയില്ല.
0: അല്ല, റേഡിയോ മലബാറിൽ നാടകം ചെയ്യാൻ അറിയുന്ന ആളെന്നുള്ള അഹങ്കാരത്തോടു കൂടി വന്ന ഒരാളായിരുന്നു ഞാൻ. അത് എഴുതുന്നത് മാഷും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്ന മുൻപരിചയമുള്ള ആൾ ഞാനും എന്നുള്ള നിലക്കാണ് വന്നത്. ഇന്നിപ്പോൾ എൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വളർന്നു. ഇവിടെയുള്ള ഓരോരുത്തരും നാടകം ചെയ്യാനും ചിലപ്പോൾ മാഷോട് തന്നെ നിങ്ങൾ ഇനി വേണമെന്നില്ല മാഷെ ഞാൻ എഴുതിക്കോളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത്രമാത്രം എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തരായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. ആ നിലയിലേക്ക് നമ്മൾ വളർന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നന്ദാട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തു. അവരെല്ലാവരും ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് വേണമെന്നില്ല, ഏതൊർക്കത്ത് വിളിച്ച് പറഞ്ഞാലും കഥാപാത്രമാകാൻ തയ്യാറുള്ളവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നിലയിലേക്ക് നമ്മളെ ശ്രോതാക്കളും നമ്മളും റേഡിയോ മലബാറും വളർന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്.
5: പക്ഷേ എനിക്കൊരു ചെറിയൊരു തിരുത്തുണ്ട് രാമേട്ടൻ പറഞ്ഞാല്. കാരണം രാമേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ് പോലെയാണ്. അതായത് ഉപ്പില്ലെങ്കിൽ ഒന്നും ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രധാന ഒരു ഘടകം തന്നെയാണ് ഉപ്പ്. ഉപ്പില്ലാത്ത കഞ്ഞി എന്നെല്ലാം പറയില്ലേ, വെറുതെ കഞ്ഞി കുടിക്കാൻ നമുക്കൊരു സുഖമില്ലല്ലോ. പക്ഷെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഉപ്പ് തന്നെ വേണം. അപ്പോൾ രാമേട്ടൻ എല്ലാ കഥാപാത്രത്തിൻ്റെയും ആ ഒരു ആത്മാവിനെ തൊട്ടിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് രാമേട്ടനാണ്. അപ്പോൾ രാമേട്ടൻ അല്ലെങ്കിൽ ആ ആത്മാവില്ല. അതാണ്
4: മുരുക എളിമ
5: എളിമ എളിമ എളിമ.
3: ഞാനത് ഒരു ഇതെന്തായാലും പറയാം, ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. രാമേട്ടൻ്റെ മേലൊന്നും കിടക്കില്ല.
0: ശരിക്കും വളർന്നു എന്നുള്ളത് ശരിയാണ്. അശ്വിനി ശരിക്കും പറഞ്ഞാല് സ്വതന്ത്രമായ ഒരു നാടകം സംവിധാനം ചെയ്യാനുള്ള, പക്ഷെ അശ്വിനിനെ ഇനിയിപ്പോ കുറച്ചാള് പെൻഡിങ് നിർത്തിയിട്ട് ഇനി സൂര്യനെ കൊണ്ട് ജയിക്കാനാണ് നമ്മളെ തീരുമാനം.
3: സംവിധായകൻ ഓവർടേക്കിട്ടൊന്നുമില്ല സഹസംവിധായക.
4: അങ്ങനെ വളരണ്ട രാമേട്ടൻ, ഞാൻ അതിന്റെ കീഴിൽ തന്നെ ഈ ലെവലിൽ അങ്ങ് പോയാ.
3: നന്നാൽപ്പതിന് ലാസ്റ്റ് കിട്ടിയ ഒരു കഥാപാത്രം അല്ലേ ആ മുത്തു. ഞാൻ ആദ്യം എൻ്റെ ഒരു മനസ്സിൽ ഇതുപോലെ ഒരു തമിഴ് പറയുന്ന ഒരു കഥാപാത്രം ആയിരിക്കും കിടപിടിക്കുന്നതായിരിക്കും എന്ന് വെച്ചിട്ട് മനസ്സിൽ. പക്ഷേ അതുകൊണ്ട് ഞാൻ ആ പ്രതികരണത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ മുത്തു മലയാളം പറയുന്നത്. ഇത് മുത്തു എന്നുള്ള പക്ഷേ എനിക്കറിയാം, കാരണം നമ്മൾ ഇവിടെ ഇങ്ങോട്ടുള്ള ഒരു
1: ആൾക്കാർ
3: രണ്ട് എനിക്കറിയാം. പക്ഷെ ആദ്യം സംശയം ഉണ്ടായിരുന്നു ഇടക്ക് മാത്രം ഒന്നോ രണ്ടോ തമിഴ് പറഞ്ഞു. അപ്പോൾ ഞാനത് പ്രതികരണത്തിൽ ചോദിച്ചു. അപ്പോൾ മാഷ് അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട് മുത്തു മലയാളിയാണ്. പിന്നെ എനിക്ക് സംശയം തീർന്നു. പക്ഷേ അത് നമുക്കൊരു ഗോപാലൻ എന്നൊറ്റ പേരിട്ടാ മതിയായിരുന്നു.
6: അല്ല അത്
4: അതായത്
2: തമിഴനുമാണ്. ഒരുപാട് ഉപകഥകൾ ധാരാളമുണ്ട്. ഒരു വലിയ വെല്ലുവിളിയായിരുന്നു സംവിധായകനും സഹസംവിധായകനും. കാരണം മറ്റു നാടകങ്ങൾ ഒരു പ്രത്യേക കഥയിൽ ചുറ്റിപ്പറ്റി പോകുമ്പോൾ ഇത് ഇവിടെ ഒരു ഭാഗത്ത് ജയദേവന്റെ കുടുംബ പ്രശ്നങ്ങൾ, സുരേഷിന്റെ കുടുംബ പ്രശ്നങ്ങൾ, ദിനേശന്റെ ഉണ്ട്, ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങൾ ഹരിദ്വാറില്, അതുപോലെ നേരെ വിപരീതമാണ്. കാരണം നമ്മൾ ഈ സുരേഷിൻ്റെ ഭാര്യയുടെ ശവസംസ്കാര ചടങ്ങൊക്കെ നടന്നു കഴിഞ്ഞ അടുത്ത എഫക്റ്റ് കടൽക്കാക്കകളുടെ കരച്ചിലാണ്. കടലിലേക്കാണ് കൊണ്ടുപോകും നമ്മളിവിടെ. അവിടെ ഒരു പരിചയമില്ലാത്ത മുരുക്കൻ കയറി വരുന്നു, ഒരു രാഘവ് മാറിയിട്ടുള്ള ഒരു ക്യാരക്ടർക്ക് വരുന്നു. അപ്പോൾ ഒരുപാട് കഥകളും ഉപകഥകളും പരസ്പരം ഒരു കോർഡിനേഷൻ്റെ ഒരു എഴുതുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം, അത് പരിഹരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കവടിശ്ശേരിയുടെ
3: അതൊക്കെ അറ്റ്മോസ്റ്റ് നന്നായിട്ടുണ്ട്. ആ സ്പേസ് മാഷ് പറഞ്ഞ കടൽക്കാക്ക് വരുന്ന സീനും തരേന്റെ ഒച്ചയും.
4: ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്, ഈ ഒരു നാടകം ഞാൻ എപ്പോഴും വലിയ സ്പീക്കറിൽ വെച്ചിട്ടാണ് നാടകം കേൾക്കുക വീട്ടിൽ. അപ്പം മോളെ നിർബന്ധിച്ച് ഞാൻ കേൾപ്പിച്ചു. കേട്ട ഉടനെ
7: അശ്വിനെ വിളിച്ചു മോള്, ബാക്കി അശ്വിനി പറയും.
4: വിളിച്ചപ്പോ പരാതിയായിരുന്നു, ആദ്യത്തെ ഇതില് ഈ ഒരു മ്യൂസിക് ഒക്കെ കേട്ടപ്പോ കാളിയമ്മ ദുഷ്ടകഥാപാത്രമാണല്ലോ മാഷ് ഉദ്ദേശിച്ചത്, പക്ഷെ സ്റ്റാർട്ടിങ് മ്യൂസിക്കിന്റെ കൂടെ വന്നപ്പോ കാളിയമ്മയുടെ പിക്ചർ ലേശൊന്ന് ചേഞ്ചായി, അത് മറ്റൊരു രീതിയിലേക്ക് പോയി. അപ്പോ കുട്ടി വിചാരിച്ച് ഇത് തന്നെയാണ് ഇത് അപ് ടു എൻഡ് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല മോളെ, അടുത്ത എപ്പിസോഡും കൂടെ കേൾക്കുമ്പോഴേക്ക് അമ്മേന്റെ യഥാർത്ഥ രൂപം എന്താന്ന് മനസ്സിലാക്കും.
0: ആ കുട്ടിയും ആഗ്രഹിക്കുന്നില്ല ഒരു ചേഞ്ച്, വീട്ടിൽ നിന്നും ഇതുപോലെ തന്നെ.
7: അല്ല ഫസ്റ്റ് ഇത് വരുമ്പോൾ കാളിയമ്മ എന്താന്നുള്ളത് ഇപ്പം അശ്വിനി പറഞ്ഞ പോലെ ആർക്കും മനസ്സിലാകുന്നില്ല. ഒരു നെഗറ്റീവ് കഥാപാത്രത്തിലേക്ക്, വളരെ നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് നമുക്ക് തോന്നിയത്, അതിൻ്റെ പുറത്തുനിന്നാണ് അത് വന്നത്.
2: യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രോതാക്കളോടാണ് ഈ വിജയത്തിന് നന്ദി പറയേണ്ടത്. 8 ഭാഗങ്ങളിലായിട്ട് നാടകം പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഓരോ ആഴ്ചത്തെയും പ്രതികരണത്തിൽ 50% പ്രതികരണങ്ങളും നാടകത്തെക്കുറിച്ചാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വിഷയങ്ങളും ഓരോ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവർ അനുമോദിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. 2 ഭാഗമായിട്ട് കൂടി അധികം ബോറടിക്കാതെ വളരെ തൊട്ടടുത്ത രംഗത്തിന് വേണ്ടി, തൊട്ടടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന തരത്തിലൊരു പ്രതികരണം ഉണ്ടായി. അപ്പോൾ വളരെ ഹൃദയത്തിലേറ്റ ശ്രോതാക്കളോട് ഈ നെല്ലിക്ക ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്.
0: മറ്റ് റേഡിയോ സ്റ്റേഷനുകൾ ഏറ്റെടുക്കാത്ത ഒരു ദൗത്യമാണ് റേഡിയോ മലബാർ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഏറ്റവും അധികം മെനക്കെടുള്ള, ഏറ്റവും സാമ്പത്തിക ബാധ്യതയുള്ള ഒരു മേഖലയാണ് ശരിക്കും നാടകം. ഒരു റേഡിയോ നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ചിലവുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കുന്നില്ല, കാരണം നമ്മളെ മുമ്പിൽ ഒരുപാട് ആളുകൾ ഏത് സമയത്തും വിളിച്ചാൽ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. എഴുതാൻ മാഷ് തന്നെ ഇവിടെയുണ്ട്, മ്യൂസിക് ചെയ്യാനും മറ്റാവശ്യത്തിനും എന്തിനും തയ്യാറുള്ള അശ്വിനി കവണിശ്ശേരിയുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ കാര്യത്തിൽ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും നാടകം പ്രക്ഷേപണം ചെയ്യുന്ന ഏക റേഡിയോ നിലയം എന്ന നിലയിൽ നമ്മൾ ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ ശ്രോതാക്കളോട് ഈ കാര്യം പറയുന്നത്. ശ്രോതാക്കളും അത് ഏറ്റെടുക്കുന്നു. ശരിക്കും ശ്രോതാക്കളുടെ കൂടി വിജയമാണിത്. എല്ലാ അർത്ഥത്തിലും നമ്മളെ ഒരു കൂട്ടുത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും അത് തുടരുമെന്നാണ് പറയാനുള്ളത്.
8: ഇനി നമുക്കിതിൻ്റെ ഒരു 3 കൂടി പ്രതീക്ഷിക്കാവോ?
0: 3 ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യം പച്ച നെല്ലിക്ക തിന്നു, പിന്നെ ഉപ്പിലിട്ടു, ഇപ്പം അച്ചാറിട്ടു, ഇനി എന്നാ ഇടുക?
2: ഒരുപാട് സന്ദേശങ്ങളുണ്ട്. നമ്മുടെ നാടകത്തിൻ്റെ നിർമ്മാണം തന്നെ വലിയൊരു സന്ദേശമാണ്, ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് ആൾക്കാരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഇതിൻ്റെ വിജയം. മറ്റൊന്ന് നാടകത്തിലെ പ്രമേയത്തിലെ സന്ദേശങ്ങളാണ്. ഒന്ന് മെയിൻ ടൈറ്റിൽ അതിൻ്റെ മെസ്സേജ് ലഹരി വിരുദ്ധത തന്നെയാണ്. നമ്മളിപ്പം പ്രത്യേകിച്ചും ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വലിയ തരത്തിൽ നമുക്കത് ഹൈലൈറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊന്ന് ഈ സൗഹൃദത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. നമ്മൾ നെല്ലിക്ക കൂട്ടായ്മ പോലെ പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മകളിൽ അരുതാത്തത് പലതും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനെതിരെ ഉള്ള മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുരേശനും ദിനേശനും ശ്യാമും ജയദേവൻ്റെ ദുഃഖങ്ങൾ അവരുടെ ദുഃഖങ്ങളായിട്ടാണ് മാറുന്നത്. നേരെ തിരിച്ചു അങ്ങനെയാണ്. സുരേശൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജയദേവനും സംഘമാണ്, ആശ്വസിപ്പിക്കുന്നത് അവരാണ്. അപ്പോൾ അവിടെ ഈ സൗഹൃദങ്ങൾക്ക് അതിർവരമ്പുകളൊന്നുമില്ല, അതിന് രക്തബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള സന്ദേശം കൂടിയുണ്ട്. നമ്മൾ അതാണ് ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം. സുരേഷൻ അവസാനം പോകുന്നൊരു ഗേറ്റ് കാവൽക്കാരനായിട്ടാണ്. ഏത് സമയത്തും ഒരു എൻകൗണ്ടർ നടക്കും, കാരണം ലഹരി മാഫിയ അത്ര ആയുധത്തോടുകൂടി വരുന്നവരാണ്. അവിടെ എന്തിനു സന്നദ്ധനായിട്ട് ദിനേശനും ശ്യാമൊക്കെ തയ്യാറാവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടമായിക്കൂടാത്ത ഇത്തരം സൗഹൃദങ്ങളുടെ വീര്യം, തീവ്രത, മൂല്യം സന്നിവേശിപ്പിക്കാൻ ഈ നാടകം കൊണ്ട് സാധിച്ചെങ്കിൽ ഏറ്റവും വലിയൊരു ചരിതാർത്ഥ്യം അതായിരിക്കും.
8: കേട്ടവർക്കെല്ലാം നല്ല ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു സന്ദേശമായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന കത്തുകൾ കൂടാണ്ട് വ്യക്തിപരമായിട്ട് നമ്മളെ സുഹൃത്തുക്കളുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അവരിങ്ങനെ ഓരോ സംഭവം കത്തുകളായിട്ട് അവർ അയക്കുന്നില്ലാന്നുള്ളൂ, പക്ഷേ വിളിച്ചു പറയലും വോയിസ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ പറയും. നാടകത്തെക്കുറിച്ചും റേഡിയോ മലബാറിലെ പരിപാടിയെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട തൃപ്തിയായ ഒരു നാടകം തന്നെയാണ് നെല്ലിക്ക 2.
1: പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാടകങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ച് മലബാർ റേഡിയോ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചു. അതിൽ എനിക്ക് തോന്നുന്നു കുറേ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടി. അതിൽ ഉപരിയായി ഈ നാടകവും നല്ലൊരു കഥാപാത്രമാണ്. അത് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് വിജയിപ്പിക്കാൻ. അതിന് ശ്രോതാക്കളാണ് പറയേണ്ടത്. എന്തായാലും മോശമായിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ അടിപിടി കൂടാൻ പറ്റിയില്ല അധികം ഈ പ്രാവശ്യം 2 ഘട്ടത്തിൽ. സോഫ്റ്റ് ആയി പോയല്ലേ? ഞാനൊരു സോഫ്റ്റ് കഥാപാത്രം. അതാണ് വയസ്സും പ്രായവും പാകതയും വന്ന് പാകതയും വന്നല്ലോ. പണ്ടേ തമ്മിൽ അടികൂടുന്നത് ശരിയില്ലല്ലോ.
7: ഈ ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ ആ തമാശ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്.
4: പക്ഷേ ഇതിലെന്താ വെച്ചാൽ പറയേണ്ട ഒരു കാര്യം, ഏതൊരു നാടകത്തിലായാലും ഒരു കഥാപാത്രത്തിന് ഒരു ടൈപ്പ് ബിഹേവിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 8 എപ്പിസോഡുകൾ പോവാന്ന് പറയുമ്പം ഒരുപാട് ലെങ്തായി. തുടക്കത്തിൽ എന്താണോ ഇയാളുടെ ഡയലോഗ് പ്രസന്റേഷൻ ഏത് രീതിയിലാണോ അത് ഒടുക്കം വരെ നിലനിർത്തണം, അല്ലെ കഥാപാത്രം തന്നെ മാറിപ്പോവും. അത് ഏറ്റവും കൂടുതൽ മാഷ എഴുതുന്ന നാടകത്തിൽ, ഇപ്പോൾ ഈ ഒരു നാടകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത് ദിനേശൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിലാണ്. എപ്പോഴും ഏത് സിറ്റുവേഷനിലും കോമഡി പറയുന്ന ആളാണ് ദിനേശൻ. ലാസ്റ്റ് മുരുകനെ പിടിച്ചിട്ട് അടി കൊടുക്കുക ഇടി കൊടുക്കുന്ന പറയുമ്പോൾ എല്ലാവരും സീരിയസ് ആയി നിൽക്കുക. അപ്പോൾ ദിനേശൻ എന്താ പറയുന്നത്, 2 ഫോണും ഇട്ടിപ്പോ ഓ 2 ഫോണും കൊണ്ട് നിൽക്കും നോക്കുന്നു. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചുപോയി. അതാണ് അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്.
2: നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറോട് മാത്രമൊന്നും ചോദിച്ചിട്ടില്ല, കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും. അത് ജയദേവനാണ്. ജയദേവന്റെയും മല്ലികയുടെയും പാത്ര സൃഷ്ടിയിലെ ഉണ്ടായ ഒരു ഒരു സംശയം എന്ന് ചോദിച്ചാല്, അവരെന്താ ഇപ്പോഴിങ്ങനെ സാഹിത്യം പറയുന്നത്? ഒന്നാമത്തെ ലക്കത്തിൽ ഒരുപാട് സാഹിത്യങ്ങളും ഫിലോസഫികളൊക്കെ പറഞ്ഞിരുന്നു. അത് ഞാൻ പർപ്പസ്ഫുള്ളി പറഞ്ഞതാണ്. കാരണം ഒന്ന്, വായനശാലകളിൽ പുസ്തകങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച, അത് വളരെ സരസമായിട്ട് നേരിട്ട ക്യാരക്ടറാണ് മല്ലിക. ജയദേവനാണെങ്കിൽ അല്പം അക്ഷരങ്ങളോടൊക്കെ താല്പര്യമുള്ള, വായി മറ്റൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു സംസാരം, പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുടെ പ്രണയം, കമിതാക്കൾ പോലുള്ള ആവരുത് അവരുടെ സംഭാഷണം എന്ന് വ്യക്തമാക്കിയിരുന്നു. അവിടെ തന്നെ ഹരിദ്വാറില് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് അവിടുത്തെ നടരാജന്റെ ഇത് പ്രത്യക്ഷപ്പെടും. പഴയ കാലത്തേക്ക് അവിടുത്തെ വാഹനങ്ങളൊക്കെ പഴയ വണ്ടികളാണ്, നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കൊക്കെ പോയി എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് അവര് ആ അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള ഡയലോഗുകൾ തന്നെയാണ് അവിടെ പറഞ്ഞത്. ദിനേശനെ അതിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ല. ദിനേശൻ വളരെ രസകരമായിട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവുമ്പോൾ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തമാശ പറയുന്ന ആളാണ് ദിനേശൻ.
4: അത് സൂര്യേച്ചി ചോദിച്ചിട്ടുണ്ടായിട്ട്, ഞാൻ ഇത് ചെയ്യുന്നതിന്റെ ഇടയിലാണ് അവിടെ സൂര്യേച്ചി ചോദിക്കൂ, എല്ല മോളെ ഇങ്ങനെയും മനുഷ്യന്മാര് സാഹിത്യം പറയുമെന്ന് ഇതേ കാര്യം സൂര്യേച്ചി ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്.
0: പക്ഷേ അങ്ങനെ പറയുന്നവരുണ്ട് പല സ്ഥലത്തും. ഒന്നാമത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വായനശാലയിലാണ്. പുസ്തകങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മല്ലികയും അതുപോലെ തന്നെ പുസ്തകങ്ങളെ സ്നേഹിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജയദേവനും, അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഒരു തലക്ക് പിടിച്ച ഒരു സ്വഭാവം ഇതിലുണ്ട്. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ, ആ കഥാപാത്രം അങ്ങോളം ഒരു ഒരു നൂൽപ്പാലത്തിലൂടെയാണ്, ഒരു ലേശം മാറിയ കൃത്രിമത്വം നല്ലോണം പ്രകടമാകുന്ന ഒരു രീതിയിലാണ് ആ കഥാപാത്രത്തിൻ്റെ നിൽപ്പ് അങ്ങനെയാണ്. പക്ഷേ ഈ നാടകത്തിൽ തമിഴത്തിയും ഇപ്പുറത്ത് വില്ലനൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വീഴാണ്ട് പോകാനുള്ള ഒരു ജാഗ്രതയാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ആ ആ ഒരു തത്രപ്പാടിലൂടെയാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിന്. അതേപോലെ ആദ്യാവസാനം നിലനിർത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം മറ്റുള്ളവരിൽ നിന്ന് ഈ ഈ ഒരു വ്യത്യസ്തത ആ കഥാപാത്രത്തിന് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കഥാപാത്രം ഉണ്ടല്ലോ മല്ലിക, ഭയങ്കര സ്നേഹത്തോടെ എന്നോട് പറയുന്ന ആ മല്ലിക നേരെ ഡയലോഗ് എടുത്തു കഴിഞ്ഞാൽ എന്നോട് മത്സരിക്കാൻ നിൽക്കുന്ന ആളാണ്. ഞാൻ കഷ്ടകാലത്തിന് പറഞ്ഞുപോയി, ആ ഒരു പ്രായ വ്യത്യാസം എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഇത് നീ ചെയ്യണ്ട, നമുക്ക് മറ്റൊരാളെ കൊണ്ട് ജയിക്കാമെന്ന് കഷ്ടകാലത്തിന് പറഞ്ഞുപോയി. പക്ഷെ ആ ഒരു പറഞ്ഞതിനെ ഒരു വെല്ലുവിളിയെ ഏറ്റെടുത്തിട്ട് ആ മല്ലികേനെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് അശ്വിനിയുടെ ഈ നാടകത്തിലെ പ്രത്യേകത.
4: ആ ഇത് കഴിഞ്ഞിട്ട് അവള് തൊണ്ടക്ക് ചൂടുവെള്ളം അതൊക്കെ പിടിക്കുന്നു കറുത്ത് പറയണല്ലോ, എത്ര ദിവസം അതിൽ നിന്ന് അവൾ മുക്തി. ഇതേതാന്ന് അറിയാം, എന്നോടൊക്കെ അങ്ങനെയാ സംസാരിച്ചു, ഇങ്ങളോട് പറയുന്ന പോലെ തന്നെ ഒരു കനത്തില് മല്ലിക അങ്ങനെയല്ലേ പറയുന്ന ഒരു ഗാംഭീര്യത്തോടെ.
2: അതെ,
4: പ്രായം കൂട്ടാൻ
2: വേണ്ടി സാഹിത്യം പറയാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം പറയുന്ന കാര്യങ്ങളിൽ സാഹിത്യം കണ്ടെത്തലാണ്. ഇപ്പം ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള ശ്രീകുമാരൻ തമ്പിയുടെ രചനയില് ആ വാക്കുകളിലെ പിന്നെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുംബനപ്പൂ കൊണ്ട് മൂടി എന്നാണ് ഒന്നാമത്തെ വരി, പിന്നീടാണ് ഫിലോസഫി വരുന്നത്. അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കണം, എങ്കിലേ ആ ക്യാരക്ടർ ശരിക്കും ജയദേവനും മല്ലികയും ആവുന്നുള്ളു. പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല സാഹിത്യം പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രം കാണുമ്പോൾ ഒരുപക്ഷെ സുരേശനും ദിനേശനും ശ്യാമക്കും മറ്റെന്തെങ്കിലുമാണ് പറയുക, പക്ഷെ ജയദേവനും മല്ലികയും കാണുന്നത് അവരുടേതായ ഒരു കാല്പനിക ലോകത്തേക്ക് തന്നെയാണ്. വളരെ വൈകി വന്നൊരു പ്രണയ സൗഭാഗ്യല്ലേ. ജയദേവന് നഷ്ടമല്ല, നേട്ടമാണ് ഉണ്ടായത്. നഷ്ടപ്പെട്ട റോജയെ തിരിച്ചു കിട്ടിയില്ലേ, ഗായത്രിയൊക്കെ നഷ്ടപ്പെട്ട് സുരേഷൻ വേദനിച്ചിരിക്കുമ്പോഴും അവസാനത്തെ നാടകത്തിന്റെ ശുഭപര്യവസായിയായിട്ട് വരുന്നത്
0: ഈ ആദ്യ ഭാഗത്ത് ശരിക്കും അശ്വിനീൻ്റെ അതായത് നമ്മുടെ മല്ലികേൻ്റെ മോള് തന്നെയാണ് റോജ എന്നുള്ള നിലയിലേക്ക് ശ്രോതാക്കൾ എത്തിപ്പോയി.
4: അത് സൂര്യച്ചനോട് ചോദിച്ചു, ഇതെല്ലാം ചോദിക്കുന്ന ആള് സൂര്യച്ച. അത് ഞാൻ ചോദിച്ചത് മാഷ ഉടനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ല മാഷെ റോജയായിട്ട് ഒരു ബന്ധവുമില്ല, ആകെ 10 ദിവസം കണ്ടതേ ഉള്ളൂ ഇങ്ങനെ ഇല്ല. അത് മാത്രല്ല, റെക്കോർഡ് ചെയ്യുമ്പോടത്ത് നീ എന്തിനായി അലറി വിളിക്കുന്നു, ആർക്ക് വേണ്ടിട്ട് അലറി വിളിക്കുന്നു, റോജ റോജ എന്ന് അലറി വിളിച്ച് പോകണ്ടെങ്കിൽ അത്രമാത്രമുള്ള ആത്മബന്ധം വേണം, ആകെ 10 ദിവസത്തെ ബന്ധമേ ഉള്ളൂ, പിന്നെ എന്തിനാ മാഷ ഇങ്ങനെ.
0: ചില ബന്ധങ്ങൾ അങ്ങനെയാ, അതുകൂടി നാടകം പറയുന്നുണ്ട്, ചില ബന്ധങ്ങൾ അങ്ങനെയാ. ഒരായുസ് മുഴുവൻ
2: പറയുന്ന പോലെ ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അങ്ങനെ ആവരുത്.
0: ഒരു
2: മകളാവണമെങ്കിൽ പ്രസവിക്കണമെന്നില്ല, നമ്മളെല്ലാരെയും സ്നേഹിക്കണം അല്ലേ. സ്വന്തം മകളേക്കാൾ കൂടുതൽ, കാരണം ജയദേവനേക്കാൾ കൂടുതൽ മകളെ അവസാന സമയത്ത് ദേഷ്യം പിടിച്ചിട്ടൊക്കെ പറഞ്ഞുണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്.
0: ഈ ഇതില് ബോധപൂർവം തന്നെയാ, ഒരാഴ്ച മുഴുവൻ ഒന്നിച്ചുണ്ടായാലും ചിലപ്പോ അങ്ങനെ സ്നേഹിക്കാൻ കഴിയണമെന്നില്ല, പക്ഷെ ചിലത് ഒരു നിമിഷം മതി.
4: പക്ഷേ റോജ എല്ലാരെ പോലെ അല്ല, ആദ്യം ഇവൾ മല്ലികയെ ഇഷ്ടപ്പെടുന്നില്ല, ആദ്യം തട്ടി കയറുന്നുണ്ട്. മല്ലികയ്ക്ക് മാത്രല്ല അങ്ങോട്ട് ഇഷ്ടം, റോജക്ക് ആദ്യം ഇഷ്ടമല്ലോ, പിന്നെ എന്തിനാ അശ്വിനെ ഞാൻ ചോദിച്ചത്?
2: അത് അത് ഗീതയുടെ പ്രശ്നമാണ്. മല്ലിക റോജ അവസാനം അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എനിക്കൊരു പുത്തനെടുപ്പ് വാങ്ങിച്ചു തരും. അത് വളരെ മീനിങ് ഫുൾ ആയ ഒരു ഡയലോഗാണ്, കാരണം അങ്ങനെ ഒരു പുത്തനെടുപ്പ് വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് ആ പുത്തനെടുപ്പ് അണിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി തിരിച്ച് ജീവിതത്തിലേക്ക്, എനിക്ക് മരണത്തിലേക്കാണെന്ന് പോയതെങ്കിൽ ജീവിതത്തിലേക്ക് നടന്നു വരുമ്പോഴും അമ്മ തരുന്ന പുത്തനെടുപ്പ് വേണമെന്ന് പറയുമ്പോൾ അതൊരു വലിയ മെസ്സേജാണ് അതിൽ വരുന്നത്. അത് ഗീതയ്ക്ക് ഒരിക്കലും മനസ്സിലാവില്ല.
9: അല്ല മാത്രല്ല, മാഷി ഇതിനകത്ത് കുത്തിടാൻ ഭയങ്കര മടി കാണിച്ചിട്ടുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഇടാൻ. ഈ ഡയലോഗ് നേരത്തെ മേഘരൂപം നടരാജരൂപം എന്നൊക്കെ പറഞ്ഞില്ലേ ഡയലോഗ്, ഇത് കുത്തിടാണ്ട് പോവുക. അപ്പോ മോഡുലേഷനും വേണം, ഡയലോഗ് തെറ്റും പാടില്ല. കൊറേ തവണ സത്യേറ്റു അത് കൊറേ തവണ വായിച്ചു.
0: അതായത് ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഡയലോഗ് എടുക്കുന്ന സമയത്ത് ശ്വാസം മുട്ടുമ്പോൾ നിർത്തും.
9: സത്യോ അതിനകത്ത് പിന്നെ പറയേണ്ടത്, എല്ലാരും പറഞ്ഞ പോലെ ശ്രീഹരിന്റെ ആദ്യത്തെ ക്യാരക്ടർ കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു സൈക്കോ സൈക്കോ തന്നെ. ചില അത് ഞാൻ ഈ മാനേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം ചില സാധനങ്ങളാണ്, ചില ആക്ഷൻസ് കാണിക്കുന്നതരം ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബോഡി ലാംഗ്വേജ് പറഞ്ഞു തരൂലേ. അതും ശരിക്കും പറഞ്ഞാൽ ഒന്ന് മാഷ് എഴുതിയെടുത്തുനിന്ന് രാമേട്ടൻ, ആ തുടക്കത്തിലെ രാമേട്ടൻ മാത്രമല്ല ഇത് ചെയ്യുന്നത്, ആ സമയത്ത് രാമേട്ടൻ ചെയ്യുന്നതിനകത്തുനിന്ന് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഏതാ നാടകം മഹാറാണി ചെയ്യുമ്പോൾ ഞാനിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയോ ഉപയോഗിച്ച എന്തോ ഒരു സൗണ്ട് പെട്ടെന്ന് അവിടെ കേട്ടു, പക്ഷെ അത് ആ സന്ദർഭത്തിന് അനുയോജ്യമാണ്. ഏതെല്ലോ സമയത്ത് നമ്മൾ ഡയലോഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില സൗണ്ടാണ്. ഇപ്പോൾ രാമേട്ടൻ ഇങ്ങനത്തെ പണി എടുത്ത് വെക്കും, എവിടുന്നെങ്കിലും കൊണ്ടു വന്നിട്ട് എവിടെയെങ്കിലും എടുത്തിട്ട് വെക്കും, പക്ഷേ സംഭവം കറക്റ്റ് ആയിരിക്കും.
0: ഈ സമയത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, അത് നിങ്ങൾ പറഞ്ഞ പോലെ ശ്രീഹരിനെ കുറിച്ചാണ്. ശ്രീഹരിൻ്റെ കയ്യിൽ കഥാപാത്രങ്ങൾ ഭദ്രമാണ്, നിങ്ങൾ ഏത് കഥാപാത്രം കൊടുത്താലും അതെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ശ്രീഹരി എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വരുന്ന നാടകങ്ങളിലും വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ ബാധ്യതകൾ തലയിൽ ഏൽപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ശ്രീഹരിൻ്റെ കയ്യിൽ അത് ഏറ്റെടുക്കാനുള്ള പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നാടകത്തിൻ്റെ വിജയം ആഘോഷിച്ചു, ഇനിയും നാടകങ്ങൾ ഒരുപാട് അണിയറയിലുണ്ട്, ഇതുപോലെ ആഘോഷിക്കാനുള്ള അവസരങ്ങളാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ കഥാപാത്രങ്ങൾ, പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുത്താനുള്ള അവസരങ്ങൾ നമ്മൾ റേഡിയോ മലബാറിലൂടെ ഉണ്ടാവും. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ക്യൂവിലുണ്ട്, പലരും താല്പര്യം അറിയിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവരെല്ലാം ചേർത്ത് പിടിക്കണം, പുതിയ പുതിയ നാടകങ്ങൾ ഇനിയും നമ്മുടെ ശ്രോതാക്കളിലേക്ക് പുതുമകൾ നിറച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: റേഡിയോ നാടകം ചിലത് നമുക്ക് വിഷ്വലായിട്ട് നാടകം ചെയ്തുകൂടെ, വല്ല സ്റ്റേജിലും?
0: ഈ ഒരു ചർച്ച നമ്മൾ കുറേ നാളായി നടത്തുന്നുണ്ട് ഞാനും മാഷും. നമ്മൾ ആദ്യം സ്റ്റേജിൽ നാടകങ്ങൾ ചെയ്തവരാണല്ലോ, ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ വീണ്ടും സ്റ്റേജിലേക്ക് തിരിച്ചു പോകണം ഇതിൻ്റെ ഇടയിൽ, അല്ലേ? അത് മറന്നുപോകും.
10: അല്ല, നമ്മുടെ റേഡിയോ നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് ആസ്വദിക്കുന്ന ആ ഒരു രീതി ആണല്ലോ. നാടകം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഒരു ഉത്തേജനം നൽകുന്ന സംഗതിയാണ് റേഡിയോ നാടകം. നമ്മൾ സദസ്സിൽ, അതായത് സ്റ്റേജിൽ വെച്ച് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കേൾക്കുന്ന സുഖം കിട്ടൂല ചിലപ്പോൾ. റേഡിയോ നാടകത്തിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അല്ല, രംഗാവിഷ്കാരം വേണം, നല്ലത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഈ റേഡിയോ നാടകം നിർത്തിയിട്ട് രംഗത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല. പിന്നെ ഒരു നാടകം നിർമ്മിക്കുക, അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ മാത്രമല്ല, സംവിധായകൻ്റെയും അതിൻ്റെ രചയിതാവിൻ്റെയും കഴിവ് തന്നെയാണ്.
2: രചനയും സംവിധാനവും സാങ്കേതിക കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോനകത്ത് വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ റേഡിയോ മലബാറിൻ്റെ നാടക നേരങ്ങളിൽ ഈ വിജയാഹ്ലാദ പ്രകടനങ്ങളെല്ലാം, അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം ശ്രോതാക്കൾക്ക് തന്നെയാണ്.
10: തീർച്ചയായിട്ടും ശ്രോതാക്കളുണ്ടെങ്കിൽ ഇതൊക്കെ വിജയിക്കുള്ളൂ.
2: ഈ ശ്രോതാക്കളും അണിയറ പ്രവർത്തകർക്കും ഇടയിലുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ അഭിനയിക്കാനായിട്ട് വരുന്ന ശ്രോതാക്കൾ. ഒരുപക്ഷെ നിങ്ങളും ആദ്യമായിട്ടാണ് ഒരു നാടകത്തിൽ ശബ്ദം കൊടുക്കുന്നത്?
10: അതെ, തീർച്ചയായിട്ടും.
2: നമ്മളൊരു ശബ്ദ പരിശോധനയും മറ്റൊന്നും ഇല്ലാതെയാണ് നമ്മൾ ആ ക്യാരക്ടർ മനസ്സിൽ സംവിധായകൻ്റെ ഉണ്ട് അത് കൊടുത്തു. അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ഈ നാടക അഭിനയ രംഗത്തേക്ക്, റേഡിയോ നാടക അഭിനയ രംഗത്തേക്ക് നമുക്ക് കൈപിടിച്ച് കയറ്റാൻ പറ്റുന്നുള്ള ചരിതാർത്ഥ്യം നമുക്ക് എന്തായാലും.
10: അതെ, തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും റേഡിയോ മലബാറിനും ഇതിൻ്റെ ടീം അംഗങ്ങൾക്കും അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ നന്ദിയും അറിയിക്കുകയാണ്.
8: അതുപോലെ നാടകം കേട്ടിട്ട് ശ്രോതാക്കൾ ഒരുപാട് പ്രതികരണത്തിൽ കൂടി നമ്മളെ റേഡിയോ മലബാറിൽ അറിയിച്ചിട്ടുണ്ട്. ഈ ചർച്ചയും എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കണമെന്ന് പറയുകയാണ്. എല്ലാവിധ നന്ദിയും ശ്രോതാക്കൾക്കും ഇവിടെ എല്ലാവർക്കും രേഖപ്പെടുത്തുകയാണ്.
3: എൻ്റെ അത്രയും കുറേ ആൾക്കാർ ഈ നാടകം കേട്ടിട്ടുണ്ട്. പക്ഷേ നന്നാൽപ്പിന്നെ പറഞ്ഞ പോലെ പ്രതികരണത്തിലോ മറ്റ് ഫോൺ വിളിച്ചിട്ടോ അറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ വൈഫിൻ്റെ ആൾ മയ്യിൽ അവിടെയൊക്കെ ആൾക്കാർ കൂടുതൽ 5-10 ആൾക്കാർ ഇപ്പം ഞാൻ സംഘടിപ്പിച്ച് കേൾക്കുന്നുണ്ട് അവർ. എന്നിട്ട് എന്നോട് പറയും, ഞാൻ നിങ്ങൾ പ്രതികരണത്തിലേക്ക് എഴുതിയെന്ന് പറയും. അപ്പോൾ എഴുതുന്ന പറയും, പക്ഷേ ആരും എഴുതി കാണുന്നില്ല, അത്രയേ ഉള്ളൂ. ബാക്കി ആൾക്കാർ ശ്രോതാക്കൾ കൂടി വരുന്നുണ്ടെന്നുള്ളത് ഒരു സത്യ അവസ്ഥയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കഥാപാത്രങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രതികരണത്തിൽ വരാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാത്തത്. പ്രതികരണം അവർ അവർക്ക് വേണ്ടി ഞാൻ എഴുതുകയാണ് പ്രതികരണത്തിൽ. എഗൈൻ ഞാൻ വൺസ് എഗൈൻ ഒന്നും കൂടി പറയുകയാണ്, ഈ നാടകം ഏറ്റവും നല്ലൊരു മെസ്സേജ്, ഈ ആധുനിക സമയത്ത് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും നല്ല മെസ്സേജ് കൊടുത്തതാണ് മാഷ് നേരത്തെ പറഞ്ഞ മാതിരി. പിന്നെ ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നല്ലതിന് വേണ്ടിയിട്ടാണ്. ചില സ്കൂൾ കൂട്ടായ്മയൊക്കെ എന്ന് പറഞ്ഞാൽ മോശം വഴിയിൽ പോകുന്ന കണ്ടുവരുന്നു.
0: അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ശരിക്കും.
3: അതെ, അതാണ് എനിക്കൊരു ഓർമ്മ വന്നു. ആദ്യം ഞാനത് കേട്ടിരുന്ന സംശയം,
0: അതായത് നമ്മളിങ്ങനെ ഒരു ചർച്ച ചെയ്യാൻ തന്നെ കാരണം നേരത്തെ മാഷ സൂചിപ്പിച്ചു, നിരന്തരമായ വാർത്തകൾ ഇങ്ങനെ വരിക. ഈ കൂട്ടായ്മകൾ ഇപ്പോൾ ഇടക്കാലത്ത് ഒരുപാട് കൂട്ടായ്മകൾ ഒരുമിച്ച് കുമ്പോലെ വന്നു. അതിൽ ചിലത് കുറേ അപകടം ചെയ്തു, ചില ഒളിച്ചോട്ടങ്ങളും അങ്ങനെ ഒരു വഴിവിട്ട ബന്ധങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിരന്തരം വന്ന സമയത്താണ് നമ്മൾ ഒരു ദിവസം ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നാടകം ചെയ്തുകൂടാം? അങ്ങനെയാണ് നിലയ്ക്കേണ്ട തുടക്കം. പിന്നെ അത് മാറി മാറി മാറി ഈ അവസ്ഥയിലേക്ക് എത്തി.
2: നമുക്കേതായാലും ഈ ചർച്ച ഉപസംഹരിക്കാം. നന്ദേട്ടനും അതുപോലെ ബാനേട്ടനൊക്കെ പറഞ്ഞതുപോലെ നാടകം പോലെ തന്നെ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത് നാടക ചർച്ചയാണ്. കാരണം നാടക ചർച്ചയിൽ ആരും ധൈര്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ തുറന്നു പറയുന്നത്. നാടകത്തിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും അതൊക്കെ ആളുകളൊക്കെ അറിയുകയാണ്. കാരണം നമുക്ക് ഒളിക്കാനൊന്നുമില്ല. എം എൻ വിജയ് മാഷ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെച്ച് വിളമ്പിയ വിഭവങ്ങൾക്കറിയില്ല, അതിനുവേണ്ടി വെന്തുവെണ്ണീറായ വിറകുകളെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിറകുകൾ ഇതിനകത്തുണ്ട്. അതാണ് തുറന്ന് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും നമ്മുടെ ഈ നേട്ടത്തിന് കടപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളോടാണ്. നമ്മുടെ പാത്രങ്ങളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ വീണ്ടും രുചിക്കുക, ഇതുപോലെ പ്രതികരിക്കുക. നമുക്കിനിയും ഒരുപാട് ചർച്ചകൾ നടത്താനുള്ള ഒരു അവസരം നിങ്ങൾ തരണമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സ്നേഹം, നന്ദി, നമസ്കാരം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ? ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
1: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
2: ഓ, വലിയ പരിസര സ്നേഹി.
1: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
0: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
1: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
2: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: എന്തിനാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞത് ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടുന്ന് പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: Yo, what up? This is Big Snoop Dogg. Represent that Punjabi. Hey, y'all, hit him with this.

0: Real cool like.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം സിനി ശ്യാം സിൽവാസ എഴുതിയ കഥ ഹൃദയം, അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: മനസ്സും ശരീരവും ഒരുപോലെ തളർന്നാണ് ഡോക്ടർ പൂർണ തന്റെ കൺസൾട്ടിംഗ് റൂമിലെ കസേരയിൽ ചാരിക്കിടന്ന് കണ്ണടച്ചത്. ഇതുപോലൊരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വയ്യ, വല്ലാതെ തളരുന്നു. എത്ര നിയന്ത്രിച്ചിട്ടും അശ്രുകണങ്ങൾ ഇരുവശത്തേക്കും ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ പേരെടുത്ത ഹൃദയശസ്ത്രക്രിയാ വിദഗ്ധ ഇന്നത്തെ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. എന്നാലും നീരജ്, പ്ലസ് ടുവിന് ഒരേ ക്ലാസ്സിലായിരുന്നു ഞാനും നീരജും. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ അവന്റെ മനസ്സിലും അവൻ എന്റെ മനസ്സിലും ഇരിപ്പുറപ്പിച്ചു. 16 വയസ്സിന്റെ പടിവാതിൽ മുതൽ ഞങ്ങൾ ആത്മാർത്ഥ പ്രണയിതാക്കളായി. സ്വന്തങ്ങൾക്കപ്പുറം ഹൃദയബന്ധങ്ങൾ കൊണ്ട് സ്വന്തമായി തീരുമ്പോൾ മനസ്സിലും ജീവിതത്തിലും അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രണയത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരവാച്യാനുഭൂതിയുടെ നേർത്ത തണുത്ത മഞ്ഞുതുള്ളികൾ നുരയിട്ടുണർന്നു. പ്ലസ് ടു രണ്ടാളും ക്ലാസ്സോടെ പാസ്സായി. മെഡിക്കൽ എൻട്രൻസ് ലഭിച്ച നീരജ് മെഡിസിന് ചേർന്നു. ഞാൻ BSc ബയോളജിക്കും. ആദ്യ 2 വർഷവും നീരജ് സ്ഥിരമായി എന്നെ കാണാൻ വരാറുണ്ടായിരുന്നു. 3 വർഷം മുതൽ വരാതെയായി. അന്ന് മൊബൈൽ യുഗമല്ലല്ലോ. നീരജിനെ തിരക്കി ഞാൻ ചെന്നു. കാരണമന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ MBBS പാസ്സായി കഴിഞ്ഞ സമൂഹത്തിലെ മാന്യതയുള്ള ഡോക്ടർ. നീ എപ്പോഴും ഒരു BSc-ക്കാരി. അറ്റ്ലീസ്റ്റ് ഒരു BDS എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. അച്ഛന്റെ അകന്ന ബന്ധത്തിലെ ഡോക്ടർ അങ്കിളിന്റെയും ഡോക്ടർ ആന്റിയുടെയും ഒറ്റമകൾ. BDSന് പഠിക്കുന്ന കുട്ടിയായുള്ള വിവാഹം വാക്കാലി പറഞ്ഞുവെച്ചു. വീട്ടുകാരെ വെറുപ്പിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് നീ അതെല്ലാം പ്രായത്തിന്റെ ചാപല്യമായി കണ്ട് മറന്നേക്ക്. ഇനി എന്നെ തേടി വരരുത്. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എങ്ങനെ തോന്നി അവനിത് പറയാൻ? ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയവനാണ്. ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങളും നെയ്തു കൂട്ടി. എന്നിട്ട് അവനിപ്പോ ഞാൻ ആരുമല്ലാതായി. പ്രായത്തിന്റെ ചാപല്യമത്രേ. എനിക്ക് മോഹിക്കാൻ ഒരുപാട് വലിയ മോഹങ്ങളില്ലായിരുന്നു. ആഗ്രഹിക്കാൻ ഒരുപാട് വലിയ ആഗ്രഹങ്ങളും ഇല്ലായിരുന്നു. മരണം വരെ ആദ്യമായും അവസാനമായും മനസ്സിൽ കയറി സ്ഥാനമുറപ്പിച്ച നീരജിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കണം. അതായിരുന്നു ആ ഒരു മോഹവും ആഗ്രഹവും മാത്രമായിരുന്നു എനിക്ക്. അതാണിപ്പോ അവൻ തന്നെ തച്ചുടച്ചിരിക്കുന്നത്. ജീവിതം എന്നത് ഒരു സ്വപ്നമാണ്, ഒരിക്കലും കൈവിട്ടു പോകരുത് എന്ന് നാം ആഗ്രഹിക്കുന്ന വലിയ സ്വപ്നം. സ്നേഹിക്കുന്നവർ കൂടെ തന്നെ വേണമെന്ന സ്വപ്നം. എന്നാൽ പല സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളാകുന്നു. പലപ്പോഴും ഒറ്റയ്ക്കായി പോകുന്നു. സ്വന്തമെന്ന് കരുതുന്നവരോട് എന്തും കലർപ്പില്ലാതെ സംസാരിക്കാൻ കഴിയും നമുക്ക്. എന്നാൽ ആ സ്നേഹം എന്നതിൻ്റെ പേരിൽ അവരുടെ വായിൽ നിന്നും പ്രതീക്ഷിക്കാതെ കേൾക്കുന്ന വാക്കുകൾ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും. തകർന്ന മനസ്സോടെ തിരികെ പോരുമ്പോൾ ചിന്തിച്ചത് മരണത്തെക്കുറിച്ചാണ്. പിന്നീട് തോന്നി, ഞാനെന്തിനു മരിക്കണം? എനിക്ക് ജീവിക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കരുത്. കാരണം ജീവിതം തന്നെ ഒരവസരമാണ്. ഒന്ന് കാൽത്തെറ്റി വീണാൽ തീരുന്ന ജീവിതത്തിന് എന്ത് ജാതി, മതം, നിറം, വിദ്യാഭ്യാസാന്തരങ്ങൾ, സാമ്പത്തിക വലിപ്പച്ചെറുപ്പങ്ങൾ. പിന്നീട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചും പഠിക്കണം, നേടണം, ഈ ഒരു ചിന്ത മാത്രം. BSc ഉയർന്ന മാർക്കോടെ പാസ്സായി. ഒപ്പം മെഡിക്കൽ എൻട്രൻസും MBBSഉം സ്കോളർഷിപ്പോടെ പാസ്സായ ശേഷം ഹൃദയശസ്ത്രക്രിയയിൽ MD ഗോൾഡ് മെഡലോടെ ലണ്ടനിൽ നിന്നും പൂർത്തിയാക്കി തിരികെ നാട്ടിലെത്തി. മെഡിക്കൽ കോളേജിൽ തന്നെ ജോലിയും നേടി. നമ്മെ അംഗീകരിക്കാൻ മടിച്ച് ചിലർ തരുന്ന പരിഹാസമുണ്ടല്ലോ, അതാണ് ഞാനിന്ന് ഏറെ ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നതും. നാട്ടിൽ വന്നപ്പോഴറിഞ്ഞു, നീരജ് പറഞ്ഞതുപോലെ ഡോക്ടർ ഫാമിലിയിലെ BDSകാരിയെ വിവാഹം കഴിച്ചു. ഒരാൺകുട്ടിയുമായി കഴിഞ്ഞപ്പോൾ വിവാഹത്തിന്റെ 3 വർഷത്തിൽ കുട്ടിയെ അമ്മയ്ക്ക് തന്നെ വിട്ടു നൽകിക്കൊണ്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന്. അതറിഞ്ഞപ്പോഴും ഞാൻ നീരജിനോട് മനസ്സിൽ പറഞ്ഞു, ആത്മാർത്ഥ സ്നേഹമെന്നത് 3-4 വർഷം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ല, അത് പഠിക്കാതെ അനുഭവിച്ചറിയേണ്ട ജീവിതമെന്ന പ്രഹേളികയാണ്. അവിടെ നമുക്കാവശ്യം ക്ഷമയും സഹനശക്തിയും ആണ്. സ്നേഹിക്കുക എല്ലാവരെയും. പ്രതിഫലം മിക്കവാറും വേദനയായിരിക്കും. എങ്കിലും കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയായി എവിടെ നിന്നെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ കൈവിടാതെ ബന്ധങ്ങൾ ഉടയാതെ ജീവിക്കാൻ ശ്രമിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹം സത്യമാണെങ്കിൽ അതൊരിക്കലും അവസാനിക്കില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ അതെന്നും ഉണ്ടാകും. ഒരു കനലായി, സാന്ത്വനമായി, ഒരു പ്രതീക്ഷയായി, ഒരു കുളിരായി, ഒരോർമ്മയായി അതെന്നും നിലനിൽക്കും. പഠനത്തിനു ശേഷവും ജോലി നേടിയപ്പോഴും ഇപ്പോഴും പലരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന്. സ്നേഹം നൽകുന്ന അനുഭവങ്ങൾ ഒരിക്കൽ നിലയ്ക്കാം, പക്ഷേ അത് നൽകിയവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരിക്കലും മനസ്സിൽ നിന്നുമായില്ല. എനിക്കിന്നും നീരജിനെ മറക്കാൻ സാധിച്ചിട്ടില്ല. വെറുക്കാനും ഒരിക്കലും എനിക്കതിനാവുകയുമില്ല. അതറിഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയായി അദ്ദേഹത്തെ വഞ്ചിക്കാൻ എനിക്കാവില്ല. മനസ്സിലെ നോവും നൊമ്പരവും ബാക്കിയാക്കി ഓരോരോ ദിനങ്ങൾ കൊഴിയുമ്പോഴും എന്നിലെ ഡോക്ടറിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി ഞാൻ നിറവേറ്റിയതിൻ്റെ ഫലമായ രോഗികളുടെ രോഗമുക്തിയും അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും എന്നോടുള്ള സ്നേഹവും ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ പുതിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്നിലേക്ക് പകർന്നുകൊണ്ടിരുന്നു. നീരജിൻ്റെ രണ്ടാം വിവാഹവും പരാജയമായ ശേഷം അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അവനെന്ന് എന്നോട് പറഞ്ഞു, ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും നിറഞ്ഞു കവിഞ്ഞ സമ്പത്തിനേക്കാളും വിദ്യാഭ്യാസത്തെക്കാളും വലുതാണ്. ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും നിറഞ്ഞു കവിഞ്ഞ സമ്പത്തിനേക്കാളും വിദ്യാഭ്യാസത്തിനേക്കാളും വലുതാണ് പൂർണ്ണെ ആത്മാർത്ഥ സ്നേഹമുള്ള മനസ്സ്. നിന്റെ ആ മനസ്സിനെയാ ഞാൻ ചവിട്ടി മെതിച്ചത്, നിരാകരിച്ചത്. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആദ്യ വിവാഹത്തിലെ ഡോക്ടർ ജയദേവി അവൾ രാക്ഷസിയായിരുന്നെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിലെ ഡോക്ടർ രുക്മിണി അവൾ യക്ഷിയാണ്. മനുഷ്യർക്ക് ദൈവങ്ങളുടെ പേര് വന്നിട്ട് ഒരു കാര്യവുമില്ല. പ്രവൃത്തിയിലാണ് ദൈവികത നിലനിർത്തേണ്ടത്. പണം മാത്രമാണ് രുക്മിണിക്ക് ആവശ്യം. ഏത് കുത്സിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടും പണം സമ്പാദിക്കാനാണ് അവൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ദുരവസ്ഥയും വിദൂരത്തല്ല. ഇപ്പോൾ ആർക്കും ഒന്നും അറിയില്ല. എന്നാൽ എല്ലാം മറനീക്കി പുറത്തു വരാൻ അധിക സമയം വേണ്ട. ഒരു ദിവസം പോലും മനസമാധാനം നൽകില്ല. ഭാര്യാഭർത്തൃബന്ധത്തിൽ പരസ്പരം നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം എന്നത്. തിരക്ക് നിറഞ്ഞ ജീവിതത്തിനിടയിലും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്ന സ്നേഹബന്ധങ്ങളുണ്ട്. ഒരാൾ ആത്മാർത്ഥമായ സ്നേഹത്തോടെ ഹൃദയത്തോട് നമ്മെ ചേർത്ത് നിർത്തുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ആ ധന്യത ഒരിക്കലും എൻ്റെ രണ്ടു ഭാര്യമാരിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല. അതറിഞ്ഞത് നിന്നിൽ നിന്ന് മാത്രം. ആത്മാർത്ഥമായ സ്നേഹം കത്തിച്ചു വെച്ച തിരുനാളം പോലെയാണ് പൂർണ്ണെ. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം, ഊതിക്കെടുത്താൻ എളുപ്പമാണ്. നിന്റെ സ്നേഹത്തെ ഞാൻ ഊതിക്കെടുത്തി. അണഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇരുട്ടിൽ അതെത്ര വെളിച്ചം പകർന്നിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. എല്ലാം അറിഞ്ഞു വന്നപ്പോൾ എൻ്റെ പൂർണ്ണെ ഇനിയും അങ്ങനെ തന്നെ വിളിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ വൈകിപ്പോയി. നിന്നെ വേദനിപ്പിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിലില്ല. നിന്നോട് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോട് ഇതുവരെ നീയൊന്നും മിണ്ടിയതുപോലുമില്ല. നിന്റെ എന്നോടുള്ള പിണക്കം മാറിയില്ല അല്ലേ? പിണങ്ങിക്കോളൂ. എന്നാലും നീ എന്നെ വെറുക്കരുത്. ഒരു ദിവസം പോലും നിന്നെ ഞാൻ ഓർക്കാതിരുന്നിട്ടില്ല. മറന്നാലല്ലേ ഓർമ്മിക്കേണ്ട കാര്യമുള്ളൂ. ഹാ, അതൊക്കെ പോട്ടെ. നീ ഇനിയെങ്കിലും മറ്റൊരു വിവാഹം കഴിക്കണം. ജീവിതത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയ എന്നെ പോലൊരാൾക്ക് മരിക്കാൻ പേടിയില്ല. ഇങ്ങനെ പറഞ്ഞു പോയതാണ് നീരജ്. തമ്മിൽ പിരിഞ്ഞ ശേഷം നീരജിനെ വീണ്ടും കണ്ട വിഷമത്തിൽ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയ ഗദ്ഗദത്താൽ അവനോട് ഒന്നും മിണ്ടാൻ എനിക്കായില്ല. ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ അവൻ്റെ ഹൃദയത്തെ എൻ്റെ കൈകളിലെടുത്തപ്പോൾ കരഞ്ഞുപോയി. ഒരിക്കൽ ഈ ഹൃദയത്തിൽ കൂടുകൂട്ടിയവളായിരുന്നു ഞാൻ. ഇതേ ഹൃദയത്തുടിപ്പിൽ നീരജിൻ്റെ പ്രണയം നുകർന്നവൾ. ഹൃദയബന്ധങ്ങൾ പൊട്ടിപ്പോയിയെങ്കിലും അടരാത്ത ഓർമ്മകൾ രണ്ടാളുടെയും ഹൃദയത്തിനുള്ളിൽ അവശേഷിച്ചിരുന്നു. ഇന്നത് വേരുകളറുത്ത് അവൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി മറ്റൊരു ശരീരത്തിൽ തുന്നിച്ചേർത്തിരിക്കുകയാണ് ഞാൻ. പഴയ ഓർമ്മകൾ എന്നേക്കുമായി മറന്നുകൊണ്ട് പുതിയ ഓർമ്മകളിൽ ആ ഹൃദയം തുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ആഹ്ലാദത്തോടൊപ്പം ഒരപകടം സ്വയം വരുത്തിയതോ അതോ യാദൃശ്ചികമോ? അത് എനിക്ക് നഷ്ടമാക്കിയത് ഞാൻ എന്നും പ്രണയിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന എനിക്ക് സ്വന്തമായി കിട്ടിയില്ലെങ്കിലും എവിടെയായിരുന്നാലും ആയുസോടെ ആരോഗ്യത്തോടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ നീരജനെയാണെന്നോർത്തപ്പോൾ അറിയാതെ വിങ്ങിപ്പൊട്ടിപ്പോയി. അത് മറ്റാരും കാണണ്ട എന്ന് കരുതിയാണ് തലവേദനിക്കുന്നു, ആരെയും കുറച്ച് സമയത്തേക്ക് അകത്തേക്ക് വിടണ്ട എന്ന് പറഞ്ഞ് കൺസൾട്ടിംഗ് റൂമിലേക്ക് നടന്നത്. കാലമേറെ കഴിഞ്ഞപ്പോൾ ഇനിയൊന്നും ഓർക്കാനും മറക്കാനും ഇല്ലെന്നായപ്പോൾ വരണം, നിന്നെ ഒന്ന് കാണാനെന്ന് കരുതിയിരുന്നു ഞാൻ. ഒന്നിനുമല്ല, നിന്നോട് നന്ദി പറയാൻ. വാശിയോടെ കരുത്തോടെ തോറ്റിടത്തെല്ലാം ജയിക്കാൻ പഠിച്ചത് നീ എന്ന നീരജിനെ ഇന്നും മനസ്സിൽ നിന്നും പറിച്ചെറിയാൻ കഴിയാത്ത ഞാൻ തന്നെയാണെന്ന് പറയാൻ, ജീവിച്ച് ജയിച്ചു നിൽക്കുകയാണെന്ന് പറയാൻ. പക്ഷേ
2: അവിടെയും നീ എന്നെ തോൽപ്പിച്ചു നീരജ്. ഞാൻ വരുന്നതിനു മുൻപേ നീ എന്നെ കാണാൻ വന്നതിലൂടെ നിന്റെ കുടുംബജീവിതവും ഹൃദയവും മനസ്സും എന്റെ മുൻപിൽ തുറന്നതിലൂടെ നിന്റെ പുതിയ ഓർമ്മകളിൽ തുടിക്കുന്ന ഹൃദയത്തോട് എനിക്കൊന്നേ ആവശ്യപ്പെടാനുള്ളൂ. ഇനി നീ പ്രണയിക്കുന്നത് എന്റെ ആരാധ്യദേവനായ ശിവഭഗവാനെ പോലെയായിരിക്കണം. ഭാര്യ മരിച്ചപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി പ്രണയകുടീരം പണിത് ഭാര്യാ സഹോദരിയെ നിക്കാഹ് ചെയ്ത ഷാജഹാനെ പോലെയോ, തന്നെ മാത്രം പ്രണയിച്ച രാധയെ ഉപേക്ഷിച്ച കൃഷ്ണനെ പോലെയോ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ധർമ്മപത്നിയെ ആരണ്യകത്തിൽ ഉപേക്ഷിച്ച ശ്രീരാമനെ പോലെയോ ആകരുത്. ജീവന്റെ പാതി തന്നെ പ്രണയിച്ച പാർവതിയാണെന്നറിഞ്ഞ് തന്റെ പാതി തന്നെ പാർവതിക്ക് നൽകിയ, അവളില്ലെങ്കിൽ താനില്ലെന്നറിഞ്ഞ് അവളിലെ പാതി തന്നിലാക്കി അർദ്ധനാരീശ്വരനായി മാറിയ ശിവനാവണം ഇനി നിന്റെ ഹൃദയം. ആരെയും ഒരിക്കലും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ രണ്ടു പ്രാവശ്യം യഥാർത്ഥ സമയം കാട്ടിത്തരും. കരഞ്ഞു തീർത്ത കണ്ണീർ പുഴകൾക്കിടയിലും ഒരു തുള്ളി കണ്ണീർ ഞാൻ ബാക്കി വച്ചിട്ടുണ്ട്. നിന്നെയും നിന്റെ പ്രണയത്തെയും പൊഴിയാതെ കാത്തുവച്ചിരിക്കുന്നത് ആ കണ്ണുനീർത്തുള്ളിയിലാണ്. നീരജ്, ഞാനിനിയും നിന്റെ പ്രണയത്താൽ തഴയപ്പെട്ട മിഥ്യാഗോപുരത്തിലെ പ്രണയിനിയായി, സ്നേഹത്തിന്റെ വേരുകൾ അറുത്തുമാറ്റപ്പെട്ട, ചിറകുകൾ അരിയപ്പെട്ട, ഒടുവിൽ ഒറ്റക്കായി തീർന്ന നിന്റെ ഓർമ്മകളും പേറി തുടിക്കുന്ന എന്റെ ഹൃദയവുമായി ഒറ്റക്കവസാനിക്കേണ്ട, ജീവിതത്തിലെന്നും അപൂർണയായിരുന്ന പൂർണ എന്ന പേരുള്ള ഡോക്ടർ പൂർണയായി തന്നെ തുടരും. എന്റെ ഹൃദയമിടിപ്പ് നിലച്ച് ആത്മാക്കളുടെ ലോകത്ത് നിന്നിൽ അലിയും വരെ.
0: സിനീശ്യാം സിൽവാസ എഴുതിയ ഹൃദയം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി ഷാജി കരിയിൽ എഴുതിയ ഗാനം കേൾക്കാം. ആലപിക്കുന്നു നിഷാദ്.

ഷാജി കരീൽ എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് നിഷാദ്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.

0: മോളെ ഇതാ നോക്കിയാ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ നിനക്ക് എന്നാ വേണ്ടേ?
1: മോളെ എന്താ അച്ഛൻ വാങ്ങിച്ചിരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
2: അമ്മേ ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, രണ്ടു ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോ. വാങ്ങാതിരുന്നാൽ അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ, അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
3: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യുവരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയ ഈ ആക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയോട് രാജ്യം ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സൌരോർജ്ജ സ്റ്റോറേജ് സൌകര്യത്തോടെ ഉൽപാദനം 4x വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥനാ ചർച്ചയും വോട്ടെടുപ്പും 26th നടക്കും. 29th ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സമുദ്രചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഗുജറാത്തിലെ പുരാതന ഹാരപ്പൻ തുറമുഖ നഗരമായ ലോത്തലിൽ ഇന്ത്യയുടെ 4500 വർഷത്തിലേറെ പഴക്കമുള്ള സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ്. 1238 കോടി രൂപ ചെലവഴിച്ചുള്ള 1st പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൌസ് മ്യൂസിയം, INS നിഷാങ്ക്, സീ ഹരിയർ വിമാനം, UH-3 ഹെലികോപ്റ്റർ എന്നിവ പ്രദർശിപ്പിക്കുന്ന നേവൽ ഗാലറി ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയുടെ സമുദ്ര ചരിത്രം ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന ലോകോത്തര സാംസ്കാരിക കേന്ദ്രമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാൻ ജനജാഗ്രതാ സമിതി സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം വേങ്ങര മലബാർ കോളേജ് ഗ്രൌണ്ടിൽ ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തൂഫാൻ പദ്ധതി 2nd പ്രഖ്യാപനവും ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഈഷാ സിംഗ് 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളിമെഡലും പിങ്കി ബൽഹാര വനിതകളുടെ റെസ്ലിംഗിൽ വെങ്കലവും നേടി. മോശം കാലാവസ്ഥ മൂലം അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 12th സ്ഥാനത്താണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും ചികിത്സയും ക്യാമ്പിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക് സന്ദർശകരുടെ ഇഷ്ടയിടമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ 30 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇവിടം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന വിനോദവും വിജ്ഞാനവും ആരോഗ്യവും പകർന്നു നൽകുന്ന ഇടമാണ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: അച്ചൻകോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 ഭാഗങ്ങളായി ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ നികേതനത്തിൽ ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിത കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമത്തിനായുള്ള ഉപകരണങ്ങൾ, മിയാവാക്കി വനം, മനസ്സിനെ ശാന്തമാക്കാനും അറിവ് നേടാനുമായുള്ള ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സന്ദർശനം നടത്തുന്നവരിലേറെയും വീണ്ടും കുടുംബത്തോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളതാണ് ആരോഗ്യ നികേതനം ഇൻഫർടൈൻമെന്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു. അടങ്ങാത്ത ധൈര്യവും വീര്യവും കൊണ്ട് ഭഗത് സിംഗ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഊർജ്ജം പകരുകയാണുണ്ടായതെന്ന് സാമൂഹ്യ മാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഭഗത് സിംഗിന്റെ അപാരമായ ധൈര്യവും രാജ്യസ്നേഹവും ഇന്നും യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഒരു റിപ്പോർട്ട്.
4: 1960s കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്ത്യയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ദീർഘദർശിയാണ് ഡോക്ടർ എം

0: സ്വാമിനാഥൻ. ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്ത് തറവില നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്ത ചരിത്ര പ്രധാനമായ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ അദ്ദേഹം കർഷക ക്ഷേമത്തിന് അടിത്തറയിട്ടു. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാര തുക ഉപയോഗിച്ച് ചെന്നൈയിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടുമുയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കറെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിനിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6 ബ്ലോക്കിലുള്ള മോഴയാനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ പ്രതിരോധിക്കുന്നതിന് ആനമതിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്നതാണ് ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് 4 ദിവസം. പുതുതായി പ്രദർശന അനുമതി ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 65 ചിത്രങ്ങൾ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നുണ്ട്. മത്സരവിഭാഗത്തിന് പുറമെ ഫോക്കസ്, മലയാളം, ഇന്റർനാഷണൽ ഫിക്ഷൻ, ഇന്റർനാഷണൽ നോൺ ഫിക്ഷൻ, ക്യാമ്പസ് ഫിലിംസ്, ഹോമേജ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ചിത്രങ്ങളുമുണ്ടാകും. രാജ്യത്തെ ഓഹരിവിപണികളിൽ ഇടിവ്. സെൻസെക്സ് 969 പോയിന്റ് നഷ്ടത്തിൽ 72,926, നിഫ്റ്റി 306 പോയിന്റ് നഷ്ടത്തിൽ 22,834 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിലും ഇടിവ്. പവന് 1,840 രൂപ കുറഞ്ഞു, 110,120 രൂപയും ഗ്രാമിന് 13,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം കേൾക്കാം, തുടർന്ന് കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ സുധാമണി ടീച്ചർ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ജാൻസി റാണിയെ കുറിച്ച് കേൾക്കാം. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാലയിൽ യു കെ കുമാരന്റെ വളഞ്ഞ കാലുള്ള കുട എന്ന കഥ, അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

നാട്ടുവിശേഷം. എസ് പി ടി റിട്ടയറീസ് അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ കൌൺസിൽ നവംബർ മാസം 25-26 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ ഒക്ടോബർ മാസം 21 തീയതി വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം നടക്കും. വിരമിച്ച അർദ്ധസൈനിക വിഭാഗങ്ങളായ CRPF, BSF, ITBP, CISF, SSB, AR തുടങ്ങിയവയിൽ നിന്ന് വിരമിച്ചവരും കുടുംബ പെൻഷൻ വാങ്ങുന്നവരുമായ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ളവരുടെ യോഗം നാളെ നടക്കും. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു വർഷം നീളുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷം ഇന്ന് ആരംഭിക്കും. തലശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ശാഖകൾ ഇന്നും നാളെയും മറ്റന്നാളും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. എരിക്കൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ഇന്നു മുതൽ ചന്ദനക്കമ്പാറ ചെറുപുഷ്പം ഹൈസ്കൂളിൽ നടക്കും. തൃക്കുൽ ശിവക്ഷേത്രത്തിൽ ത്രിദിന ശിവപുരാണ മഹാസത്രം ഒക്ടോബർ മാസം 2 മുതൽ 4 വരെ നടക്കും. തളിപ്പറമ്പ് നഗരസഭ മെഗാ നികുതി കുടിശ്ശിക നിവാരണ ക്യാമ്പ് ഇന്നുച്ചയ്ക്ക് 1:30 വരെ ടൗൺ സ്ക്വയറിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണരേഖ കടന്ന് ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11th വാർഷിക യോഗത്തിലും ഇൻവെസ്റ്റേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. AIIB അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും നയതന്ത്രജ്ഞരും മറ്റു പങ്കാളികളും പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ AIIBയുടെ ഭാവി പദ്ധതികളും ഭാവിയിലേക്കുള്ള പ്രവർത്തന തന്ത്രവും അവലോകനം ചെയ്യും. രാജ്യത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സമഗ്രമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരുന്ന റാബി സീസന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിന്

0: സംഘടനയായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: खरीफ की फसल का कुछ जगह खराब होने के खतरे पैदा हुए. कर्नाटक ने भी सूखा डिक्लेयर किया है, महाराष्ट्र ने भी, लगभग दो तिहाई राज्य में उन्होंने अपने यहाँ राज्य के स्तर पर सूखा घोषित किया है. मैं आश्वस्त करना चाहता हूँ राज्यों को, फसलें सब जगह खराब नहीं, कई जगह बहुत अच्छी है फसलें, लेकिन जहाँ इस तरह सूखे का संकट है, कम पानी है, केंद्र सरकार आपके साथ डट के खड़ी है.
0: രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പരിരക്ഷയും 25 കോടി ആളുകൾക്കുള്ള ESIC ആരോഗ്യ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വ്യാവസായിക ബന്ധങ്ങളും തൊഴിലും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26th നടക്കും. 29th ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംഗീത ലോകത്തിന് ലതാ മങ്കേഷ്കർ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ വരും യുഗത്തിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. പൊതുസ്ഥലങ്ങൾ അപകട സാധ്യതയേറിയ ഇടങ്ങളായി മാറാൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രതികളായ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: രാജ്യത്തെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമായ നമോ ഭാരത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് കോറിഡോറാണ്. 30,274 കോടി രൂപ ചെലവഴിച്ചാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ പ്രവർത്തന സജ്ജമായ നമോ ഭാരത് ഡൽഹി മീററ്റ് യാത്രാസമയം 1 മണിക്കൂറിൽ താഴെയായി കുറയ്ക്കുകയും 3 മെട്രോ ലൈനുകൾ, 2 റെയിൽവേ സ്റ്റേഷനുകൾ, 4 ബസ് ടെർമിനലുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമോ ഭാരത് വഴി വേഗതയേറിയ യാത്ര ഉറപ്പാക്കുകയും ഇന്ത്യയിലെ സംയോജിത നഗര പ്രാദേശിക ഗതാഗത സംവിധാനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയുടെ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ ഇന്ത്യയുടെ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമിഫൈനലിൽ പ്രവേശിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ക്വാർട്ടർ മത്സരം മഴമൂലം ഉപേക്ഷിച്ചതോടെയാണ് ICC 2020 റാങ്കിങ്ങിൽ 1st നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ കടന്നത്. നിലവിൽ 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ ആകെ 39 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12th ഇന്ത്യ. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. താരങ്ങളുടെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്നും ഈ വിജയങ്ങൾ കൂടുതൽ യുവാക്കളെ ചെസ് കളിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും പ്രചോദിപ്പിക്കട്ടെ എന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന 179 ട്രക്കർമാരെയും പർവ്വതാരോഹകരെയും അനുബന്ധ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 13 ട്രക്കിംഗ് സംഘങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഉത്തർകാശി, ബാഗേശ്വർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. കാലാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഉത്തർകാശിയിലെ ജില്ലാ ഭരണകൂടം, വനം വകുപ്പ് തുടങ്ങിയവർ സംയുക്ത സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാരത്തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ഇന്ന് മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദരമർപ്പിച്ചു. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനമുയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം ഹൈവേ എന്ന ചിത്രത്തിൽ നിന്നാണ്. ചിത്രയാലപിച്ച ഗാനം രചിച്ചത് ഗിരീഷ് പുതഞ്ചേരിയാണ്. സംഗീതം SP വെങ്കടേഷ്, ഭാനുപ്രിയ, സുരേഷ് ഗോപി എന്നിവരാണ് ഗാനരംഗത്തിൽ.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുതഞ്ചേരി രചിച്ച് എം ജി രാധാകൃഷ്ണനാണ് സംഗീതമൊരുക്കിയത്. എം ജി ശ്രീകുമാറും ചിത്രയുമാണ് ഗാനം ആലപിക്കുന്നത്.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അഗ്രജൻ എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത്. യേശുദാസ് ആലപിച്ചതാണ് ഗാനം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: അറബിക്കടലോരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ചിത്രയാലപിച്ച ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സിർപ്പിയുടെ സംഗീതം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാ. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
5: 9 4 9 6 9 7 4 1 4 1.
4: ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
6: അടുത്ത ഗാനം സ്വർണലതി ആലപിച്ചതാണ്. ഷിബു ചക്രവർത്തി എഴുതിയ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ജോൺസൺ. ചിത്രം 7.5.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: കൊക്കരക്കോയ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജി വേണുഗോപാലും ചിത്രയുമാണ് ഗാനം ആലപിക്കുന്നത്. വരികൾ രഞ്ജിത്ത് മട്ടാഞ്ചേരി, സംഗീതം കണ്ണൂർ രാജൻ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: പി കെ ഗോപി രചിച്ച്, ടോമിൻ ജെ തച്ചങ്കേരി സംഗീതമൊരുക്കിയ ഗാനമാണ് യേശുദാസ് ആലപിക്കുന്നു, ചിത്രം സ്ട്രീറ്റ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
3: യേശുദാസും ചിത്രയും ആലപിച്ച കൈതപ്രത്തിന്റെ ഗാനമാണ് അടുത്തത്. ഔസേപ്പച്ചനാണ് സംഗീതമൊരുക്കിയത്. ചിത്രം സർഗവസന്തം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: സമുദായം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് ആലപിച്ച ഗാനം. അലയുമൻ പ്രിയതര മോഹങ്ങൾക്കിന്നിനി. രചിച്ചത് ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: സിംഹവാലമേനോൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് ജാനകി ആലപിക്കുന്നു, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, SP വെങ്കിടേഷിന്റെ സംഗീതം.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര ഒരു വട്ടം കൂടി.
2: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: നമുക്ക് കഥ തുടങ്ങാം അല്ലേ?
1: ആ മാഷെ, ഇന്ന് മാഷെ നമ്മൾ ഇങ്ങനെ നേരത്തെയാ.
0: അതെ അതെ,
1: നമ്മൾ അങ്ങോട്ട് പോവാൻ വേണ്ടി വന്നിട്ടല്ല അശ്വിനി. നമ്മള് വൈകിയതുകൊണ്ട് മാഷെ നേരത്തെ വന്നു.
2: അതെ.
0: ഏത് കഥയാണ്?
1: രാമായണല്ലേ മാഷെ, 3 എപ്പിസോഡ് പോയി, ഇനി ഒന്നുകൂടെ ബാക്കി.
0: 4 എപ്പിസോഡ് പറഞ്ഞിരുന്നു.
1: അതെ.
0: പക്ഷേ മാസം ഓഗസ്റ്റ് ആയി പോയില്ലേ, കർക്കിടകം തീർന്നിട്ടില്ല. ഓഗസ്റ്റ് മാസമാണ്, നമ്മളിപ്പം 13 അതുപോലെ 16 ചാരികസേല പ്രക്ഷേപണം ചെയ്യാണ് നമ്മള് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 13 16 ഈ 13 16 ഇടയിലൊരു ദിവസമല്ലേ? ഏതാ?
2: 15.
0: നമുക്കത് മറന്നു പോകാൻ പാടുണ്ടോ?
1: പാടില്ല.
0: എന്തുകൊണ്ട്?
1: സ്വാതന്ത്ര്യദിനല്ലേ ഇന്ത്യയുടെ.
0: ആണ്ടേക്കലൊരിക്കലൊരു 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം, ഇങ്ങനെ ആരോ പറഞ്ഞിട്ടില്ലേ?
1: പറഞ്ഞിട്ടുണ്ട്.
0: ആരാ?
2: എന്തായാലും ഞാനല്ല.
1: ഞാനല്ല മാഷേ.
0: മധുസൂദനൻ നായരുടെ കവിതയാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ 15 ഓഗസ്റ്റ് 15 മാത്രം മധുരമായിട്ട് നുണയുന്നതാണ് സ്വാതന്ത്ര്യം. അത്രേ അതിനെ വില കൽപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ വില കൽപ്പിച്ചാലും മതിയാ?
1: പോരാ,
0: ഒരിക്കലും പോരാ. കാരണം ഒരുപാട് ത്യാഗപൂർണമായ സഹന സമരങ്ങളുടെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. രാജ്യത്തെ ഓർക്കുക, രാജ്യത്തെ ഓർക്കുക എന്ന് പറയുമ്പം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരെ ഓർക്കുക. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മനിരതരാവുക മാത്രമല്ല, ആ പ്രവർത്തനത്തിനിടയിൽ ജീവിതം നഷ്ടപ്പെടുക, ജീവൻ നഷ്ടപ്പെടുക, കുടിയ മർദ്ദനവും പീഡനവും അനുഭവിക്കേണ്ടി വരിക, ജയിൽവാസം അനുഭവിക്കുക, ഇങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരു കൂട്ടം ആളുകളുടെ ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു. അപ്പം നമ്മൾ സ്മരണകളുണ്ടാവണം എന്ന് പറഞ്ഞില്ലേ, ഓർമ്മകളുണ്ടാവണം. ഓർമ്മിക്കുവാനായി ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രം. ആര്?
2: മുരുകൻ കാട്ടാക്കട.
0: മുരുകൻ കാട്ടാക്കട. അപ്പം അത് എല്ലാവരോടുമാണ് പറയുന്നത്, ഓർമ്മിക്കണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർമ്മിക്കണം, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർമ്മിക്കണം. ചരികസേലയുടെ 76-ാമത്തെ എപ്പിസോഡാണ് എന്ന് പറഞ്ഞാൽ ഇതിനകം ഒരു സ്വാതന്ത്ര്യ ദിനം കടന്നുപോയി.
2: അതെ.
0: മാത്രമല്ല ഒരു ഗാന്ധി ജയന്തിയും കടന്നുപോയി. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ അധികരിച്ചു കൊണ്ടുള്ള ചരികസേലകൾ ഒന്നിലധികം തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഏതാണ്?
1: സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട
0: ഒരു കഥയാണ് വേണ്ടത്. സ്വാതന്ത്ര്യ സമര ചരിത്രമല്ല, അത് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ലധികം എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് പറയുന്നതാവില്ലേ നല്ലത്?
2: അതിലൊരു തിരുത്തുണ്ട് അശ്വിനി.
1: ആ,
2: സേനാനിനി ആയിക്കോട്ടെ.
1: സേനാനിനിയോ?
2: ആ,
1: മനസ്സിലായില്ല കവി ഉദ്ദേശിച്ചത്.
2: സ്വാതന്ത്ര്യ സമര സേനാനിനി എന്ന് പറയുമ്പോൾ ആരായിരിക്കും?
0: കവി ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പങ്കെടുത്ത ഏതെങ്കിലും ഒരു ധീരവനിത അല്ലേ സൂര്യ ഉദ്ദേശിച്ചല്ലേ?
2: അതെ മാഷെ.
0: അങ്ങനെയാണെങ്കിൽ പറ.
1: അക്കമ്മ ചെറിയാൻ, അമ്മു സ്വാമിനാഥൻ,
2: കൗമുദി ടീച്ചറ്, ആനി ബസന്റ്.
0: കുറച്ചും കൂടി പിറകിലോട്ട് പോയാല്
1: രാജവംശത്തില്
0: ഝാൻസി റാണി. ഝാൻസിയിലേക്ക് പോവാം നമുക്കല്ലേ.
1: അപ്പൊ ഝാൻസി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണോ മാഷെ?
2: അതായത് ഉത്തർപ്രദേശിലെ ഒരു ജില്ലയല്ലേ മാഷെ?
0: ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് ഝാൻസി. ഝാൻസി പുതിയ കാലത്താണ് ജില്ല, പണ്ടാണെങ്കിൽ ഒരു രാജ്യം തന്നെയാണ്. ആ ഝാൻസിയിലെ റാണിയാണ്. ഝാൻസി റാണിയുടെ പേരെന്താ?
1: മണികർണിക.
0: മണികർണിക എന്നാണ് പേര്, പക്ഷെ റാണിയതിനു ശേഷം പേര് വേറെ വന്നു.
2: റാണി ലക്ഷ്മിബായി.
0: ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ധീരവനിതയാണ്. പല പല വിശേഷണങ്ങളും അവർക്കുണ്ട്. ജനിച്ചത് രാജകുടുംബത്തിലല്ല. പിന്നെങ്ങനെയാണ് അവര് റാണിയായിട്ട് മാറുന്നത്, രാജകുമാരിയായിട്ട് മാറുന്നത്? നമുക്കിപ്പോ ഝാൻസി റാണിയുടെ ചിത്രങ്ങൾ നമ്മൾ കാണും, കുതിരപ്പുറത്ത് കയറി വാളുമെടുത്ത് യുദ്ധഭൂമിയിൽ ബ്രിട്ടീഷുകാരോട് പൊരുതുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പോരാട്ട ഭൂമിയിൽ വളരെ സജീവമായി ഒരു നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്വന്തം പഴശ്ശിരാജാവിനെ പോലെ, വെളുത്തമ്പി ദളവയെ പോലെ, പലിയത്തച്ഛനെ പോലെയൊക്കെ ഒരു പോരാട്ട വീര്യമുള്ള ഒരു ധീരവനിതയായിരുന്നു അവര്. നമുക്ക് അവരുടെ ജീവിത കഥ പറഞ്ഞാൽ, ഝാൻസി റാണി ജനിച്ചത് എപ്പോഴാന്നറിയില്ലേ? പറഞ്ഞോളൂ.
2: 1828 നവംബർ 19.
0: അതെ, മരണതീയതി കൂടി നമുക്കിപ്പം പറയാമല്ലേ. 1858 ജൂൺ 18. ഇപ്പം കേവലം 30 വയസ്സ് വരെ മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ. ഓർക്കണം, 30 വയസ്സിനുള്ളിൽ ലോകചരിത്രത്തിൽ തന്നെ ചാൻസലറാണെ കീഴ്പ്പെടുത്താൻ വന്ന ഹ്യൂഗ് എന്ന ഒരു ഇംഗ്ലീഷ് ഓഫീസർ ചാൻസലറാണെക്കുറിച്ച് പുകഴ്ത്തിയിട്ട് എഴുതിയിട്ടുണ്ട്, അവരുടെ ധീരതയൊക്കെ വാഴ്ത്തിയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഇത്ര അധികം കാലം ജീവിക്കുന്നത് ശരിക്കല്ലേ? 32 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരാളെ നമുക്കറിയാം. അറിവിന്റെ സർവജ്ഞപീഠം കയറിയ ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആര്?
2: ആദിശങ്കരൻ.
1: സൂര്യേച്ചിക്ക് എല്ലാം അറിയാല്ലേ,
2: ചാരുകസേരയിൽ ഇരുന്നിരുന്ന് കുറച്ച് അറിവുകൾ കിട്ടി തുടങ്ങി.
0: ആദിശങ്കരൻ. അപ്പൊ അതുപോലെ വളരെ ചെറിയ പ്രായത്തിനിടയിൽ തന്നെ രാജ്യസ്നേഹത്തിന്റെ ദേശാഭിമാനത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാറുകയായിരുന്നു ഝാൻസിയിലെ റാണി. 1858 എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്.
1: ഝാൻസി റാണി 1858 മരിച്ചല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുന്നത്?
0: അത് നല്ലൊരു ചോദ്യമാണല്ലേ സൂര്യ. കാര്യം സ്വാതന്ത്ര്യ സമ്പാദനം നമുക്ക് എപ്പോഴാണ്?
1: 1947.
0: അപ്പൊ സ്വാതന്ത്ര്യത്തിനും ഏതാണ്ട് 90 വർഷം മുൻപാണ് ഝാൻസി റാണി ജീവിക്കുന്നതും മരിക്കുന്നതൊക്കെ. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. എന്താ അതിന് പറയാ? ശിപായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 അരങ്ങേറിയ, ഉത്തരേന്ത്യയിൽ അരങ്ങേറിയ സമരം. അപ്പോ ആ സമരത്തിലാണ് ഝാൻസി റാണി വളരെ സജീവമായി പങ്കെടുത്തത്. 1857 ശിപായി ലഹള എന്ന് പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ആളുകളെ പേരറിയോ? പറയോ. മംഗൽ പാണ്ഡെയാണ് അത് ഉദ്ഘാടനം ചെയ്തല്ലേ. എങ്ങനെ? ഗ്രീസിലെ കാട്രിഡ്ജസ് ഇൻസിഡന്റ് എന്നാണ് പറയാ. മംഗൽ പാണ്ഡെ ഒരു ബ്രാഹ്മണ സൈനികനാണ്. അപ്പൊ ഇംഗ്ലീഷ് കമ്പനിയിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. പട്ടാളക്കാര് വെടിവെക്കണല്ലോ, തോക്ക് ഉപയോഗിക്കണം. അപ്പൊ തോക്ക് യുദ്ധമുന്നണിയിൽ പോയി ഉപയോഗിക്കുമ്പോൾ പുറത്ത് ഒരുപാട് ലഗേജ് ഉണ്ടാവും. ഒരു കയ്യിൽ തോക്ക്, ആ തോക്കിലേക്ക് തിരനറിക്കണം. തിര മെഷീൻ ഗണ്ണല്ലോ, തിരനറിക്കണം. തിരയാണ് പുറത്ത് തയ്യാറാക്കി വെച്ച ബാഗിനുള്ളിൽ നിന്ന് തിരയെടുത്ത് അതിൻ്റെ ഒരു റാപ്പ്, അതായത് പൊതി അഴിച്ചു മാറ്റിയിട്ട് വേണം തോക്കിലേക്ക് തിരനറിക്കാൻ. അപ്പം അഴിച്ചു മാറ്റാൻ ഒരു കയ്യിൽ തോക്കുണ്ടാകുമ്പോൾ ഒരു കൈയല്ലേ ഉള്ളൂ, ഒരു കൈ കൊണ്ട് അഴിച്ചു മാറ്റാൻ പറ്റുമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും?
1: വായ കൊണ്ട്,
0: അതെ, പല്ല് കൊണ്ട് കടിച്ചു മാറ്റും. അങ്ങനെ പൊതി വായ കൊണ്ട് കടിച്ചു മാറ്റി ഈ തിര മാത്രമാണ് നമ്മുടെ തോക്കിൽ നിറയ്ക്കേണ്ടത്. പക്ഷേ തിര പൊതിഞ്ഞ കടലാസ് ഏതിൽ മുക്കിയതാണ്? കൊഴുപ്പിൽ. ഏത് കൊഴുപ്പ്?
1: ആ,
0: മൃഗക്കൊഴുപ്പിലാണ്. മൃഗക്കൊഴുപ്പ് എന്ന് പറയും ബ്രാഹ്മണന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, നിർബന്ധിച്ചു, പിന്നെയും പറഞ്ഞു. പിന്നെ മംഗൽ പാണ്ഡെ എന്ത് ചെയ്തു? തിരിഞ്ഞു മറിഞ്ഞു നോക്കില്ല, നേരെ ഫയർ ചെയ്തു. തന്നോട് ആവശ്യപ്പെട്ട 3 ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ചാൽ കൊന്നു. ഇതൊരു സ്പാർക്കായിരുന്നു. ഇത് മാത്രല്ലല്ലോ കാരണം. 1857 കലാപത്തിന് ഒരുപാട് കാരണങ്ങൾ, സൈനികം അല്ലെങ്കിൽ സാമ്പത്തികം, ഭരണപരം, പല പല കാരണങ്ങൾ, മതപരമായ കാരണങ്ങളെല്ലാം ഉണ്ട്. ആളുകളുടെ ഉള്ളിലിങ്ങനെ അടിച്ചമർത്തപ്പെട്ട പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് പുറത്തു വരാനൊരു കാരണമായത് മംഗൽ പാണ്ഡെയുടെ ഈ വെടിവെപ്പോടു കൂടിയാണ്. പിന്നെ അത് കത്തിപ്പടരുകയാണ്. മംഗൽ പാണ്ഡെയുടേത് മാത്രമായിട്ടൊരു ദിവസം കഥ പറയാം. വേറെ ആരൊക്കെയായിരുന്നു? ഝാൻസി റാണി, മംഗൽ പാണ്ഡെ, നാനാ സാഹിബ്, താന്തിയ തോപ്പെ, ഒരു മുഗൾ സുൽത്താൻ ഉണ്ടായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ അല്ലേ. ഇങ്ങനെ ഒരുപാട് ആളുകൾ അണിനിരുന്നു. അതിലൊരു പ്രധാനിയാണ് ഝാൻസി റാണി. അപ്പൊ ഝാൻസി, അതുകൊണ്ടാണ് 1858, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് പരാജയമായിരുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു 10 മാസക്കാലമാണ് ഝാൻസി റാണി യഥാർത്ഥ ഭരണാധികാരിയായിട്ട് ഒരു പോരാളിയായിട്ട് കഴിയുന്നത്. ഝാൻസി റാണി ജനിച്ചത് നമ്മൾ UPയിലാണെന്ന് പറഞ്ഞു, വാരണാസി എന്ന പ്രത്യേക സ്ഥലത്ത്, വളരെ ആധ്യാത്മികതയുള്ളൊരു സ്ഥലത്താണ്, തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ, മറാത്ത ബ്രാഹ്മണ കുടുംബത്തിലാണ് മണികർണിക ജനിക്കുന്നത്. ചെറുപ്പത്തിൽ മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, എന്താ? മനു അല്ലെങ്കിൽ മനുബായ് എന്ന് വിളിക്കും. അച്ഛൻ്റെ പേരെന്താണ്? മൊരോപാന്ത് എന്ന ഒരു ദിവാനായിരുന്നു. പേഷ്വ ബാജിരാവ് രണ്ടാമൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രധാന ജോലിക്കാരനാണ്. സാധാരണ ജോലിക്കാരനല്ല, രാജാവിനൊരു ഉപദേഷ്ടാവ് എന്നുള്ള രീതിയിലൊരു ജോലിക്കാരനായ മൊരോപാന്തിൻ്റെ മകളാണ് ഝാൻസി റാണി, അഥവാ ഝാൻസി ആയിട്ടില്ല, മണികർണിക മനു. അമ്മയുടെ പേര് ഭാഗീരഥിബായി. അമ്മ വളരെ നേരത്തെ മരിച്ചു. മനുവിന് 4 വയസ്സുണ്ടാകുമ്പോൾ അമ്മ മരിച്ചു. പിന്നെ കൊട്ടാരത്തിലാണ്, അച്ഛൻ്റെ കൂടെയാണ്, അച്ഛനാണ് അമ്മയ്ക്ക് ശേഷം മകളെ പോറ്റി വളർത്തുന്നത്. ബാജിരാവു എന്ന രാജാവിൻ്റെ ഒരു ദത്തുപുത്രനായ നാനാ സാഹബാണ് മണികർണിയുടെ കുട്ടിക്കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പഠനത്തെക്കാൾ കൂടുതൽ താല്പര്യം ആയോധന വിദ്യയിലാണ്. മാത്രമല്ല കുതിര സവാരി. പെൺകുട്ടികൾ അക്കാലത്ത് പൊതുവെ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കാറൊന്നുമില്ല. പക്ഷെ മനുവിന് വളരെ ഇഷ്ടം എന്താണ്? കുതിരപ്പുറത്ത് കയറി വളരെ വേഗത്തിൽ ഓടിച്ചു പോവുക. നേരത്തെ വിവാഹം കഴിച്ചു. എത്രാമത്തെ വയസ്സിൽ?
2: 14
0: വിവാഹിതയായി. വിവാഹം കഴിച്ചതാരാണ്?
1: ഗംഗാധർ
0: റാവു, നമ്മുടെ പേഷ്വ ബാജിറാവുവിന്റെ ബന്ധുവാണ്. ഒരു രാജകുടുംബാംഗമാണ്, രാജാവാണ്. ഝാൻസിയിലെ രാജകുടുംബാംഗമായ ഗംഗാധർ റാവുവാണ് മണികർണികയെ വിവാഹം കഴിച്ചത്. കാരണം കൊട്ടാരത്ത് തന്നെയാണ്, അച്ഛൻ്റെ ജോലിയുടെ സഹായമൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുകയായിരുന്നു. 14 ആ കാലത്ത് 14 വലിയ വയസ്സൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഗാന്ധിജി കസ്തൂർബായിയെ കല്യാണം കഴിക്കുന്നത് ഗാന്ധിജിയുടെ 13 കസ്തൂർബക്കും ഏതാണ്ട് അതേ പ്രായം തന്നെ. ഈ സമയത്താണ് ഗംഗാധർ റാവു ഝാൻസിയിലെ രാജാവ് മനുഭായി അല്ലെങ്കിൽ മണികർണികയെ കല്യാണം കഴിച്ചതിന് ശേഷം മണികർണികയുടെ പേര് മാറി, എന്തായി? ഝാൻസിയിലെ റാണിയായി. കൂടെ ലക്ഷ്മിബായ് എന്ന പേരും കൂടി ചേർത്തു. മണികർണിക ഒരു രാജകുടുംബാംഗമല്ലല്ലോ, ബ്രാഹ്മണ കുടുംബാംഗമാണ്. പക്ഷെ രാജാവ് വിവാഹം ചെയ്തതോടുകൂടി റാണി ലക്ഷ്മിബായി ആയിട്ട് മാറി. 1851 ഒരു മകൻ ജനിക്കുന്നത്. പക്ഷേ ആ മകനെ അവർക്ക് ഏറെ നാളെ താലോലിക്കാൻ പറ്റിയില്ല. 4 പ്രായമായപ്പോൾ ആ മകൻ മരിച്ചുപോയി. പിന്നെ ആ കുടുംബം ഝാൻസി റാണിയും അതുപോലെ ഗംഗാധർ റാവും കൂടി ചേർന്നിട്ടൊരു കുട്ടിയെ ദത്തെടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പേരാണ് ദാമോദർ റാവു. വളരെ ചെറുപ്പത്തിലെ തൻ്റെ അറ്റനോറ്റിനുള്ള ഒരു കുട്ടി മരിച്ചതോടുകൂടി നമ്മുടെ ഗംഗാധർ റാവു വല്ലാതെ തളർന്നിരുന്നു. അയാൾക്ക് പല പല അസുഖങ്ങൾ വന്നു. അങ്ങനെ നേരത്തെ തന്നെ 1853 ഗംഗാധർ റാവു മരിക്കുകയും ചെയ്യുകയാണ്. വളരെ നേരത്തെ വിധവയാവുകയാണ്. 1828 ജനിച്ച മണികർണിക 14 പറഞ്ഞാൽ 1842 വിവാഹം കഴിക്കുന്നത്. കേവലം 11 മാത്രമാണ് ദാമ്പത്യം ഉണ്ടായിരുന്നത്. അങ്ങനെ വിധവയായി. അക്കാലത്ത് വിധവയാവുക എന്ന് പറഞ്ഞാൽ വലിയ മൂടുപടം അല്ലേ, തല മൂടിക്കൊണ്ടുള്ള വേഷമൊക്കെ ധരിക്കണം. പക്ഷെ അതൊന്നും ചെയ്യാൻ തയ്യാറായില്ല. ഒരു വിപ്ലവകാരിയായിരുന്നു അവർ, ഝാൻസി റാണി. ഇവിടെയാണ് ഇംഗ്ലീഷുകാരുടെ ഇടപെടൽ വരുന്നത്. ഝാൻസി റാണി ദത്തെടുത്തുള്ളൂ ദാമോദർ റാവുവിനെ. ഇത് ബ്രിട്ടനെ അറിയിച്ചിരുന്നു. ഗംഗാധർ റാവു നേരത്തെ അറിയിച്ചിരുന്നു തൻ്റെ മകൻ മരിച്ചതുകൊണ്ട് മറ്റൊരാളെ ദത്തെടുത്ത കാര്യം അറിയിച്ചിരുന്നു. അങ്ങനെ അറിയിക്കണം, കാരണം ബ്രിട്ടന്റെ മേൽക്കോയ്മ എല്ലാവരും അംഗീകരിക്കണമല്ലോ. പക്ഷെ ബ്രിട്ടൻ അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ മരണാനന്തരം ഗംഗാധർ റാവു മരിച്ചതിന് ശേഷം ജനറൽ എല്ലീസ് എന്നൊരു ഇംഗ്ലീഷ് ഓഫീസർ ഝാൻസിയിലെ കൊട്ടാരത്തിൽ വന്ന് അവിടുത്തെ നിലവറകളും ഖജനാവും മറ്റെല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ അതിനെ കണക്കെടുത്ത് ബന്ധവസാക്കി കസ്റ്റഡിയിൽ വെച്ചു, ഇംഗ്ലീഷ് കമ്പനിയുടെ കസ്റ്റഡിയിൽ വെച്ചു. ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. കാരണം ഏത് നിയമം അനുസരിച്ചാണ് അവരിങ്ങനെ ചെയ്യുന്നത്? ദത്തവകാശ അപഹാര നിയമം, ഇംഗ്ലീഷിൽ ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറയും. ഏത് വൈസ്രോയി ആയിരുന്നു അത് കൊണ്ടുവന്നത്? ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഈ ദത്താവകാശ നിയമം അല്ലെങ്കിൽ ദത്താവകാശ അപഹാര നിയമം, രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന്, ദത്ത് എടുക്കാൻ പാടില്ല. ദത്തെടുക്കുക എന്നുള്ള അവകാശത്തെ നിരോധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡോക്ടർ ഓഫ് ലാബ്സിലുണ്ടായിരുന്നത്. മറ്റൊന്ന്, യുദ്ധം കൂടാതെ നാട്ടുരാജ്യങ്ങളെ കൂടെ ചേർക്കേണ്ട ഒരു സൂത്രപ്പണിയായിരുന്നു ഇംഗ്ലീഷുകാരുടെ. ഏറ്റുമുട്ടിയിട്ടാണ് പിടിച്ചെടുക്കേണ്ടത്, യുദ്ധം ചെയ്ത് നേടാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്ത്രപരമായിട്ട് കുതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് ഇതെടുത്തത്. പിന്തുടർച്ചാവകാശം ഇല്ലെങ്കിൽ അത് പിന്തുടർച്ചാവകാശം ഇല്ലാത്ത സമ്പത്തൊക്കെ ആരുടെ കൂടെ വന്നു ചേരും?
1: ബ്രിട്ടീഷ്
0: ഗവൺമെൻറ്റിൻ്റെ കൂടെ വന്നു ചേരും. ഇതാണ് ഇംഗ്ലീഷ് കമ്പനിയോട് ഝാൻസിയിലെ റാണിക്ക് ദേഷ്യം വരാനും അതുപോലെ എതിർക്കാനൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നീട് 1854 60,000 പെൻഷൻ നൽകിക്കൊണ്ട് റാണിയോട് പറഞ്ഞു, പോയിക്കൊള്ള, കൊട്ടാരം വിട്ടു പോകണം. കാരണം ഝാൻസിയും അധികാരമൊക്കെ ആരുടെ കൈകളിലായി? ഇംഗ്ലീഷ് കമ്പനിയുടെ കൈകളിലായില്ലേ. അപ്പൊ ഇനി അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ജീവിക്കാൻ പൈസ തരാം. അങ്ങനെ 64,000 ഒരു ആജീവനാന്തകാല പെൻഷനും വാങ്ങിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ റാണി അതിന് തയ്യാറായില്ല. ഇംഗ്ലീഷ് ഗവൺമെന്റ് ഗോവധം അനുവദിച്ചു. ബ്രാഹ്മണ സമൂഹമാണ്, അത് അവർക്ക് നിഷിദ്ധമായിരുന്നു. ഗോക്കളെ കൊല്ലാം, മാംസം കഴിക്കാം എന്നുള്ള ചില പോളിസികളൊക്കെ വിപ്ലവകരമായ നയങ്ങളൊക്കെ എടുക്കുന്ന ഒരു കമ്പനിയാണല്ലോ ഇംഗ്ലീഷ് കമ്പനി. അങ്ങനെ പല തരത്തിലും തൻ്റെ ദത്തെടുക്കാനുള്ള അവകാശത്തിനെ എതിർത്തു. ഗോവധം അനുവദിക്കുന്ന നിയമം കൊണ്ടുവന്നു. പല രാജാക്കന്മാരെ പോലെ ഝാൻസിയിലെ റാണിക്കും ഇംഗ്ലീഷ് കമ്പനിയോട് എതിർപ്പ് വന്നു. ഈ സമയത്ത് റാണി ഝാൻസി വിട്ടു പോവുകയാണ്. അവിടെ ബ്രിട്ടീഷ് അറ്റോണിയുടെ സഹായത്താൽ ഒരു റെക്കമെൻഡേഷൻ വൈസ്രോയ്ക്ക് കൊടുക്കുകയും അവരുടെ സഹായത്താൽ പെൻഷനും കൊട്ടാരത്തിൽ താമസിക്കാനുള്ള അനുവാദവും കിട്ടി. ഒരു ഇംഗ്ലീഷ് ഓഫീസർ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവർക്ക് അവരുടെ റെക്കമെൻഡേഷനോടുകൂടി കൊട്ടാരത്തിൽ കഴിയാം. പക്ഷേ ആ കൊട്ടാരവാസം ഏറെ നാൾ നീണ്ടിരുന്നില്ല. ഇംഗ്ലീഷുകാരുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ, ആശയ സംഘടനകൾ, റാണി വീണ്ടും കൊട്ടാരം വിട്ടുപോയി. ഈ സമയമാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പരിഹസിക്കുന്ന ശിപ്പായി ലഹള എന്ന് പറയപ്പെടുന്ന കലാപം. ആര്? മംഗൽ പാണ്ഡെ. അല്ലേ, അവിടെ കലാപത്തിന് തുടക്കം കുറിച്ചു. മീററ്റിലും ലാഹോറിലും ഡൽഹിയിലും എല്ലാം ഈ കലാപം വ്യാപിക്കുകയാണ്. ഇതിൽ റാണിയും ചേർന്നു. റാണി മാത്രമല്ല, നാനാ സാഹിബിന് പെൻഷൻ നിരോധിച്ച ഒരു പ്രശ്നമുണ്ടായിരുന്നു. തലസ്ഥാനം മാറ്റിയ പ്രശ്നമാണ് ബഹുദൂഷ രണ്ടാമന്. അപ്പൊ ഓരോ ആളുകൾക്കും ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാവരുടെയും പൊതുശത്രു ആരാണ്?
1: ബ്രിട്ടീഷ്
0: ഗവൺമെന്റ് ആണ്. ആ പൊതുശത്രു എന്നുള്ള രീതിയിൽ എല്ലാവരും ഐക്യപ്പെട്ടു. കൃത്യമായിട്ട് ഐക്യപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഐക്യപ്പെട്ടിരുന്നെങ്കിൽ അന്ന് തന്നെ ഇംഗ്ലീഷ് ഗവൺമെന്റിന് പോകേണ്ടി വരുമായിരുന്നു. നമ്മളന്ന് പറഞ്ഞിരുന്നു, ഒരു കാനിങ് പ്രഭുവിന്റെ ഒരു കമന്റ് ഉണ്ട്, ഇഫ് സിന്ധ്യ വെർ ജോയിൻഡ് ദ റിവോൾട്ട് വി വിൽ ബി പാക്ഡ് ഓഫ് ടുമോറോ. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നത്തെ വൈസ്രോയി പറയുകയാണ്, സിന്ധ്യ കലാപത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ നമ്മൾ നാളെ കെട്ടുകെട്ടേണ്ടി വരുമായിരുന്നു. അപ്പൊ കലാപത്തിന്റെ ഫലം അതിലുണ്ട്, കാരണം അതിലുണ്ട്. എന്താണ് ഫലം? നമ്മൾ കെട്ടുകെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാല് പോയിട്ടില്ല, പരാജയമാണ്. കലാപകാരികളുടെ സമരം പരാജയമായിരുന്നു. എന്തുകൊണ്ട്? ഇഫ് സിന്ധ്യ വേർ ജോയിന്റ് എന്നാണ്, സിന്ധ്യ എന്ന നാട്ടുരാജ്യം കൂടി കലാപത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലാണ്. അപ്പൊ സിന്ധ്യ പങ്കെടുത്തിട്ടില്ല. സിന്ധ്യ മാത്രമല്ല, സിന്ധ്യ എന്ന് വലിയൊരു രാജ്യമാണ്, സിന്ധ്യയെ പോലെ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ കലാപത്തിൽ അണിനിരന്നിരുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കലാപത്തിൽ പങ്കെടുത്തവർക്കൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളാണ്. മംഗൽ പാണ്ഡയ്ക്ക് ഈ ഗ്രീസ് മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രശ്നം. ജാനസുരാണിക്ക് ദത്ത് നിരോധിച്ചാണ് പ്രശ്നം. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളാണ്. പൊതുവായൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവിടെ ഏകോപനം ഉണ്ടായിരുന്നില്ല. പലരും പല ഭാഷയിലും കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷുകാരാണെങ്കിലോ, നമ്മളെന്താ അവരെ വാഴ്ത്തുക?
1: സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം.
0: അപ്പൊ ആ സാമ്രാജ്യത്തോട് ഇവർക്ക് എതിരിടുക എന്ന് പറഞ്ഞാൽ വളരെ സാഹസമാണ്. അതുകൊണ്ട് ഏതാണ്ട് മാസങ്ങൾക്കകം തന്നെ ഈ കലാപത്തെ ശക്തമായിട്ട് അടിച്ചമർത്താൻ സാധിച്ചു. അതിനുശേഷം 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ, റാണിയുടെ വിളംബരം ഉണ്ടായി, ഭരണമാറ്റം ഉണ്ടായി. ഭരണമാറ്റം എന്താണ്? കലാപകാരികൾ അർദ്ധരാത്രി ബഹുദോഷ രണ്ടാമൻ എന്ന വൃദ്ധ വയോധികന്റെ കൊട്ടാരവാതിൽ മുട്ടി തുറന്നു. എന്നിട്ടെന്താ ആവശ്യപ്പെട്ടത്? ഡൽഹി സുൽത്താൻ ആവണം. നമ്മൾ ഇക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണല്ലേ. ഝാൻസി റാണിയും നാനാ സാഹിബും തന്തിയത്തോപ്പയൊക്കെ കൂടി ചേർന്നിട്ട് ഡൽഹി പിടിച്ചെടുത്തു കലാപകാരികൾ. എന്നിട്ട് ഡൽഹിയിലെ സുൽത്താനാവാൻ വേണ്ടി മുഗൾ സുൽത്താൻമാരുടെ പിൻഗാമി ഔറംഗസീബിന്റെ പ്രപൗത്രനായ ബഹദൂർഷയോടാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഏറെക്കാലം നീണ്ടു നിന്നിരുന്നില്ല അല്ലേ. അപ്പം നമ്മുടെ തന്നെ അന്തചിത്രങ്ങളാണ് അവിടെ ഉണ്ടായത്. ഈ സമയത്താണ് റാണിയും അതിശക്തമായിട്ട് കലാപത്തിൽ പല സ്ഥലങ്ങളിൽ പങ്കെടുക്കുകയാണ്. കലാപം അങ്ങനെ അവസാനിച്ചു. പക്ഷെ കലാപം അവസാനിച്ചെങ്കിലും നമ്മുടെ ഇന്ത്യക്കാരുടെ ഉള്ളിൽ വലിയ മുറിവുണ്ടായിരുന്നു. ആ മുറിവാണ് ഉണങ്ങാതെ ഉണങ്ങാതെ 1947 വരെ തുടർന്നത് അല്ലേ. ദേശീയ ബോധം ഇന്ത്യക്കാരിൽ ഉടലെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ കലാപം തന്നെയാണ്. നമ്മുടെ കലാപമല്ല നമ്മുടെ വിഷയം, ഝാൻസിറാണിയാണ്. കലാപത്തിന് ശേഷം ഒരുപാട് ഇംഗ്ലീഷുകാർ ഝാൻസിയിലെ കൊട്ടാരത്തിൽ അഭയം തേടി. കൊട്ടാരം ഇംഗ്ലീഷുകാരുടെ കയ്യിൽ തന്നെയാണല്ലോ. ഝാൻസിറാണി അവിടുന്ന് ഓടിച്ചു വിട്ടു. നമ്മൾ കണ്ടില്ലേ, കുതിരപ്പുറത്ത് മുകളിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോഴേക്കും തൻ്റെ കൊട്ടാരത്തിൽ ഇംഗ്ലീഷുകാരുണ്ട്. ഝാൻസി അതിസാഹസികമായിട്ട് കൊട്ടാരത്തിലെത്തി. അവിടെ അവർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളാം, പകരം ഞങ്ങൾക്ക് പൈസ വേണം. ചില്ലറയൊന്നുമില്ല, എത്ര? 300,000 രൂപ. കാലം ഇത് 1858 അതിൻ്റെ വാല്യൂ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. 300,000 രൂപ തരികയാണെങ്കിൽ കൊട്ടാരം നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിക്കൊള്ളണം, നിങ്ങളെ കൊന്നളയും. ഝാൻസി റാണിയുടെ കയ്യിൽ അത്രയൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. പരമ്പരാഗതമായ ഒരു രാജ്യത്തിൻ്റെ രാജകുമാരിയല്ലേ, തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ചു കൊടുത്തു അവർക്ക്. അങ്ങനെ ആ ഓഫീസർമാർ അവിടുന്ന് പോയി. ഝാൻസി റാണി അവിടെ കഴിയാൻ തുടങ്ങി. ഈ സമയത്താണ് ശരിക്കും ഝാൻസിയിലെ റാണിയായിട്ട് ഭരണ നേതൃത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്നത്. 1857 എന്നൊക്കെ പറയുമ്പം ഝാൻസി റാണിയുടെ വയസ്സ് നമുക്കറിയാം, ഒരു 27 മാത്രം പ്രായം അല്ലേ. ഏതാണ്ട് 27 മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് നാട് ഭരിക്കുന്നത്. ഇവിടെ രാജ്യഭാരം ഏറ്റപ്പോൾ ഇംഗ്ലീഷുകാരെ മാത്രമല്ല അയൽ രാജ്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. കാരണം ചെറിയൊരു പെൺകുട്ടിയാണ് നാട് വാഴുന്നത്, എളുപ്പത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് കരുതിയിട്ട് ഒരാൾ, നാഥേ ഖാൻ എന്ന ഒരാൾ ആക്രമിക്കുകയാണ്. ഈ സമയത്ത് 24,000 സൈന്യത്തിന് ഏർപ്പെടുത്തി കൊടുത്തത് മറ്റൊരു ധീരനായ താന്തിയ തോപ്പയായിരുന്നു. ഈ യുദ്ധത്തിൽ റാണി അതിസാഹസികമായിട്ട് വിജയിച്ചു. കലാപകാരിയെ നാഥേഖാനെ തിരിച്ചോടിച്ചളഞ്ഞു, തോൽപ്പിച്ചളഞ്ഞു. അതും മഹാകലാപത്തിൽ പങ്കെടുത്ത് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് റിക്കവറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്തൊരു യുദ്ധം നടക്കുന്നത്. 10 മാസത്തെ ഭരണം മാത്രമാണ് അവിടെ കാഴ്ചവെച്ചത്. ഭരണത്തിൽ ഒരു മുൻപരിചയമില്ല, പരമ്പരാഗതമായിട്ട് രാജകുടുംബാംഗമേ അല്ല. പക്ഷെ എന്നിട്ടും ഈ 10 മാസക്കാലം ഝാൻസിയിൽ സദ്ഭരണമാണ് നടക്കുന്നത്. എല്ലാവർക്കും സന്തോഷം, സമാധാനം, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ. കലാപം രൂക്ഷമായൊരു കാലമായിട്ട് കൂടി ഝാൻസിയിൽ അത്തരമൊരു ഭരണം കാഴ്ചവെക്കാൻ റാണിക്ക് സാധിച്ചു. വിധവകളുടെ മൂടുപടം ഉപേക്ഷിച്ചു റാണി തന്നെ. വിധവകൾക്ക് വലിയ സതിസമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ് അല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു നാടാണ് നമ്മുടേത്. പക്ഷേ വിധവകൾ പുറത്തിറങ്ങാൻ പാടില്ല, മുഖം മൂടി നടക്കണമെന്ന ചില ദുരാചാരങ്ങളൊക്കെ സ്വയം വലിച്ചെറിഞ്ഞു. വിധവയാണല്ലോ ഝാൻസിയിലെ റാണി, അവരെ മൂടുപടം ഉപയോഗിച്ചില്ല. ചിത്രത്തിലൊക്കെ കാണാം അത്തരമൊരു രൂപമല്ല. സിംഹാസനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. രാജാക്കന്മാർക്ക് മാത്രമല്ല, റാണിമാർക്കും ഇരിക്കാം സിംഹാസനത്തിന്മേൽ. അത് തെളിയിച്ചു കൊടുത്തു. ഇങ്ങനെ വിപ്ലവകരമായ ഒരുപാട് നിലപാടുകൾ സ്വയം അനുവർത്തിച്ചിട്ടാണ് റാണി 1858 മരിക്കുന്നത്. 1858 March 23 മറ്റൊരു വലിയ കമ്പനി സേന അവിടെ വന്നു. സർ ഹ്യൂഗ് റോസിൻ്റെ നേതൃത്വത്തിൽ കമ്പനി സേന വന്നു. പക്ഷേ ആ കമ്പനി സൈന്യത്തിനും പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു റാണിയുടെ പോരാട്ട വീര്യത്തിൽ. പിന്നീട് തുടർച്ചയായിട്ട്, കാരണം ഇംഗ്ലീഷ് കമ്പനി വലിയ സൈന്യമുള്ള ഒരു രാജ്യത്തിൻ്റെ ആളുകളാണ്, നിരന്തരമായിട്ട് ആക്രമിക്കുമ്പോൾ റാണിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. 1858 തൻ്റെ പതനം ഏതാണ്ട് ഉറപ്പാണ്. ഒരു തരത്തിലും ഇംഗ്ലീഷ് കമ്പനിയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിക്ക് എതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് ഘട്ടം വന്നപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് കുതിരയെ താഴത്തേക്ക് ചാടിച്ചു. 10 വയസ്സ് പ്രായമുള്ള മകനെ പുറത്ത് വരിഞ്ഞു കെട്ടി കുതിരപ്പുറത്താണ് ചാടുന്നത്. കുതിര കാലൊടിഞ്ഞ് വീണ് മരിച്ചു. പക്ഷെ റാണിക്ക് മകനൊന്നും സംഭവിച്ചില്ല. മറ്റൊരു കുതിരപ്പുറത്ത് കയറി 24 മണിക്കൂർ നേരം കുതിരപ്പുറത്ത് യാത്രയാണ്. 86 മൈലോളം സഞ്ചരിച്ച് കൽപ്പി എന്ന സ്ഥലത്ത് അവരെത്തി. അർദ്ധരാത്രിയിലാണ് എത്തുന്നത്. നോക്കണം, ഒരു സ്ത്രീയാണ്, 27 വയസ്സ് മാത്രം പ്രായമുള്ളൊരു സ്ത്രീയാണ്, പരിചയമില്ലാത്ത വഴികളിലൂടെ ഒറ്റക്ക് തൻ്റെ മകനെയും ചുമലിലിരുത്തിക്കൊണ്ട് കുതിരപ്പുറത്ത് പോകുന്നത്. പിറകിൽ ഇംഗ്ലീഷ് കമ്പനിയുടെ വേട്ടയാടലുണ്ടാകും, അത് മറികടന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കൽപ്പി എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ റാവോ സാഹിബ് സ്വീകരിക്കുകയാണ്. അവിടെ താന്തിയ തോപ്പയും എത്തുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പിന്നെയും ഒരുപാട് യുദ്ധം ചെയ്തു. ഗ്വാളിയോർ കോട്ട അവരാക്രമിച്ച് പിടിച്ചു. ഈ ഗ്വാളിയോർ യുദ്ധത്തിൽ വെച്ചാണ് റാണിക്ക് മാരകമായ മുറിവേൽക്കുന്നത്. ആ മുറിവ് മാരകമായിരുന്നു, മരണകാരണമായിരുന്നു. അങ്ങനെ 1858 June 18 ഒരു വലിയ ചരിത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഝാൻസി റാണി
1: രക്തസാക്ഷിത്വം
0: വഹിച്ചു. ധീരവനിത, ആ ധീരവനിതയുടെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഇന്നും ഇന്ത്യൻ സൈന്യത്തിൽ സ്ത്രീകളുടെ ഒരു ബറ്റാലിയൻ ഉണ്ടല്ലോ, ഝാൻസി റാണി റെജിമെന്റ് അല്ലേ. അപ്പൊ എല്ലാവരുടെയും ഝാൻസി റാണി എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. നീ എന്നാ ഝാൻസി റാണിനെ പോലെ എന്നൊക്കെ പറയും. ധൈര്യത്തിന്റെ അതുപോലെ ശക്തിയുടെ ഒക്കെ പ്രതീകമായിട്ട് ഝാൻസി റാണി നമ്മൾ കാണുന്നുണ്ട്. ധൈര്യവും ശക്തിയും മാത്രമല്ല, ദേശാഭിമാനത്തിൻ്റെയും പ്രതീകമാണ് ഝാൻസി റാണി. കാരണം അവിചാരിതമായിട്ടാണ് ഝാൻസി റാണിക്ക് രാജ്യഭരണം കിട്ടുന്നത്. അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി. എന്തിനു വേണ്ടി? ഝാൻസി റാണിക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഇംഗ്ലീഷുകാരോട് സമരസപ്പെട്ട് അവരുടെ വിധേയത്വം സ്വീകരിച്ചു കൊണ്ട് കഴിഞ്ഞാൽ ഝാൻസി റാണിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണോ ചെയ്തത്? തൻ്റെ രാജ്യത്തിനോട്, തൻ്റെ രാജ്യം ഝാൻസിയാണ്, പരമ്പരാഗതമായ ആചാരങ്ങൾക്ക് എതിരെ വരുന്ന വൈദേശിക ശക്തിയോട് പൊരുതാൻ ആ ശത്രുവിൻ്റെ വലിപ്പം ഒരിക്കലും തടസ്സമായിരുന്നില്ല. ഝാൻസി റാണിയെപ്പോലെ ഒരുപാട് ധീരവനിതകളും ധീരനായകന്മാരും രക്തം കൊണ്ട് കുറിച്ച കഥയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് വെളിച്ചം വീശൻ നമുക്ക് ഈ കഥ ഉപകരിച്ചു എന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അതുകൊണ്ട്
1: ഇന്നത്തെ ചാരുസേര
2: ഇവിടെ നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതകളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836.
1: 9447-371-836.
0: 8078-502-836.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030, 9496 974 141.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648.
0: 9656948321.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട് രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം, അരോമ സ്പെഷ്യൽ ബാർബിക്യൂ, ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്തുനിന്ന് വാങ്ങട്ടെ. അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ച ചില കാര്യങ്ങൾ വർഷങ്ങൾക്കിപ്പുറം അതേ സംഭവങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വീണ്ടും ഒരു ചിരി കടന്നു വരും. മറ്റു ചിലപ്പോൾ കണ്ണിൽ നനവ് പടരും. അതുമല്ലെങ്കിൽ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന ചിന്തകളും. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനെയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും പങ്കുവച്ച അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നമ്മൾ. ഇന്ന് ആ യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കാം.
1: എല്ലാവർക്കും നന്മ കൊണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിന്നൊരാൾ മീൻസ് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൈത്രി എന്നുള്ള സംഘടനയിൽ കൂടി നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, റോഡും പാലവും പഠിപ്പിക്കലും എല്ലാം ചെയ്ത് അങ്ങനത്തെ എനക്കീയൊരു ഗതി വന്നപ്പോൾ ഞാൻ കണക്കൂട്ട് ചെയ്താലും പോട്ടെ, ഇതായിരിക്കും എൻ്റെ. അതിൻ്റെ ഇടയിലാണ് നടുവനാട് കുറുവന്തേരി അമ്പലത്തിൻ്റെ പൂട്ടിക്കിടന്ന അമ്പലം, പ്രതിഷ്ഠ നടക്കാത്തൊരു അമ്പലത്തിൽ പ്രതിഷ്ഠയൊക്കെ നടത്തി നിർത്തിയിട്ട് പോകുമ്പോൾ ഭഗവാനോടുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു. ഒരു കാര്യമാണ്, നാട്ടിൽ മരിച്ചാൽ നാട്ടിലെങ്കിലും ഉണ്ടാവുമല്ലോ. ഇത് ഏതോ ഒരു നാട്ടിൽ മുത്തമോനിപ്പിച്ച് ആ സമയത്ത് എനിക്ക് തോന്നുന്നൊരു രണ്ടാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്നത്, രണ്ടാം മൂന്നാം ക്ലാസ്സിൽ.
2: കല്യാണം കഴിഞ്ഞതിന് ശേഷം
1: കല്യാണം കഴിഞ്ഞാൽ പോകുന്നത്. അങ്ങനെ ഞാനിത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ട്, ഈ ബാഗ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നതാണ്. കുറേ കഴിഞ്ഞിട്ട് ഇന്നും ആ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കുടുംബത്തെ ഞാൻ അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ കിംസ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ജുബയിൽ സ്ഥലം. ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് പാരപ്പറ്റിലേക്ക് കീറുന്നതാണ്. കീറുന്ന സമയത്ത് ഞാനിങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അന്ന് പെട്ടെന്ന് മാഷേന്നൊരു വിളി വരുന്നു. പെട്ടെന്നൊരു മാഷേന്നൊരു വിളി വിളിക്കുന്നു. ഒരിക്കലും എന്നെ വിളിക്കില്ല. രണ്ടാമത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും വിളിക്കുന്നു. ഒരു പയ്യൻ, ഒരു കണ്ണടയിലും വെച്ചൊരു പയ്യൻ ഇങ്ങനെ കയ്യിനെ പൊന്തിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പയ്യൻ, രാജേഷ് മാഷല്ലേ ചോദിച്ചു. ഞാൻ അറിയാമോ, നീക്കറിയാം എന്നെ അറിയാൻ ചോദിച്ചു. അപ്പം ഞാൻ ഇറങ്ങി, കുറച്ചും ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാൻ ചോദിച്ചു, മോൻ്റെ പേര് മാഷക്ക് എന്നെ ഓർമ്മയില്ലേ? എൻ്റെ പേര് നിതിൻ എന്നാണ്. ഏച്ചൂര് നളന്തേ പഠിപ്പിച്ചു തന്നെ പ്ലസ് ടുവിൽ. ഞാൻ ചോദിച്ചു, നീ ഇവിടെ? ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ജോലിയെന്ന്. മാഷെന്ന് അടിച്ചുകൊണ്ട് ഞാൻ ഒരു അക്കൗണ്ടൻ്റായി എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ തന്നെ നോക്കുന്നത്, നിനക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, നിൻ്റെ വീട് ഉരുവച്ചല്ല എന്ന് പറഞ്ഞു. മാഷെന്താ ഇങ്ങനെയാണ്? ഞാൻ സാധാരണ ഇതിൽ യൂണിവേഴ്സിലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും നല്ല ടൈറ്റ് ഇൻസൈഡ് ആയിരിക്കും, കാരണം ഈ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി ഇൻസൈഡ് ആ രീതിയിൽ ചെയ്തതാണ്. അപ്പം അങ്ങനെ മാഷ ബാച്ചിലുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, മാഷെന്താ ഇങ്ങനെയാണ്? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, ഇവനെ കെട്ടിപ്പിടിച്ച് ഞാൻ ചോദിച്ചു, കുറച്ച് ചോറ് മേടിച്ചു തരുവാ. കാരണം
2: മൂന്ന് ദിവസം പട്ടിണി,
1: ഞായറാഴ്ച മുതൽ തുടങ്ങിയതാ, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ. അപ്പം ഈ നാല് ദിവസത്തിനിടയിൽ ഒരു പഠിപ്പിച്ച കുട്ടിയോട് മാഷ് ചോദിക്കുക, എനിക്ക് ഭക്ഷണം മേടിച്ചു തന്നെ ലോകത്ത് രാമ, ഒരു പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു.
2: മനസ്സിലാ ചിത്രം വ്യക്തമാണ്. നേരത്തെ ഒരു കമലേച്ചി, ആദ്യം ഇപ്പൊ ഒരു നിതിൻ.
1: അതാന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ ദൈവം ഇങ്ങനെയാണ്. നമ്മൾ പറയുന്നില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിലല്ല ദൈവം, നമ്മുടെ ഓരോരാളെ രൂപത്തിലാണ് വരുന്നത്. ഇവനെന്നെ കൈപിടിച്ച് പറഞ്ഞു, എന്നോട് പറഞ്ഞു മാഷി ഇങ്ങോട്ട് പോകാൻ, പിടിച്ച് വിരിച്ച് എന്നോട് ചേർത്ത് പിടിച്ചിട്ട്. ഈ പയ്യനെ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ലേച്ചൂര് നടന്നതിൽ ഞാൻ ഒന്നര വർഷം മാത്രം പഠിപ്പിച്ച പിടിച്ച് തൊട്ടടുത്ത ഒരു അറഫ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് ഇവനക്ക് ചോറ് തന്നു. ചോറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു വടി കൂടി ഭക്ഷണം വീസ്റ്റാക്കില്ലാന്ന്. അതിൻ്റെ ഭാഗം ഇന്നും ഞാൻ ചെയ്യലുണ്ട്. അവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ചിനെ ഒരു അബ്ദുള്ള എന്നാണ് തന്നത്. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് അവസാനം ഞാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് കുറേ കഴിക്കാണ്ട് നിന്നപ്പോൾ നമ്മുടെ തലയുറ്റില്ലേ, കുറച്ച് സമയത്ത് ഈ അബ്ദുള്ള പുള്ളി മലപ്പുറം കാരനാണ്, മഞ്ചേരിക്കാർ, എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളും, ഇനി പണിയൊന്നുമില്ല എൻ്റെ കൂടെ നിന്നു. ഇയാളെ നമ്പർ വാങ്ങിച്ചു, നിതിൻ നമ്പർ വാങ്ങിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഇയാളെ നമ്പറുണ്ട്, വിളിക്കണ്ട, കാരണം നമ്മുടെ ഇവിടുത്തെ സിമ്മല്ലേ ഉള്ളൂ. അവിടുത്തെ സിമ്മിൽ ഈ അസീസ് ഖാനെ വിളിച്ചു. പക്ഷേ അസീസ്ക്ക് എന്ത് വെച്ചാൽ ഒരാളെ വേറെ ആളെ ഏർപ്പാടാക്കിയാണ്. അസീസ്ക്ക് ഒരു സ്പോൺസർ എൻ്റെ സൗദിനെ ഏർപ്പാടാക്കിയതായിരുന്നു. ഇദ്ദേഹം ഇത് ഉംറക്ക് പോയി. അപ്പോൾ ഉംറക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറേ ദൂരമാണ് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. ഏകദേശം 1800 കിലോമീറ്റർ അപ്പോൾ ജിദ്ദ ഉംറ മക്കയിലേക്ക് പോകേണ്ടത്. ഈ സൗദി എന്ത് ചെയ്തു? എന്നെ മറന്നുപോയി.
2: മറന്നുപോയി
1: എന്നെ മറന്നുപോയി
2: ശരി. ഇത്രയും നേരം ഞാൻ ഈ

0: അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്താ പറയാ, ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ ആള് പറ്റിച്ചു എന്നാണ് എന്റെ മനസ്സിലുള്ള ഇത്രയും സമയത്തെ ചിത്രം.
1: അല്ല, അയാള് സൗദിയോട് പറഞ്ഞതിന്റെ ആമൽ എന്നാ പറയാ, നമ്മുടെ എംപ്ലോയി എത്തിയിട്ടുണ്ട്, ഞാൻ ഉമ്രക്ക് പോകുന്ന, വന്നാൽ അവനെ റിസീവ് ചെയ്യണം. നോ പ്രോബ്ലം. അസീസ്ക വിളിച്ചു, രണ്ട് മിനിറ്റ് കഴിയുമ്പോഴാണ് നിതിന്റെ നമ്പറിൽ കോള് വരുന്നു. അയാൾ ഓടി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. അയാളെ കണ്ടപ്പോൾ എനിക്ക് അറിയുന്നില്ല, വെള്ളയും വെള്ളി ഇട്ടൊരു വലിയൊരു, നമ്മൾ കാണുന്നില്ല ഏതോ സിനിമയെല്ലാം കാണുന്ന വലിയൊരു മനുഷ്യൻ, ഒരു അത്തറല്ല അത്തറിന്റെ മണല്ലോ ഇങ്ങനെയായിട്ട് എനിക്ക് ആ മണം ഇപ്പം എൻ്റെ മനസ്സിൽ ഇത് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നു. അയാൾ ആദ്യം ഉപയോഗിച്ച അറബി വീടനോട് മാലിസ് എന്നാണ്, മാലിസ് എന്ന് ഞാൻ സോറിയാണ്. എന്നെ കണ്ടേമ്പാട് യു ആർ രാജേഷ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു കൊണ്ടിരിക്കുന്ന മാലിസ് മാലിസ് ഡോണ്ട് വറി എന്നിട്ട് എന്നെ ഹൃദയത്തോട് ചേർത്ത് വിളിച്ചു. അവിടെ എന്നെ കൂട്ടി പിന്നെ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയി, സൗദിയുടെ വീട്ടിലാണ് കൊണ്ടുപോയത്. അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നത്, അതായത് വിദേശത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. പിന്നെ അവിടെ കഥകളുണ്ട്, കാരണം നമ്മുടെ ഈ ഒരു വലിയൊരു എപ്പിസോഡിലേക്കൊന്നും തീരില്ല. അതിനുശേഷമാണ് പിന്നെ ഞാനവിടെ ഒരു സ്കൂള് അതിനുദ്ദേശിച്ചത്, അധ്യാപകനായിട്ടായിരുന്നു. പക്ഷേ അതിലും എൻ്റെ വിസ ഹൗസ് ഡ്രൈവറെ വിസയായിപ്പോയി, അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇയാൾ എന്നോട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഞാൻ പോയിട്ട് നെട്ടും ബോൾട്ടും തിരിയാതെ ഞാൻ എന്ത് കച്ചവടം നടത്താനും. പിന്നെ എന്നോട് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ജീവിതത്തിൽ കാറിൻ്റെ മുൻസീറ്റ് ഇരിക്കാതെ ഞാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു വണ്ടി മേടിച്ചു തന്നു അയാൾ, ഇത് ഓടിക്കണം തന്നു, എന്നേക്കാളും പ്രായമുള്ളൊരു വണ്ടി, അഥവാ ഞാനൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഇതിൻ്റെ ഗീറുണ്ടായി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഥകൾ ഒരുപാടുണ്ട് അവിടുത്തെ ബിസിനസ് കണ്ടുപിടിക്കാനും ഒപ്പം തന്നെ ഒരുപാട് കഥകൾ. പക്ഷേ ഞാൻ അവിടെയും തോറ്റു കൊടുക്കാന്നില്ല, കാരണം എനിക്കെങ്ങനെങ്കിലും ജയിക്കണം. ജയിക്കലല്ല, എൻ്റെ വീട്ടിന് 5,10,000 രൂപ കടം ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ഞാനൊരു 3 ലക്ഷം രൂപ എടുത്തിട്ടാണ് പോയത്. അത് 5,10,000 ജപ്തി നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർത്തേ വരും ഞാൻ ആദ്യം പ്രതിജ്ഞയാണ്. അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു, കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലം, 3 മാസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചു. പിന്നെ കച്ചവടം തുടങ്ങി. കച്ചവടം എന്ന് പറഞ്ഞാൽ പൈസയില്ല, സാധനങ്ങളില്ല, ഓഫീസില്ല, ഇതൊന്നും ഇല്ലാത്ത കച്ചവടം. ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ദിവസവും ഈ വണ്ടിയെടുത്ത് ഓരോ ഭാഗത്ത് പോകും. കമ്പനികൾ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. ഒരു ബിസിനസ് കാർഡ് മാത്രം എൻ്റെ പേരടിച്ചിട്ട്, അന്ന് ഈ ഫേക്സാണ്, മെയില് കുറവാണ്. അപ്പോൾ അവർ പറയും ഇന്നേ സാധനം വേണം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഹെൽമെറ്റ് വേണമെന്നറിയും, സേഫ്റ്റി ഐറ്റം ഹെൽമെറ്റ് വേണമെന്ന്. ഹെൽമെറ്റ് വേണ്ടെന്ന് ഞാൻ മാർക്കറ്റ് വന്ന് ചോദിക്കും, ഹെൽമെറ്റിൻ്റെ പൈസ എത്രയാണ്? 15 റിയാൽ. ഞാനെന്ത് ചെയ്ത് അത് അടിക്കും, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കും, തൊട്ടടുത്തൊരു ഓഫീസിൽ ചെയ്യിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഓഫീസും തോന്നുന്നത്, ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്താണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഫ്രീ പീരീഡ് കുറവാണ്, എന്നാലും ഫ്രീ പീരീഡ് ഉണ്ടാകുമ്പോൾ ഒരു സുരേഷ് കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും. അപ്പം മൗസ് പിടിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഐക്കൺ ഇങ്ങ് വരുമ്പോൾ അങ്ങോട്ടല്ല, ഒരു 2 കൈകൊണ്ടെല്ലാം പിടിച്ചിട്ട് പിടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഓഫീസിൽ കമ്പ്യൂട്ടർ വന്നപ്പം ഞാൻ മാഷല്ലേ, കാരണം അസീസ് ഖാൻ്റെ മുമ്പിൽ മാഷാണ്. അസീസ് ഖാൻ മാഷ നിങ്ങൾക്ക് ഇത് ഓ ഞാൻ ചെയ്തോളൂന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് അറിയില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അവസാനം ഇയാൾ തുറന്ന് തന്ന്, പിന്നെ വേർഡ് ഫയലെല്ലാം ഉണ്ടാക്കിയിട്ട് തന്ന്, പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി തന്നു. എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇത് ഓഫ് ചെയ്യാൻ അറിയുന്നില്ല,
0: ഇത് വൈകുന്നേരം ഓഫ് ചെയ്യണ്ട, കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണ്ട. ഞാൻ കുറേ നോക്കി, പണ്ട് കോളാരിക്കാരെ കൊണ്ട് തമാശ പറയുന്നത് പെട്രോമാക്സ് ഉണ്ടാക്കിയിട്ട് കത്തിച്ചിട്ട് കിട്ടാൻ പറ്റായിട്ട് നിങ്ങൾ തമാശ പറയല്ലേ, അവസാനം മുറം കൊണ്ട് മൂടുന്ന കഥ. തീരെ പറ്റാൻ ഞാനപ്പാടെ പ്ലഗ്ഗല്ലി ഊരിയിട്ട് അപ്പം ഇങ്ങനത്തെ കഥകളുണ്ടായിരുന്നു.
1: പക്ഷേ അവിടുന്ന് കുറച്ച് പഠിച്ചിട്ട് ഒരു അബ്ദുൽ സലാം കുണ്ടുകൂടുള്ള കോഴിക്കോടിയിലെ പുള്ളീനെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ പഠിച്ചു. അങ്ങനെ ബിസിനസ് പതുക്കെ പതുക്കെ തുടങ്ങി. ഒരു 2 കൊല്ലം കൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറ്റി. ആയിരിക്കുമ്പോഴാണ് അന്നത്തെ സൗദി സാമ്പത്തികം വന്നപ്പം അവരുടെ സ്വഭാവം കുറേ മാറി, എന്നെ പുള്ളിയിലേക്ക് നിന്ന് രക്ഷപ്പെട്ടു. അതായത് എനിക്ക് സാലറി തരാതായി, പിന്നെ എനിക്ക് നാട്ടിൽ വരേണ്ട ഒരവസ്ഥ. ഇങ്ങനെയും കൂടി നാട്ടിലേക്ക് ആ ഇവിടുന്ന് തിരിച്ചു വന്നു. വീണ്ടും ഇവിടെ വന്നിട്ട് 2011 വന്ന് നമ്മുടെ സിപ്ക ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലെക്ചറായിട്ട് അവിടെ കയറി. അവിടെ അക്കൗണ്ടൻ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ശ്രീന അക്കൗണ്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ ഞാൻ ശ്രീനനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കരമായ സമരം. സമരം എന്നെല്ലാം പറഞ്ഞാൽ ഇംഗ്ലീഷിന് അധ്യാപകനില്ലാതുകൊണ്ട് കോളേജ് ബഹിഷ്കരിക്കുന്നിട്ട് 2 ദിവസമായി. 3rd day ഞാൻ ചെല്ലുന്നു. ഞാനൊരു ടീ ഷർട്ടെല്ലാം ഇട്ടിട്ടാണ് ഉള്ളത്. ഞാൻ നേരെ മാനേജറോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കയറാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് പഠിപ്പിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വീണ്ടും മറ്റൊരു റോളിലേക്ക്, അധ്യാപക റോളിലേക്ക് 2011 August വീണ്ടും കയറി. അതിൽ ഒരു 3-4 മാസം വീണ്ടും അവിടെ അധ്യാപകനായിരുന്നു. ആ സമയത്ത് നമ്മുടെ കണ്ണൂർ അഫിലിയേഷൻ ആയിരുന്നു, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ വെറും ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ബ്രണ്ണൻ കോളേജിൽ MA ഡിസ്റ്റൻസ് ഉള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല, ഞാനിപ്പോൾ അത് ആലോചിക്കും ഞാനെങ്ങനെ എടുത്തു. പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ട്, അന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഈ വർഷം പഠിപ്പിച്ച പാഠം പിറ്റേത്തെ വർഷം നമ്മൾ ഒന്നുകൂടി പഠിപ്പിച്ചിട്ട് ക്ലാസ് കയറും. കാരണം അന്നത്തെ ചെറിയ മക്കൾ നല്ല ബ്രൈറ്റായിരുന്നു. ആ 4 മാസത്തോളം ഞാനിവിടെ അധ്യാപകനായിട്ട് നിന്നു. പിന്നെ ആ ഒരു സമയത്ത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഒരു എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടോ, അത് വെറുതെ കൊടുത്തതാണ്. അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്.
2: അതിലടക്ക് നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീന എന്നുള്ള പേര് 2 തവണ പറഞ്ഞു, പക്ഷെ നമ്മളെ ശ്രോതാക്കൾക്ക് അറിയില്ല ആരാണ്
1: ശ്രീന. ശ്രീന എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്. 2002 നവംബറിലാണ് കല്യാണം കഴിയുന്നത്. തില്ലങ്കേരിയാണ് വീട്. അതിനും നാഥൻ ബാബുമാഷാണ്.
2: നമ്മളിങ്ങനെ
1: ഒരു 4 പെണ്ണ് ഇങ്ങനെ കാണാൻ പോയി.
3: അപ്പൊ
1: അവസാനം മാഷിന്റെ
3: എന്റെ
1: ജീവിതത്തില് എല്ലാ മീൻസ് എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാള് ബാബുമാഷ. ബാബുമാഷ് നമ്മുടെ ഷിറൂസ് കരിയില്, നമ്മുടെ കൊള്ളാരിക്ക് ഒരു മോഹനാട്ടനുണ്ട്, വി മോഹനാട്ടൻ. ചിലപ്പോ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശക്തമായിട്ട് ശാസിക്കുന്ന രീതിയിൽ പറയുന്ന ഒരാളാണ് മോഹനാട്ടൻ. അതൊരു കുഞ്ഞു സാഹിബുണ്ട്. ഞാനെല്ലാവരും ഒറ്റ അവർ കെ വി സഹദേവാട്ടെ, അവരൊക്കെ നമ്മളെ എന്നും ഒരു അനിയനെ പോലെ കാണുന്ന ഒരാളാണ്. ശ്രീന അതിന് ശേഷം കുറേ കാലം ഒരു ബാങ്കിലൊക്കെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഈ സിപ്കാ കോളേജിൽ അക്കൗണ്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ
2: മക്കള്
1: 2 പേര്, മൂത്തയാൾ അദ്വൈത്, 2-ാമത്താൾ കാശിനാഥ്. അദ്വൈത് ഇപ്പോൾ ബി എഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം എൻ്റെ കൂടെ സൗദി അറേബ്യയിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് അവിടെ ഇപ്പോൾ തൽക്കാലമുണ്ട്. അവിടെ നിന്ന് ഒരു MBA കൂടി ഇങ്ങനെ നോക്കണമെന്നുണ്ട്. ആ രീതിയിലാണ് ഉള്ളത്.
2: നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഒരു ഇന്റർവ്യൂവിന്റെ കാര്യമാണ്, അതുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ടേണിംഗ് പോയിന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്.
1: അവിടുന്ന് സിപ്കേന്ന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അപേക്ഷ കൊടുത്ത സമയത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ എംബസി എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്നുള്ള പോസ്റ്റാണ്. അതിന് ആകെ 3 ഒഴിവാണുള്ളത്. അപ്പം ഞാൻ അപേക്ഷ കൊടുത്തു. ഇന്റർവ്യൂ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ APJ ഇന്റർനാഷണൽ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് അത് അവിടെയാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഞാനിവിടുന്ന് നേരെ കയറി ട്രെയിനിൽ, ഏത് സാധാ ട്രെയിനിൽ. സൗദി അറേബ്യ പോയ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തു പോകുന്നതിന് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഞാൻ പോയത് നമ്മളെ കേരളക്കാർ, സാധാരണക്കാർ കേരളക്കാർ ഇൻസൈഡ് ചെയ്തിട്ട് ചെരുപ്പ് ഇട്ടിട്ട് തന്നെയാകും. അതേപോലെ ഞാനും പോയത് നമ്മുടെ ലോകത്ത് പോകുന്ന ഇൻസൈഡ് ചെയ്ത് ചെരുപ്പിട്ട് പോകുന്നത് ഒരേ ഒരു വിഭാഗം നമ്മുടെ കേരളക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെരുപ്പ് ഇട്ടിട്ട് പോയി. ഇൻ്റർവ്യൂവിൽ നോക്കുമ്പോൾ 93 ആളുണ്ട്. ഇതേപോലെ ഒരു വലിയൊരു ഹാളിൽ, നല്ല മനോഹരമായ ഹാളിലായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ പേര് വന്നു. ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു നമ്മുടെ സ്ക്രൂട്ടനിങ് നടത്തുന്നതാണ്, ഇതിൽ ആരാണ് എലിജിബിൾ ആയിരിക്കുന്നത് അവരെ നമ്മൾ എടുക്കുന്നു. ആദ്യം ചോദിച്ചു എനിബഡി ക്യാൻ കണ്ടക്ട് 1 ക്ലാസ് ചോദിച്ചു. പെട്ടെന്ന് അവർക്ക് ആളെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയൊരു സൂത്രമാണ് ഇത് ചെയ്തത്. അവർ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിലുപരി നമ്മുടെ പെർഫോമൻസാണ് പ്രാധാന്യം. കാരണം പ്രൈവറ്റ് ഏജൻസിയാണ്, എംബസി ഡയറക്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യൻ എംബസി വേറൊരു HP ഇൻ്റർനാഷണൽ ഏജൻസിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കൈവന്നിച്ചു അവിടെ നിന്ന്. കാരണം ഈ പഠിപ്പിക്കുന്നതിന് നമുക്ക് മലയാളത്തെ പ്രശ്നം മുരുമാന്ന സംഭവമില്ലല്ലോ. നമ്മൾ നേരെ പറഞ്ഞു അവർ പറഞ്ഞു 2 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറി ഞാൻ ജസ്റ്റ് പറഞ്ഞു താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഞാൻ ജസ്റ്റ് 2 കാര്യം ചോദിക്കുന്നു, വാട്ട് ഈസ് എ ലാംഗ്വേജ് എന്ന് ചോദിച്ചു മാത്രം. ലാംഗ്വേജിൻ്റെ ഡെഫിനേഷനും ഒപ്പം തന്നെ ഞാൻ അന്ന് ചോദിച്ചു വാട്ട് ഈസ് എ ഗ്രാമർ എന്ന് ചോദിച്ചു. ഇന്നലെ ഞാനൊരു ഗ്രീൻ പ്ലാനറ്റ് പോയ സമയത്ത് അവിടെയുള്ള സുധീറിൻ്റെ ഭാര്യ ശ്രീന, ശ്രീന നമ്മുടെ പ്രവാസി പെൻഷൻ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ ഒരു ബാങ്ക്, അതിൽ നാരായണേട്ടൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞ്, പിന്നെ ഷീബയെന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച രാജേഷ് മാഷ അറിയാൻ ചോദിച്ചു. അപ്പോൾ ഷീബ പറഞ്ഞ ആ ഗ്ലാമറിൻ്റെ മാഷല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഗ്ലാമർ മാഷാന്ന്.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അനുഭവങ്ങളിൽ നിന്ന് ജീവിത പാഠങ്ങളിലേക്കുള്ള സഞ്ചാരമായിരുന്നു ഇന്നത്തെ ജനകീയം. ചിരിയും ചിന്തയും നിറഞ്ഞ സൗഹൃദ സംഭാഷണങ്ങളുമായി രാമകൃഷ്ണൻ പഴശ്ശിയോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും. കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഓർമ്മകളും ഇവിടം കൊണ്ട് തീരുന്നില്ല. തുടർഭാഗം കേൾക്കാം അടുത്ത ജനകീയത്തിൽ. ജനകീയം.
2: എടാ നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നു, എന്നാ നിന്റെ പ്രശ്നോ?
5: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര തന്നെ.
2: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
5: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കലേ, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നോലു, ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
2: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ, അതിനല്ലേ 2 റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
4: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 വായനശാല. ഇതിൽ യു കെ കുമാരൻ്റെ വളഞ്ഞ കാലുള്ള കുട എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു യാഗേഷ് ഇളയാവൂർ. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 5:00 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് കേൾക്കാം മലബാർ ഡയറിയിലൂടെ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ആത്മരഹസ്യം എന്ന ചങ്ങമ്പുഴയുടെ കവിത കേൾക്കാം. ആലപിക്കുന്നു മധുസൂദനൻ നായർ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ രാജേഷ് ഇടവന പങ്കെടുക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 വായനശാലയുടെ പുനഃപ്രക്ഷേപണം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ഗാനലയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: എല്ലാരാമേട്ടാ, പണിയൊന്നും കഴിയാണ്ട് ഇങ്ങളെങ്ങോട്ടാ ഈ കൈയും കാലും കഴിച്ചു പോന്ന്?
1: എടോ, എന്റെ വീട്ടിൽ ആരല്ലോ വന്നിട്ടുണ്ട് പോലും, എന്നോടെന്തല്ലോ ചോദിക്കണം പോലും?
0: നിങ്ങളോടെന്നാപ്പ ഈ ചോദിക്കണ്ടേ?
1: അല്ല, പഞ്ചായത്തിന്റെ വക നല്ല കർഷകരുള്ള സമ്മാനം അനക്കാൻ നല്ലപ്പോ കിട്ടീനെ, ചെലപ്പോ അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കും. അല്ല, നീ എന്തിനിപ്പിങ് വന്നിന്?
0: എന്റെ കൈപ്പേല് മൊത്തം പുഴുവന്ന് എല്ലാം നശിപ്പിച്ച് അതിനെല്ലാം ഇല്ലാണ്ടാക്ക. നിങ്ങളെ കൈമ്പില് കൊറേ സൂത്രപ്പണി ഉണ്ട് എന്ന് പറയുന്ന കേട്ടിനല്ലോ, വല്ല മരുന്നും ഉണ്ടോ നിങ്ങൾ എടുക്കാ?
1: എന്റെ സുമതി, ഇപ്പൊ അതൊന്നും പറഞ്ഞു തരാൻ നേരം എനക്കില്ല. എനിക്ക് അത്രയും പെട്ടെന്ന് വീട്ടിലെത്തണോ? ആ, ചെലപ്പോ ഈനെപ്പറ്റിയെല്ലാം ചോദിക്കാനായിരിക്കും അവരും വരുന്നുണ്ടാവുക. നിനക്ക് കേക്കണമെങ്കിൽ നീ എന്റെ ചെപ്പ് പോയി.
0: എന്നാ ഞാനും നിങ്ങൾ ഒന്നിച്ചു വരാൻ തോന്നല്ലേ.
2: ഹരിത സമൃദ്ധി

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം.

0: नीतिः निरन्तरं सुदृढा विवृद्धा च सञ्जाता। एतदर्थं तेन बालाकोट वैमानिक प्रहारः अथ सिन्दूराभियानं प्रमुखोदाहरणरूपेण उदाहृतम्। संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाष्यतन्त्रांशे अपि समुपलब्धो भविष्यति। राष्ट्रमध्य क्रांतिवीरस्य स्वातन्त्र्य सेनानिनः भगतसिंहस्य 21-शततमे जन्मजयन्त्यवसरे तं श्रद्धया स्मरति। 70-19-शततमे वर्षे अस्मिन्नेव दिने भगतसिंहस्य जन्म पंजाब प्रान्तस्य लायलपुर जनपदस्थे बंगाग्रामे अभवत्, यदधुना पाकिस्तान देशे वर्तते। शहीदे आजम इति उपाधिना प्रख्यातः भगतसिंहः ब्रिटिश शासनस्य विरुद्धं संघर्षस्य प्रेरणा तस्य परिवारस्य स्वातन्त्र्य संग्रामे सक्रिय सहभागितया प्राप्तवान्। तस्य पितामहः पिता पितृव्याश्च स्वातन्त्र्य संग्रामे सक्रियतया भागं गृहीतवन्तः। भगतसिंहः ब्रिटिश शासनं विरुद्ध्य स्वातन्त्र्यान्दोलने सक्रियतया सम्मिलितः अभवत् अथ पूर्णस्वातन्त्र्याय समर्थनं कृतवान्। भगतसिंहस्य साहसेन युवजनाः प्रेरिताः अथ भारतस्य स्वातन्त्र्यसंग्रामाय च नूतना गतिः प्राप्ता। केन्द्रीय श्रमोद्योगमन्त्रिणा डॉ मनसुख मांडविया इत्यमुना अद्योक्तं यत् देशे 100-कोटितोप्यधिकेभ्यः जनेभ्यः विविध योजनानां माध्यमेन सामाजिक सुरक्षायाः लाभः प्रदीयते। अत्र 60-कोट्यधिकेभ्यः नागरिकेभ्यः 5 लक्ष रूप्यकाणां स्वास्थ्य सुरक्षा कवचम्, 25-कोटि जनेभ्यः ईएसआईसी इति श्रमिक राज्य बीमा निगमस्य स्वास्थ्य सुरक्षा, 80-कोटि जनेभ्यः निःशुल्क अन्न वितरणम् अथ च कृषकेभ्यः महिलाभ्यश्च वित्तीय सहायता अन्तर्भवति। मंत्री महोदय अद्य नवदिल्ल्यां औद्योगिक सम्बद्धाः अथ श्रम पुरस्काराः इति विषये आयोजितां राष्ट्रिय संगोष्ठीं सम्बोधयति स्म। डॉ मांडविया न्यरूपयत् यत् राष्ट्रस्य सततोन्नत्यै सर्वकारः उद्योगानां संवर्धन रक्षणेन सहैव श्रमिकाणां कल्याणेऽपि दृढ़ प्रतिज्ञतया कार्यं करोति। भाजपेति दलेन अद्य विपक्षिदलं राष्ट्रस्य स्वायत्त संवैधानिक संस्थानां कलंकीकरणस्य तासां च दुर्बलीकरणस्य प्रयासमालक्ष्य कट्वालोचितम्। नवदिल्ल्यां वार्ताहरैः सह वार्तावधौ वरिष्ठ भाजपा नेता केन्द्रीय मन्त्री च जगत प्रकाश नड्डा विपक्ष नेतृन् जनान् भ्रामयितुं देशे च भ्रान्तिं जनयितुं प्रयतमानान् इति आरोपितवान्। सः आरोपितवान् यत् निर्वाचनायोगेन तेषां कथनानि निरस्तीकृतानि सन्ति, तथापि विपक्षिदलानि वातावरणं विषमयन्ति। सः इदमपि आरोपितवान् यत् तेषाम् एकमात्रम् उद्देश्यं शासनप्राप्तिः, वंशपरम्परागत राजनीतेः पोषणं, निजलाभानां च प्राप्तिः अस्ति, जनसेवा तु नास्ति। जापानदेशस्य आइची नागोया नगरे आयोज्यमानासु एशिया क्रीडासु भारतस्य पदकप्राप्तिक्रमः अद्यापि अनुवर्तते। लक्ष्यवेधनस्पर्धा, क्रिकेट कुराश, मुष्टियुद्धम् इत्यादिषु क्रीडासु भारतीय क्रीडकैः पदकानि प्राप्तानि। अद्य भारतस्य पदकसंख्यायां 5 पदकानि अधिकानि योजितानि। भारतीय पुरुष क्रिकेट दलमपि उपान्त्यचक्रे प्रविष्टम्। धावकः गुलवीर सिंहः पुरुषाणां 15 शतकिलोमीटर मितायां धावनस्पर्धायां द्वितीयं स्थानं प्राप्य अस्मिन् क्रीडा महोत्सवे स्वस्य द्वितीयं रजत पदकं प्राप्तवान् इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ഈ കഥ ഒരു നഴ്സും അവരുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
3: വേണ്ട, ആദ്യം സേവിങ്സ്,
2: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റി വെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമ്മിക്ക് പോകുന്നു. അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിബിജി റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: ഇന്ന് തൂഫാന്റെ നർക്കോ ഫണ്ടിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തൂഫാന്റെ നർക്കോ ഫണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
1: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
6: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ GDP മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
3: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് 4ാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാരാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷാ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648,
2: 9656948321.
3: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
6: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
7: ഹരിത സമൃദ്ധി.
8: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പടിയൂരുള്ള ഭാസ്കരൻ, ജയകൃഷ്ണൻ എന്നിവരുടെ കാർഷിക വിശേഷങ്ങളായിരുന്നു നമ്മളെ കേട്ടത്. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ജേട്ടന് മറ്റു കൃഷികൾ എന്തൊക്കെ ഉണ്ടോ?
2: ഞാൻ വാഴ, റബ്ബർ, തെങ്ങ്.
1: പഠിച്ചതൊക്കെ എവിടെ?
2: ഞാൻ ഇരിട്ടി ഹൈസ്കൂളിലാണ് പഠിച്ചത്.
1: ആ,
2: പിന്നെ ഹൈസ്കൂള് ഇരിട്ടി, യു പി എൽ പി വിഭാഗങ്ങൾ പടിയൂർ തന്നെ.
1: ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ മറ്റേതെങ്കിലും ഒക്കെ മേഖലയിൽ പോയിട്ടുണ്ടോ ജോലി?
2: ഇല്ല, വേറെ ഒന്നും ഇല്ല.
1: ഞാൻ കൃഷിയിലേക്ക് തന്നെയാണ്.
2: ആ, 16 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ നമുക്ക് സ്വന്തമായിട്ട് റബ്ബർ ഉണ്ടായിരുന്നു.
1: ഭാസ്കരായിരുന്നു ടാപ്പിംഗ്.
3: ജയന്റെ അച്ഛനും ഞാനും ഒന്നിച്ച് വളർന്നു
1: വന്നതാ. കുടുംബങ്ങൾ തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട്. നിങ്ങളെ വീട്ടുകാരും കൃഷിക്കാർ തന്നെയായിരുന്നു?
2: അതെ അതെ,
3: അവിടെ ബഹുഭൂരിപക്ഷം കൃഷിക്കാരാണ്.
1: പടിയൂർ പൊതുവെ
3: കൃഷിക്കാരാണ്.
1: പക്ഷെ നല്ല മനോഹരമായ ഭൂപ്രദേശം, നിറഞ്ഞൊഴുകുന്ന പുഴ. എല്ലാ സമയവും അല്ലേ? പുഴ പൊതുവെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വേനൽക്കാലത്ത് വറ്റി വരളുമ്പോൾ നിങ്ങള് ഈ ഡാം അതുള്ളത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന പുഴയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ നിങ്ങൾക്ക്. കൃഷിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. കൃഷി പൊതുവെ എങ്ങനെ, ലാഭമാണോ നഷ്ടമാണോ? ഒരു പൊതു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യം വെച്ച്.
3: അല്ല, അതിനകത്ത് ഇന്നത്തെ രീതിയിൽ നോക്കുമ്പോൾ ഒരു വാഴ നടുകയാണെങ്കിൽ അതിന് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങൾ, സബ്സിഡീൻ്റെ കാര്യങ്ങൾ, പിന്നെ കാറ്റിനെ പ്രതിരോധിക്കുക, പന്നിയുടെ വന്യമൃഗ ശല്യം, അതങ്ങനെ കുരങ്ങിൻ്റെ ശല്യം, അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം കൃഷി നഷ്ടമാണ്. അല്ലാത്ത രീതിയിൽ നോക്കുമ്പം നമുക്ക് ലാഭകരമാണ്. ഇപ്പോൾ ഒരു കൊലയ്ക്ക് 500 രൂപ വെച്ചു കിട്ടും. ആ രീതിയിലാണ് നാടൻ കൊല വെച്ചാൽ ലാഭമുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അറിയാണ്ട് വന്നുപെടുക. ഒരു കാറ്റടിച്ചു പോയാലും ഇപ്പം ഇൻഷുർ ചെയ്താലൊക്കെ പൈസ കിട്ടുമെങ്കിലും മാനസികമായിട്ട് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യം.
1: കഴിഞ്ഞ ദിവസം ഇരിട്ടി ഭാഗത്ത് പെട്ടെന്നുണ്ടായ കാറ്റും മഴയിലും ഒരുപാട് വാഴ നശിച്ചതായിട്ട് പത്രത്തിലൊക്കെ കണ്ടു. അതൊക്കെ കർഷകനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത പ്രയാസമായിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് ചിലവാണല്ലോ അല്ലേ?
3: അതുമാത്രമല്ല, ഈ അകാലത്തിൽ പെയ്യുന്ന മഴ അണ്ടിക്ക് മോശമാണ്, റബ്ബറിന് മോശമാണ്. റബ്ബറിൻ്റെ ചെമ്മ പെട്ടെന്ന് ഈ തെളുത്ത് വരുമ്പോൾ അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും, പെട്ടെന്ന് റബ്ബർ പാൽ കുറയും. അതൊക്കെ അതിൻ്റെ ഒരു വിഷയങ്ങളായത്
1: കാലാവസ്ഥ മാറ്റം ഏറ്റവും അധികം ബാധിക്കുന്നത് കർഷകരെയാണല്ലേ?
3: അതെ.
1: പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ആധുനിക കൃഷി രീതി എന്നും പരമ്പരാഗത കൃഷി രീതി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഇതിനെ വേർതിരിച്ച് കാണുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഒരുപാട് രാസവളങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത കർഷകരും കർഷക തൊഴിലാളികളും ഒരുപാടുള്ളൊരു നാടാണ് നമ്മളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൃത്യമായൊരു ക്ലാസ്സും കൃത്യമായ രീതിയിൽ എന്തൊക്കെ ചെയ്യണം, ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ശരിയാണോ നിങ്ങളെ അഭിപ്രായത്തിൽ?
3: അത് ശരിയായിരിക്കും. നമ്മുടെ അവിടെ ഒന്നും ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ കാണാം. ഗ്രിപ്പ് ഇറിഗേഷൻ്റെ വെള്ളം, ആ രീതിയിലുള്ള പരിപാടികൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് എല്ലാവരും സബ്സിഡിയോടുകൂടി കൊടുക്കുക, 50% സബ്സിഡിയോടുകൂടി കൊടുക്കുക എന്നൊക്കെ ഇന്നത്തെ വാർത്തയിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയൊരു സഹായമായിരിക്കും അത്.
1: അല്ല, വളം പ്രയോഗിക്കുന്നത് തന്നെ ചില ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസറൊക്കെ പറയുന്നത് കേൾക്കാം, നമ്മളിപ്പോൾ തെങ്ങിന് തടവെടുക്കുന്ന രീതി, അത് പരമ്പരാഗതമായിട്ട് നമ്മൾ പണ്ടുകാലം മുതലേ ചെയ്തു വരുന്ന ചില രീതികൾ, ഇന്ന് ശരിക്കത് ആവശ്യമില്ല. അങ്ങനെ വളപ്രയോഗത്തിന് അത്തരത്തിലുള്ളൊരു തടവെടുപ്പിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും ഇന്നും ആ പഴയ ശൈലി, അത് ഒരുപാട് ചിലവ് കൂടുതലുണ്ടാക്കുന്നു, അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ?
2: എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഈ ചവറുകൾ, ആ ചപ്പ് ചവറുകൾ, അതിലേറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം കൂടുതലുണ്ട്. പക്ഷെ ഇപ്പം അത് ചപ്പ് ചവറുകളുടെ ലഭ്യത കുറവ്, അത് ഇങ്ങനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ അത് പിന്നെ ഒരുപാട് ഉൽപ്പാദന കുറവ് ഉണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും.
1: കൃഷിക്കാർ പൊതുവെ പറമ്പിലൊക്കെ വർഷത്തിൽ 2 തവണ കിളക്കുമല്ലോ. ഇനിയിപ്പോൾ ആ ഒരു രീതി മാറിയില്ലേ?
2: ഇല്ലാതെ.
1: അപ്പോൾ അത് ശരിക്കും ഈ കൃഷിയെയും മണ്ണിനെയും എല്ലാം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. വെള്ളം പ്രത്യേകിച്ചും വെള്ളം
3: തുലാമാസത്തിലെ കൊത്തിയിട്ട് കൊത്തുന്നത് അപ്പം മണ്ണിനെ ഉണക്ക പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. കർക്കിടകത്തിൽ കൊത്തിയിട്ട് കൊതിരെടുത്തിട്ട് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാനാണ് സഹായിക്കുക. അപ്പോൾ തുലാമാസമാകുമ്പോൾ അതെല്ലാം കൊത്തി തട്ടി മണ്ണിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് പഴമക്കാർ പറയുന്നതും ചെയ്യുന്നതുമായില്ല, അത്ര ശാസ്ത്രീയമായിട്ട് എന്തരാണെന്ന് പറയാം. പക്ഷെ വെള്ളം ഇറങ്ങും, തെങ്ങും തളത്തില് വെള്ളം ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ കുതിര കൂട്ടിയിട്ട് കർക്കട കൊത്തുന്ന അതിന് പറയാ, അത് കൊത്തു തുലാത്തിൽ അതെല്ലാം കൊത്തി തട്ടി നല്ല ഇടും.
1: തെങ്ങിന് തട എടുക്കുന്നതും ശരിക്കും ഒരു മഴക്കുഴിക്ക് തുല്യാണല്ലേ.
2: കർക്കിടക്കൊത്തും തുലാക്കൊത്തും അങ്ങനെയാണ് പൊതുവേ
1: നാട്ടുപ്രദേശം നഷ്ടപ്പെട്ടു. പക്ഷെ ഇത് റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകല്ലല്ലോ, റബ്ബർ തട്ടിൽ തന്നെ ശരിക്കും വെള്ളം നിൽക്കുമല്ലോ അല്ലേ.
3: വെള്ളമൊന്നും നിർത്തണ്ടപ്പാ,
1: തട്ടിന്റെ ഒരു ഷേപ്പ് അങ്ങനെയാണല്ലോ. അപ്പൊ ഒഴുകി വരുന്ന വെള്ളം, മഴ പെയ്യുന്ന വെള്ളം കുറെയെല്ലാം അതിൽ തന്നെ
2: പെയ്യുന്ന
1: വെള്ളം തട്ടിൽ നിൽക്കുമല്ലോ, അതിൽ അതിൽ കുടിക്കുമല്ലോ, അതിൽ അമരുമല്ലോ. പക്ഷെ പല സ്ഥലത്തും ഇപ്പോ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളൊന്നും കൊത്ത് കളക്കൊന്നും ചെയ്യാതെ. അപ്പോൾ പെയ്യുന്ന മഴ പെട്ടെന്ന് ഒഴുകി പുറത്തേക്ക് പോയി അത് തോട്ടിലും പുഴയിലും ഒക്കെ കൂടുതൽ കരകവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. ഇപ്പം ഇത്തരത്തിലുള്ള രീതികളൊക്കെ മാറാൻ ഒരുപക്ഷെ ഇന്നത്തെ ചെലവ്, കൂലി ഉൾപ്പെടെ മറ്റ് ചെലവുകൾ ഉൾപ്പെടെ നോക്കുമ്പോൾ കർഷകർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരുപക്ഷെ മനഃപൂർവ്വം ആയിരിക്കുമല്ലോ. നഷ്ടം കണക്കിലെടുത്തിട്ട് ചിലതൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും അല്ലേ.
3: എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കർഷക തൊഴിലാളിൻ്റെ കൂലി വളരെ കൂടുതലാണ് നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടല്ലേ അന്യ സംസ്ഥാനത്തുനിന്നെല്ലാം നമ്മുടെ ഇവിടെ കൂലി കൂടുതലുള്ളതുകൊണ്ടാണല്ലോ വരുന്നത്. ഏത് മേഖല എടുത്താലും കൂലി വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കർഷകന് ഇത്രയും കൂലി കൊടുത്തിട്ട് പണിയെടുക്കുക അത് മുതലാകാത്ത അവസ്ഥയായതുകൊണ്ടാണ് പണിയെടുക്കാതെ കർഷകൻ തന്നെത്താനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ പിന്നെ, അല്ലെങ്കിൽ വലിയ പണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കുന്ന എൻ്റെ അനുഭവത്തിലൊക്കെ അവിടെ കാണുന്നത്. പിന്നെ മണ്ണൊലിപ്പ് ഒരു പ്രധാന ഘടകമല്ലേ. വലിയ മണ്ണൊലിപ്പ് പറഞ്ഞാൽ മേലത്തെ മണ്ണ് വളമെല്ലാം കുലിച്ചങ്ങ് പോകും. നമ്മുടെ കേരളത്തിൻ്റെ ഇവിടെ മലമ്പ്രദേശത്തിൻ്റെ ഘടന എങ്ങനെയാണല്ലോ.
1: ഇത്തരത്തിലുള്ള ഒരവസ്ഥയ്ക്ക് മാറ്റം വരാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കർഷകർക്ക് ഇവിടെ ജീവിക്കണം, കൃഷി വളരെ അത്യാവശ്യമാണ്.
3: കർഷകരെ കുറേയും കൂടി സർക്കാർ സഹായിക്കുക ഏത് തരത്തിലായാലും. ഇപ്പോൾ അണ്ടിക്ക് അണ്ടിയുടെ കാര്യം ഇപ്പം ഈ മഴ പെയ്തത് കൊണ്ട് പൂവെല്ലാം കരിയുകയും പോവുകയും ചെയ്യും. ഒരുപാട് പ്രയാസങ്ങൾ അതിനുണ്ടാവും. കുത്തക സംഭരണം ഏർപ്പെടുത്തേണ്ടതല്ലേ, ഒരു 200 രൂപയെങ്കിലും കിട്ടണം അണ്ടിക്ക്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, കുത്തക സംഭരണം ഇല്ലാത്തത് ഒരു പ്രയാസമാണ്. കുറച്ച് കഴിയുമ്പം ഒരു മഴ പെയ്യുമ്പം കച്ചവടക്കാർ ഇരുന്നിട്ട് അപ്പാട് വിലയും കുറയ്ക്കും, ആ കർഷകന് ഇത് കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം മുളച്ചേണ്ടി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പലതും അതിനെ വലിയ പ്രയാസങ്ങളുണ്ടാവും. അപ്പം കുത്തക സംഭരണം ഇത്തരം കാര്യങ്ങൾക്കല്ലേ വേണ്ടതാണ്.
1: അതായത് ഉദ്ദേശിക്കുന്ന ഒരു നിശ്ചിത വിലയിൽ കുറയാൻ പാടില്ല.
3: ആ അതന്നെ.
1: പക്ഷെ അത് സാധിക്കുന്നില്ല.
3: ആ അത് എല്ലാ കാര്യത്തിലും ഇല്ല. അതിൽ മാത്രമല്ലല്ലോ, തേങ്ങയ്ക്കല്ല ഇപ്പം വിലയുണ്ട്, കുറച്ച് നാൾ മുമ്പെന്തായിരുന്നു സ്ഥിതി. അപ്പോൾ കർഷകന് തീരെ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ കഴിഞ്ഞ വർഷമൊക്കെ. ഇപ്പോഴും ഒരു വർഷം ഒന്നര തരയിലെയാണ് വിലക്കേറാൻ കയറിയിട്ടുള്ളൂ.
1: മറ്റു ചില രാജ്യങ്ങളിൽ കൃഷിരീതി വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഏറ്റവും ലാഭകരമായ രീതിയിൽ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മളതിലേക്ക് എത്താത്തത് ഈ ഒരു പരമ്പരാഗത രീതിയും മറ്റ് ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഇതൊക്കെ വെച്ച് സർക്കാരിൻ്റെ പിന്തുണയില്ലാത്തതും ഒക്കെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചു വരവിനുള്ള സാധ്യതയാണ് തേടുന്നത് ശരിക്കും കർഷകർ.
2: ഡ്രോണ് സംവിധാനം അതിൻ്റെ ക്ലാസ്സെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. മരുന്നടിക്കാനുള്ള സംവിധാനവും ഡ്രോണും കാര്യങ്ങളെല്ലാം പരീക്ഷിക്കുന്നതിന്. പക്ഷേ കൂടുതൽ ക്ലാസ്സുകൾ കർഷകർക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഇതിനെ പറ്റി കൊടുക്കണം.
1: സബ്സിഡിയൊക്കെ കൊടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. പലരും കൃഷി ചെയ്യാത്തവർക്ക് പോലും ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ?
3: അത് ഈ കർഷകർക്ക് ഇതിൽ മാത്രമല്ലല്ലോ, അല്ലാത്തവരും സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഓരോരോ പണിയെടുത്തിട്ട് പൈസ വാങ്ങുന്ന സമ്പ്രദായമില്ലേ സർക്കാരിൻ്റെ.
1: സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം യഥാർത്ഥത്തിൽ കൃഷി ചെയ്തുകൊണ്ടല്ല, എല്ലാത്തെയും ആനുകൂല്യം മാത്രം ചെയ്യുന്നവരുണ്ടല്ലേ.
3: നെൽകൃഷി പാടെ നിന്നുപോയില്ലേ. നെല്ലല്ലേ നമ്മളെ, അരിയല്ലേ നമ്മളെ ആഹാരം. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം കർഷകരുമായ ഒരുപാട് സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുന്നുണ്ട്, ഇപ്പം പഞ്ചായത്ത് മുഖേനയും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും അത് വേണ്ട വിധത്തിൽ കർഷകരിലേക്ക് എത്താത്തത് കൊണ്ടുമല്ല മടുപ്പ്. ഈ അത് പിന്നെ എല്ലാം കൂടി കൂലി അതും ഇതെല്ലാം കൂടി കൊടുത്തു നോക്കുമ്പം മുതലാകാത്ത അവസ്ഥയായതുകൊണ്ട് അത് കിട്ടിട്ടൊന്ന് വിട്ടേക്കുക. 40 രൂപ കൊടുത്ത അരി വേറെ കിട്ടും, ആ രീതിയിലേക്കാണ് ചിന്തിക്കുന്നത്.
1: പക്ഷെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളീ പറഞ്ഞ പോലെ പൂർണ്ണമായും കേരളം മറ്റ് സ്റ്റേറ്റിനെ ആശ്രയിക്കേണ്ടി വരും.
3: ഒരുപാട് കാലി സ്ഥലം ഇല്ലേ, ട്രെയിനിലും വണ്ടിയിലും പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയാന്ന് കാലി സ്ഥലങ്ങൾ
1: കിടക്കുന്നത്. നമ്മളിപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരും. പക്ഷേ അനുബന്ധമായിട്ട് ഇങ്ങനെയുള്ള മറ്റ് സ്റ്റേറ്റിനെ ആശ്രയിച്ചുകൊണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലുള്ള കൂടുതൽ വിഷമുള്ള ആഹാരം കഴിക്കുമ്പോൾ താൽക്കാലികമായി നിങ്ങൾ ഈ പറഞ്ഞ നേട്ടം ഉണ്ടെങ്കിൽ കൂടിയും പിന്നെ വരുന്നത് കൂടുതലും രോഗങ്ങളല്ലേ. അപ്പൊ ഇപ്പൊ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കിട്ടുന്ന ലാഭം പിന്നെ അത് നഷ്ടമായി മാറുമല്ലേ. ഇന്ന്
3: വലിയ നഷ്ടമാണ്, ചെറിയ നഷ്ടമല്ല. പിന്നീട് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്തെന്നാ? ഇപ്പൊ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വന്ന രോഗങ്ങളാണെങ്കിൽ ക്യാൻസർ പോലത്തുള്ള രോഗങ്ങളല്ലേ പിടിക്കുന്നത്. ബോധവൽക്കരണം ഒരു പ്രധാന ഘടകമാണ്. ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഒരുപാട് നടക്കുന്നുണ്ട്.
1: പക്ഷേ പൂർണ്ണരൂപത്തിലായിട്ടില്ലെന്ന് മാത്രമോ?
3: ആ പൂർണ്ണരൂപത്തിലേക്ക് അതൊന്നും എത്തുന്നില്ല. ഇപ്പം ഈ മയക്കുമരുന്ന് തന്നെ നോക്കി, കുട്ടികളെല്ലാം അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുന്നില്ലേ? അതിനൊരു സംവിധാനം അതിനെതിരായിട്ട് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കള്ളുകുടിയിലേക്കും പോകുന്നില്ലേ പിള്ളേരെല്ലാം? അപൂർവം ചിലരൊഴികെ മറ്റ് മയക്കുമരുന്നും കാര്യങ്ങളും വിഷയങ്ങൾ. ഞാനും ജയനൊന്നും മദ്യം കഴിക്കാറേയില്ല, ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ ഒരു കൂട്ടത്തിലെത്തിയാൽ, ഒരു കല്യാണ പാർട്ടിയിലെത്തിയാൽ മദ്യം കഴിക്കുന്നവരുടെ ഒരു കൂട്ടം തന്നെയായിരിക്കും നമ്മളെ
1: തന്നെ.
3: അതങ്ങനെ തന്നെ നിൽക്കും, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലേക്കാവും. ഇത് കണ്ടുവരുന്നതാണ്, ഇത് അനുഭവത്തിലുള്ള സഹകരിയാണ്.
1: ശരിക്ക് അവിടെ പരിഗണിക്കപ്പെടുന്ന മിടുക്കന്മാർ വേറെയും നിങ്ങൾ അവഗണിക്കപ്പെട്ടവരെയും മാറുകയാണ് ശരിക്കും. പക്ഷേ കൂട്ടത്തിൽ നിങ്ങളെപ്പോലുള്ളവരുടെ എണ്ണം കുറയാണ് ചെയ്യുന്നത്.
3: അത് കുറയായിരുന്നു, കുറയായിരുന്നു. നമ്മളെ കാണുമ്പം വലിയ ബഹുമാനവും കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും.
0: പടിയൂരിലെ ഭാസ്കരൻ, ജയകൃഷ്ണൻ എന്നിവരുടെ കാർഷിക വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിൽ.

0: ആടുകളും പശുക്കളുമെല്ലാം പലപ്പോഴും കേരള കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ്. ഇതിൽ ആടുകളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു രോഗമാണ് ആടുവസന്തരോഗം. 2030 കേരള സംസ്ഥാനത്തു നിന്ന് ആടുവസന്തരോഗം നിർമാർജനം ചെയ്യുന്നതിനായി കുത്തിവെപ്പ് പ്രതിരോധ പരിപാടികൾ നിലവിൽ നടന്നുവരികയാണ്. രോഗം ഏതിനത്തിലും പ്രായത്തിലുമുള്ള ആടുകളെയും ബാധിക്കാമെങ്കിലും 4 മാസത്തിനും 2 വയസ്സിനും ഇടയിലുള്ളവയ്ക്കാണ് സാധ്യത കൂടുതൽ. വളരെ വേഗത്തിൽ പകരുന്നതും മരണനിരക്ക് കൂടുതലുള്ളതുമായ രോഗമാണിത്. പെസ്റ്റേറ്റസ് പെറ്റിറ്റ്സ് റൂമിനൻസ് വൈറസ് എന്ന അണുവാണ് രോഗകാരണം. ഇത് മോർബില്ലേ വൈറസ് വിഭാഗത്തിൽപ്പെടുന്നു. ആട് വളർത്തൽ കേരളത്തിലെ ചെറിയ കർഷകർക്ക് പ്രധാന വരുമാന മാർഗമാണ്. ഉയർന്ന മരണനിരക്ക്, വളർച്ച കുറയൽ, ചികിത്സാ ചെലവ് വർദ്ധിക്കൽ, വിപണിയിൽ വില കുറയൽ, കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം എന്നിവയാണ് ആട് വസന്ത വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. രോഗബാധിത ആടുകളുമായി അടുത്ത സമ്പർക്കമുണ്ടായാൽ രോഗം പകരാൻ സാധ്യതയുണ്ട്. മൂക്കുനീർ, കണ്ണുനീർ, തുപ്പൽ, മലം എന്നീ സ്രവങ്ങളിൽ വൈറസ് ഉണ്ടായിരിക്കും. ഇവ മറ്റുള്ള ആടുകളുമായി സമ്പർക്കത്തിലായാൽ രോഗം പകരും. ആരംഭഘട്ടത്തിൽ ഉയർന്ന പനി, തീറ്റയെടുക്കാതിരിക്കുക, മന്ദഗതി, കണ്ണുകൾ ചുവന്നതായി കാണുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇടത്തരം ഘട്ടത്തിൽ കണ്ണിലും മൂക്കിലും വെള്ളം ഒഴുകുക, വായിൽ മുറിവുകളും പുണ്ണുകളും നാവിലും ചുണ്ടുകളിലും പാടുകളും വായിൽ ദുർഗന്ധവും ഉണ്ടായിരിക്കും. ഗുരുതരഘട്ടത്തിൽ കടുത്ത രക്തവും കഫവും കലർന്ന വയറിളക്കം, ശരീരക്ഷീണം, ശ്വാസം മുട്ടൽ, ചുമ എന്നിവയും ചില ആടുകളിൽ ന്യൂമോണിയയും ഉണ്ടായേക്കാം. വൈറസിനെ നേരിട്ട് നശിപ്പിക്കുന്ന പ്രത്യേക മരുന്ന് സാധാരണയായി ഇല്ല. എന്നാൽ സഹായക ചികിത്സ നൽകി മൃഗങ്ങളെ രക്ഷിക്കാം. സെക്കൻഡറി ഇൻഫെക്ഷൻ തടയാൻ ആന്റിബയോട്ടിക്കുകൾ, പനി കുറയ്ക്കുന്ന മരുന്നുകൾ, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ ദ്രാവക ചികിത്സ, വൈറ്റമിൻ മിനറൽ സപ്ലിമെന്റുകൾ, രോഗബാധിത മൃഗങ്ങളെ ഉടൻ കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുക എന്നിവയാണ് മാർഗങ്ങൾ. ആടുവസന്ത തടയാനുള്ള ഏറ്റവും നല്ല മാർഗം വാക്സിനേഷനാണ്. 3 മുതൽ 4 മാസം പ്രായമുള്ള ആടുകൾക്ക് വാക്സിൻ നൽകാം. വർഷത്തിലൊരിക്കൽ വാക്സിനേഷൻ നൽകുന്നതാണ് നല്ലത്. മുൻകരുതലുകളായി പുതിയതായി കൊണ്ടുവരുന്ന ആടുകളെ ക്വാറന്റൈനിൽ പാർപ്പിക്കുക. 14 മുതൽ 10 ദിവസം വേർതിരിച്ച് മാറ്റിപ്പാർപ്പിക്കണം. കൂടുകളുടെ ശുചിത്വം ഉറപ്പാക്കണം. നല്ല വായുസഞ്ചാരം നൽകുക. ശുദ്ധമായ വെള്ളവും തീറ്റയും നൽകുക. രോഗബാധിത മൃഗങ്ങളെ ഉടൻ വേർതിരിക്കുക. പാലുൽപാദന മേഖലയിൽ കനത്ത സാമ്പത്തിക നഷ്ടം വിതയ്ക്കുന്ന സാംക്രമിക രോഗങ്ങളാണ് കുളമ്പ് രോഗം, ചർമ്മ മുഴ രോഗം എന്നിവ. രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് പ്രതിവർഷം 20,000 കോടിയോളം സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. രോഗം ബാധിച്ച കന്നുകാലികളിൽ നിന്ന് മറ്റു കന്നുകാലികളിലേക്ക് നേരിട്ടോ അല്ലാതെയോ ഉള്ള സമ്പർക്കത്തിലൂടെ വേഗത്തിൽ വൈറസ് പകരും. രോഗബാധയുള്ള സ്ഥലങ്ങളിൽ നിന്നും വായുവിലൂടെ 60 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് വ്യാപിക്കാൻ വൈറസിന് ശേഷിയുണ്ട്. രോഗബാധയേറ്റ പശുക്കളുടെ വായ് പിളർന്ന് നാവും മോണയും പരിശോധിച്ചാൽ പുറംതൊലി പല ഭാഗങ്ങളിലായി അടർന്ന് മുറിവേറ്റതായി കാണാം. വലിയ പശുക്കളിൽ മരണനിരക്ക് കുറവാണെങ്കിലും രോഗലക്ഷണങ്ങൾ തീവ്രമായി പ്രകടമാകും. കറവപ്പശുക്കളുടെ പാലുൽപാദനം ഗണ്യമായി കുറയുമെന്ന് മാത്രമല്ല, മതിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ അനുബന്ധ അണുബാധകൾ പിടിപെട്ട് രോഗം ഗുരുതരമാവാനും ഗർഭിണിയായ പശുക്കളുടെ ഗർഭമലസാനും അകാലത്തിൽ ചത്തുപോവാനും ഇടയുണ്ട്. രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട പശുക്കൾക്ക് പഴയ ഉൽപാദന മികവും പ്രത്യുൽപാദനക്ഷമതയും വീണ്ടെടുക്കാൻ കഴിയാറില്ല. രോഗാണു ഹൃദയപേശിയെ ഗുരുതരമായി ബാധിക്കുന്നതിനാൽ പശു, എരുമ എന്നിവയുടെ കിടാക്കളിൽ മരണനിരക്ക് ഉയർന്നതാണ് ചർമ്മമുഴരോഗം അഥവാ ലംപി സ്കിൻ ഡിസീസ് എന്ന കന്നുകാലി രോഗം കാരണവും. വൻ നഷ്ടം ഈ മേഖലയിൽ ഉണ്ടാവാറുണ്ട്. ലംപി സ്കിൻ രോഗത്തിന് കാരണവും വൈറസുകൾ തന്നെയാണ്. വൈറസുകളെ കന്നുകാലികളിലേക്ക് പടർത്തുന്നത് പ്രധാനമായും കടിയീച്ച, ചെള്ള്, കൊതുക് തുടങ്ങിയ രക്തമൂറ്റുന്ന ബാഹ്യപരാദങ്ങളാണ്. രോഗബാധയേറ്റ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരും. രോഗം മൂലം പശുക്കളുടെ തൂക്കിൽ മുഴകളും വ്രണങ്ങളും ഉണ്ടാവുകയും ആരോഗ്യവും ഉൽപാദനവും ക്ഷയിക്കുകയും ചെയ്യും. ബയോമെഡ് എന്ന വാക്സിനാണ് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്ന കുളമ്പ് രോഗ വൈറസിന്റെ 3 വകഭേദങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി പശുക്കൾക്കുറപ്പാക്കാൻ ഈ വാക്സിന് കഴിയാറുണ്ട്. 4 മാസവും അതിനു മുകളിലും പ്രായമുള്ള പശു, എരുമാ വർഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ഉരുക്കൾക്കും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാം. രോഗമുള്ളവയെയും അവസാനം 3 മാസം ഗർഭാവസ്ഥയിലുള്ള പശുക്കളെയും ഒഴിവാക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നതും കറവപ്പശുക്കളിൽ പാലുൽപാദനം കുറയുമെന്ന തെറ്റിദ്ധാരണ കാരണം ചില കർഷകരെങ്കിലും തങ്ങളുടെ പശുക്കൾക്ക് പ്രതിരോധ കുത്തിവെപ്പെടുക്കാൻ വിമുഖത കാണിക്കുന്നു. ചില പശുക്കളിൽ വാക്സിൻ എടുത്താൽ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണം ഒന്നോ രണ്ടോ ദിവസം പാലിന്റെ അളവിൽ താൽക്കാലികമായി ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ടെങ്കിലും വേഗം പഴയ ഉൽപ്പാദനക്ഷമത വീണ്ടെടുക്കും. പ്രതിരോധ കുത്തിവെപ്പെടുത്ത ഉരുക്കൾക്ക് ധാതുജീവക മിശ്രിതങ്ങളും കരൾ ഉത്തേജന മിശ്രിതങ്ങളും നൽകുന്നതും ഒരൽപ്പം സാന്ദ്രീകൃത തീറ്റ അധികം നൽകുന്നതും വെയിലത്ത് കെട്ടുന്നത് ഒഴിവാക്കുന്നതും വഴി പാലിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന കുറവ് എളുപ്പത്തിൽ പരിഹരിക്കാൻ സഹായിക്കും. എന്നാൽ വാക്സിൻ എടുക്കാതെ ഒടുവിൽ ഈ മാരക പകർച്ചവ്യാധികൾ പശുക്കൾക്ക് പിടിപെട്ടാൽ പാലുൽപാദനം മാത്രമല്ല പശുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള സാധ്യത ഏറെയാണ്.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.82% പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യത്ത് ചരക്ക് കയറ്റുമതിയിൽ 15%-ൽ വളർച്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വരൾച്ച സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി കേരളത്തിന്റെ അഭിമാന താരം ശ്രീശങ്കർ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.82% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെ ഓരോ വാർഡുകളിലും തത്തമംഗലം, ചാലക്കുടി, മട്ടന്നൂർ മുനിസിപ്പാലിറ്റികളിലെ ഓരോ വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ഓരോ വാർഡുകൾക്ക് പുറമെ 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ആഗോള വെല്ലുവിളികൾക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ രാജ്യത്ത് ചരക്ക് കയറ്റുമതിയിൽ 15%-ൽ വളർച്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മുംബൈയിൽ ഇന്ത്യ UAE ഉന്നതതല സംയുക്ത ടാസ്ക് ഫോഴ്സിന്റെ 14th യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് കീഴിൽ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യണിലെത്തിയതായും 2032 ഇത് $200 ബില്യൺ ിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: The Comprehensive Economic Partnership Agreement is now 4 years old. We have doubled our bilateral trade to $100 billion and have set an ambitious target to double it to $200 billion by 2032. The UAE, they have already invested $25 billion and is the 7th largest FDI source.
0: 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. വിഷയത്തിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. രാജ്യത്തെ 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വ്യാവസായിക ബന്ധങ്ങൾ, തൊഴിൽ എന്നിവ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനായി വ്യാവസായിക വളർച്ച നിലനിർത്താനും തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു.
2: जब हमें कोई भी सेक्टर में सोचना होगा तो दुनिया की बेस्ट प्रैक्टिस को समझना चाहिए और ग्लोबलाइजेशन के समय में हम दुनिया से अछूता नहीं रह सकते. उनका पैरामीटर के ऊपर हमें हमारी मैपिंग सिस्टम भी बनानी पड़ेगी क्योंकि अल्टीमेटली आपको यूनिवर्सल रिकॉग्नाइज होना है तो ये पैरामीटर को भी अडॉप्ट करना पड़ेगा.
0: കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വരൾച്ച സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ റാബി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനുശേഷം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. എൽനീനോ പ്രതിഭാസം വലിയ വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾക്കിടയിലും ഖാരിഫ് സീസണിലെ വിത്തിടൽ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം വളങ്ങളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ബീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം പൂർത്തിയായി. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സാമൂഹിക ശാക്തീകരണത്തിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന സഹകരണ മേഖലയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
4: 8.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങളും 32 കോടിയിലധികം അംഗങ്ങളും ഉൾപ്പെട്ടതാണ് രാജ്യത്തിന്റെ സഹകരണ മേഖല. വായ്പാ വിതരണം, ക്ഷീരകാർഷിക മേഖല, മത്സ്യബന്ധനം, ഭവന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. കൃഷി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സഹകരണ മേഖലയ്ക്കായി 2021 ജൂലൈയിലാണ് നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചത്. ദേശീയ സഹകരണ ഡേറ്റാബേസ് തയ്യാറാക്കുക, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി ധനസഹായം

യാദവ് വെങ്കലവും നേടി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 1500 മീറ്ററിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗുൽവീറിന്റെ 2-ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 5000 മീറ്ററിൽ പാരുൾ ചൌധരിക്ക് വെങ്കലം ലഭിച്ചു. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ വിദ്യാ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. വനിതകളുടെ 78 കിലോഗ്രാം ഖുറാഷിൽ പിങ്കി ബൽഹാരയും വെങ്കലം നേടി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമി ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയ്ക്ക് ആഘാതങ്ങളിൽ നിന്നും സുരക്ഷിതമായി ഇതുവരെ തുടരാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വരും നാളുകളിൽ ഊർജ്ജരംഗത്തെ സാഹചര്യം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം നിലവിലെ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. കൊൽക്കത്തയിൽ മെർച്ചന്റ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡൽഹിയിൽ നവംബർ 1 മുതൽ അടുത്ത വർഷം ജനുവരി 31 വരെ പൊടിപടലങ്ങൾ ഉയരുന്ന രീതിയിലുള്ള കെട്ടിടം പൊളിക്കൽ പ്രവർത്തനങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. വായുമലിനീകരണം കുറയ്ക്കുന്നതിനുള്ള കർമ്മ പദ്ധതി അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2-ാം പതിപ്പിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. സൈനിക തലത്തിലുള്ള പ്രവർത്തന സജ്ജതയെക്കുറിച്ച് 3 ദിവസത്തെ സമ്മേളനം സമഗ്രമായ അവലോകനം നടത്തും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. പൂജാ അവധി ഉൾപ്പെടെ പരിഗണിച്ച് 19 മുതൽ 23 വരെ സഭ ചേരില്ല. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ VBG റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർക്ക് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധിയിലെ ദ്രുതഗതിയിലുള്ള പുരോഗതി തൊഴിൽ മേഖലയിൽ അനിശ്ചിതത്വവും അസമത്വവും വർദ്ധിപ്പിക്കുമെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ആശങ്ക രേഖപ്പെടുത്തി ലോക നേതാക്കൾ. ദേശീയ മുൻഗണനകൾക്ക് യോജിക്കുന്ന AI മോഡലുകൾ വികസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യങ്ങൾക്കുണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.82% പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യത്ത് ചരക്ക് കയറ്റുമതിയിൽ 15%ത്തിലധികം വളർച്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വരൾച്ചാ സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി കേരളത്തിന്റെ അഭിമാന താരം ശ്രീശങ്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: Stitchwell, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836.
2: 9447-371-836. വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. SK Doors, Talasheri Road, Mattanur.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: അമിന്ത,
2: ഓ
1: അല്ലപ്പിതേടി ഇങ്ങനെ തിരക്കിട്ടിട്ട് പോന്ന്.
2: ഞാനൊന്ന് പീടി പോന്നിയ കരണ, ഒരു പാക്കറ്റ് പാല് വേണേനു എനിക്ക്.
1: ആ നിങ്ങള് പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചിട്ടെല്ലാം പോണേ.
2: എന്നേനു
1: നായി ഇങ്ങനെ അവിടെ ഒച്ചത്ത് കുരക്കുന്നത് കേൾക്കുന്നുണ്ട്.
2: അവിടെ ഞാൻ അങ്ങനെ വരുമ്പം കേൾക്കുന്നുണ്ട്. കിട്ടുന്ന നായല്ലേ ഉറക്കുന്നത്?
1: അതെ.
2: എന്തിനാ ഒളി കുരക്കുന്നത്? അതിനിപ്പൊ രാന്താറ്റം പിടിച്ചാ അല്ലേ കിട്ടനാടി ഇല്ലേ?
1: നിങ്ങളിങ്ങനെ വേണ്ടാത്തൊന്നും പറയല്ല, പ്രാന്തൊന്നും അല്ല അപ്പ അത്.
2: കെട്ടിയിട്ട് നായിനെല്ലാം വന്നിട്ട് പ്രാന്ത നായികൾ അടിക്കുന്നുണ്ട്, പിന്നെ പ്രാന്തകൾ കണ്ടുക്കുവാ. അതന്നെ
1: ആമിനത്ത്, അത് പ്രാന്തിന്റെ കൊരയൊന്നും അല്ല.
2: അല്ല കരണ, കൊര ഇങ്ങനെ ഓരോ തരത്തിലുണ്ടാ. പ്രാന്തിന്റെ കൊര, പ്രാന്ത് ഇല്ലാത്ത കൊര, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്.
1: പിന്നെ എന്തെല്ലാം തരം കൊരയുണ്ട്? ഈ പരിചയം ഇല്ലാത്ത ആളെ കാണുമ്പോ ഒരു കൊര, പിന്നെ ഈ വിശപ്പെല്ലാം വരുമ്പോ ഒരു പ്രത്യേക തരം കൊരയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? പിന്നെ ഈ വീട്ടുകാരെല്ലാം വരുമ്പോള്ള ഒരു സന്തോഷത്തിലുള്ള ഒരു കൊരയുണ്ട്, അത് ഭയങ്കര രസാട്ടാ.
2: അതെയാ? അപ്പൊ അതിന് ജലദോഷക്കൊര, പനിക്കൊര, അങ്ങനത്തെ കൊരയൊന്നും ഇല്ല?
1: അല്ല ആമിന, നിങ്ങളൊന്നും നായി പറയുന്നു. നായിക്ക് നായി ജലദോഷം എല്ലാം വരണ്ട്.
2: നായിക്ക് എന്താ ജലദോഷം വരാണ്ട്?
1: എവിടുന്നാ അങ്ങനെ വരണ്ട്?
2: അതിന് പനിയും വരും, ജലദോഷം വരും, വയറ്റ് നോക്കുവരെ ഉണ്ടാവും കരണ. നീ എന്തറിഞ്ഞ്?
1: അതെല്ലാം വെറും അന്ധവിശ്വാസാന്റെ ആമിന്ത.
2: അല്ലപ്പാ, ഈ കാര്യം എനിക്കിങ്ങനെ അറിയാം. നീ അങ്ങ് നായിനെ പൂജിച്ചിട്ടില്ല, അപ്പൊ നീ ഇതേടുന്ന നായിന്റെ ഇതെല്ലാം പഠിച്ചു വെച്ചിനി. എനിക്ക് നായിനെ പറ്റിട്ട് നല്ലൊരു അറിവാന്നല്ലോ വീട്ടിയിരിക്കുന്നത്.
1: ആമിന്ത, ഇപ്പൊ കുറച്ച് നായ്ക്കളുമായിട്ടാണല്ലോ സംസർഗം, എന്നാലും ഇതെല്ലാം പഠിച്ചു വെക്കണ്ടേ നമ്മള്?
2: അല്ല, നീ എന്നാ അത് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല.
1: അല്ല, നമ്മളെ നാട്ടിൽ ഒരുപാട് നായ്ക്കളെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഈ കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കുന്ന അല്ലേ?
2: അത് നല്ല തന്നെയാണ്. എന്നാ നീ പറ, അതെന്തിനാ കുരക്കുന്നത്? കിട്ടന്റെ അടുത്ത നായി എന്തിനാ കുരക്കുന്നത് പറ? ജലദോഷം വന്നിട്ടാന്നോ സന്തോഷം വന്നിട്ടോ അതോ വേറെ ആരെയും കണ്ടിട്ടാന്നോ കുരക്കുന്നേ?
1: എന്റെ ആമിന്ത്, ഈ ജലദോഷം ഒന്നും വരില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ?
2: എന്നാ അത് വിട്ടേക്ക്. എന്നാൽ ആളെ കണ്ടിട്ടിരിക്കും കുരക്കുന്നുണ്ടാവും, വല്ല കള്ളനുണ്ടാവുമോ?
1: ഇത് അതൊന്നും അല്ല. നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയില്ലേ?
2: ഞാനൊന്നും അറിയില്ല. അത് മാത്രല്ല, എനിക്ക് ഈ കാര്യങ്ങൾ കിട്ടിയ നായിന്റെ.
1: ആമിന്ത, ആ കുരച്ചോണ്ട് പറയുന്നത് എന്താ നിങ്ങക്ക് അറിയാ?
2: ഇല്ല, എനിക്കതിന്റെ വർത്താനം അറിയാ.
1: പിന്നെ ഇതെല്ലാം പഠിച്ചു വെക്കണ്ടേ നമ്മള്?
2: അപ്പൊ നീ ഇന്നെ മൂന്നാല് ദിവസം ഇവിടെ കാണാത്തത് പിന്നെ വർത്താനം പഠിക്കാൻ പോയത്? നീ പൊരക്കെ പശുവെല്ലാം കരയുന്നുണ്ടെങ്കില്ലേ, എന്തിട്ടാന്ന് നമുക്ക് മനസ്സിലാക്കൂ. ഒന്നിക്ക് വിശന്നിട്ടിരിക്കൂ, അല്ലെ കടച്ചി കുട്ടീനെ കാണായിട്ടിരിക്കൂ. ഈ നായിന്റെ കൊരയൊന്നും നമുക്ക് ഒരാൾക്കറിയില്ല മോനെ, അതെനിക്ക് മാത്രമേ
1: അറിയൂ. അതെങ്കിലും സമ്മതിച്ചല്ലോ.
2: എന്നാ പറയണ്ട കരണ, എന്തിനാ അത് കൊരക്കുന്നത്? അതാന്ന് എന്റെ ചോദ്യം. അങ്ങന്ന് തൊട്ട് ഇങ്ങോളം ഞാൻ കേൾക്കുന്നത് ഇതിന്റെ കൊരയാ. നനക്ക് ദേശ വരുന്നതിനോട്.
1: ആമിന്ത, നിങ്ങൾ ആ കൊരയൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, സാധാരണ കൊരയല്ലല്ലോ അത്. ആമിന്ത, ഈ കൊരയുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ കൊരയാ ഇത്.
2: അപ്പോ പ്രതിഷേധ കൊരയുണ്ട് അല്ല കരണ?
1: പിന്നെ മാത്രല്ല, ഒരു അപേക്ഷയുണ്ട്.
2: അപ്പൊ അത് അപേക്ഷ കൊര അല്ലേ?
1: അപ്പൊ ഇതില്ല, ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധ കൊരയും അപേക്ഷ കൊരയും കൂടി കലർന്നിട്ടുള്ള ഒരു കൊരയാണ്.
2: അതെന്ത് കൊര?
1: അങ്ങനെ ഒരു കൊരയുണ്ട്. ഈ അപേക്ഷ കൊര എന്ന് പറഞ്ഞാലേ, ഈ തെരുവ് നായി ആക്കിയിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു അപേക്ഷന്റെ കൊരയാണ് ഇപ്പൊ കൊരച്ചുകൊടുക്കുന്നത്.
2: ആരാണായി?
1: ആണ്
2: അതിനൊന്നാടോ വീട്ടിൽ കെട്ടിയിരിക്കുന്ന നായിക്ക് എന്ത് തെരുവ് നായി വേണോ? നീ നീ പറയുന്നത് അതൊന്നല്ലേ, എന്നെങ്കിലും എന്നോട് പറയന്നെ.
1: നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഇങ്ങനെ തോക്കുകേരി വെടിവെക്കല്ല.
2: എന്നാ ബാക്കി പറ.
1: എന്റെ ആമിന്ത, ഈ തെരുവ് നായ്ക്കൊക്കെ എല്ലാം ഭയങ്കരമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ കെട്ടിയിട്ടിട്ടാകുമ്പോൾ പ്രതിഷേധ കൊരയുണ്ടല്ലോ, അതാ ഇപ്പൊ നിങ്ങള് കേൾക്കുന്നത്.
2: അതായത് പ്രതിഷേധ കൊരയോ അപേക്ഷ കൊരയോ?
1: അത് തന്നെ. നിങ്ങൾ പത്രത്തിലെല്ലാം വായിച്ചിട്ടില്ലേ ആമിന്ത, എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ തെരുവ് നായ്ക്ക് വേണ്ടിട്ട് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത്?
2: അതെയാ? അതെന്ത് ആനുകൂല്യ എന്റെ കരണ?
1: നാടുതോറും അതിഥി മന്ദിരങ്ങൾ ഉണ്ടാക്കുകയല്ലേ ഇപ്പോ.
2: ആർക്ക്?
1: തെരുവ് നായ്ക്കൊക്കെ വേണ്ടിട്ട്.
2: എന്തെങ്ക് പറയല്ലേ കരണ, ഞാൻ പേപ്പർ വായിക്കുന്നില്ല എന്ന് വെച്ചാൽ നീ അതും ഇതും വിളിച്ചു പറയല്ല.
1: ഇപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റം. നിങ്ങൾ ഇതാ പത്രത്തിൽ നോക്കിയാട്ട് വെണ്ട കക്ഷരത്തിൽ അടിച്ചടിച്ച്.

0: വന്നിട്ടില്ലേ, ഷെൽട്ടർ എന്നാണ് അതിന് പറയാ.
1: ഷെൽട്ടറാ?
0: ആ, ഇവർക്ക് വേണ്ടിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന, എന്താ പറയാ, താമസിക്കാൻ വേണ്ടിട്ട് ഒരുക്കുന്ന ഈ സംഭവത്തിനാണ് ഷെൽട്ടർ എന്ന് പറയാ. ആണ്, ഈ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെല്ലാം കൂടിയിട്ട് ഈ ഷെൽട്ടറിൽ സുഖമായിട്ട് അങ്ങനെ കഴിയാ.
1: അല്ല, നീ എന്ത് ഭർത്താനെ പറയുന്നത്? അതങ്ങനെ സുഖമായിട്ട് കഴിയാ, ഐറ്റൊക്കെ തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ?
0: അതല്ലേ എന്റെ അമ്മിന്റെ ഈ കാര്യം ഞാൻ പറയുന്നത്.
1: എന്ന് അയിട്ട് തിന്നാനും കുടിക്കാനും അടിയുണ്ട?
0: കൃത്യമായിട്ട് തിന്നണ്ടേയും കുടിക്കേണ്ടേ സാധനങ്ങളെല്ലാം അടിയെത്തും. അതിനുള്ള എല്ലാ സെറ്റപ്പാടെ തയ്യാറാക്കിയിട്ടുണ്ട്.
1: അതാര കാരണം കൊണ്ടുകൊടുക്കുക?
0: മൃഗസ്നേഹികൾ അല്ലെങ്കിൽ നായ സ്നേഹികൾ.
1: നീ ഒന്ന് നേരാ വേണം തെളിച്ചു പറഞ്ഞാട്ടെ. ഒരുമാതിരി ആടിയും തൊടാണ്ട് ഈടിയും തൊടാണ്ട് പറഞ്ഞ് നനക്ക് മനസ്സിലാണ്ടേ?
0: എന്റെ ആമിൻത, നിങ്ങൾ ഇടക്കെങ്കിലും ആ സാധനം കെട്ടിക്കൊണ്ടിരുന്ന പേപ്പറിലെ അതെങ്കിലും ഒന്ന് വായിക്കണം കേട്ടാ.
1: എല്ലാ കരണ എനിക്ക് കണ്ണ് കണ്ണില്ല, എന്റെ കണ്ണട പൊട്ടിപ്പോയി. നിന്നോട് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറയുന്നു, പിന്നെ ഏടിയാ ഞാൻ പേപ്പർ വായിക്കണ്ടേ?
0: അല്ലപ്പാ, കോഹിന്റെ ചെക്കനോട് പറഞ്ഞാൽ ഇപ്പൊ ഓൺലൈനിൽ ഇഷ്ടംപോലെ കണ്ണട കിട്ടാനില്ലേ?
1: അന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാണ്ട് എന്തിനാടോ കണ്ണട വാങ്ങുന്നു?
0: അത് നിങ്ങൾ പറഞ്ഞ നേരാണ്. എന്നാ പിന്നെ ഊരി കൊടുക്കറ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേ.
1: എന്ന് കണ്ണാ?
0: ആ പിന്നെ ആ ചെക്കൻ കൊണ്ടേറ്റ് നന്നായിട്ട് പരിശോധിച്ചിട്ട് കൊണ്ടത്തരില്ലേ?
1: എന്റെ കരണ, നീ കാര്യത്തിലേക്ക് വന്നട്ടെ, അല്ലെ ഞാൻ നിന്നെ തച്ചു കൊന്നു.
0: ആ, നിങ്ങൾ കാര്യത്തിലേക്ക് വാ. എന്നാ പിന്നെ ഞാൻ കാര്യത്തിലേക്ക് വരാം.
1: എന്റെ
0: ആമിൻത, ഈ തെരുവനായനെ കല്ലെറിഞ്ഞെന്റെ പേരില് എത്ര എത്ര ആൾക്കാരാന്ന് പരാതിയോ ഇതെല്ലായിട്ട് വന്നിനെ?
1: അങ്ങനെ വന്നിനെ?
0: അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് പ്രത്യേക ഒരു ടീം. പിന്നെ ഈ കോടതി വരെ ചോദിച്ചില്ലേ ഈ മനുഷ്യന്മാർക്കാന്ന് പരിഗണന കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഈ തെരുവനായിക്കൊന്ന്?
1: അതന്നെ
0: ചോദിക്കേണ്ട ചോദ്യല്ലേ.
1: പിന്നെന്താ നിന്റെ കോടതി എന്ന് പറഞ്ഞേ? ആർക്കാ പരിഗണന കൂടുതൽ കൊടുത്തേന്നിട്ട്?
0: അല്ല, ആ ഘട്ടം വരെ എത്തിയല്ലോ.
1: ഓ അങ്ങനെ.
0: ആ, അതാ ഞാൻ പറഞ്ഞു വരുന്നേ. അപ്പൊ കോടതി എന്നാ പറഞ്ഞു വെച്ചാല് ഈ സ്നേഹമുള്ളവര് വേണമെങ്കിൽ ഭക്ഷണം എല്ലാം ഈ ഷെൽട്ടറിൽ കൊണ്ടുപോയി കൊടുത്തോട്ട്.
1: നായ്ക്കുണ്ടാക്കി വീട്ടില്?
0: ആ,
1: അത് നല്ല കാര്യം തന്നെ. അവിടെ കൊണ്ടുപോയി കൊടുത്തോട്ടെ.
0: ആ, നല്ല കാര്യമാണല്ലോ. സ്വാതന്ത്ര്യമുണ്ട്, ശാപ്പാടും ഉണ്ട്.
1: അതന്നെ.
0: ഈ കൂട്ടിലടച്ച ഏത് പട്ടിയാ ഇത് ആഗ്രഹിക്കാത്ത?
1: അതന്നെ. അപ്പൊ കിട്ടന്റെ പട്ടി അത് ആഗ്രഹിച്ചിട്ടാന്ന് കൊരക്കുന്നേ.
0: ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. തെരുവ് പട്ടി ആക്കണേ എന്നുള്ള അപേക്ഷയും കൂട്ടിലിട്ടതിന്റെ പ്രതിഷേധമാണ് നിങ്ങളിപ്പോ
1: കേക്കുന്നേ. അതാന്ന് എന്റെ കരുണ, അപേക്ഷ കൊരയും പ്രതിഷേധക്കൊരയും അല്ലേ?
0: അതന്നെ,
1: അതന്നെ. അപ്പൊ കരുണ, എനിക്കൊരു സംശയം. നീ ഇത് പറഞ്ഞുകൊടുക്കുന്നേനെന്നാ പേര് പറയാ?
0: ആമിന്ത.
1: ആവലാതി കൊരയോ അതോ അലവലാതി കൊരയോ?
0: അപ്പൊ നിങ്ങൾ എന്നെ തമാശക്ക.
2: എന്താന്നൊരു പട്ടി സംസാരം.
1: കുട്ടിരാമാട്ടനാണല്ലോ.
2: എന്താണ് കരുണ, ഒരു വിഷയം, ഒരു ഗൗരവത്തിൽ പറഞ്ഞ വിഷയം എന്താണ്?
0: അല്ല കുട്ടിരാമാട്ടാ, ഞാൻ നമ്മളെ നാട്ടിലെ കാര്യമല്ല ആമിനത്തോട് പറഞ്ഞ് മനസ്സിലാക്കലേനു.
2: അതെ, നല്ല കാര്യം.
0: നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ നമ്മളെ തിരുവനായന്റെ പ്രശ്നങ്ങളെല്ലാം? കോടതി വരെ ചോദ്യം ചോദിച്ചു തുടങ്ങി. അപ്പൊ അക്കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേനു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആമിൻ തന്നെ മക്കറാക്കിട്ട് സംസാരിക്കുക.
2: കരുണനെ മക്കറാക്കി ആമിനത്ത?
0: ആണ്.
2: എന്താ ആമിനത്ത അത് മക്കറാക്കാൻ പാടില്ല, നമ്മുടെ സ്വന്തം കരുണനല്ലേ.
1: അല്ല കുട്ടിരാമാട്ട, ഇവന്റെ അല്ല വർത്താനം കേൾക്കുമ്പോ മക്കാറാക്കുമല്ല തോന്നുന്നു. എനിക്ക് വേറെ എന്തെങ്കിലും എടുത്ത് എറിയാനാ തോന്നുന്നു. തള്ളു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ കുട്ടിരാമാട്ട, ഇപ്പൊ പിള്ളമാർ പറഞ്ഞുകൊടുക്കുന്നത്, അതിനൊരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ പേരെന്തായാലും കൊടുക്കേണ്ടി വരും.
2: അപ്പൊ അത് മക്കാറല്ലല്ലോ, ഒരു അവാർഡെല്ലാം വാങ്ങിത്തരുന്ന നല്ല കാര്യല്ലേ.
0: ആമിൻ, തനക്ക് ഇങ്ങനത്തെ അവാർഡൊന്നും എനിക്ക് വേണ്ട.
2: എന്താണ് വിഷയം പറ?
1: കേക്കണ കുട്ടിരാമാട്ട, കിട്ടന്റെ നായി ഇങ്ങനെ കുറച്ച് ഓണ്ടിക്കുന്നു. എന്തിനാടോ ആ നായി കൊരക്കുന്നെന്ന് പറയും പോവാൻ പറഞ്ഞ്. പിന്നെ അപേക്ഷ കൊരയും പ്രതിഷേധ
2: കൊരയാണ്.
0: ഞാൻ പറഞ്ഞാലും എന്നാ തെറ്റെന്റെ കുട്ടിരാമാട്ട, ഇപ്പൊ നായ്ക്കൾക്ക് വേണ്ടിട്ട് എന്തെല്ലോ നിയമങ്ങളെല്ലാം പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വരുന്നില്ലേ.
2: അതെ.
0: അപ്പൊ ഇതിന്റെ പ്രതിഷേധമായിട്ടാണ് ഈ കിട്ടന്റെ നായ കൊരക്കുന്നെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു.
2: ശരി.
0: എന്തെല്ലാം നിയമങ്ങളാണ് ഇപ്പൊ വന്ന് ഇവർക്ക് താമസിക്കാൻ വേണ്ടി ഷെൽട്ടർ പോരാത്തേന്. ഈ നായ് സ്നേഹികളോട് പറഞ്ഞു പോലും അവർക്ക് ഭക്ഷണ കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷെൽട്ടർ വരെ കൊണ്ടുകൊടുത്തു.
2: അല്ല, നമ്മള് വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കല്ലല്ലോ, തെരുവ് നായ്ക്കൾക്കല്ലേ.
0: അല്ല, ഈ തെരുവ് നായ്ക്കളാക്കണം എന്നാണല്ലോ അപേക്ഷ.
2: ഓ, അതാണ്.
0: ആ ഒരു അപേക്ഷന്റെ കൊരയാണ് നമ്മളെ കിട്ടന്റെ നായി ഇങ്ങനെ
1: കൊരച്ചുകൊണ്ടിരിക്കുന്നത്.
2: മനസ്സിലായി.
0: ഇത്രയും സ്വാതന്ത്ര്യം നായ്ക്ക് കിട്ടുമ്പോ ആ കെട്ടിയിട്ട നായ്ക്ക് സ്വാഭാവികമായിട്ടൊരു വികാരം ഉണ്ടാവില്ല എന്റെ കുട്ടിയാമട്ട?
2: തീർച്ചയായിട്ടും. ആ നായ്ക്കളുടെ വികാരം മനസ്സിലാക്കാൻ കരുണനെ പോലെ ഒരാളെങ്കിലും വേണ്ടേ ആമിനത്ത?
0: അതാണ് ഞാൻ ആമിനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
2: പക്ഷെ ഇത് കരുണ, ഈ തെരുവനായ പ്രശ്നം ഉണ്ടല്ലോ, നമ്മള് ആ പ്രശ്നം കൊണ്ട് വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല.
1: ഇന്നലെ പേപ്പറിൽ കണ്ടിട്ടില്ല കാരണ 10-15 നായ്ക്കളല്ലേ ഒരു ചെക്കന്റെ പിന്നാലെ പായുന്നു?
0: അത് ഞാൻ കണ്ടിനപ്പാ.
1: ഭാഗ്യത്തിന് ഓന്റെ അച്ഛൻ വന്നിട്ട് എറിഞ്ഞോണ്ടില്ലേ കല്ലെടുത്ത് എറിഞ്ഞോണ്ട് ഓൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതിന്റെ വായിലായിരിക്കും കുട്ടികളുണ്ടാവുക.
2: അത് ശരിയാണ്. കാരണം നമ്മുടെ ചെറിയ കുട്ടികളെയും അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങള് ആടുകളെയും മറ്റൊക്കെ കോഴികളെയൊക്കെ വല്ലാതെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് തെരുവുനായ്ക്കൾ. ഈ തെരുവുനായ്ക്കൾ എന്ന് പറഞ്ഞാൽ തെരുവിൽ അലഞ്ഞു തിരിയുന്നുണ്ടാണല്ലോ അതിനെ തെരുവുനായ്ക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ ഒരു തെരുവുനായ അങ്ങനെ ആവുന്നില്ലല്ലോ.
0: ഇല്ല
2: അല്ലേ. വീട്ടില് നമ്മൾ കൂട്ടിലോ അല്ലെങ്കിൽ ചങ്ങലിലോ ഇട്ട് വളർത്തുമ്പോൾ അത് നമ്മുടെ വളർത്ത് നായായിട്ട് മാറുന്നു. അങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ അഴിച്ചുവിടുമ്പോഴാണ് തെരുവ് നായ്ക്കളാവുന്നത്.
0: അപ്പൊ
2: തെരുവിൽ നമ്മൾ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ പെറ്റ് പെരുകുന്ന ഒരു നായ ശല്യം നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
0: അല്ല കുട്ടരാമട്ട, അതിന് നായ്ക്കൊക്കെ വേണ്ടിട്ട് സംസാരിക്കാൻ ഒരു കൂട്ടർ ആൾക്കാരില്ലേ?
2: അതെ ശരിയാണ്, അതും മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം. അവരുടെ ആവശ്യം ഈ നായ്ക്കളെ കൊന്നുകളയുക അല്ലെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്ന കുറച്ച് മൃഗസ്നേഹികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെയാണ് കോടതിയുടെ ഒരു സംശയം, ആരെയാണ് സംരക്ഷിക്കേണ്ടത്? തെരുവുനായ്ക്കളെയാണോ അല്ലെങ്കിൽ അവരുടെ കടിയേൽക്കാൻ വിധിക്കപ്പെടുന്ന ചെറിയ കുട്ടികളെയും ആളുകളെയാണോ സംരക്ഷിക്കപ്പെടേണ്ടതെന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. ഒരുപക്ഷെ നമ്മൾക്ക് പത്രത്തിൽ വന്ന വാർത്ത ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തെരുവുനായ്ക്കൾ അലഞ്ഞു തിരിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഓരോ തെരുവുകളിലും പട്ടികൾക്കൊരു ഷെൽട്ടർ,
0: പട്ടി ഷെൽട്ടർ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അമിത ആ കാര്യം തന്നെ? നിങ്ങൾ നേരത്തെ പറഞ്ഞവരെ നിങ്ങൾ മക്കാറാക്കില്ലേ? നോക്കിയാട്ടെ, കുട്ടിരാമട്ടം പറഞ്ഞ കാര്യല്ലേ,
1: ഞാൻ എന്നെ മക്കാറാക്കിയിട്ടൊന്നുമില്ലേ, നീ എന്തെങ്കിലും
2: പറഞ്ഞുകൂടല്ലോ. അങ്ങനെ ഒരു ഷെൽട്ടർ, ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തു ചെയ്യാം, ഈ പട്ടികളോട്, തെരുവ് പട്ടികളോട്, തെരുവ് മൃഗങ്ങളോട് ഒക്കെ സ്നേഹമുള്ളവർക്ക് ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കാം. അപ്പൊ ആ ഷെൽട്ടറിനകത്തായിരിക്കും നായ്ക്കളൊക്കെ. അപ്പൊ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് തെരുവിലും മറ്റൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വ്യവസ്ഥയുടെ ഒരു ഉദ്ദേശം.
1: അല്ല അത് ഏടി കുട്ടിരാമട്ട, ശരിയാവാ, ഈ തെരുവ് നായ്ക്കള് അടങ്ങിയിരുന്നിട്ട് ഏടി ചരിത്രങ്ങൾ കേട്ടിന, അതിട്ട് അടങ്ങിയിരിക്കാൻ പറ്റൂലല്ലോ.
2: അതും ഒരു പരിധിവരെ ശരിയാണ്. ഇത് ഈ ഷെൽട്ടർ അടച്ചുറപ്പില്ലെങ്കിൽ, അതിനകത്ത് കയറ്റി അതിനെ അടച്ചു പൂട്ടിയിട്ടില്ലെങ്കിൽ അത് പുറത്തേക്ക് ചാടും അല്ലേ, ആഹാരം തേടി ഇങ്ങനെ പോകും. അങ്ങനെ ആഹാരം കഴിച്ച് നടന്നു വരുന്ന, ഒറ്റക്കൊക്കെ നടന്നു വരുന്ന ആളുകളെ ആക്രമിക്കാനുള്ള ഒരു പ്രവണത അതിനുണ്ടാവും. അമിനത്തെ പറഞ്ഞൊരു വലിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ തെരുവില് നായ്ക്കള് വരാതിരിക്കുക, അവരുടെ പ്രത്യുൽപാദനം, അവരുടെ പ്രത്യുൽപാദന ശേഷി ലഘൂകരിക്കുന്ന ABC സെന്ററുകളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ.
0: അല്ല കുട്ടിരാമട്ട, അപ്പൊ ഈ പട്ടി ഷെൽട്ടർ വിജയിക്കൂലെന്നാ പറഞ്ഞു വരുന്നത്?
1: അല്ല കരണ, എന്ത് പാലിക്കാനാ നീ പറയുന്നത്? ഈ പട്ടികളെ ശീലിച്ചതല്ലേ പാലിക്കൂ, ശീലിച്ചതല്ലേ പാലിക്കൂന്ന്.

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 5325 542.

0: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും. എന്നിട്ടും ഈ വാൽവെന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
1: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
0: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
1: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
0: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
1: എടോ, അത് പിന്നെ
0: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
2: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.

0: വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ കേൾക്കാം യു കെ കുമാരന്റെ വളഞ്ഞ കാലുള്ള കുട. അവതരിപ്പിക്കുന്നു യാഗേഷ് എളയാവൂർ.
2: വളഞ്ഞ കാലുള്ള ഒരു കുട എന്റെ പുസ്തകശാലയുടെ മൂലയിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെയായി. കുട അന്വേഷിച്ചു ആരെങ്കിലും വരുമെന്ന് കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നു. സാധാരണ അങ്ങനെയാണ്, പുസ്തകശാലയിൽ മറന്നു വെച്ചു പോയ സാധനങ്ങൾ വീണ്ടെടുക്കുവാൻ ദിവസങ്ങൾ കഴിഞ്ഞാലും ആളുകൾ വരാറുണ്ട്. വീടിന്റെ ആധാരവും സ്വർണാഭരണ പൊതിയുമൊക്കെ കടയിൽ മറന്നു വെച്ചു പോയവരുമുണ്ട്. പിന്നെ തിടുക്കപ്പെട്ടു വന്നു സാധനം എടുക്കുമ്പോഴാണ് അവർക്ക് സമാധാനമാവുക. എന്നിട്ട് പറയും, ഇവിടെയാണ് വെച്ചതെന്ന് ഒരു സമാധാനമുണ്ട്. അങ്ങനെ ആരും ഇവിടേക്ക് വരില്ലല്ലോ. അവരുടെ ധാരണ ശരിയുമാണ്. പുസ്തകക്കടയായതിനാൽ വെറുതെ ആരും കയറി വരാറില്ല. കയറി വരുന്നവരിൽ പലരും നന്നായി പെരുമാറാൻ അറിയുന്നവരുമാണ്. അതുകൊണ്ടാകാം മറന്നുവെച്ച സാധനങ്ങൾ അതേപടി കിടക്കും. പുസ്തക അലമാരയുടെ ചേർന്നാണ് ഒരു പൊതിയുണ്ടായിരുന്നത്. അതെടുക്കാൻ വന്നയാൾ പൊതി തുറന്ന് കാണിച്ചു തന്നു പഴകി ദ്രവിക്കാറായ കുറെ കടലാസുകൾ. വീടിന്റെ ആധാരം, അവ പഴയതുപോലെ അടുക്കി വെക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഒരു കുടുംബത്തിന്റെ ആത്മാവാണിത്. ഇതു പണയം വെച്ചിട്ട് വേണം ആ പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ. അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി. എന്റെ പുസ്തകക്കടയിലെ സുരക്ഷിതത്വം കാരണം ഒരു പെൺകുട്ടിയുടെ വിവാഹം ഭംഗിയായി നടക്കുമല്ലോ. ഞാൻ ആശ്വസിച്ചു. മറ്റൊരിക്കൽ ഒരു സ്വർണപ്പൊതി 4 ദിവസമാണ് അലമാരയോട് ചേർന്നുള്ള സ്റ്റൂളിൽ കിടന്നത്. പുസ്തകശാലയുടെ തെക്കുഭാഗത്തുള്ള കെട്ടിടത്തിൽ നഗരത്തിലെ വലിയ സ്വർണക്കടയാണ്. അവിടെ നിന്നും സ്വർണം വാങ്ങി വന്ന ആരോ ആണ് നിറപ്പകിട്ടുള്ള പൊതി സ്റ്റൂളിൽ മറന്നു വെച്ചു പോയത്. ഒരു ദിവസം ഉച്ചക്ക് ഒരാൾ കടയുടെ പുറത്തുനിന്നും വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഇവിടെ നിന്നും ഒരു പൊതി കണ്ടുകിട്ടിയിട്ടുണ്ടോ? അയാളെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. വലിയ തലയിൽ കെട്ട് മറക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അതിനും പുറമെ അയാളുടെ അന്നത്തെ അന്വേഷണവും. പുസ്തകശാലയുടെ മുന്നിലെത്തിയ ഉടനെ അയാൾ ചോദിച്ചത് പൊരയിലെ അലമാരയിൽ വെക്കാൻ പറ്റിയ വലിയ പുസ്തകങ്ങളുണ്ടോ എന്നായിരുന്നു. ആ ചോദ്യം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെക്കേണ്ട ഒന്നല്ലല്ലോ പുസ്തകം. എങ്കിലും പുസ്തകം തേടി വരുന്ന ഒരാളെ ആ തരത്തിൽ അവഗണിക്കുവാനും എനിക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ അയാളെ തറപ്പിച്ചു നോക്കി. അയാൾ ഒരു പുതിയ വീടെടുത്തിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ അനുമാനിച്ചു. വീടിന്റെ പ്രധാന മുറിയിൽ വലിയ ഷോക്കേസുകൾ ഉണ്ടായിരിക്കും. അവക്ക് ഭംഗിയുണ്ടാക്കാൻ ധാരാളം വലിയ പുസ്തകങ്ങൾ നിറക്കണമെന്ന് ആരോ ഉപദേശിച്ചിട്ടുണ്ടാകാം. ആദ്യം അയാളോട് എനിക്ക് ചെറിയൊരു അവജ്ഞ തോന്നിയെങ്കിലും പിന്നീടത് ഇല്ലാതായി. പുസ്തകം തേടിയാണല്ലോ അയാൾ വന്നത്. അയാളെ ഞാൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലിയ പുസ്തകങ്ങൾ നിരത്തിവെച്ച അലമാരക്ക് മുന്നിൽ നിർത്തി. കയ്യിൽ കിട്ടിയ കാണാൻ കൊള്ളാവുന്ന വലിയ പുസ്തകങ്ങൾ പേരുപോലും നോക്കാതെ അയാൾ വാരിയെടുക്കുകയായിരുന്നു. അയാളെ വീണ്ടും കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചു, പുസ്തകങ്ങളെല്ലാം അലമാരയിൽ നിറച്ചുവോ? എന്റെ ചോദ്യം കേട്ടെന്ന് ഭാവിക്കാതെ അയാൾ പറഞ്ഞു, ഒരു പൊതി കാണാനില്ല. അതിവിടെ ഉണ്ടോന്ന് നോക്കാൻ വന്നതാ. നിങ്ങള് പുസ്തകമെടുത്ത മൂലക്കങ്ങാൻ മറന്നു വെച്ചിട്ടുണ്ടോന്ന് നോക്കി ധൃതിയിൽ പറഞ്ഞു. അയാൾ ധൃതിയിൽ അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ വളരെ സന്തോഷത്തോടെ എന്റെ അരികിലേക്ക് വന്നു. നാ കിട്ടി, അയാൾ പറഞ്ഞു. ഞാനാ പൊതിയിലേക്ക് സൂക്ഷ്മമായി നോക്കി. ഇത്രയും ദിവസം ഇതിവിടെ ഉണ്ടായിരുന്നുവോ? പുസ്തകങ്ങൾക്കിടയിൽ അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പൊതിയായിരുന്നു അത്. മുറിയുടെ ഓരോ വശവും നന്നായി പരിശോധിച്ചെങ്കിൽ മാത്രമേ പൊതി കണ്ണിൽപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്റെ ശ്രദ്ധയിൽ പെടാതിരുന്നതും. പൊതി എന്റെ നേരെ നീട്ടി ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ അയാൾ ചോദിച്ചു, ഇതിലെന്താണെന്ന് അറിയാമോ? ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. അതിൽ സ്വർണമാലയോ വളയോ മോതിരമോ മറ്റോ ആയിരിക്കുമെന്ന്. എങ്കിലും അതേ നിഷ്കളങ്കതയോടെ ഞാൻ പറഞ്ഞു, ഇല്ല. അത് കേട്ടപാടെ അയാൾ പൊതി വലിച്ചു കീറി എന്റെ മുന്നിൽ തുറന്നു വെച്ചു. ഞാൻ അതുവരെ കാണാത്ത പലതരം കല്ലുവെച്ച മോതിരങ്ങളും മാലകളും തെല്ലിട ഞാൻ അതിലേക്ക് പകച്ചു നോക്കി. എന്തൊക്കെയാണിത്? അയാൾ ചുണ്ട് എന്റെ ചെവിക്കരികിലേക്ക് നീട്ടി സ്വകാര്യമായി പറഞ്ഞു, ഇതൊക്കെ രത്നങ്ങളാണ്. അവ പതിപ്പിച്ച മോതിരങ്ങളും മാലകളും ലക്ഷക്കണക്കിന് രൂപ വില വരും. അതാണ് ഇത്രയുന്നാൾ നിങ്ങളുടെ പീഡികയുടെ മൂലയിൽ കിടന്നത്. പോയി പോയെന്ന് കരുതിയതാണ്. ഇവിടേക്കൊന്ന് വെറുതെ വന്നു നോക്കിയെന്ന് മാത്രം. നിങ്ങൾക്കെന്താ ഞാൻ തരേണ്ടത്? എനിക്കൊന്നും വേണ്ട. വില കൂടിയ വസ്തുക്കൾ മേലിലെങ്കിലും നന്നായി സൂക്ഷിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. പൊന്നും വാങ്ങി പുസ്തക പീഡികയിലെത്തിയപ്പോൾ എങ്ങനെയോ മറന്നുപോയതാണ്. നിസീവിന് ഇത് തിരിച്ചു കിട്ടി. അയാൾ ആശ്വാസത്തോടെ പറഞ്ഞു. പിന്നെ ഒന്നും പറയാതെ വീണ്ടും മുറിക്കകത്തേക്ക് കയറി. വലിയ പുസ്തകങ്ങൾ വെച്ച അലമാരയ്ക്ക് മുന്നിൽ പോയി നിന്നു. ഇരു കൈകൾ കൊണ്ടും വലിയ പുസ്തകങ്ങൾ തിരഞ്ഞു പിടിച്ച് എന്റെ മുന്നിൽ വെച്ചു. അപ്പോൾ എനിക്കറിയാമായിരുന്നു അയാളുടെ ആവശ്യത്തിനു വേണ്ടിയല്ല പുസ്തകങ്ങൾ എടുത്തതെന്ന്. സ്വർണം തിരിച്ചുകിട്ടിയതിൽ എന്നോടുള്ള നന്ദി സൂചകമായിട്ടാണ് വീണ്ടും അയാൾ പുസ്തകം വാങ്ങുന്നത്. എന്നാൽ ഞാനത് നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. അതൊരിക്കലും ഒരു പുസ്തക കച്ചവടക്കാരൻ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ബില്ലെഴുതുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, നേരത്തെ കൊണ്ടുപോയ പുസ്തകങ്ങൾ എന്തു ചെയ്തു? അതൊക്കെ ഭംഗിയായി അലമാരയിൽ ആർക്കും കയ്യെത്താതെ ഉയരത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ചേല്. സഹതാപത്തോടെ അയാളെ നോക്കിയതിനു ശേഷം ഞാൻ തെല്ല് നിരാശയോടെ പുതിയ പുസ്തകങ്ങളുടെ ഗന്ധത്തിലേക്ക് മടങ്ങി. പുസ്തക കച്ചവടക്കാരന് അവ വിൽക്കുവാനല്ലാതെ ആരെ കൊണ്ടും വായിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെടുകയായിരുന്നു. അതുപോലെ പുസ്തക കടയുടെ മൂലയിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച വളഞ്ഞ കാലുള്ള കുട തേടി ആരെങ്കിലും വരുമെന്നു തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. കുട തേടി ഇത്ര നാളായിട്ടും ആരും വരാതിരുന്നതും എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു നാൾ വൈകിട്ടാണ് അനാഥമായ നിലയിൽ കടക്കു മുന്നിലുള്ള ചില്ലിനോട് ചാരി കുട ഞാൻ കണ്ടത്. ബസ് സ്റ്റാൻഡിനടുത്തുള്ള സ്ഥലമായതിനാൽ പലതരത്തിലുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു വഴിയാണിത്. കുട ആരെങ്കിലും വെച്ചിട്ട് പോയതാകാമെന്ന് ഞാൻ കരുതി. എന്നാൽ സന്ധ്യയായിട്ടും കുട അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. പുസ്തകശാല പൂട്ടാനൊരുങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ചുറ്റും പരതി. കുടക്കായി ആരും വരുന്ന ലക്ഷണമില്ല. കയ്യിലെടുത്തപ്പോൾ അതിന് ചില പ്രത്യേകതകൾ ഉള്ളതായി തോന്നി. മനോഹരമായ വളഞ്ഞ പിടി, വലിപ്പം തോന്നുമെങ്കിലും കുടക്ക് ഭാരം തീരെയില്ല. കൊച്ചു കുട്ടിക്ക് പോലും കൊണ്ടു നടക്കാം. തുറന്നു നോക്കാൻ കൂടി മിനക്കടാതെ ഞാനതെടുത്ത് മുറിയുടെ മൂലയിൽ വെച്ചു. ആരായിരിക്കും മറന്നു വെച്ചു പോയത്? പ്രായമായ ആരോ ഉപയോഗിക്കുന്ന കുടയാണിത്. അത്തരത്തിലുള്ള ആരും കടയിൽ വന്നതായി ഓർമ്മയിൽ വന്നില്ല. കുടയെടുക്കാൻ പിറ്റേ ദിവസം ആരെങ്കിലും വരുമെന്ന് കരുതി ഞാൻ കടയുടെ ഷട്ടർ താഴ്ത്തി. എന്നാൽ പിറ്റേ ദിവസവും കുട അങ്ങനെ തന്നെ കിടന്നു. പിന്നീട് കടയിൽ വരുന്നവരോടെല്ലാം ഞാൻ തിരക്കാൻ തുടങ്ങി. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും കുട നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു കുട കിട്ടിയിട്ടുണ്ട്. മഴക്കാലമല്ലാത്തതിനാലാകാം പലർക്കും കുട അത്ര പ്രധാനപ്പെട്ട ഒന്നായി തോന്നിയിരുന്നില്ല. അതുകൊണ്ടുതന്നെ എന്റെ അന്വേഷണത്തോട് ഗൗരവമായി പ്രതികരിക്കുവാൻ പലരും മുതിർന്നില്ല. ഒരു നാൾ കടയിൽ വന്ന കവി ധനപാലനോട് ഞാൻ കുടയുടെ കാര്യം പറഞ്ഞു. കുടയില്ലാത്തതിനാൽ പ്രായമായ ആരോ ഒരാൾ നന്നായി ക്ലേശിക്കുന്നുണ്ടെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. കവിക്ക് അത്തരത്തിലുള്ള ആരെയെങ്കിലും പരിചയം കാണാതെ വരില്ല. എല്ലായ്പ്പോഴും അസ്വസ്ഥനും ദുഃഖിതനുമായി കാണപ്പെടുന്ന കവി അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. ഏതെങ്കിലും ചെറിയ പ്രസിദ്ധീകരണത്തിൽ അയാളുടെ കവിത അടിച്ചു വന്നിട്ടുണ്ടാകാമെന്ന് ഞാൻ ഊഹിച്ചു. വന്നപാടെ അയാൾ കയ്യിലുള്ള പ്രസിദ്ധീകരണം മേശപ്പുറത്ത് അമർത്തി വെച്ചിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, ഒടുവിൽ അവന്മാർക്ക് ആ ഭാഗ്യമുണ്ടായി, എന്റെ കവിത അച്ചടിക്കാനുള്ള ഭാഗ്യം. കടയിൽ പുസ്തകങ്ങൾ വാങ്ങാനെത്തിയവർ കൂടി കേൾക്കാൻ വേണ്ടിയാകാം കവി ഇത്രയും ശബ്ദമുയർത്തി പറഞ്ഞതെന്ന് വ്യക്തം. ഒച്ച കേട്ട് അവിടെയുള്ളവർ അയാളുടെ നേരെ നോക്കി. കവിക്ക് സന്തോഷമായി. പിന്നെ ആരും ആവശ്യപ്പെടാതെ തന്നെ കവിത ഒച്ചത്തിൽ ചൊല്ലാൻ തുടങ്ങി. അപ്പോഴും ആളുകൾ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. കവിത ചൊല്ലിത്തീർന്നപ്പോൾ ഞാൻ കുടയെക്കുറിച്ച് പറഞ്ഞു. വളഞ്ഞ കാലുള്ള കുടയെടുത്ത് അയാളെ കാണിക്കുകയും ചെയ്തു. ഇവിടെ ആരും ഇത്തരത്തിലുള്ള കുട ഉപയോഗിച്ചു കണ്ടിട്ടില്ല. നല്ല പ്രത്യേകതയുള്ള പിടി. മൊത്തത്തിൽ കാണാനും ഭംഗിയുണ്ട്. ഏതായാലും ഞാനുമൊന്നു തിരക്കി നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു കവിത തന്നെ എഴുതിക്കളയാം. പിന്നീട് ഏഴാമത്തെ ദിവസമാണ് കവി പ്രത്യക്ഷപ്പെട്ടത്. അതിനിടയിൽ കുടതേടി ആരും കടയിൽ വന്നതുമില്ല. കവി വരുമ്പോൾ കുറെ പേർ കടയിലുണ്ടായിരുന്നു. ലൈബ്രറിക്കാവശ്യമായ പുസ്തകങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ കവിയെ പ്രത്യേകിച്ച് ഗൗനിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ അതൊന്നും കണക്കാക്കാതെ അയാൾ പതിവ് പോലെ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ കവിത എഴുതി കുടയെപ്പറ്റി. വളഞ്ഞ കാലുള്ള കുട. ഞാൻ തെല്ലിട അയാളെ ശ്രദ്ധിച്ചു. മറ്റുള്ളവരുടെ പ്രതികരണമൊന്നും കാക്കാതെ കവി കവിത ഒച്ചത്തിൽ ചൊല്ലാൻ തുടങ്ങി. തിരക്കുണ്ടായിട്ടും കവിത ഞാൻ വെറുതെ കേട്ടുകൊണ്ടിരുന്നു. മനോഹരമായ കുട, ഏറ്റവും ജുഗുപ്സാവഹമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒന്നിന്റെ പ്രതീകമായി അയാൾ മാറ്റിയിരിക്കുന്നു. ഭാര്യയെ മർദ്ദിക്കുന്നതിനും മറ്റുള്ളവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നതിനും ഗർഭിണിയുടെ വയർ പിളർക്കുന്നതിനുമുള്ള ഒരു ഉപകരണം വളഞ്ഞ കാലുള്ള കുട. കവി വരികൾ വളരെ സ്പഷ്ടമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു അത്. ഓടിച്ചെന്ന് കവിത അയാളിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇതല്ല ഒരു പ്രതീകത്തിന്റെ ധർമ്മം. മനോഹരമായ ആ കുടയെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു? കുട നമുക്ക് സുരക്ഷിതത്വം തരുന്നില്ലേ? ഭാര്യയും ഭർത്താവും ഒരു കുടക്കീഴിൽ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാലുള്ള കുട വാർദ്ധക്യത്തിന്റെ ഊന്ന് വടിയാവുന്നില്ലേ? ഇതൊന്നും ഗൗനിക്കാതെ നിങ്ങൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കവി ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ കുടകളെല്ലാം അണുകുടകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭർത്താവും ഭാര്യയും ഒരു കുടക്കീഴിൽ ഇപ്പോൾ പോകാറില്ല, പോകാൻ കഴിയില്ല. അതു പറഞ്ഞ് കവി ഇറങ്ങിപ്പോകാനൊരുങ്ങി. അതിനിടയിൽ ഇങ്ങനെ മുറുമുറുത്തു, പുസ്തക കച്ചവടക്കാരൻ പുസ്തകം വിറ്റാൻ മതി, സാഹിത്യത്തിൽ ഇടപെടരുത്. അയാളുടെ വാക്കുകൾ എന്നെ തകർക്കുകയായിരുന്നു. അന്ന് നല്ല വിൽപ്പന ഉണ്ടായിട്ട് പോലും എന്റെ മനസ്സിന് സൗഖ്യം തരാത്തവണ്ണം കവിയുടെ ശബ്ദം എന്നെ അലോസരപ്പെടുത്തി. പുസ്തക കച്ചവടക്കാരന് പുസ്തകം വിൽക്കൽ മാത്രമാണോ നിയോഗം? അയാൾക്ക് സാഹിത്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൂടെ? അയാൾക്ക് ഒരു നല്ല വായനക്കാരനായിക്കൂടെ? ആരാണ് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിയത്? കവിയുടെ ക്ഷോഭം തണുത്താൽ ഒരുപക്ഷെ നാളെ തന്നെ അയാൾ പുസ്തകശാലയിലേക്ക് മടങ്ങി വന്നുകൂടെന്നില്ല. അയാളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തിയതോടെ എന്റെ അശാന്തിക്ക് അല്പം ശമനം കിട്ടിയതായി എനിക്ക് തോന്നി. അന്നു രാത്രി പെട്ടെന്നാണ് മഴ പെയ്തത്. വേനൽ മഴ സുഖകരമായ ഒരനുഭവമായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ മഴ മറ്റു ചില പ്രയാസങ്ങളും സൃഷ്ടിച്ചു. മഴയ്ക്ക് മുമ്പായി ശക്തമായ ഇടിയും മിന്നലുമുണ്ടായി. അതോടെ വൈദ്യുതിയും പോയി. സമയം വൈകിയതുകൊണ്ട് ഇനിയാരും പുസ്തകം തേടി വരാനിടയില്ല. കടയടയ്ക്കാൻ ഒരുങ്ങിയപ്പോഴാണ് മഴയും താണ്ടി വീട്ടിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന ചിന്തയുണ്ടായത്. പ്രധാന വഴിവിട്ട് കുറേ ദൂരം വീട്ടിലേക്ക് നടക്കേണ്ടിയിരുന്നു. മഴയത്ത് അത്രയും ദൂരം നടക്കാനും സാധ്യമല്ല. കുട കരുതിയിരുന്നതുമില്ല. തൊട്ടടുത്തുള്ള കടക്കാരെല്ലാം സ്ഥലം വിട്ടുകഴിഞ്ഞു. ഞാൻ മാത്രം ഏകനായി തിമർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി കടക്കുള്ളിൽ വിഷമത്തോടെ അങ്ങനെ നിന്നു. ഒരു കുട കരുതാതിരുന്നത് കഷ്ടമായിപ്പോയി. കുട കിട്ടാൻ എന്താണ് മാർഗം? അപ്പോഴാണ് മുറിയുടെ മൂലയിൽ സൂക്ഷിച്ചിരുന്ന കുടയെക്കുറിച്ച് ഞാൻ ഓർത്തത്. കുട എടുക്കുന്നത് ശരിയാണോ? ഞാൻ ആശയക്കുഴപ്പത്തിലായി. എങ്കിലും തെല്ലിട കഴിഞ്ഞു വിമുഖതയോടെ കുട കയ്യിലെടുത്തു. വളഞ്ഞ കാലുള്ള കുട എന്റെ കയ്യിൽ കനം കുറഞ്ഞ ഒരു പ്രതീകമായി അരുമയോടെ അമർന്നു. അപ്പോൾ ഞാൻ കവിയെക്കുറിച്ചോർത്തു. മാർദ്ദവമേറിയ ഒരു കുടയെ അയാൾ എത്ര ക്രൂരമായിട്ടാണ് പലതരത്തിൽ വ്യാഖ്യാനിച്ചത്. മൂന്ന് പേർക്ക് സമൃദ്ധമായി പോകുവാൻ കഴിയുന്ന കുടയുടെ വിധാനത്തിനു കീഴെ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ മഴയുടെ ഭംഗിയേറിയ താളം ആസ്വദിക്കുകയായിരുന്നു. സുരക്ഷിതത്വത്തിൽ അമർന്നുകൊണ്ട് മഴ കാണുന്നത് ഹൃദ്യമായ ഒരനുഭവമാണ്. വീട്ടിലെത്തി കുട പൂട്ടാൻ തുനിയവേ വൈദ്യുതി വെളിച്ചത്തിൽ ഞാൻ അതിന്റെ അകത്തേക്ക് കൗതുകപൂർവം സൂക്ഷിച്ചു നോക്കി. കുടയുടെ പുതുമ അപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നി. കുടയുടെ ഉൾവശത്ത് എഴുത്തുപോലെ തോന്നിപ്പിക്കുന്ന ചില രേഖകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നുകൂടി അമർത്തി നോക്കിയപ്പോൾ മനസ്സിലായി, അത് രേഖകളല്ല, എഴുത്തു തന്നെയാണ്. ചിത്രലിപി പോലുള്ള എഴുത്ത്. കെ അബ്ദുറഹ്മാൻ എന്ന് ഞാൻ വായിച്ചു. പിന്നെ ഫോൺ നമ്പറും. അതിന്റെ ഉടമസ്ഥന്റെ പേരും ഫോൺ നമ്പറുമാകാം. എനിക്കപ്പോൾ വല്ലാതെ കുറ്റബോധം തോന്നി. നേരത്തെ ഇത് കണ്ടിരുന്നുവെങ്കിൽ കുട അയാൾക്ക് എത്തിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ തന്നെ ഫോൺ കറക്കി. തെല്ലിട കഴിഞ്ഞ് അപ്പുറത്തുനിന്നും ഒരു സ്ത്രീ ചോദിച്ചു, ആരാ? ഇത് അബ്ദുറഹ്മാന്റെ വീടല്ലേ? ഞാൻ അന്വേഷിച്ചു. അതെ, നിങ്ങളാരാ? അബ്ദുറഹ്മാന്റെ കുട എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അത് കേട്ടപാടെ അപ്പുറത്തുള്ള സ്ത്രീ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടു, അള്ളോ, ഉപ്പാന്റെ കുട കിട്ടിയെന്ന്. അപ്പോൾ അവിടെ ആഹ്ലാദം ഇരമ്പിയത് ഞാൻ അറിഞ്ഞു. അതിന്റെ ആരവം എനിക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു. വീട് മുഴുവൻ ബഹളത്തിലാണ്. ഒരു കുട കിട്ടിയതിന് ഇത്രമാത്രം സന്തോഷമെന്തിന്? ഞാൻ ചോദിച്ചു, അബ്ദുറഹ്മാൻ അവിടെ ഇല്ലേ? ഇല്ല, ഉപ്പ കുറേ നാളായി ആശുപത്രിയിലാണ്. കുട കാണാതായപ്പോൾ തൊട്ട ഉപ്പക്ക് അസുഖം വന്നത്. മറ്റു കാര്യങ്ങളൊന്നും വിശദമായി കേൾക്കാൻ നിൽക്കാതെ ഞാൻ പറഞ്ഞു, നാളെ കാലത്ത് കുട അവിടെ എത്തും. ശക്തമായി പെയ്തുകൊണ്ടിരുന്ന മഴ എനിക്കൊട്ടും പ്രിയമല്ലാത്തതായി. വരണ്ട സമതലങ്ങളെ ഇറനണിയിക്കുന്ന കാറ്റ് പോലും എനിക്കരോചകമായി. കുട നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരാൾ രോഗിയായി എന്ന അറിവ് എന്നെ തെല്ലത്ഭുതപ്പെടുത്തിയെങ്കിലും അങ്ങനെയും ചിലത് സംഭവിച്ചേക്കാമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുകയും ചെയ്തു. എന്റെ അശ്രദ്ധ കാരണമാണ് അയാൾ ആശുപത്രിയിലായത്. ഒരു കുട ഒരാൾക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടതായതെങ്ങനെ? ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിരാവിലെ തന്നെ കുട ആശുപത്രിയിൽ എത്തിക്കാനും ഞാൻ തീരുമാനിച്ചു. അബ്ദുറഹ്മാന്റെ മകനാണ് എന്നെ കട്ടിലിനരികിലേക്ക് കൊണ്ടുപോയത്. അയാൾ അർദ്ധ ബോധാവസ്ഥയിൽ കിടക്കുകയാണ്. കുട ഞാൻ അബ്ദുറഹ്മാന്റെ കട്ടിലിന് സമീപം വെച്ച് മാറി നിന്നു. പിന്നെ അയാളുടെ മകനോടൊപ്പം പുറത്തിറങ്ങി. മകൻ പറഞ്ഞു, ഉമ്മ മരിക്കുന്നതിനും ഒരാഴ്ച മുമ്പാണ് ഉപ്പ ഈ കുട വാങ്ങിയത്. ഉമ്മയാണ് കുട തിരഞ്ഞെടുത്തു കൊടുത്തത്. അന്ന് ഉമ്മ പറഞ്ഞിരുന്നു, നമുക്ക് രണ്ടാക്കും കൂടി പോകാൻ കഴിയുന്ന ഒരു കുടയായിത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഊന്നുവടിയാക്കുകയും ചെയ്യാം. പിന്നെ ഈ കുടക്കീഴിൽ ഉമ്മയും ഉപ്പയും കുറേ നടന്നു. ഉമ്മ മരിച്ചപ്പോൾ ഉപ്പ കുട കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. എങ്ങനെയാ കുട കാണാതെ പോയതെന്നറിയില്ല. ഉമ്മ മരിച്ചതിൽ പിന്നെ ഉപ്പ പുറത്തിറങ്ങിയിട്ടില്ല. ചിലപ്പോൾ കുട നിവർത്തി അതിന്റെ കീഴിൽ അങ്ങനെ ഇരിക്കും. കുട പോയതോടെ ഉപ്പ മാനസികമായി തകർന്നു. പിന്നെ രോഗവും വന്നു. ഇപ്പോൾ ഇടയ്ക്കിടെ കുടയെക്കുറിച്ച് പറയും. കുട കണ്ടാൽ രോഗം ഭേദമാകുമായിരിക്കും. മകന്റെ വിവരണം കേട്ട് ഞാൻ സ്തബ്ധനായി. അബ്ദുറഹ്മാനെ ഒരിക്കൽ കൂടി കാണണമെന്ന് കരുതി വാർഡിലേക്ക് മടങ്ങി. അപ്പോൾ അവിടെ കണ്ട ദൃശ്യം അമ്പരപ്പിക്കുന്നതായിരുന്നു. അയാളുടെ കട്ടിലിന് മുകളിൽ തലക്കുനേരെ ആരോ കുട നിവർത്തി വച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ അതിനുള്ളിൽ കുടയുടെ ചിരപരിചിതമായ ഗന്ധം ആസ്വദിച്ച് പാതി മയക്കത്തിൽ. അയാളുടെ മുഖത്തപ്പോൾ തെളിഞ്ഞത് പ്രിയപ്പെട്ട എന്തോ അടുത്തുണ്ടെന്ന ഭാവമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, ഒരു കുടക്കീഴിൽ അവർ ആഹ്ലാദത്തോടെ നടന്നു പോകുന്നു, ഉപ്പയും ഉമ്മയും.

വായനശാലയിലൂടെ ഇപ്പോൾ കേട്ടത് യു കെ കുമാരൻ്റെ വളഞ്ഞ കാലുള്ള കുട. അവതരിപ്പിച്ചത് യാഗേഷ് ഇളയാവൂർ. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവെന്ന എന്റെ പാട്ടാണല്ലേ. നല്ല അപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നത്.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ, എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള പേടുവില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിനവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവര് വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്ന്.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടുന്ന ഇപ്പൊ.

0: അല്ലപ്പ പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ല വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും, പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ?
2: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.

0: നാട്ടിലെ പാട്ട്. നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടുമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മട്ടന്നൂരിനടുത്ത കാര എന്ന പ്രദേശത്താണ്. കാരയുടെ സൗന്ദര്യ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതിനിടെ ഒരാൾ കൂടി ചേരുകയാണ്, നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായി അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: തീർച്ചയായിട്ടും. രാജീവൻ, ഞാൻ സാധാരണ രാജീവൻ കാര എന്ന് പറയാറില്ല, രാജീവൻ മട്ടന്നൂർ എന്ന എൻ്റെ ഒരു ഐഡി. കാരണം എൻ്റെ ഒരു തിരിച്ചറിവ് കാലം മുതൽ മട്ടന്നൂരുമായിട്ടുള്ള ബന്ധമാണ് കൂടുതൽ. ഇപ്പം കാര സ്വസ്ഥാണ്, അങ്ങനെ പോണു. പിന്നെ റേഡിയോ മലബാറിൻ്റെ ആദ്യകാലങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം മുതൽ എനിക്ക് ആ ടീമിനെ മുഴുവൻ അറിയുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് അവരുമായിട്ട് അങ്ങനെ മിംഗിൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരുപാട് വായിക്കും, കുറച്ച് വായനയും, പിന്നെ പാട്ട് കേൾക്കൽ കുറച്ച് കുറവാണ്. ഇടയ്ക്ക് മലബാർ പിന്നെ പാട്ട് കേട്ടിരുന്നു. അത് രാത്രി കാലങ്ങളിൽ നമ്മളെ ആ ഒരു ചലച്ചിത്ര ഗാനം ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലെ പാട്ടും അത് കേട്ടിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് വിട്ട് വേറൊരു സൈഡിലേക്ക് പോകും. അങ്ങനെ പിന്നെ കാര്യങ്ങളെന്ന് വെച്ചാലും കുറച്ച് കവിതകളൊക്കെ എഴുതാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ചൊല്ലി പലിപ്പിക്കാൻ എനിക്കറിയില്ല.
0: ഈ ഒരു കവിതകളൊക്കെ എന്തെങ്കിലും ഒരു പുസ്തക രൂപത്തിലോ അങ്ങനെ
1: ഇല്ല, അങ്ങനെ നമുക്കങ്ങനെ ഒരു അതിൻ്റെ ഒരു കാലഘട്ടമല്ല ഇത്. കാരണം ഇന്ന് കവിത ഒരു പുസ്തക രൂപത്തിൽ ആക്കി കഴിഞ്ഞാൽ അത് വായിക്കാനുള്ള ആൾക്കാരും ഇല്ല. ഒന്ന്, ഇത് ഇപ്പം ഒരു ചൊൽക്കവിതേൻ്റെ ഒരു കാലഘട്ടമാണ്. കവിതേൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ വായിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു, ഇപ്പം ചൊൽക്കവിതകൾക്കാണ് കൂടുതൽ ഇത്. അതിനുള്ള ഒരു നമുക്ക് ചൊല്ലാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒന്ന് മുരുകം കാട്ടക്കടേൻ്റെ ആ കാലം മുതൽ ഇങ്ങോട്ട് രമേശൻ നായരുടെ ആ കാലഘട്ടത്തിലെല്ലാം അത് തുടങ്ങിയ ശരിക്കും വാലയന്ത്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ജലലിനപ്പുറം ജീവിതം പോലെ എന്നുള്ള പറയുമ്പോൾ ആ ഒരു അതെല്ലാം അങ്ങനെയാണ് കവിതയിലേക്ക് ഞാൻ വരാൻ കാരണം.
0: വ്യത്യാസങ്ങളോട്
1: അപ്പം ഇന്നൊരു ബുക്കിന് സാധ്യതയില്ല. എന്തായാലും പിന്നെ നമ്മളത് കുറേയും കൂടി കൊണ്ടുപോയിട്ട് ഒന്ന് മേടിക്കുമോ ഒന്ന് മേടിക്കുമോ എന്നെല്ലാം പറഞ്ഞാലും നടക്കുന്ന, പക്ഷേങ്കിൽ അതിനോട് താല്പര്യമില്ല.
0: എന്നാലും ഇത്രയും കാലത്തിനിടയ്ക്കുള്ള ഇങ്ങനെയുള്ള എഴുത്തുകുത്തുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ടാവല്ലോ.
1: ആ ഉണ്ട്, സൂക്ഷിക്കുന്ന പതിവുണ്ട്, എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയ എനിക്ക് വല്ലാണ്ട് ആ സിദ്ധാർത്ഥൻ്റെ കൊലപാതകമില്ലേ, അത് എന്നെ വല്ലാണ്ട്, എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാല്പനിക കവിത അംഗത്തെയല്ല, എൻ്റെ ഉള്ളിലുള്ള പ്രതിഷേധമാണ് എൻ്റെ കവിത. ആ കവിത ആർക്കും ഒരു പിന്നെ ഒരു വഴി അതാണ്. അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കവിതകൾ
0: എഴുത്തുകാരും മിക്ക ആൾക്കാരും അങ്ങനെയാണല്ലോ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന
1: അനുഭവം തന്നെ അല്ല. ഞാൻ മിക്കവാറും എന്ന് വെച്ചാൽ എൻ്റെ പ്രതിഷേധങ്ങൾ മാത്രമാണ് കവിതകളായിട്ട് വരുന്നത്, മറ്റുള്ള ഒന്നും വരാറില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. കുറച്ച് എഴുതാറുണ്ട്, അങ്ങനെ കൂടുതൽ. ഇപ്പം കൂടുതൽ വായനയുണ്ട്, കൂടുതലും വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഓഷോന്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ വായിക്കുന്നത്.
0: എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ജോലി?
1: ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ക്രഷറിന്റെ സ്പെയർ പാർട്സിന്റെ വർക്കായിരുന്നു ചെയ്തുകൊണ്ട്. അത് പിന്നെ കോവിഡിന് ശേഷം അതിന്റെ ഫ്ലോ നിന്നു, അങ്ങനെ പിന്നെ ഒരു ആക്സിഡന്റ് ആയി. അങ്ങനെ എല്ലാം പറഞ്ഞപോലെ അത് അങ്ങനെ നടന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അത് നിന്നു, അത്രയേ ഉള്ളൂ.
0: അതിനുശേഷം
1: കുറച്ച് മട്ടന്നൂരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഒരു ബാങ്കിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, റൂറൽ ബാങ്കിൽ. അത് പിന്നെ ഭാര്യ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ
0: ഈ വീട്ടിൽ ആരൊക്കെയാണ്
1: ഇപ്പം? ഞാൻ, എൻ്റെ ഭാര്യ, മകള്, മകൻ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: മകള് അഷിത, അവള് ഇപ്പം കൊഗ്നിസെന്റിൽ വർക്ക് ചെയ്യുന്നു കൊച്ചിയിൽ. മകൻ ഇപ്പം MPH കോഴിക്കോട് പഠിക്കുന്നു. പിന്നെ ഭാര്യ ഷീല,
0: അവരിപ്പം ബാങ്കിലാണ്.
1: അവര് ബാങ്കിൽ, റൂറൽ ബാങ്കിൽ.
0: അപ്പൊ വീട്ടിലാണ്. അപ്പൊ ഒഴിവ് സമയങ്ങളൊക്കെ ആണ്.
1: ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒഴിവ് സമയം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ എൻഗേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ല എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ ഓരോ നാട്ടെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ സന്തോഷം കണ്ടെത്തുക, അത് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എനിക്ക്. അതൊന്ന് വായനയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ഞാൻ എന്തായിരുന്നു ഉള്ള തിരിച്ചറിയാനാണ് ഈ കാലഘട്ടം എന്നെ പഠിപ്പിച്ച്. ശരിക്കും ഞാൻ കഴിഞ്ഞ കാലം എന്തായിരുന്നു, ഇപ്പം ഞാൻ എന്താണെന്നതിനുള്ള തിരിച്ചറിവ് ഭയങ്കരമായിട്ട് കിട്ടി. ആ അത് ഭയങ്കര ആശ്വാസമാണ്.
0: അപ്പോൾ ബാക്കിയുള്ള സമയം ഇപ്പോൾ എഴുത്ത്, വായന ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങളെന്ന് പറയുന്നത്?
1: വീട്ടിലെല്ലാ കാര്യം ചെയ്യും.
2: അതുപോലെ തന്നെ കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
1: കൃഷിയും അങ്ങനെ സ്പേസ് ഇല്ല, കൃഷി ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല. എന്തായാലും ചെറുത് എന്തെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്നല്ലോ, ഓരോ ചെടി കിട്ടി എടുത്ത് അവിടെ നടും. അങ്ങനെ ചിലപ്പോൾ ഒന്നും കിട്ടില്ല, പക്ഷെ അത് പക്ഷേ കിട്ടുന്നതിൽ കൂടുതൽ അത് വളരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും. കൃഷിനെ ഇതാക്കുന്ന വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും നമ്മളതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമില്ലേ, അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും.
2: തീർച്ചയായിട്ടും. പിന്നെ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ കാണാറുണ്ട്, പക്ഷെ സിനിമയോട് ഒരു കാലത്ത് സിനിമ ഭയങ്കരമായിരുന്നു കാണാൻ. ഭയങ്കരം എന്ന് പറയാൻ പാടില്ല, കാരണം നമ്മൾ മലയാളത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത്. എവിടെ ഉപയോഗിക്കുന്നത്? നല്ല രീതിക്കാണ് ഭയങ്കരം എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിത് ശീലിച്ച് ശീലിച്ച് പോയതുകൊണ്ട് ഭയങ്കരം തന്നെ എല്ലാ എല്ലാ ഞാൻ മാത്രമല്ല, ഞാനിപ്പം ഒരു ചർച്ച കാണുമ്പോഴും നമ്മളെ സിനിമ ഫീൽഡിലെല്ലാം വാച്ച് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ പറയുന്നത് ഭയങ്കരം എന്നാണ്. പക്ഷെ ഞാൻ അന്നേരം ചിന്തിക്കില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഭയങ്കരം എന്നാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലും ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞു ഭയങ്കരമായിട്ട്.
2: പാട്ടൊക്കെ കേൾക്കാൻ എങ്ങനെയാണ് താല്പര്യം?
1: ആ അത്യാവശ്യം കേൾക്കാം. പാട്ട് ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പക്ഷെങ്കിൽ പിന്നെ പാടാനുള്ള ഇതൊന്നും ഇല്ലല്ലോ.
2: ആസ്വദിക്കാലോ?
1: ആസ്വദിക്കുക. അതുകൊണ്ട് കുറവാണ് ഇപ്പം കേൾക്കല്. അത് എങ്ങനെയാണെന്ന് അറിയാം, നമ്മൾ എവിടെ നിന്ന് യാദർച്ഛികമായിട്ട് ഒരു പാട്ട് കേൾക്കില്ലേ, അന്നേരം അതിനോടുള്ള ഭയങ്കര ഒരു താല്പര്യം വരും. അപ്പോൾ അത് മൂന്നാല് ദിവസം കേൾക്കും, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് വിടും. അത് എന്തും അങ്ങനെ, ഇപ്പം കവിതയായാലും അങ്ങനെയാണ്, കുറച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിടും. ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാം നമ്മൾ ഒരു കൂടുതൽ അളവിൽ അധികമാകുമ്പോൾ നമ്മൾ തന്നെ റിജക്റ്റ് ചെയ്യല്ലോ. അപ്പോൾ ഒരു കുറച്ചായിട്ട് കിട്ടുമ്പോൾ അതിന് ഭയങ്കര ആസ്വാദനം ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ തന്നെ സ്വയം ഇതിനെ റിജക്ട് ചെയ്ത് തനിയെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും.
2: മനുഷ്യ സഹജമായ എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതലും താല്പര്യം? ഇപ്പോൾ നമ്മൾ പഴയ പാട്ടുകൾ,
1: പഴയ പാട്ട്
2: മെലഡി ഉണ്ടാവും,
1: മെലഡിയോടാണ് തീർച്ചയായിട്ടും താല്പര്യം. ഇന്നത്തെ പാട്ടോടൊന്നും മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ തലമുറ മുഴുവൻ ഇന്നത്തെ ആ പാട്ട് ഭയങ്കര ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റാറില്ല, അല്ല ആ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ എന്തായാലും. പിന്നെ വയലാറിന്റെ പാട്ടുകളോടായിരുന്നു ആദ്യകാലങ്ങളിൽ നല്ല ഇത്.
2: ആ പാട്ടുകൾ
1: ഇന്നും അതെ
2: മധുരം മലയാളികൾ നെഞ്ചോട് ചേർത്ത ഒരുപാട് പാട്ടുകളാണ് ആ ഒരു വയലാർ ദേവരാജൻ കൂട്ട് അല്ലെ, അവരൊക്കെ നമുക്ക് മലയാളികൾക്ക് വേണ്ടിട്ട് ഒരുക്കിയിട്ടുള്ളത് പഴയകാല സിനിമകളിലൂടെ. അത് ഇന്നും എന്താ പറയാ,
1: നമ്മളെ ഇപ്പം മരണപ്പെട്ടു പോയ എം എൽ എ ഉണ്ടായിരുന്നല്ലോ തൃക്കക്കര, ആ എം എൽ എ പറ്റില്ലേ എനിക്ക് പിന്നെ ഈ മനോഹര തീരത്ത് തരുമ്പോ ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഇനി എത്ര കേട്ടാലും അതിപ്പോഴും ഭയങ്കര ഭയങ്കരം തന്നെ വരുന്നുണ്ട്. നല്ല ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്, പക്ഷെ അത് വരുന്നില്ല, അത് ശീലിച്ചു പോയതുകൊണ്ടുള്ള.
2: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട്, റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്, ചേട്ടൻ കേൾക്കാറുണ്ടല്ലോ. അപ്പോ ഈ ഒരു പ്രോഗ്രാമിലൂടെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ഏത് പാട്ട്
1: തന്നെയല്ലേ പറയുക, ഞാൻ ഈ മനോഹര തീരത്ത് തരുമോന്നുള്ള ആ പാട്ടിന്റെ ആണ് ഞാൻ ആവശ്യം.
2: നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആരും കേട്ടാലും കേട്ടാലും മതി വരാത്ത പാട്ടുകൾ അല്ലേ. അപ്പൊ ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. താങ്ക് യു.
1: തീർച്ചയായിട്ടും. പിന്നെ റേഡിയോ മലബാറിനും നിങ്ങൾക്കും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തും. എല്ലാ ഐശ്വര്യങ്ങളും ഈ ചാനലിന് മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടിലെ പട്ടില് നമുക്ക് കിട്ടിയത്.
1: ആദ്യശ്രീ പഴശ്ശിയിലാണ് പഠിക്കുന്നത് അല്ലേ? ഏത് ക്ലാസ്സിലാ?
2: ഏഴില്.
1: അപ്പൊ ഈ വർഷം കഴിയും അവിടുന്ന്. അടുത്ത എവിടത്തേക്കാ?
2: മട്ടന്നൂര്.
1: മട്ടന്നൂര് തന്നെ. എന്താ മട്ടന്നൂര് സെലക്ട് ചെയ്യാൻ കാരണം?
2: അമ്മ പറഞ്ഞ അങ്ങോട്ടേക്ക് പോക്കോന്ന് പറഞ്ഞു.
1: അമ്മ എന്താ ചെയ്യുന്നത്?
2: അമ്മ കിൻഫ്രയില് വർക്ക് ചെയ്യുന്ന ആള്.
1: മറ്റേ ഇവിടെ മട്ടന്നൂര് കോളേജിന്റെ അടുത്തുള്ള. എത്ര മണിക്ക് പോകും?
2: 8 മണി മുതൽ പോകും.
1: എത്ര മണിക്ക് എത്തും?
2: 6 മണി.
1: അച്ഛൻ എന്താ ചെയ്യുന്നത്?
2: അച്ഛൻ തേപ്പിങ്.
1: ഇന്ന് പോയില്ല?
2: ഇന്ന് പോയിട്ടില്ല.
1: അമ്മ ഭക്ഷണമെല്ലാം ഒരുക്കിട്ടാണോ പോവാറ്?
2: അമ്മ ഭക്ഷണം ഉണ്ടാക്കിട്ട് പോവാ.
1: സഹായിക്കാറുണ്ടോ അമ്മേ?
2: പാത്രം കഴുകും പറഞ്ഞു.
1: അത്രയേ ആവുള്ളൂ അല്ലേ?
2: പിന്നെ അടിച്ചുവരും.
1: പിന്നെ അതെല്ലാം ഭയങ്കര സഹായല്ലേ. തിന്ന പാത്രം കഴുകുക. അച്ചാച്ചൻ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുക? അച്ചാച്ചനപ്പോ ഇവിടെ ആര് ഒറ്റക്ക് നിക്കുവോ നിങ്ങളെല്ലാരും പോയാലും? ഭക്ഷണം ഒക്കെ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും.
2: അമ്മമ്മ എടുത്ത് വെച്ചിട്ട് പോകും.
1: അമ്മമ്മ അമ്മമ്മ എവിടെയുള്ള?
2: അമ്മമ്മ പണിക്ക് പോയി.
1: എവിടെ? നാടൻ പണിയാണ്. അമ്മമ്മേന്റെ പേര്
2: കാർത്യാനി.
1: ആഹാ, കാർത്യാനി അമ്മേനെ നമുക്ക് മിസ് ചെയ്തു. ഇവിടെ ഇല്ല. സ്കൂളിലൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഇപ്പം കലോത്സവം ഒക്കെ ആയില്ലേ?
2: സ്കൂളിപ്പോ ഞാൻ ഒന്നിനും പങ്കെടുക്കുന്നില്ല, ബാക്കി എല്ലാരും പങ്കെടുക്കും.
1: അതെന്താ?
2: എനിക്ക് നിക്കണ്ട. എനിക്ക് നിക്കണ്ടെന്ന് വിചാരിച്ചു.
1: എന്നാലും എന്തിനും പങ്കെടുക്കാറുണ്ടായിരുന്നു മുന്നേ. എന്തിനാ?
2: ഡാൻസിന്.
1: ഡാൻസിന് ഇത്തവണ വേണ്ടാന്ന് വെച്ചു. എന്തേ?
2: അതെ, ലാസ്റ്റ് അല്ല, അതുകൊണ്ട് വേണ്ട.
1: എന്ത് ലാസ്റ്റ്? ഇപ്പൊ അടിച്ചു പൊളിക്കല്ലേ, പിന്നെ ഇനി ഹൈസ്കൂളിൽ എത്തിയാലല്ലേ ചെയ്യാൻ പറ്റൂ.
2: പിന്നെ വിചാരിച്ചു വേണ്ട.
1: വേറൊന്നിനും പങ്കെടുക്കാറില്ല, ഡാൻസിനേ ഉള്ളു.
2: ഡാൻസിനേ ഉള്ളു.
1: പാട്ടൊന്നും പാടൂല?
2: പാട്ട് എനിക്കറിയില്ല.
1: അറിയില്ല. അതാ അനിയത്തി പറയുന്ന പാട്ട് പാടാറുണ്ട്. ഞാൻ അവളോട് നേരത്തെ പറഞ്ഞു, ഇവിടെ നിന്ന് പോവരുത്, ഏച്ചി എന്തെങ്കിലും മറന്നു പോയാ ഓർമ്മിപ്പിക്കണം അല്ലേ. ഒരു പാട്ട് പാടി തന്നെ ഏച്ചിക്ക്.
2: കവാണി നല്ല കവാണി ചെലേറും കണിനീല് പെണ്ണിന്റെ കവാണി.
1: ആദ്യമായിട്ട് പാട്ട് എടിയ പാടിയെന്ന് ഓർമ്മയുണ്ട?
2: ഇതുവരെയായിട്ട് പാടിയിട്ടില്ല. അങ്ങനെ
1: പാടിയിട്ടില്ല. കുഴപ്പമില്ല. പാടാൻ ശ്രമിച്ചു? കവിത ചൊല്ലലുണ്ടാ?
2: ഇല്ല,
1: ശ്രമിച്ചിട്ടില്ല അല്ലേ. ശ്രമിച്ചാലാവൂലേ. ക്ലാസ് ടീച്ചർ പേരെന്താ?
2: വിദ്യ.
1: വിദ്യ ടീച്ചർ ഏതാ എടുക്കുന്ന സബ്ജക്ട്?
2: ഇംഗ്ലീഷും മലയാളം.
1: ഞാൻ നേരത്തെ അനിയത്തിയോട് ചോദിച്ച പോലെ ടീച്ചർ എടുക്കുന്ന ഏത് വിഷയമാണ് കൂടുതൽ ഇഷ്ടം?
2: എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടം.
1: ഇംഗ്ലീഷ് ആണ് ഇഷ്ടം. മോക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാ?
2: എനിക്ക് സോഷ്യൽ.
1: സോഷ്യൽ. അപ്പോ എന്താവാൻ ആഗ്രഹം?
2: എനിക്ക് നേഴ്സ്.
1: നേഴ്സാവാനാണോ? നല്ലവന് ഇതല്ലേ അല്ലേ. പക്ഷെ നന്നായിട്ട് ശ്രദ്ധയെല്ലാം വേണം ആ ജോലിക്ക്. ഓക്കെ, അപ്പൊ നേഴ്സാവാനാണ് തീരുമാനം. അതെന്നെ ഉറപ്പിച്ചു. പിന്നെ വേറെന്തൊക്കെയാ ഇപ്പം ഈ ബുക്കെല്ലാം വായിക്കാറുണ്ടോ?
2: ബുക്ക്
1: വായിക്കലുണ്ട്. ഇപ്പൊ അടുത്ത് വായിച്ചേതാ ബുക്ക്?
2: കഥാബുക്ക് വായിക്കലുള്ളൂ.
1: ഏത്? ചിത്രകഥ പോലെ?
2: ചിത്രകഥ.
1: യാത്ര പോകാൻ ഇഷ്ടമാണോ? എവിടെയാ ഇപ്പൊ ലാസ്റ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
2: ലാസ്റ്റ് വിസ്മയില്.
1: വിസ്മയ പോയി. ആരുടെ കൂടെ?
2: ഫ്രണ്ട്സിന്റെ പേര്. സ്കൂളിൽ നിന്ന്.
1: സ്കൂളിൽ നിന്ന് പോയി. എങ്ങനെയുണ്ടായിരുന്നു ആ യാത്ര?
2: എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി.
1: ഇഷ്ടമായി. എന്താണ് ആ യാത്രയെ കുറിച്ച് നമ്മൾ പറയുമ്പോ മനസ്സിൽ വരുന്ന കാര്യം എന്താ? ആദ്യ ഓർമ്മ വരുന്ന എന്താ? യാത്ര
2: വെള്ളത്തിൽ കളിച്ച ഓർമ്മ വരുന്നുള്ളൂ. വെള്ളത്തിൽ നിന്ന് അവരൊപ്പം കളിച്ച
1: നല്ല രസമായിരുന്നു. ഇനി എവിടെ പോകണമെന്ന് ആഗ്രഹം?
2: എനിക്ക് ഊട്ടി പോകണമെന്ന്.
1: ഊട്ടി? എന്തോണ്ടാ ഊട്ടിയിലേക്ക്?
2: ഞാൻ ഒരു വട്ടേ പോയിട്ടുള്ളൂ, അതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ പോണെന്നുണ്ട്.
1: ഒരു വട്ടം പോയി? എപ്പോഴ്?
2: ചെറുപ്പത്തില്.
1: അതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ ഒന്നുകൂടി ആടെ കാണണമെന്ന് ആഗ്രഹം. ആഹാ, അപ്പൊ ഊട്ടിയിൽ പോവാൻ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. സ്കൂളിൽ നിന്ന് ഊട്ടിയിലൊക്കെ ടൂർ പോവും?
2: ഊട്ടിയിൽ ഇതുവരെ ഏറ്റവും പോയിട്ടില്ല.
1: പോയിട്ടില്ല. ഇപ്രാവശ്യം ടീച്ചറോട് പറയും നമുക്ക് ഊട്ടി പോയാലോ ടീച്ചറും ചോദിക്കും. ഓക്കെ. നമ്മുടെ റേഡിയോ കേൾക്കലുണ്ടാ?
2: അച്ഛൻ വെക്കുമ്പോ കേൾക്കല്ലേ.
1: റേഡിയോ ടു സ്കൂൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ പഴശ്ശിയിലെ കുട്ടികളെല്ലാം അവതരിപ്പിക്കുന്ന പരിപാടികളെല്ലാം ഉണ്ടാവലുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ ഇനിയും പരിപാടികൾ അവതരിപ്പിക്കുമ്പം കവിതയോ കവിതയോ ഒക്കെ വായിച്ച് അയച്ചു തരണം. അപ്പൊ മോക്കൊരു ചാൻസ് ഉണ്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ
2: കേൾക്കണ്ടേ?
1: ഏച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട്. അപ്പൊ മോക്ക് ഇഷ്ടമില്ലേ?
2: എനിക്ക് ഓർമ്മയായിരുന്നില്ല.
1: അപ്പൊ ഏച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിച്ചു തരാം. ഒരുപാട് സന്തോഷം സംസാരിച്ചതില്. നമ്മളെ റേഡിയോ കേൾക്കുക, കേൾക്കാത്തവരെയെല്ലാം നമ്മളെ റേഡിയോനെ കുറിച്ച് പറയാ. ഓക്കെ.
2: ഓക്കെ.
1: താങ്ക് യു.
2: വെൽക്കം.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരാൾ കൂടി ചേരുകയാണ്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. മോന്റെ പേരെന്താ?
1: നിഹാൽ കൃഷ്ണ.
0: നിഹാൽ കൃഷ്ണ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ?
1: 2A.
0: 2A ഏത് സ്കൂളിലാ?
1: ശ്രീശങ്കര വിദ്യാപീഠം.
0: ശ്രീശങ്കര വിദ്യാപീഠം. എങ്ങനെയാ പഠിക്കാനൊക്കെ മിടുക്കാനാണോ? ഇപ്പൊ എന്താ, ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ?
1: പനി
0: പിടിച്ചു. എങ്ങനെ മാറി വന്നു? ഇപ്പോ
1: ചെറുങ്ങനെ
0: മാറിയിട്ടുണ്ട്. നല്ലോണം പഠിക്കണം കേട്ടോ. നല്ലോണം പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി ഒന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ആരുടെ പാട്ടാ കൂടുതൽ കേൾക്കാറ്?
1: മണിച്ചേട്ടന്റെ.
0: മണിച്ചേട്ടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടാ. അമ്മ പറഞ്ഞു നേരത്തെ മണിച്ചേട്ടന്റെ പാട്ട് നന്നായിട്ട് ഇഷ്ടമാണ്, പാട്ടൊക്കെ എഴുതി വെച്ചിട്ട് പാടാറുണ്ടെന്ന്. ഏതെങ്കിലും ഒരു പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാടിത്തരാവോ?
1: കണ്ണിമാങ്ങ

0: പാട്ടൊക്കെ അറിയാ. സ്കൂളില് പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഏതൊക്കെ പരിപാടിയിലാ പങ്കെടുത്തത്?
1: അങ്ങനെയല്ല.
0: ചിത്രം വരക്കോ? വരക്കാറുണ്ട്. ആഹാ, എങ്ങനെയുള്ള ചിത്രം? നല്ല ചിത്രം എങ്ങനെയാ വരക്കുന്നേ? വാട്ടർ പെയിന്റിംഗ് ആണോ ഇഷ്ടം, അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ആണോ ഇഷ്ടം?
1: പെൻസിൽ ഡ്രോയിങ്.
0: പെൻസിൽ ഡ്രോയിങ് ആണ്. പഠിക്കുന്നുണ്ടോ പെൻസിൽ ഡ്രോയിങ്? സ്കൂളിൽ നിന്ന് ആരാ ഏറ്റവും കൂടുതലായിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടിട്ട് പറയുന്ന ടീച്ചർ ആരാ?
1: രമ്യ മിസ്.
0: രമ്യ മിസ് പറയല്ലേ, വന്നിട്ടാകുമ്പോ പറയും ചിത്രം വരച്ചു തരാൻ പറയോ?
1: അപ്പൊ
0: സ്കൂളില് ചിത്രം വരയ്ക്കുന്ന ആളാണ് ക്ലാസ്സിലെ അല്ലേ. അപ്പൊ മോന്റെ പനിയൊക്കെ വേഗം മാറട്ടെ. മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാല് നമ്മൾ റേഡിയോയിലൂടെ കേൾപ്പിച്ചു തരും. മോനെ ഏത് പാട്ട് കേൾക്കാനാണ് ഇപ്പൊ ആഗ്രഹം?
1: ഒരു പകല് മുതല് പണിയെടുത്ത്
0: മണിച്ചേട്ടന്റെ പാട്ട് തന്നെയാണ് ആ പാട്ടാണ് കേൾക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ ഈ പാട്ട് കേട്ടാലോ? അപ്പൊ കേക്കാട്ടോ. ഓക്കെ, താങ്ക് യു.
1: വെൽക്കം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായിട്ട് ഇവിടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാന്നല്ലേ, എന്നാ കഴിച്ചേ?
2: ചോറ്.
1: ചോറും
2: മീനും.
1: മീന് നിർബന്ധം?
2: അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വെച്ചാൽ കൂട്ടും. ഉച്ചക്ക് കുറച്ച് ചോറൊന്നു, പിന്നെ മാത്രം ഭാഗ്യം എന്നേരം വേറെ എന്തെങ്കിലും തിന്നാൻ കായി. ഒരു നേരേ ചോറൊന്നു.
1: രാത്രിയോ?
2: രാത്രി എന്തെങ്കിലും കുറച്ച് ബിസ്ക്കറ്റോ ഒരു പഴമോ അങ്ങനെങ്ങാരും തിന്നു.
1: ഷുഗർ ഉണ്ടാ?
2: ഷുഗറും ഇല്ല, ഷുഗറും പ്രഷറൊന്നും ഇല്ല.
1: പിന്നെന്താ രാത്രി ചോറ് വയ്ക്കാത്ത?
2: വേണ്ടാത്ത കൊണ്ട് ബ്ലോക്കിന്റെ ഗുളിക കുടിക്കുന്നുണ്ട്.
1: ഓ അതെയാ? പണ്ടോട്ടേ ചോറ് വയ്ക്കല്ലേ രാത്രി?
2: ഒരുപാട് കൊല്ലായി ചോറ് തിന്നാതെ രാത്രി.
1: പേര് പറഞ്ഞില്ലല്ലോ നമ്മള്.
2: പേര് നാരായണ.
1: നാരായണ അമ്മമ്മ. സ്വന്തം വീട് ഇവിടെ തന്നെ ആയിരുന്നോ?
2: സ്വന്തം ഈ നാട് തന്നെ.
1: കല്യാണം കഴിച്ചത്?
2: കല്യാണം കഴിച്ചത് വിളവന.
1: അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു? ഇരിട്ടി വിളവന.
2: ഇരിട്ടി വിളവന.
1: എത്ര മക്കളാ?
2: മൂന്നുണ്ടേനു. ഒന്ന് മരിച്ചു പോയിനെ ചെറുത്, രാജീവൻ, രാജേഷ്.
1: എന്നാ ചെയ്യുന്ന രണ്ടാളും?
2: രാജീവൻ പിന്നെ ഇടയുള്ള മൂത്ത കല്ലിന്റെ പണിയെടുക്കും, ലോഡിങ്. മറ്റോൻ കോട്ടയത്ത ഹോട്ടൽ പണി.
1: രണ്ടു മക്കളും കല്യാണം കഴിച്ചല്ലേ?
2: രണ്ടും കല്യാണം കഴിച്ചു.
1: അവരുടെ ഭാര്യമാരുടെ പേര്?
2: ഭാര്യ ലളിത മൂത്തോന്റെ ഇടിയുള്ള, മറ്റേ സുനിത.
1: അവരെവിടെയാ? സുനിതയ്ച്ചൊക്കെ എവിടെയാ?
2: സുനിത കോട്ടയത്ത്.
1: കുടുംബമായിട്ട് കോട്ടയത്ത് തന്നെ?
2: കുടുംബമായിട്ട്.
1: എപ്പൊ ഇങ്ങോട്ടേക്ക് വരിക?
2: എപ്പൊ? മൂന്ന് മാസം മുൻപേ വന്ന്.
1: ഇപ്പൊ ഇവിടുന്ന് അമ്മമ്മ ചോറും കറിയെല്ലാം വെക്കുവാ?
2: വെക്കും.
1: ഈ പ്രായത്തിലും വെക്കുവാ?
2: പുറത്തുനിന്ന് വെക്കും, കൂടെ വെക്കും. ചോറ് ഞാൻ തന്നെ വെക്കും, പക്ഷേ വെള്ളം കുളിമുറിയെന്ന് എടുത്തിട്ട് കൊണ്ടുപോവാൻ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകാൻ കഴിയല്ല.
1: അതുകൊണ്ട് അത് ആരെങ്കിലും കൊണ്ടുതരണം.
2: അത് കൊണ്ടുതരണം. പിന്നെ ചോറെടുത്ത് വാർക്കും, അതെല്ലാം ചെയ്യും. ഇപ്പൊ
1: ചൂടുവെള്ളത്തിലാ വിളിക്കുക?
2: ചൂടുവെള്ളത്തില്.
1: പണ്ടേ ചൂടുവെള്ളത്തില്?
2: ഒരുപാട് കൊല്ലായി.
1: ചൂടുവെള്ളത്തില് കുളിച്ച സ്റ്റൈല് പോയി പോന്നാ പറയല്.
2: സ്റ്റൈല് പോട്ട്.
1: അങ്ങനൊന്നും ഇല്ലല്ലോ.
2: 83 വയസ്സായി.
1: കണ്ടാ പറയാ ആരെങ്കിലും 83 വയസ്സായി.
2: അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛനുള്ള കാലേ അങ്ങനെ ശരീരത്തിന് അങ്ങനെ ഒരു ഒരു ഇതുണ്ടാവില്ല. എപ്പോഴും വേലത്തെല്ലാം പോയിട്ട് പണിയെടുക്കുന്നെയാ. പണിയെടുത്താലും എത്ര കഠിന വെയിലത്ത് പോയാലും ഒരു ലെവലിൽ എത്തുമ്പോഴും കറുപ്പ് വരൂല. ഇതേ രീതി തന്നെ അങ്ങ് പോവും.
1: ആരെങ്കിലും പറഞ്ഞാ നല്ല സുന്ദരിയാണെന്ന്?
2: സുന്ദരി എന്തിനു പറയുന്നു? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല.
1: പിന്നെ പറയണ്ടേ, സുന്ദരിയാകുമ്പോ കാണുമ്പോ നമ്മള് പറയൂലേ ആ നല്ല രസം.
2: എന്ത് സുന്ദരി,
1: എനിക്ക് ഭയങ്കര ഇഷ്ടായി.
2: അതെയാ? എന്നാലും എനിക്കും ഇഷ്ടായല്ല.
1: ഒരാളും ഇഷ്ടപ്പെടുന്നില്ല.
2: ഇഷ്ടപ്പെട്ടല്ലോ.
1: അച്ഛന്റെ അമ്മേന്റെ ഒക്കെ പേരെന്തായിരുന്നു?
2: നാരായണൻ നമ്പ്യാർ. കല്യാണൻ നാരായണൻ നമ്പ്യാർ. പിന്നെ അമ്മേന്റെ വെള്ളുവ നാരായണിയമ്മ.
1: നാരായണൻ നമ്പ്യാരും നാരായണി അമ്മയും. പേര് നോക്കി കല്യാണം കഴിച്ചു തന്നു രണ്ടാളും.
2: ഒരു മോനുണ്ടേനു, അത് നാരായണൻ. നാരായണൻ ഇന്നില്ല, മരിച്ചു. അമ്മേന്റെ വീട് ഇവിടെ കുരിക്കലേന്.
1: നിങ്ങൾ എത്ര മക്കളായിരുന്നു?
2: 11.
1: 11 മക്കളുണ്ട്. ബാക്കി 10 പേരും?
2: 10 ഇല്ല, എല്ലാരും ഒന്നുമില്ല. 9 പെണ്ണും 2 ആണും. ആണ് 2 മരിച്ചു. മൂത്തോൻ മരിച്ചിട്ട് അത്രയൊന്നും ആയിട്ടില്ല, 3-4 കൊല്ലേ ആയിട്ടുള്ളൂ. പെണ്ണില് 2 ആള് മരിച്ചു. വെള്ളത്തിലും മൂത്തോ എന്റെ 3-ാമത്തോ ഒന്ന് മരിച്ചു, ബാക്കിയെല്ലാം ഉണ്ട്.
1: അമ്മമ്മ മൂത്താളോ ഇളയളങ്ങാനാണോ?
2: ഇല്ല, ഞാൻ 7-ാമത്തെ
1: നടുക്കഷ്ണം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലേ. വീട്ടിലത്തെ മൂത്ത മക്കളെല്ലാവുമ്പം എപ്പോഴും പണിയോട് പണിയായിരിക്കില്ല?
2: പണി മക്കളെ പോറ്റാനുള്ള ആ പ്രശ്നത്തിന് പണിയെടുത്തുള്ളൂ. എന്റെ അച്ഛനുള്ള കാലത്തൊന്നും അങ്ങനെ പണിക്കൊന്നും പോവില്ല. അച്ഛൻ അത്ര ഇതായിട്ട് നടക്കുന്നു, ഒന്നും ജോലിയൊന്നും അല്ല. പിന്നെ ഉള്ള വരുമാനം കൊണ്ട് അങ്ങനെ അങ്ങ് നമ്മളെ വളർത്തു. പിന്നെ ശരീരത്തിന്റെ ഇത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പോലത്തെ ഹോട്ടൽ ഭക്ഷണമൊന്നും അല്ല. അങ്ങനത്തെ ഒരു സംഭവവും നമ്മളെ അച്ഛൻ എന്റെ അടുത്ത് ഉണ്ടാവൂല. എന്ത് തവര, പിന്നെ കാട്ടുകേങ്ങ്, കൂമ്പ്, കാമ്പ്, കായ്, അങ്ങനെ തക്കാളിയിൽ നിന്നും പറഞ്ഞിട്ട് ഇപ്പൊ അറിയുന്ന പണ്ടത്തെ കാലം അറിഞ്ഞുകൂടാ. എല്ലാം നാടൻ നാട്ടിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ.
1: അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം.
2: ചിലപ്പോ പിന്നെ എന്തെങ്കിലും ഒരു പല ബിസ്ക്കറ്റ് അങ്ങനെ ആറ്റം നമ്മൾക്ക് കൊണ്ടത്തരൂ. പക്ഷെ അന്ന് ഇതൊന്നും ഇല്ലല്ലോ. മറ്റുള്ള ബിസ്ക്കറ്റോ മറ്റ് ഹോട്ടൽ പരിപാടിയോ ഒന്നും ഇല്ലല്ലോ. പിന്നെ വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കും. കൃഷി ഉണ്ട് ഒരുപാട്. പശുക്കൾ, മൂരിയുണ്ട്, കലി വെക്കണ്ടേ, അതെല്ലാം ഉണ്ട്. ആള് അച്ഛൻ്റെ പേര് പറഞ്ഞ ഒരുപാട് അങ്ങുള്ള ആളാണ്. അങ്ങനെ അല്ല, ഈ കാണുന്ന മുഴുവൻ എൻ്റെ അച്ഛൻ്റെ ചെയ്യുന്നു. ഇത് മക്കള് വീതം വെച്ചിട്ട് എല്ലാവരും വിറ്റ് വിറ്റ് പോയടാ.
1: അങ്ങനെയാണ് ഇവിടെ എത്തിയത്.
2: ഇവിടെ എത്തിയത്
1: പണ്ട് കളിക്കാനെല്ലാം പോക്കണ്ടേനു ആ ചെറുതായിരിക്കുമ്പോ. തോട്ടില് കുന്നമ്മല് മരത്തിന്റെ മുകളിലെല്ലാം കയറി അങ്ങനത്തെ
2: കയറൂലപ്പാ. ചെറുപ്പത്തില് ഡാൻസിന് ഡാൻസ് കളിക്കും സ്കൂളിൽ നിന്ന്, അങ്ങനെ പരിപാടി മാത്രം. കോൽക്കളിക്കൊന്നും, കോൽക്കളിയെല്ലാം കാണാനും ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കോൽക്കളി പഠിപ്പിക്കും. ഞാൻ വേഷാരിയായനു, എപ്പം പാട്ടും ഇതെല്ലാം പാടിത്തരും. അച്ഛൻ
1: ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പം ബോറടിക്കൂലേ, എന്തെങ്കിലും ചെയ്യലുണ്ട?
2: എന്തേ നാലുപറ ചെടിക്ക് ഇനിയെല്ലാം നോക്കും. അത്ര തന്നെ. പിന്നെ
1: ആരായി ചെടിയെല്ലാം നടന്നേ?
2: ചെടിയെല്ലാം നടന്ന് അവര് മക്കള് കൊണ്ടെത്തന്നാലും ഞാൻ നടും. മക്കള് ചട്ടി വേണം പറഞ്ഞ ചട്ടി കൊണ്ടുവരും, ചെടി കൊണ്ടുത്തരാൻ പറഞ്ഞ ചെടി കൊണ്ടുവരും. അതെല്ലാം അവര് ചെയ്യും. ഇതിനുള്ള വളമെല്ലാം വേണമെന്ന് പറഞ്ഞാൽ എല്ലാം അവര് കൊണ്ടുത്തരും, എല്ലാം മക്കള് കൊണ്ടുത്തരും.
1: ഇവര് കഥ പറഞ്ഞൊരു പാട്ട് പാടിത്തരും എന്നെല്ലാം ചോദിക്കലുണ്ട്? പണ്ടത്തെ കഥ പറഞ്ഞേ.
2: അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് പണ്ടത്തതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
1: അത് പറയുമ്പോ പുറകുന്ന ഒരാൾ അച്ഛമ്മേന്ന് വിളിക്കുന്ന.
2: പണ്ടത്തെ കഥകളൊന്നും അങ്ങനെ അവർക്ക് ഇഷ്ടല്ല. ഇന്നത്തെ ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ ഇന്നത്തെ പോലെയൊന്നും അല്ല, ഇതുപോലൊന്നും നമ്മളൊന്നും കഴിക്കുന്നില്ല. പിന്നെ വേണ്ടാത്ത എടുത്ത് ചാടുക, കളഞ്ഞ് കളയുക, ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്ന്
1: പറയും.
2: നിങ്ങളെ പഴയ പുരാണ അട വെച്ച് എന്ന് പറയും. അങ്ങനെയാന്ന് ജീവിതം.
1: മീനും മുട്ടയും മറിച്ചും ഒക്കെ കഴിക്കൂല അമ്മ?
2: ഇല്ല, ഇറച്ചി മുട്ട അങ്ങനത്തെ ഒന്നും. മീന് കഴിക്കും.
1: അതെന്താ ഇറച്ചി മുട്ട ഒന്നും കഴിക്കാത്ത?
2: അതൊന്നും മുമ്പേ കഴിക്കില്ല.
1: അത് മാത്രമേ കഴിക്കാണ്ടുള്ളൂ അല്ലേ? അപ്പൊ ഇവര് ഇറച്ചി മുട്ട ഒക്കെ ആക്കുമ്പോ
2: ഓ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ആക്കി കൊടുക്കൂ.
1: ആക്കി കൊടുക്കൂ.
2: ഇപ്പം പിന്നെ വെക്കണ്ട, എന്നാലും വേണിക്കല് എല്ലാം മുറിച്ച് കഴുകെല്ലാം ചെയ്യും. പക്ഷേ വേണ്ട,
1: കഴിക്കുന്നതിനാണ് പ്രശ്നം.
2: അത് വേണ്ട,
1: സാരമില്ല. പാട്ടെല്ലാം പാടലുണ്ടാ? പണ്ട്
2: പാടും.
1: ഇപ്പൊ പാടുവാ?
2: ഇപ്പൊ ഒന്നും പാടൂല, ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല.
1: ഒരു പാട്ട് എന്തെങ്കിലും പാടുത്താ?
2: ഒന്നും പാടൂല.
1: ഒരു പാട്ട്?
2: എന്ത് പാട്ട്? പണ്ട് കണ്ടത്തില് നാട്ടിൽ പണിന്റെ പാട്ട്.
1: അതന്നെ. ഇപ്പൊ ആരും പാടിത്തരുന്നില്ല, ആരോട് ചോദിച്ചിട്ടും പാടിത്തരുന്നില്ല.
2: പാടാൻ ഇപ്പൊ ഓർമ്മ കിട്ടണ്ടേ?
1: ഓർമ്മയില്ല.
2: അതെന്ത്, എങ്ങനെയാ പണ്ടത്തെ പാട്ടല്ലേ ഇപ്പൊ ഓർമ്മ വരുവാ?
1: ഒട്ടും ഓർമ്മയില്ല.
2: എന്തിനാണ് ഈ പാട്ടല്ലോ?
1: തൊണ്ടീന്റെ പാട്ടാന്ന് ഇപ്പം കേക്കണ്ടത്? ആ ഞാൻ എത്ര ആൾക്കാരോട് ചോദിച്ചെന്നറിയാ, അവരാള് പാടിത്തരുന്നില്ല, ഓർമ്മയില്ല ഓർമ്മയില്ല. എനക്കിഷ്ടമൊക്കെ
2: പാടാ.
1: ആ കുറച്ചും മതി.

നിന്നൊരു വർഷം തികച്ചുമായി ഇന്നെൻ്റെ അപേക്ഷയെ കൈവേടിയാ തൊന്നെന്നെ കൂടൊന്ന്.

0: എന്നിട്ടാ ഓർമ്മയില്ല എന്ന് പറഞ്ഞേ. എന്ത് രസമായിട്ടാ പാടിയേ, നേരത്തെ പറഞ്ഞില്ലേ തൊണ്ടി പാടുന്ന ആയിരിക്കാ കേക്കണ്ടെന്ന്. തൊണ്ടി അമ്മമ്മമാര് പാടുന്ന കേക്കാൻ ഇപ്പൊ രസം.
1: പണ്ടത്തെ തൊണ്ടിമാറുണ്ട്, പാട്ടെല്ലാം അങ്ങനെയല്ല ഉണ്ടാവും, പക്ഷെ ഒന്നും എല്ലാം അങ്ങനെ അങ്ങ് മൂലം കിട്ടു.
0: സിനിമയിലത്തെ പാട്ട് കേക്കലുണ്ടാ? സിനിമയിലത്തെ പാട്ട് കേക്കലുണ്ടാ?
1: സിനിമേന്റെ പാട്ടൊന്നും ഓർമ്മയില്ല. ഇപ്പോഴൊന്നും കേക്കാനാ, ടി വിയിൽ എന്തെങ്കിലും ഇങ്ങനെ കേൾക്കാന്നല്ലാണ്ട്.
0: സീരിയല് കാണുവാ?
1: സീരിയല് കാണും.
0: ഏതാ കാണല്?
1: ഏഷ്യാനെറ്റില് 6:30 6 മുതൽ തുടങ്ങിയാല് 10 വരെ കാണും.
0: അതിൽ ഏതാ കൂടുതൽ ഇഷ്ടം?
1: ഇഷ്ടം എന്ന് പറഞ്ഞാല് ആദ്യമെല്ലാം കുറച്ച് നല്ലതല്ലാന്നെങ്കിൽ സാന്ത്വനം, മഴ തോരും മുമ്പേ, പിന്നെ ചെമ്പനീർ പൂവ്, പിന്നെ കാറ്റത്തെ കളിക്കൂട്, പിന്നെ പത്തനമാറ്റ്.
0: ഇതിലേറ്റവും നല്ല പെൺകുട്ടി ഏതാ ഈ സീരിയലിലെല്ലാം വെച്ചിട്ട്?
1: ഇതിലെല്ലാം നല്ലതാ? നല്ലത് പിന്നെ അലീന.
0: അലീന കാറ്റത്തെ കിളിക്കൂട്ടില്ലേ അലീന?
1: അല്ല, പിന്നെ മഴ തോരും മുമ്പേ.
0: ആ മഴ തോരും മുമ്പേ അല്ലേ അലീന. അലീനേനെ ഇഷ്ടം?
1: ഇഷ്ടം.
0: ദുഷ്ടത്തി ആരാ?
1: ദുഷ്ടത്തിയായ എന്റെ അകത്തുള്ള ഒരു പെണ്ണുങ്ങളെ പത്തനമാറ്റിലുണ്ട് ഒരു പെണ്ണ്, വെറും ദുഷ്ടത്തി.
0: പത്തനമാറ്റിലെ ആ പിന്നെ എളേമ എന്ന് വിളിക്കുന്ന ജലജയാ?
1: അല്ല,
0: ജലജേനെ ഇഷ്ടല്ലേ.
1: പിന്നെ ഈ സാന്ത്വനം നല്ല കുട്ടികളാന്ന്, ദേവി നല്ല നല്ല കുട്ടിയാ.
0: ഈ സീരിയലെല്ലാം ദുഷ്ടത്തരം കാണുമ്പോ ദേഷ്യം വരുവാ?
1: ദേഷ്യം വരും, അനക്ക് ദേഷ്യം വരും. എന്താ കാരണം എന്ന് അറിയാ? ഇപ്പോഴത്തെ ഒരു ഇതുണ്ട് സാന്ത്വനത്തിൽ, അവരെ ഒരു പോലീസും കേസും ഇതായിട്ട് എന്തോ പ്രശ്നം വകയില് എല്ലാവരും പോലീസ് പിടിച്ചു കൊണ്ടുപോയി. പക്ഷേങ്കിൽ ആ പോലീസിനെ നമ്മളെ മുമ്പിലെല്ലാം കണ്ടുകാന്നെങ്കിൽ എറിഞ്ഞിട്ട് തലപൊട്ടിക്കും.
0: അതുകൊണ്ട് അവർ മുമ്പിൽ വരാണ്ട് കിട്ടില്ലേ?
1: ആ അതുകൊണ്ട് വരണ്ടവര് അവരല്ല, അല്ലാണ്ടെന്നാ നീ ആലോചിച്ച് നോക്ക്, നീ കാണുന്നുണ്ടോ നോക്ക്. ഈ പോലീസുകാരെ എല്ലാം ഒരു കുടുംബസമേതം പത്താളിയും പിടിച്ചുകൊണ്ട്
0: പോവാ.
1: കാരണം എന്താന്ന് പറയുന്നില്ല. കാരണം എന്താന്ന് പറയണ്ടേ? അതവർ പറയുന്നില്ല. ഇവരാ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല അവർ. അപ്പോൾ കൈക്കൂലി കൊടുക്കുന്നു, മറ്റവർ പറയുമ്പോൾ ഒന്നും പറയുന്നില്ല. പിന്നെ പരാതി കൊടുക്കുന്ന ആ പെണ്ണിനെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നില്ല ചോദ്യം ചെയ്യണം. അതവർ ചെയ്യുന്നുണ്ടോ?
0: ഇല്ല,
1: ഇല്ല. അപ്പോൾ ആ പെണ്ണിനെ കിടക്കുന്നിടക്കേ നയിക്കാൻ പറ്റൂല, അവർ ദ്രോഹം ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കുന്നില്ല അച്ഛനും അമ്മയും. അപ്പോൾ ആ പെണ്ണിൻ്റെ അടുക്ക പോകുന്നു, പെണ്ണിന് കുറവൊന്നുമില്ല, പെണ്ണോട് ഒന്നും ചോദിക്കുന്നുമില്ല. അവർ പോയിട്ട് പെണ്ണോട് പറയുന്നു ഇതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരണമെന്ന്. പെണ്ണെല്ലാം വായിച്ച് നോക്കിയിട്ട് പറയുന്നു ഞാൻ അറിയില്ല, ഞാനിതൊന്നും അറിയില്ല എന്ന്. ഏയ് അതൊന്നുമല്ല, എനിക്ക് 2 വെള്ള പേപ്പറിൽ ഒപ്പിട്, വെറുതെ എങ്കിലും ഒപ്പിടുക. അപ്പോൾ ആ പെണ്ണ് ചോദിക്കണ്ടേ എന്തിനാന്ന്, അത് ചോദിക്കുന്നില്ല.
0: വേണ്ടാത്ത കാര്യത്തിന് എന്തല്ലോ ഏതല്ലോ
1: ആ 2 വെള്ള പേപ്പറിൽ പെണ്ണിൻ്റെ ഒപ്പ് താഴത്തിടുകയെന്ന് പറഞ്ഞ് പിന്നെ ബാക്കിയെല്ലാം ഞാൻ കൂട്ടിച്ചേർത്തോളാം.
0: അപ്പോൾ ഉടായിപ്പല്ലേ അത്?
1: എല്ലാം ഉടായിപ്പ. അതിപ്പം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും.
0: അതുകൊണ്ട് കാണില്ല?
1: കാണും എപ്പെങ്കിലും.
0: എന്തായാലും സാരമില്ല, സീരിയലെല്ലാം കഴിയുമ്പോഴേക്ക് എല്ലാവരും നന്നാവുമെന്ന് വിചാരിക്കുക അല്ലേ. നന്നാവട്ടെ എന്തായാലും. അവര്
1: അതുപോലത്തെ രംഗം തീരെ വേണം. പോലീസ് പിടിക്കണം, അവരെ ചോദ്യം ചെയ്യണം, അവര് നടപടിയെടുക്കണം, എല്ലാം ചെയ്യണം. ഇത് ഒരു 2 ഒരാണുങ്ങളോ അച്ഛനും അമ്മയും പോയിട്ട് പരാതി കൊടുക്കുന്ന ഒന്നുമില്ലാത്ത അവരെന്തുകൊണ്ട് പെണ്ണിനെ കൊണ്ടൊന്ന് ചോദ്യം ചെയ്യുന്നില്ല? അതെല്ലാം നമുക്ക് കാണാനൊരിതല്ലേ.
0: അതെ,
1: എന്തുകൊണ്ട് അതില്ല?
0: എല്ലാം കഴിയുമ്പോഴേക്ക് നമുക്ക് ശരിയാക്കാം. ഇപ്പൊ ഒരു സിനിമയിലെ പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇത്രയും സമയം വർത്തമാനം പറഞ്ഞില്ലേ, ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് തുടരുന്നു. ഇപ്പൊ കണ്ടിട്ടുള്ള ആളുടെ പേര് പറഞ്ഞൂടെ?
2: പ്രിയങ്ക, ഞാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്.
1: ഏതാ സബ്ജക്ട്?
2: ബയോളജി.
1: ഹയർ സെക്കൻഡറി ഹൈസ്കൂളോ?
2: സ്കൂള്.
1: കുറെ വർഷമായോ?
2: 5 വർഷം.
1: എന്തുണ്ട് കുട്ടികളൊക്കെ ആയിട്ടുള്ള?
2: കുഴപ്പമില്ല, ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ച് വിരലന്റാണ്.
1: ക്ലാസ് എടുക്കുമ്പോ ടീച്ചിങ്ങിലൊക്കെ മാറ്റം വന്നൊരു കാലഘട്ടമല്ലേ?
2: അതെ അതെ.
1: ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തുടങ്ങിയതിന് ശേഷം പാട്ടുപാടിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നു, ഡാൻസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നു, ഇതൊക്കെ ടീച്ചർ പരീക്ഷിക്കാറുണ്ടോ?
2: പരീക്ഷിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ക്ലാസ്സിൽ കുട്ടികളൊന്നും ഇരുത്തണമെങ്കിൽ തന്നെ നല്ല പാടാണ്.
1: ബയോളജി ഇഷ്ടപ്പെട്ടെടുത്ത സബ്ജക്റ്റാ ടീച്ചർ?
2: അതെ അതെ.
1: ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം?
2: നമ്മളെ ബോഡീനെ കുറിച്ചും നമ്മളെ സറൗണ്ടിങ്സിനെ കുറിച്ചും പഠിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇഷ്ടം.
1: അപ്പൊ ഡിഗ്രി ബോട്ടണി അല്ല സൂചി? സൂഹജിയാണ് ഇഷ്ടം. ക്ലാസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴ് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് എന്റർടൈൻമെന്റിന് എന്തെങ്കിലും ഒരു വക കണ്ടെത്തണ്ടേ?
2: എന്റർടൈൻമെന്റ് ഫോണ് കുറച്ച് സമയം ഉപയോഗിക്കും, അത്രേ സമയം ഉണ്ടാകാറില്ലോ.
1: എല്ലാ പണിയും ചെയ്തിട്ട് വേണ്ട അങ്ങോട്ടേക്ക് പോകാനല്ലേ?
2: ഒറ്റക്കേ ഉള്ളു.
1: വീട്ടിലാരൊക്കെ ഉള്ളത്?
2: അച്ഛൻ, ഹസ്ബൻഡ്, ഞാൻ, മോൻ.
1: പേര് പറയോണ്ടൊക്കെ?
2: ഹസ്ബൻഡിന്റെ പേര് വിനേഷ്, അച്ഛൻ ഗംഗാധരൻ, മോൻ ഋത്തിക്.
1: ഹോളിഡേസിലൊക്കെ സിനിമ കാണാൻ അങ്ങനെയൊക്കെ പോകാറുണ്ടോ?
2: ഇടക്ക്.
1: റീസെന്റ് ആയിട്ട് കണ്ട ഫിലിം ഓർക്കുന്നുണ്ട്?
2: പഠിത്തൊന്നും പോയിട്ടില്ല.
1: ഒരുപാടായി പോയിട്ട്. ടീച്ചർ പാട്ട് പാടുവോ?
2: ഇല്ല ഇല്ല.
1: പാട്ട് കേൾക്കുവോ?
2: കേൾക്കാറുണ്ട്.
1: എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് ഡാൻസ്, പാട്ട് പോലെ ഡ്രോയിങ് അങ്ങനത്തെ?
2: എനിക്കൊന്നുമില്ല, ഞാൻ അതിന്റെ അകത്തൊന്നും പങ്കെടുക്കാറില്ല.
1: സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ?
2: ഇല്ല ഇല്ല,
1: ഇതുവരെ ഇല്ല. പോട്ടെ, കുഴപ്പമില്ല. നമുക്കൊരു പാട്ട് പറഞ്ഞാൽ അത് റേഡിയോയിൽ കൂടെ കേൾപ്പിച്ചേരാം. ഏതാണ്?
2: ആരോ വിരൽ നീട്ടി.
1: പ്രണയവർണ്ണങ്ങളിലെ ആ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നോ?
2: വീട്ടിലെല്ലാവർക്കും.
1: വീട്ടിലുള്ള എല്ലാവരും കേൾക്കട്ടെ. ഇത്രയും നേരം സംസാരിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ടീച്ചർ.
2: താങ്ക് യു.

0: എവിടെ?
1: കതിരൂർ ബാങ്കില്.
0: ഇവിടുന്നേ പോയി വരും? നല്ല ഡിസ്റ്റൻസ് ഇല്ലേ?
1: ആ ബാങ്ക് മാനേജറാണ് അവള്. ഓളെ ഭർത്താവ് CISF ഇൻസ്പെക്ടറാണ്. ഇപ്പൊ
0: ത്രിപുരയിലുള്ള
1: ഇപ്പൊ നവംബറില് ലീവിന് വരും.
0: ലീവിന് വരുന്ന സമയത്ത് എവിടെങ്കിലും കറങ്ങാൻ പോവുക, അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് പെർപ്പസ് ഉണ്ടോ?
1: ആ അത് കുട്ടികളെയും കൂട്ടിട്ട് പോകുമല്ലോ. അവര്
0: പിണറായിലേക്ക് പോവാറുണ്ടോ?
1: ആ പോവാറുണ്ട്.
0: അവിടെ ആർക്കെയുള്ളത്?
1: അവിടെ എന്റെ അമ്മയുണ്ട്, ഏച്ചിയുണ്ട്, ഏച്ചിന്റെ മക്കളുണ്ട്, ഏച്ചിന്റെ ഭർത്താവുണ്ട്, എന്റെ എല്ലാ കുടുംബക്കാരും പിണറായിലുള്ള.
0: പക്ഷെ ഒരാള് മാത്രം ഇവിടെ?
1: ഞങ്ങള് മാത്രം ഇവിടെ. അത് മോളെ ജോലിക്ക് പോകുന്ന കുട്ടികളെ നോക്കാൻ ആളില്ല. പിന്നെ രണ്ടു മൂന്ന് കല്ലായി നമ്മൾ ഇവിടെ താമസിക്കുന്നു.
0: മൂള് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നുണ്ടാവുള്ളൂ.
1: വരും.
0: അതുവരെ ഇവിടെ എന്തെല്ലാം ചെയ്തോണ്ടിരിക്കും?
1: അതുവരെ ഇവിടെ എന്തെല്ലാം, ഞാൻ രാവിലെ 4:30 ഞാൻ എണീക്കും, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് 5:30 റേഡും തുറക്കും. റേഡത്തിലെ പരിപാടികളിലും പണിയെടുത്തും കൊണ്ട് അതിന് സമയം മുടക്കില്ലല്ലോ.
0: സമയം അതിനായിട്ട് മാറ്റി
1: വെക്കണ്ടല്ലോ. എല്ലാം കേട്ടൂടെ?
0: അതെ.
1: അങ്ങനെ എല്ലാ പരിപാടിയും കേൾക്കും. നാട്ടുവിശേഷങ്ങളുണ്ടാവും, പാട്ടുണ്ടാവും, വാർത്തയുണ്ടാവും.
0: പകൽ സമയത്ത് റേഡിയോ തന്നെയാ കൂട്ടി?
1: പകല് 12 അടുക്കളങ്ങനെ എടുക്കുമ്പോ എല്ലാം
0: വെക്കും.
1: 12 വീണ്ടും തുറക്കും. 12:30 പ്രാദേശിക വാർത്ത,
0: 50 മലയാളം വാർത്ത. ഇപ്പൊ എല്ലാത്തിന്റെ സമയം മനപ്പാടാകുന്നില്ലേ?
1: രാത്രി പിന്നെ തുറക്കലില്ല. രാത്രി കുട്ടികൾക്ക് പഠിക്കേണ്ടത് അതെല്ലാം.
0: ടിവി കാണോ?
1: ഞാൻ കാണലില്ല. ഞാൻ അതിന്റെ സമയം പോക്കില്ല. അത്യാവശ്യം ഇവരെന്തെങ്കിലല്ലോ, ഇവർക്ക് പഠിക്കണ്ടോണ്ട് ടിവി അത്രേ.
0: ഭർത്താവ് എന്താ ചെയ്യുന്നത്?
1: വൈറ്റ് വാഷിംഗ് ഉണ്ട്.
0: അവരും ഇവിടെ തന്നെ ഉണ്ട്.
1: മോനു
0: എല്ലാരും ഇവിടെ തന്നെ. എവിടെ?
1: പാനൂർ സ്റ്റേഷനിൽ.
0: മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് പണി ചെയ്താലും ഇത് തീരുമല്ലോ. പണി എടുത്തെടുത്ത് തീരുമല്ലോ.
1: സമയം പണി അറിയില്ല. ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് കേട്ടോണ്ടേ ഇരിക്കുമ്പോ
0: അത്രേ ഉള്ളു.
1: എല്ലാം അങ്ങ് മാറ്റി വെക്കാം.
0: കറിയെല്ലാം ആരാ വെക്കുന്നേ? ചോറ്? അതെ. പാട്ട് കേൾക്കുവോ?
1: ഓ
0: പാട്ട്
1: കേൾക്കുവേ മോളെ. പാട്ട് പാടൂലേ?
0: ആ ചോദ്യം ചോദിച്ചപ്പോ അടുത്തത് പാടുവെന്നാ ചോദിക്കുന്ന.
1: പാടൂല പാടൂല.
0: വീട്ടിൽ ആരെങ്കിലും പാടുവോ? വീട്ടില് വേറെ ആരെങ്കിലും പാടുവോ?
1: പാടുന്ന ആരുമില്ല.
0: കേൾക്കുന്ന ആൾക്കാരേ ഉള്ളൂ.
1: മോക്ക് ഭയങ്കര ഇഷ്ട പാടുകേ. മോളോട് ഞാൻ പറയുവോളെ പാട്ടിന് പറഞ്ഞേക്കണം പറഞ്ഞേക്കണമെന്ന്. പക്ഷെ കൊണ്ടാക്കുകയും കൂട്ടിക്കൊണ്ടേരുകയും എല്ലാം ചെയ്യണ്ടേ? ബസ്സില്ലല്ലോ, എല്ലാത്തിനും വണ്ടി തന്നെ വേണ്ടേ? അതിന്റെ ഒരു പ്രയാസം കൊണ്ടാന്ന് ഓളെ പറഞ്ഞേക്കണ്ടേ. ഇപ്പൊ ഇവക്ക് പാടാനല്ലോ ഇഷ്ടം.
0: പഠിപ്പിച്ചാ നല്ലതല്ലേ?
1: നല്ലതാ. ഞാൻ പറയൂ, ഫോണിലെല്ലാം ഞാൻ വെച്ചു കൊടുക്കും. റേഡത്തിലെ പാട്ട് പാടുമ്പോളോട് ഞാൻ പറയൂ, വന്ന് കേക്ക് റേഡത്തിലെ പാട്ട്. പണ്ടല്ലേ റേഡത്തിലെ പാട്ട് കേട്ടിച്ചാന്ന് ഓണാഘോഷ പരിപാടിക്കും അങ്ങനെല്ലാം പാടുക പാടുക ഞാൻ പറയൂ. അന്നേരം പഠിച്ചുവിടെ അവർക്ക്, എന്റെ കൂടെ പഠിച്ചുവിടെ. പണ്ട് റേഡത്തിലെ ഒരു ലളിതഗാനം പഠിപ്പിക്കലുണ്ടേനു. ഒരു ദിവസം ഒരു 2 4 അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെയെല്ലാം കുട്ടിയൊക്കെ അങ്ങനെയെല്ലാം വന്നാൽ കുട്ടിയൊക്കെ അതിന്റെ കൂടെ തന്നെ
0: പഠിക്കാം. അതാകുമ്പോ നമ്മള് പഠിക്കുന്നതും അറിയൂല. ഒരു
1: ശരിക്കും നമ്മളെല്ലാം ശ്രദ്ധിച്ച് കേക്കലുണ്ട്. ശരിക്കും പഠിപ്പിക്കലുണ്ട്. എന്നിട്ട് കൊറേ ദിവസം കൂടുമ്പോ ഒരു പാട്ട് കഴിയാ, ആദ്യം തൊട്ട് അവസാനം വരെ
0: ഒന്നിച്ചു
1: പാടും.
0: പണ്ട് മുതലേ റേഡിയോ കേൾക്കാറുണ്ടോ? പിണറായില് സുഹൃത്തുക്കള് ഒക്കെ ഉണ്ടോ?
1: സുഹൃത്തുക്കളെല്ലാം ഉണ്ടപ്പാ.
0: അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടോ?
1: കോണ്ടാക്ട് ഒന്നുമില്ല.
0: ഒരു പാട്ട് പറഞ്ഞാല് റേഡിയോ മലബാറിലൂടെ നാട്ടിലെ പാട്ടിലൂടെ നമ്മളത് കേൾപ്പിച്ചേരും. ഏതാണ് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
1: പാട്ടല്ലേ ഒരുപാട് ഇഷ്ടമുള്ള പാട്ട് തന്നെയാന്നല്ലോ. പെട്ടെന്ന് ചോദിക്കുമ്പോ ഏതെങ്കിലും പാട്ട് മനസ്സിൽ
0: വരുന്നില്ല?
1: വരണ്ടേ.
0: ഒരു പാട്ട് മനസ്സിലേക്ക് വരുന്നില്ലേ?
1: ഒരുപാട് പാട്ട് വരുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോ എല്ലാരും കേൾക്കുമല്ലോ.
0: ആ
1: നമുക്ക്
0: എല്ലാരും കേൾക്കണ്ടേ. പക്ഷെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
1: പാട്ട് ഇഷ്ടപ്പെടാത്ത ആരുമില്ലപ്പ.
0: ആദ്യം കേട്ട പാട്ട്, ആദ്യം കണ്ട സിനിമയിലെ പാട്ട്, ആദ്യമായിട്ട് പാടി നോക്കിയ പാട്ട്, അങ്ങനെ
1: പാട്ടല്ലേ ഒരുപാട് പാട്ട് ഇഷ്ട. തുഷാര ബിന്ദുക്കളെ തന്നെ സിനിമ ഒരുപാട് കാണലുണ്ടേനു.
0: കല്യാണത്തിന് മുന്നേ ആണോ കല്യാണത്തിന് ശേഷം?
1: കല്യാണത്തിന് ശേഷം കാണലുണ്ട്, കല്യാണത്തിന് മുന്നേ കാണലുണ്ട്.
0: മുന്നേ ആരുടെ കൂടെ?
1: ഫാമിലിയായിട്ട് പോകും. അമ്മയെല്ലാം പോകും. പിണറായി തന്നെ ടാക്കീസ് ഉണ്ടല്ലോ. അടുത്ത ടാക്കീസ് കതിരൂർ ജ്യോതി ടാക്കീസ് ഉണ്ട്, പിണറായി ദർശന ടാക്കീസ് ഉണ്ട്, പിന്നെ തലശ്ശേരി പോവും. കല്യാണം കഴിഞ്ഞ ശേഷം
0: പോലുള്ള സൗകര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല.
1: എന്നാ കൂടുതൽ പോക്ക് സൗകര്യം ഇല്ലെങ്കിലും
0: കാണാൻ
1: സെക്കൻഡ് ഷോന് പോവും, ഫസ്റ്റിന് പോവും, മാഗ്നിക്ക് പോവും. പക്ഷെ ഇന്നാണ് പുറത്ത് പോകുന്നത്.
0: ഓർമ്മയിലുള്ള ആദ്യത്തെ സിനിമ ഏതാ?
1: സിനിമയിൽ ഒരുപാട് ഓർമ്മയുണ്ടപ്പ. പിന്നെ ഞാനസുന്ദരി കണ്ടിന്, കുട്ടിക്കുപ്പായം കണ്ടിന്, ബാബുമോൻ കണ്ടിന്.
0: ആ കാലത്തിലെ ഫേമസ് ആയിട്ടുള്ള സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. അടിപൊളി
1: സിനിമ കണ്ടിന് ആ കാലത്തുള്ള സിനിമകളെ. മിക്കവാറും കണ്ടു സ്വർഗപുത്രി കണ്ടിന്. നടന്നിട്ടല്ലോ.
0: ഇപ്പൊ തുഷാര ബിന്ദു എന്നുള്ള പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് കേൾപ്പിക്കണോ? ഡെഡിക്കേഷൻ ഒന്നുമില്ല.
1: അങ്ങനെയൊന്നും ഇല്ല.

0: നാട്ടിലെ പാട്ടാണ് ഇതുവരെ കേട്ടത്. നാട്ടിലെ പാട്ട്,
1: നാട്ടിലെ പാട്ട്,
0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
2: ആ കേറിവാ, ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോകാം. ഇന്നെന്ന വിശേഷോ? മോളെ കല്യാണം ഉറപ്പിച്ച്. അതിന് കാരണക്കാര് നിങ്ങള് ഹരിതകർമ്മസേനക്കാര് കൂടിയാ.
3: ഞങ്ങളാ?
2: അതെ, ചെറുക്കന് പെണ്ണിനെ മാത്രല്ല വീടും പരിസരവും ഒരുപാട് ഇഷ്ടായിന്ന് മാലിന്യമില്ലാത്ത നാടെന്ന് പ്രത്യേകം പറഞ്ഞു.
3: ഓ സന്തോഷം.
2: ആദ്യോ യൂസർ ഫീ തരാൻ പോലും മടിച്ചവരാ ഞങ്ങള്. ആ ഞങ്ങളെ വീട്ടിലാ ഈ സൗഭാഗ്യം പടികടന്നു വന്നത്.
3: നാടും നഗരവും കൂടുതൽ സുന്ദരാവുമ്പോ ഇനിയും ഒരുപാട് മഹാഭാഗ്യങ്ങള് നമ്മളെ തേടി വരും. തീർച്ച.
4: അതെ, മാലിന്യമുക്തി നേടി മഹാഭാഗ്യം കൈവരിക്കാൻ നമുക്കൊരുമിക്കാം.
5: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
0: മധുര ഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം.
6: മധുര ഗീതങ്ങൾ.
0: ഇന്നത്തെ മധുര ഗീതങ്ങളിൽ പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1969 പുറത്തിറങ്ങിയ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഗാനം.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച്, എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി. ചിത്രം ബാബുമോൻ. 1975 ചിത്രം പുറത്തിറങ്ങിയത്.

പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാൽക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. 1976 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. സംഗീതം എ ടി ഉമ്മർ.

1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാജാങ്കണം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൻ തച്ചേത്താണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം MK അർജുനൻ. കേൾക്കാം നമുക്ക് ആ ഗാനം.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ചിത്രം ഭാര്യയെ ആവശ്യമുണ്ട്. 1979 ചിത്രം പുറത്തിറങ്ങിയത്.

പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി ഇതിഹാസം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം കെ ജെ ജോയ്, ഗാനം ആലപിച്ചിരിക്കുന്നത് വാണി ജയറാമും സംഘവും.

ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. 1984 പുറത്തിറങ്ങിയ ചിത്രത്തിനു വേണ്ടി പുതിയംഗം മുരളിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ശ്യാം.

0: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പട്ടു വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
2: ചിത്രപരിചയം.
3: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കാം.
4: അത് ഞാൻ ഉറപ്പിച്ചു.
3: ഇതിനുമുമ്പ് പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
2: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
5: നരസിംഹമ്മ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണ്.
2: മറവയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
1: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
2: ചിത്രപരിചയം.
5: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
5: എന്താ പേര്?
6: മായ.
2: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
6: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
2: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.
7: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: മധുര ഗീതങ്ങൾ.
1: പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വി വിഷ്ണുനാഥ് വരികൾ എഴുതി, കൊടകര മാധവൻ സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ കേൾക്കാം. ചിത്രം പഞ്ചവാദ്യം. 1990 ചിത്രം പുറത്തിറങ്ങിയത്.

1994 പുറത്തിറങ്ങിയ രൗദ്രം എന്ന ചിത്രത്തിന് വേണ്ടി പി കെ ഗോപി ഗാനരചന നിർവഹിച്ച് കോഴിക്കോട് യേശുദാസ് സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ യേശുദാസും സിന്ധു പ്രേംകുമാറും പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യപുത്രികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1996 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് VS നരസിംഹൻ സംഗീതം പകർന്ന ഗാനമാണ് ഇനി.

ഇനി കേൾക്കാം ബിജു നാരായണനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഇതാ ഒരു സ്നേഹഗാഥ. 1997 ചിത്രം പുറത്തിറങ്ങിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജോൺസൺ.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, ബോംബെ രവി സംഗീതം പകർന്ന്, കെ എസ് ചിത്ര പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ കേൾക്കാം. ചിത്രം വൈശാലി. 1998 ചിത്രം പുറത്തിറങ്ങിയത്.

യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, മോഹൻ സിതാര ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ കേൾക്കാം. ചിത്രം വർണ്ണക്കാഴ്ചകൾ. 2000 ചിത്രം പുറത്തിറങ്ങിയത്.

0: പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുരഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 13, ഹിജ്റാവർഷം 1448 റബിയുൽ ആക്കിർ 17, ശകവർഷം 1948 ആശ്വിനം 7, 2026 സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.